ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 14, കൊല്ലവർഷം 1201 കർക്കടകം 20, 2026 ഓഗസ്റ്റ് 5 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ.
1: സന്ധ്യാനേരത്ത് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വേദഗ്രന്ഥം വായിക്കുക കുട്ടിക്കാലത്ത് വീട്ടിൽ പതിവായിരുന്നു. കുട്ടികളൊത്ത് മുതിർന്നവരും മുറതെറ്റാതെ ആ ക്രമം തുടർന്നു പോന്നു. രാത്രിയാകുമ്പോൾ കുടുംബാംഗങ്ങൾ വീട്ടിൽ മടങ്ങിയെത്താൻ അത് നിമിത്തമായി. അങ്ങനെ ഒരു നാൾ എന്റെ വേദഗ്രന്ഥ പാരായണ സമയത്ത് കാറ്റിലൂടെ ഒരു ഗാനം ഒഴുകിവന്നു. കേട്ടു പരിചയമില്ലാത്ത ആലാപനം. മുത്തശ്ശി നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ വായന നിർത്തി. ഞങ്ങൾ ആ മധുര ഗീതിക ശ്രദ്ധിച്ചു. പിറ്റേന്ന് ഉറവിടം തേടിയിറങ്ങിയ മുത്തശ്ശി അയൽപക്കത്തെ വീട്ടിൽ പുതുതായി താമസമാക്കിയ സ്കൂൾ മാസ്റ്ററുടെ മകൾ രാമായണം വായിക്കുന്നതാണെന്ന് കണ്ടെത്തി. അതുമുതൽ ആ രാമായണപ്പാട്ട് കേട്ടുകഴിഞ്ഞ് മതി ഞങ്ങളുടെ വീട്ടിലെ വേദാനുശീലനം എന്ന് മുത്തശ്ശി നിജപ്പെടുത്തി. രാമായണ മാസമായ കർക്കിടകത്തിൽ തുടങ്ങിയ ആ ആദികാവ്യ പാരായണം പിന്നീട് മറ്റു മാസങ്ങളിലേക്കും വ്യാപിച്ചു. അത് ഞങ്ങളുടെ പ്രാർത്ഥനാ സംസ്കാരത്തിന്റെ ഭാഗമായി. ഇപ്പോൾ നഗരത്തിൽ താമസിക്കുമ്പോഴും മനസ്സിൽ രാമായണ ശ്രുതി കടന്നെത്തുന്നുണ്ട്. ജീവിത സത്യം അടയാളപ്പെടുത്തുന്ന ശ്ലോകങ്ങൾ ശോകച്ഛവി പുരണ്ടതാണ്. കണ്ണുനീരിന്റെ ചവർപ്പ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ജീവിതത്തിന്റെ സത്യം ശോകമാണ്. ബന്ധങ്ങളുടെ സനാതന മൂല്യം ബലപ്പെടുത്തുന്നതും കണ്ണീർധാരയിൽ ഒഴുകി സ്വാർത്ഥത ഒഴുക്കിക്കളഞ്ഞ് കർമ്മബോധത്തിന്റെ ഉത്ബോധനം സാധ്യമാക്കുന്നത് ദുഃഖത്തിന്റെ അഗ്നിയിൽ ഹൃദയവികാരങ്ങളെ സ്ഫുടം ചെയ്തെടുത്താണ്. ഭൗതിക ജീവിതത്തിന്റെ ആഹ്ലാദവും അതു പകരുന്ന അഭിമാനബോധവും ക്ഷണഭംഗുരം. ധനവും പദവിയും അധികാരവും സുഖഭോഗങ്ങളും താൽക്കാലികമാണ്. അത് വെടിഞ്ഞ് സത്യത്തിന്റെ പാതയിൽ കാലിടറാതെ മുന്നോട്ടു പോകാൻ ഈ പ്രലോഭനങ്ങൾ അതിജീവിച്ച് മാത്രമേ സാധ്യമാകൂ. രാമായണ കഥ വെളിപ്പെടുത്തുന്നത് ഈ മഹാസത്യമാണ്. അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവ് തന്റെ മൂത്ത പുത്രനെ ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിക്കുന്നു. എന്നാൽ താൻ മുൻപ് ഇഷ്ടപത്നിയായി കൈകേയിക്ക് നൽകിയ വാഗ്ദാനം സത്യബോധമുള്ള രാജാധിപനെ പ്രതിസന്ധിയിൽ ആക്കുന്നു. രണ്ടു വരങ്ങളാണ് കൈകേയി ആവശ്യപ്പെടുന്നത്. രാമന് പകരം തന്റെ പുത്രനായ ഭരതനെ രാജാവാക്കണം. രാമൻ 14 സംവത്സരം കാനനവാസം അനുഷ്ഠിക്കുകയും വേണം. രാജകൽപ്പനയ്ക്ക് വഴങ്ങി രാമൻ കാട്ടിലേക്ക് പുറപ്പെടുന്നു. പിന്നാലെ ധർമ്മപത്നിയായ സീതാദേവിയും സുമിത്രാ പുത്രനായ ലക്ഷ്മണകുമാരകനും ജ്യേഷ്ഠനെ അനുഗമിക്കുന്നു. അയോധ്യ കണ്ണീർ തടാകമാകുന്നു. എല്ലാവരും ഒരുപോലെ ദുഃഖിതർ. ഒടുവിൽ അതിന്റെ ഭാരം താങ്ങാനാവാതെ ദശരഥ മഹാരാജാവിന് ദേഹവിയോഗം. കണ്ണീരുകൊണ്ട് അയോധ്യ പാപശുദ്ധീകരണം നടത്തുന്നു. തെറ്റുകാർ ആരുമില്ല, എല്ലാം വിധി നിയോഗം. കളങ്കമാകെ കണ്ണീരുകൊണ്ട് കഴുകി ആത്മശുദ്ധി തേടുന്ന ഭാരതഭൂമിക. അത്ഭുതകരമാണ് കവിസങ്കല്പനം. അധികാരത്തിന്റെ പാപം ധർമ്മബോധം കൊണ്ട് ശുദ്ധീകരിക്കുന്ന അയോധ്യാപുരിയുടെ മഹിമ ചരിത്രത്തിൽ കൊണ്ടാടപ്പെടുന്നു. ആദികാവ്യത്തിന്റെ വിഷയമായിത്തീരുന്നു. രാജധാനി വിട്ട് കാനനവാസം പൂണ്ട രാമന് പ്രതിസന്ധികൾ ഒഴിയുന്നില്ല. ലങ്കാധിപതിയായ രാവണന്റെ സീതാപഹരണം പുതിയ മാനം സൃഷ്ടിക്കുന്നു. ആ ഭൂമിപുത്രിയെ കാമലോലുപമായ കണ്ണുകൾ കൊണ്ട് നോക്കാനോ കലങ്കപൂർണമായ കരങ്ങൾ കൊണ്ട് സ്പർശിക്കാനോ ലങ്കാധിപതി ധൈര്യപ്പെടുന്നില്ല. ഭാരത സംസ്കൃതിയുടെ മഹത്തായ കഥയും കാഴ്ചപ്പാടും കാവ്യമായി ആദികവി രചിച്ചത് കിളിപ്പാട്ട് വൃത്തത്തിൽ പുനഃസൃഷ്ടിക്കുകയാണ് ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അകളങ്കിതമായ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി സീതയുടെ പാത്രസൃഷ്ടിയിലൂടെ വെളിപ്പെടുന്നു. തപസ്വിനിയെപ്പോലെ ശിംശഭാവൃക്ഷച്ചോട്ടിൽ ധ്യാനനിമഗ്നയായി കഴിയുന്ന ഭൂമിപുത്രിയെയാണ് കവി വരഞ്ഞിടുന്നത്. അധികാരമോ പദവിയോ സമ്പത്തോ ഒന്നും അവളെ ആകർഷിക്കുന്നില്ല. ആത്മശുദ്ധിയുടെ മുന്നിൽ രാക്ഷസ രാജാവിന് പോലും മനപരിവർത്തനം. ഒടുവിൽ അയോധ്യയിലേക്ക് പ്രത്യാനയിക്കപ്പെടുന്ന സീതാദേവിയുടെ ചാരിത്രശുദ്ധിയും ധർമ്മമഹിമ

0: യും ഏതുകാലത്തും അഭിമാനകരമാണ്. ഭാരതീയ സ്ത്രീത്വത്തിന്റെ മഹത്വത്തിന് മഹുട ഉദാഹരണമായി അത് പരിലസിക്കുന്നു. രാമായണം ഒരു കാവ്യം എന്നതിനപ്പുറം വേദസത്ത് ഉൾക്കൊള്ളുന്ന കാവ്യങ്ങളുടെ കാവ്യമാണ്. അത് കേരളീയ ഭവനങ്ങളിൽ സന്ധ്യാനേരത്ത് പാരായണം ചെയ്ത് ആത്മശുദ്ധിയാർജിക്കാൻ പറ്റുന്ന വിധത്തിൽ മനോഹരമായി കളിപ്പാട്ട് വൃത്തത്തിൽ രചിച്ച എഴുത്തച്ഛൻ നമ്മുടെ ഭവനാന്തരീക്ഷത്തെ പ്രകാശപൂർണമാക്കുകയും ആസ്വാദക മനസ്സുകളെ അത്ഭുതകരമായ ശ്രേയസ്സിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വർഷത്തിൽ ഒരു മാസത്തിൽ ഒതുക്കി വായിച്ച് ആത്മശുദ്ധി നേടുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ മഹിമയ്ക്കും സാംസ്കാരിക ഗരിമയ്ക്കും ഉതകുന്ന വിധത്തിൽ വേദമായി പരിലസിക്കുകയാണ് രാമായണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. 18,434 പേർ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി PK ബഷീർ. തിരുവനന്തപുരത്ത് PWD ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വയനാട്ടിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജില്ലയിലേക്കും പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. ജില്ലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്കും മറ്റ് ഹെവി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് നീലഗിരി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായും ജില്ലാ കളക്ടർ അറിയിച്ചു. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കപ്പൽ പാച്ചിലിലൂടെ കടലിലേക്ക് ഒഴുകിപ്പോയ റോ റോയിൽ കുടുങ്ങിയ 50 യാത്രക്കാരെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോയ റോറോ കപ്പൽചാലിലൂടെ കടലിലേക്ക് ഒഴുകിപ്പോയത്. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. ഇന്ന് ആരംഭിക്കുന്ന ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിൽ 36 ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീം മത്സരിക്കും. US യൂജിനിലെ ഹെവാർഡ് ഫീൽഡിലാണ് ചാമ്പ്യൻഷിപ്പ്.

ഇപ്പോൾ അറിയിപ്പ് ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പുകളെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ഒരു പാട്ട് പാടാമോ എന്ന കവിത ആലാപനം ദേവദാസ്, അധ്യാത്മ രാമായണ പാരായണം 20-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്, ഉദയഗീതം എൻ മിനി, എൻ പ്രിയദർശിനി എന്നിവർ പാടിയത്, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം രാമായണപ്പൊരുൾ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ അവതരിപ്പിക്കുന്നു. ചരിത്രത്തിൽ ഇന്ന് കാർഷിക മേഖലാ വാർത്തകൾ, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗ്രാമകേരളം, കരുണാസായി മനോയാനം, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ല

നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 100-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ്. 10:30 രേഖൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി പച്ചപ്പിൻ പെൺകരുത്ത് ഷൈനി തെരേസ ജോസഫുമായി അഭിമുഖം 1-ാം ഭാഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, ചർമ്മരോഗങ്ങളും ഹോമിയോപ്പതിയും, ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ഫീച്ചർ ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ, രചന ആതിര വിജെ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാ വിശേഷങ്ങൾ. റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 പിറ്റാര സ്പോൺസർഷിപ്പ് പരിപാടി. 4:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 20-ാം ദിവസം, ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ ശാസ്ത്രീയ സംഗീത പരിപാടി, ഗായത്രി വെങ്കടരാഘവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇന്ന് കേൾക്കാം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.9 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 4.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.5 മില്ലിമീറ്റർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ജി ശങ്കരകുറുപ്പിന്റെ ഒരു പാട്ട് പാടാമോ എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് ദേവദാസ്.

0: ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് ജി ശങ്കരകുറുപ്പിന്റെ ഒരു പാട്ടു പാടാമോ എന്ന കവിതയാണ്. പാരായണം ചെയ്തത് ദേവദാസ്.
1: രാമായണ പാരായണം 20-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സ്വയംപ്രഭാഗതി, സ്വയംപ്രഭാസ്തുതി, സമ്പാദിവാക്യം, സമുദ്രലംഘന ചിന്ത എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ ബി അരുന്ധതി.

കാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ട്

മുനി ചൊല്ലിനാൻ എന്നോടു എന്തു സംവാദേ. എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാൻ.

അസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിതേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നത.

0: രാമായണ പാരായണം 20-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
1: ഇനി ഉദയഗീതം കേൾക്കാം. എൻ മിനി, എൻ പ്രിയദർശിനി എന്നിവർ പാടിയത്. നാരായണ എന്ന് തുടങ്ങുന്നു.

0: ഇന്നത്തെ ഉദയഗീതത്തിൽ ശ്രോതാക്കൾ കേട്ടത് എൻ മിനി, എൻ പ്രിയദർശിനി എന്നിവർ പാടിയത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.

0: പ്രഭാതഭേരി ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇരട്ട ചക്രവാത ചുഴിയും പടിഞ്ഞാറൻ കാറ്റും ശക്തമായതും മഴയുടെ ശക്തി കൂട്ടും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല. കേരള സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ എടുക്കേണ്ട തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ കാലയളവ് വർദ്ധിപ്പിച്ച് സുപ്രീംകോടതി. കാറുകളുടേത് 3-ൽ നിന്ന് 4 വർഷമായും ഇരുചക്ര വാഹനങ്ങളുടേത് 5-ൽ നിന്ന് 6 വർഷമായും വർദ്ധിപ്പിച്ചു. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകാതിരിക്കുന്നത് പരിഗണിക്കാനും കോടതി ആവശ്യപ്പെട്ടു. ഖരമാലിന്യ സംസ്കരണ ചട്ടപ്രകാരമുള്ള പരിസ്ഥിതി നഷ്ടപരിഹാര നിർണ്ണയിക്കുന്നതിന് സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചട്ടങ്ങളും മറ്റും തയ്യാറാക്കാനും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇപിഎഫ്, എംപ്ലോയീസ് പെൻഷൻ സ്കീം ഇപിഎസ് എന്നിവയിൽ അംഗത്വത്തിനുള്ള പ്രതിമാസ വേതന പരിധി 25,000 രൂപയാക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അംഗീകാരം. യമൻ തീരത്ത് ചെങ്കടലിൽ ആക്രമണത്തിനിരയായ MSV ഫൈസ് നൂർ ഒലിയ എന്ന ഇന്ത്യൻ പതാകയുള്ള കപ്പൽ മുങ്ങി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കപ്പലിലുണ്ടായ 13 ഇന്ത്യൻ നാവികരുൾപ്പെടെ 14 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന് ഈ മാസം 20-ന് തുടക്കം. ഈ മാസം 20 മുതൽ സെപ്റ്റംബർ 5 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 2020 ഫോർമാറ്റിലാണ് സംഘടിപ്പിക്കുന്നത്. പ്രഭാതഭേരി തുടരുന്നു.
1: ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ വിശ്വാസ്യത അളക്കുന്നത് അത് പ്രഖ്യാപിക്കുന്ന പദ്ധതികളെ എത്ര കാര്യക്ഷമതയോടും അനുകമ്പയോടും കൂടി അവ നടപ്പിലാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി രാജ്യത്തെ ഏറ്റവും ശക്തമായ സാമൂഹിക സംരക്ഷണ സംരംഭങ്ങളിലൊന്നായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ സാമൂഹ്യക്ഷേമ പ്രതിബദ്ധത സംസ്ഥാനം തുടർന്നും വഹിക്കുന്നതിനാൽ പൊതുഫണ്ടുകൾ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് മാത്രമേ എത്തുന്നുള്ളൂവെന്ന് ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ്. ഈ സാഹചര്യത്തിലാണ് ആനുവൽ മസ്റ്ററിംഗ് നിർണായക പ്രാധാന്യം നേടുന്നത്.
2: നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാർഷിക മസ്റ്ററിംഗ് കഴിഞ്ഞ വർഷം 2025 ഡിസംബർ 31 വരെ പെൻഷന് അർഹത നേടിയിട്ടുള്ള ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുള്ളത്.
1: അക്ഷയ സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസ് സർവീസ് ഡെലിവറി മാനേജർ റിജു ടോംലാൽ.
2: കേരളത്തിലെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ

0: ആറ്, ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ, സഹകരണ പെൻഷൻ. ഇവ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
1: പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്നും യോഗ്യരാണെന്നും നിർദ്ദിഷ്ട വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്നും സ്ഥിരീകരിക്കാൻ ലക്ഷ്യമാക്കിയുള്ള നിർബന്ധിത തിരിച്ചറിയൽ പരിശോധനാ പ്രക്രിയയാണ് വാർഷിക മസ്റ്ററിംഗ്. അക്ഷയ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അംഗീകൃത സേവന കേന്ദ്രങ്ങൾ എന്നിവയിലൂടെ ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് ഓതന്റിക്കേഷനിലൂടെ സർക്കാർ വീണ്ടും മസ്റ്ററിംഗ് പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്.
2: വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പെൻഷൻമാർക്ക് ചെയ്യുന്നത്.
1: കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ ആലിഞ്ചുവട് അക്ഷയ സംരംഭക സിനി ജോർജ്:
2: നിരവധി ആളുകള് നമ്മൾ പ്രോസസിംഗ് തുടങ്ങുന്ന സമയത്ത് അക്ഷയയിൽ വരും. ഈ മസ്റ്ററിംഗ് അവർക്ക് ആവശ്യമായ ഒന്ന് തന്നെയാണെന്നുള്ളത് ഓരോ ഗുണഭോക്താവിനും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിലൊരിക്കലുള്ള ഈ മസ്റ്ററിംഗ് July 17 മുതൽ September 30 ഈ പ്രാവശ്യത്തെ മസ്റ്ററിംഗ് സമയം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷൻ മാത്രമല്ല, ബാക്കിയുള്ള അക്ഷയ സെന്ററുകളിലാണെങ്കിലും വളരെ ദൂരം ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ ഉണ്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ടതൊക്കെ. അവിടെയൊക്കെ നമ്മുടെ ലാപ്ടോപ്പും ബയോമെട്രിക് ഡിവൈസും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ പോകും. ചിലപ്പോ ചിലവരുടെ തമ്പ് വിരലുകൾ കിട്ടത്തില്ല. അപ്പൊ നമ്മള് ഐറിസ് മെഷീൻ ഉപയോഗിക്കും. അത് സക്സസ് ആയാൽ മാത്രമേ ഇവർക്ക് പെൻഷൻ മുടങ്ങാതെ കിട്ടുകയുള്ളൂ. ചില വീടുകളിൽ ചെല്ലുമ്പോഴേക്കും നമ്മൾക്കറിയാം അവിടെ തീരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ആ സൗജന്യമായിട്ട് നമ്മൾ ആ സേവനം അവരിലേക്ക് എത്തിക്കുകയാണ്.
1: പല ഗുണഭോക്താക്കളും പ്രായമായവരോ രോഗികളോ കിടപ്പിലായവരോ കാഴ്ച വൈകല്യമുള്ളവരോ അല്ലെങ്കിൽ വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോ ആണ്. അവർക്ക് ബയോമെട്രിക് ഓതന്റിക്കേഷൻ കേന്ദ്രങ്ങളിൽ എത്തുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടത്രേ.
3: എന്റെ പേര് ജയന്തൻ. പെൻഷൻ കിട്ടുന്നത് തന്നെ വളരെ അവരവരുടെ കാര്യങ്ങൾ മരുന്നുകൾക്കൊക്കെ പറ്റാവുന്ന ഒരു വലിയൊരു സഹായമാണത്. എന്റെ അടുത്തൊരു അക്ഷയ സെന്റർ ഉണ്ട്. പ്രായമായുള്ളവരെ വന്ന് മസ്റ്ററിങ് അവരുടെ വീട്ടിൽ വന്നുമാണ് അത് നടത്തി കൊടുക്കുന്നത്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള എനിക്ക് എന്റെ മോനുണ്ട്, എനിക്ക് ആ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഈ മസ്റ്ററിങ് നടത്തുന്നത് വീട്ടിൽ വന്നാണ് മസ്റ്ററിങ് ചെയ്തു പോകുന്നത്.
4: എന്റെ പേര് ഷീന. ഞാൻ പുഴക്കരപ്പാടം 37 താമസിക്കുന്ന. സാമൂഹ്യ പെൻഷൻ എല്ലാവർക്കും ഒരു ഉപകാരമാണ്. എല്ലാവർക്കും കൊണ്ടുവന്നാൽ കൊടുക്കും. വരാനായിട്ട് എല്ലാവരും കാത്തുനിന്ന് മേടിക്കും. ആരും പോലും നോക്കാത്തവർക്ക് മരുന്ന് മേടിക്കാം, എന്തെങ്കിലും ഒരു ചായ കുടിക്കുക, ഭക്ഷണം എന്തെങ്കിലും ഒക്കെ കഴിക്കാം. അതൊരു ഉപകാരമാണ് എല്ലാവർക്കും കിട്ടുന്നത് ഈ പൈസ.
1: ഭരണ സംവിധാനം ഡിജിറ്റലിലേക്ക് മാറിയത് നിസ്സംശയമായും കേരളത്തിലെ പെൻഷൻ വിതരണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഓതന്റിക്കേഷൻ ആൾമാറാട്ടം കുറയ്ക്കുമ്പോൾ ആ ഒഴിവാക്കൽ കൃത്യതയോടെയാണ് നടക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിലും സമയബന്ധിതമായ പരിശോധന പൂർത്തിയാക്കുന്നതിലും അക്ഷയ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വാർഡ് അംഗങ്ങൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ വോളണ്ടിയർമാർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുടെ പങ്ക് നിർണായകമാണ്.
5: നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ നമ്മൾ കൂടുതൽ കൗണ്ടറുകൾ ഇതേ സമയത്ത് തുറക്കുന്നതാണ്.
1: വയനാട് കൽപ്പറ്റ അക്ഷയ സംരംഭക മുംതാസ് വയനാട്:
5: വരുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവും കൂടാതെ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് ചെയ്ത് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിലുള്ള അക്ഷയ കേന്ദ്രങ്ങളിലാണെങ്കിൽ താഴേക്ക് പോയി അവിടെ ചെന്നും അവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. വയനാട് ജില്ലയിൽ ഇപ്പം 85% ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ മസ്റ്ററിംഗ് ചെയ്യുന്നത്.
1: സാമ്പത്തിക പരിമിതികളും വായ്പാ പരിധികളും നേരിടുന്നതിനിടയിലാണ് കേരളം തങ്ങളുടെ വരുമാനത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം ക്ഷേമ പെൻഷനുകൾക്കായി ചെലവഴിക്കുന്നത്. ഓരോ രൂപയും യോഗ്യരായ ഗുണഭോക്താവിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കിയാലേ ക്ഷേമ പരിപാടികളുടെ വിശ്വാസ്യത ശക്തിപ്പെടുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ അവ നിലനിർത്താനുള്ള സംസ്ഥാനത്തിന്റെ ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യാനാവൂ.
6: രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പുവരുത്തുന്നതിന് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുണ്ട്.
1: സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്ലാൻ കോർഡിനേഷൻ വിഭാഗം മുൻ ചീഫ് അഡ്വക്കേറ്റ് കമലാസനൻ കാര്യാട്ട്:
6: അനർഹമായ ദാരിദ്ര്യം, സാമൂഹികവും സാമ്പത്തികവുമായ പാർശ്വവൽക്കരണം, വിഭവങ്ങളുടെയും ആസ്തികളുടെയും ലഭ്യതക്കുറവ്, തൊഴിലില്ലായ്മ, രോഗം, വാർദ്ധക്യം, അംഗപരിമിതി തുടങ്ങിയ ക്ലേശ ഘടകങ്ങളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൊതുസഹായം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. നമ്മുടെ രാജ്യത്ത് നൽകി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഭരണഘടന അനുശാസിക്കുന്ന ഈ മാർഗനിർദ്ദേശക തത്വത്തിന്റെ ചുവട് പിടിച്ചുള്ളതാണ്. ഭരണഘടനയുടെ പാർട്ട് 4 Article 41 അവസാന ഭാഗത്ത് ഇപ്രകാരം പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്: പൊതുസഹായത്തിനുള്ള ഈ അവകാശം ഉറപ്പുവരുത്താൻ രാഷ്ട്രം അതിന്റെ സാമ്പത്തികമായ കഴിവിന്റെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതാണ് എന്നാണ് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനായി നമ്മൾ നൽകുന്ന തുക അതിന്റെ ഗുണഭോക്താക്കളുടെ ഭക്ഷണ ആവശ്യത്തിന്, അതുപോലെ പാർപ്പിടം, വസ്ത്രം, മരുന്ന്, സാമൂഹ്യമായ അവരുടെ ഒത്തുചേരലിന് ഉള്ള ധനസഹായമായി, അതുപോലെ പൊതു ഇടങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്, അവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് തുടങ്ങിയവയ്ക്കൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉതകത്തക്ക വിധത്തിലാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധയും ശുഷ്കാന്തിയും നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഒരു ഭരണഘടനാപരമായ

0: തുടങ്ങിയവ പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. മസ്റ്ററിംഗിനായി ഗുണഭോക്താവിന്റെ വിരലടയാളം അല്ലെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണി ഇൻഡിക്കേഷൻ ചെയ്യേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ കാരണം മനസ്സിലാക്കി ആധാറിലെ അല്ലെങ്കിൽ പെൻഷൻ രേഖകളിലെ വിവരങ്ങൾ കൃത്യമായി വീണ്ടും മസ്റ്റർ ചെയ്യേണ്ടതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സസ്പെൻഡ് ചെയ്ത കേസാണെങ്കിൽ അതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക, അല്ലെങ്കിൽ പേര് പെൻഷനിലെ മറ്റു വിവരങ്ങൾ തെറ്റുണ്ടെങ്കിൽ അതായത് തിരുത്തി അപ്രൂവ് ആയ ശേഷം മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. ഇനി എല്ലാ വിവരങ്ങളും പരിശോധിച്ച ശേഷവും മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ ഈ വിവരം അതായത് പഞ്ചായത്തില് അല്ലെങ്കിൽ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ അറിയിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഓരോ ഗുണഭോക്താവും ഉറപ്പാക്കേണ്ടതാണ്. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രിന്റ് അവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്ന ഗുണഭോക്താക്കൾ നിലവിൽ ഒരു മസ്റ്ററിംഗ് മാത്രം നടത്തിയാൽ മതിയാകും. ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾ മസ്റ്ററിംഗിന് ശേഷം ലഭിക്കുന്ന പ്രിന്റിൽ രണ്ട് പെൻഷന്റെയും ഐഡികൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് വീട്ടിൽ വന്ന് നടത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. യാത്രാ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ ക്രമീകരിക്കുന്നതിന് അതായത് വാർഡ് മെമ്പർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി ക്യാമ്പുകളുടെ വിവരങ്ങൾ അതായത് ജില്ലാ അക്ഷയ ഓഫീസിൽ അറിയിക്കുന്നതാണ്.
1: ശക്തമായൊരു പെൻഷൻ സംവിധാനത്തിന് ഉദാരമായ സാമ്പത്തിക സഹായം മാത്രമല്ല കൃത്യമായ ഗുണഭോക്തൃ തിരിച്ചറിയലും സുതാര്യമായ ഭരണനിർവഹണവും പൌരസൌഹൃദപരമായ നടത്തിപ്പും ആവശ്യമാണ്. സഹാനുഭൂതിയും ഭരണപരമായ കാര്യക്ഷമതയും ഉപയോഗിച്ച് നടപ്പാക്കുന്ന വാർഷിക മസ്റ്ററിംഗ് ഉത്തരവാദിത്വവും പൊതുജന വിശ്വാസവും ശക്തിപ്പെടുത്തേണ്ട ഒന്നാണ്.
2: ആർട്ടിക്കിൾ 41 വ്യക്തമായി പറയുന്നത്.
1: അഡ്വക്കേറ്റ് കമലാസനൻ കാര്യാട്ട്.
2: നമ്മുടെ രാഷ്ട്രത്തിന്റെ GDP ഉണ്ടാകുന്ന വർധനവിനനുസരിച്ച് സംസ്ഥാനത്തിന്റെ GSDP ഉണ്ടാകുന്ന വർധനവിനനുസരിച്ച് പെൻഷൻ തുകയിലും ആനുപാതികമായ വർധനവ് നൽകണം എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിന് പരിഹാരമായി ഒരു പൂൾഡ് ഫണ്ടായി ഇതിനെ രൂപീകരിച്ച് ഒരു പ്രത്യേകമായ പെൻഷൻ ഫണ്ടായി ഇതിനെ കണ്ട് ഒരു സഞ്ചിത നിധി രൂപീകരിച്ച് ഇത് വിതരണം ചെയ്യുന്ന ഒരു രീതി ആവിഷ്കരിച്ചാൽ തന്നെ ഈ പെൻഷൻ തുക നമുക്ക് യഥാസമയം വിതരണം ചെയ്യാൻ കഴിയും. സാമൂഹ്യ ബോധമുള്ള ധാരാളം ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു CMDRF പോലെയുള്ള ഒരു ഫണ്ടായി ഇതിനെ പൊതുജനങ്ങൾക്ക് കൂടി സംഭാവന നൽകാൻ കഴിയുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് എന്റെയും കൈത്താങ്ങ് എന്ന നിലയിൽ അവർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് ഫണ്ട് നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു പെൻഷൻ ഫണ്ടായി ഇതിനെ മാറ്റിയാൽ വിഭവ സമാഹരണത്തിലുള്ള ഇപ്പോഴത്തെ അപര്യാപ്ത നിമിത്തം പണലഭ്യത നിമിത്തം ഇത് വിതരണം ചെയ്യുന്നതിലെ കാലതാമസം വരുത്തുന്ന രീതി നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതേപോലെ തന്നെ പ്രധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിംഗ്. അനർഹരായ ആളുകൾ യാതൊരു കാരണവശാലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അത് യഥാസമയം ലഭിക്കേണ്ട അർഹരായ മുഴുവൻ ആളുകൾക്ക് ലഭിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ മസ്റ്ററിംഗ് അത് വാർഷികമായി നടത്തുന്ന മസ്റ്ററിംഗ് ആണ്. അത് കുറ്റമറ്റ രീതിയിൽ നടത്തേണ്ടതുണ്ട്. അത് തീർച്ചയായും സ്വാഗതാർഹമായ ഒരു നിർദ്ദേശമായി മസ്റ്ററിംഗ് എല്ലാ വർഷവും നടത്തുന്നത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്.
1: സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളല്ല, അവ ദുർബല ജനവിഭാഗങ്ങളെ അംഗീകരിക്കുന്ന സാമൂഹിക നീതിയുടെ ഉപകരണങ്ങളാണ്. അതുപോലെ മസ്റ്ററിംഗ് വെറുമൊരു സ്ഥിരീകരണ പ്രവർത്തനം മാത്രമല്ല, ആ വാഗ്ദാനത്തിന്റെ സമഗ്രത പെൻഷന്റെ അംഗീകാരം എന്ന വാഗ്ദാനത്തിന്റെ സമഗ്രത സംരക്ഷിക്കുന്ന സംവിധാനമാണ്. കേരളത്തിന്റെ ക്ഷേമ മാതൃകയുടെ യഥാർത്ഥ വിജയം കടന്നുകൂടിയിരിക്കുന്ന അനർഹരെ ഒഴിവാക്കുന്നതിൽ മാത്രമല്ല, പ്രായം, രോഗം, ദാരിദ്ര്യം അല്ലെങ്കിൽ സാങ്കേതിക തടസ്സങ്ങൾ എന്നിവ കാരണം അർഹനായ ഒരാൾ പോലും പട്ടികയ്ക്ക് പുറത്താകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിലുമാണ്. ഉത്തരവാദിത്വവും അനുകമ്പയും ഒരുമിച്ച് മുന്നോട്ടു പോകുമ്പോഴല്ലേ ഒരു ക്ഷേമരാഷ്ട്രം അതിന്റെ വിശ്വാസ്യത നേടുന്നത്.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ.

0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 പേരെ കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പു സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് യുഎസിൽ തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. കോഴിക്കോടും കണ്ണൂരും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും മാറ്റമില്ല. കേരള സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. അതേസമയം സർവകലാശാല പഠന വകുപ്പുകളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് തുടരുന്ന അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. 18,434 പേർ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. 52 വീടുകൾ മഴക്കെടുതിയിൽ പൂർണ്ണമായി തകർന്നതായും മന്ത്രി പറഞ്ഞു. 565 വീടുകൾ ഭാഗികമായി തകർന്നു. ഡെസ്ക് റിപ്പോർട്ട്.
1: ജനങ്ങളുടെ സുരക്ഷയ്ക്കും ദുരിതാശ്വാസത്തിനുമാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടരും. മഴക്കെടുതിയിൽ ഇതുവരെ 25 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും 4 പേരെ കാണാതായതായും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് 3 പേരും, കോട്ടയത്ത് 5 പേരും, മലപ്പുറത്ത് 4 പേരും, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 3 വീതവും, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ 2 പേർ വീതവും, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ 1 വീതവുമാണ് മരിച്ചത്. ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണം, മരുന്ന് എന്നിവ യഥാക്രമം ലഭ്യമാക്കുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
0: സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗതയോഗ്യമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കിയിട്ടുണ്ടെന്നും വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയ ശേഷം ഇത് ഉയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കലക്ടർമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഒരു പ്രശ്നമല്ലെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകൾ എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്കം പൂർണ്ണമായി ഒഴിഞ്ഞതിനു ശേഷം വിശദമായ വിലയിരുത്തൽ നടത്തി അന്തിമ നഷ്ടക്കണക്ക് തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത്യാവശ്യമല്ലാത്ത അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 112 കുടുംബങ്ങളാണ് കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 202 പേർ താമസിക്കുന്നു. 64 കുടുംബങ്ങളെയാണ് വിവിധ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ 8 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 7 വീടുകൾക്ക് ഭാഗികമായും 1 വീടിന് പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറത്ത് മഴക്കെടുതിയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 12 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 299. കോട്ടയം ജില്ലയിലെ പ്രകൃതിക്ഷോഭത്തിൽ കുടിവെള്ളവും വൈദ്യുതി വിതരണവും മുടങ്ങിയ മേഖലകളിൽ അവ അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യമൻ തീരത്ത് ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലായ MSV ഫയസ് നൂറെ ഒലിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി യമൻ അധികൃതരുമായി സഹകരിച്ച് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി വരികയാണെന്നും മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിച്ച് അന്താരാഷ്ട്ര ജലപാതകളിലൂടെ ഗതാഗത സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പു സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര

0: മുംബൈയിൽ രാവിലെ റിപ്പോ നിരക്ക് പ്രഖ്യാപനം നടത്തും. തിങ്കളാഴ്ച ആരംഭിച്ച കേന്ദ്രബാങ്കിന്റെ ആറംഗ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിലാണ് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും US ഫെഡറൽ റിസർവിന്റെ നിലപാടുകളും നിലനിൽക്കുന്ന നിർണായക സാഹചര്യത്തിൽ മുഖ്യ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 5.25% നിലനിർത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ഇന്ധന വ്യാപാരത്തെ വാഹന ഇൻഷുറൻസുമായി ബന്ധിപ്പിക്കുന്ന പൈലറ്റ് പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് മാത്രം പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകുന്നത് ഉറപ്പുവരുത്താനാണ് പദ്ധതി. രാജ്യത്തെ 56% വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയോട് കോടതി ആവശ്യപ്പെട്ടു. ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് തെരഞ്ഞെടുത്ത ദേശീയ പാതകളിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം നടപ്പിലാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എഥനോൾ ഉൽപാദനം കാർഷിക മേഖലയ്ക്ക് വലിയ അവസരമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. എഥനോൾ ഉൽപാദന നയം കർഷക കേന്ദ്രീകൃതവും വിളകളുടെ കൃത്യമായ വില നേരിട്ട് കർഷകരിലേക്ക് എത്താൻ പര്യാപ്തവുമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹിയിൽ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. മറ്റന്നാൾ വരെ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. US യൂജീനിലെ ഹേവാർഡ് ഫീൽഡിൽ ഈ മാസം 9 വരെയാണ് മത്സരം. 36-അംഗ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. 1800-ലധികം അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം ചേർന്ന് സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി ഇന്നും നാളെയും കണ്ണൂർ ഇരിട്ടിയിൽ നടത്തും. രാവിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കപ്പൽചാലിലൂടെ കടലിലേക്കൊഴുകിപ്പോയ റോറോയിൽ കുടുങ്ങിയ 50-ഓളം യാത്രക്കാരെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോയ റോറോ കപ്പൽചാലിലൂടെ കടലിലേക്കൊഴുകിപ്പോയത്. സംഭവ സമയത്ത് 9 കാറുകളും 1 ട്രാവലറും 50-ഓളം ബൈക്കുകളും 50-ഓളം യാത്രക്കാരും റോറോയിലുണ്ടായിരുന്നു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും സബ് സീ റെസ്ക്യൂ ഗാർഡുമാരുൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കണ്ണൂരിൽ 9-വയസ്സുകാരൻ കുളത്തിൽ വീണു മരിച്ചു. തളിപ്പറമ്പ് കല്ലടത്ത് പട്ടുവം വളപ്പിൽ അമാനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 വൈകിട്ട് എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പതിവിൽ നിന്നും വ്യത്യസ്തമായി 3 ഇടങ്ങളിൽ മെഗാ ട്രേഡ് ഫെയർ ആയാണ് സപ്ലൈകോ ഓണം ഫെയർ ഇത്തവണ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തിരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മെഗാ ട്രേഡ് ഫെയർ ഈ മാസം 25 അവസാനിക്കും. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മറ്റ് 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ സപ്ലൈകോയുടെ ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് കാസർകോട് കലക്ടറേറ്റിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. മേള ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാലുശ്ശേരി അറപ്പീടിക ഖാദി ഷോറൂമിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. VT സൂരജ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 പേരെ കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ അനന്തപുരി തുടരുന്നു. നമുക്കൊരു ഗാനം കേൾക്കാം. തീർത്ഥാടനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും കൈതപ്രം.

0: നമസ്തേ അനന്തപുരിയിലിനി, ഇന്നത്തെ ചോദ്യം. അടുത്തിടെ ഇടുക്കി മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം നിശാശലഭം ഏതാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം. അടുത്തിടെ ഇടുക്കി മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം നിശാശലഭം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.

0: മതി, രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി എന്നാണല്ലോ ഭരതന് നാടും തനിക്ക് കാടും എന്ന നില വന്നപ്പോൾ ശ്രീരാമൻ കൈക്കൊണ്ട നിലപാട്. രാജ്യഭരണം ഒട്ടും നിരായാസമായ കാര്യമല്ല. രാജ്യം ഉപേക്ഷിക്കുന്നതോ അതിലേറെ ദുർഘടം പിടിച്ച പണിയാണ്. തനിക്കിഷ്ടപ്പെട്ടതും എളുപ്പം ചെയ്യാവുന്നതുമായ ഒരു കൃത്യം വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വയ്ക്കുന്നത് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടം മറ്റൊരു കുഞ്ഞിനെ സമ്മാനിക്കേണ്ടി വരുന്നതിൻ വിധം ഹൃദയഭേദകം തന്നെ. ത്യജിക്കാൻ തയ്യാറാവുന്നവനെ എനിക്കിത് വേണ്ടതില്ല എന്ന് സ്വയമേ തീരുമാനിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവനെ അനുഭവിക്കാൻ അർഹതയുണ്ടാവൂ. തേന ത്യക്തേന ഭുഞ്ജീതാഹ എന്ന ഉപനിഷദ്വാക്യം ഇവിടെ ഓർമ്മിക്കാം. കർമ്മത്തിൽ മാത്രമാണ് നിനക്കധികാരം, ഫലത്തിലല്ല എന്ന ഗീതാവാക്യവും. ഏത് പ്രവൃത്തിയും ആസക്തിയില്ലാതെ ഫലം തനിക്ക് ഉപകരിക്കണേ എന്ന ആഗ്രഹത്തോടെ അല്ലാതെ വേണം ചെയ്യാൻ എന്ന മഹാത്മാഗാന്ധിയുടെ തത്വവും അന്തസാരത്തിൽ ഇതിനോട് ഒത്തുപോകുന്നു. ഇമ്മട്ടിലുള്ള ത്യാഗശീലർക്ക് ഐശ്വര്യമുണ്ടാവും, അവർ അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കാതെ തന്നെ. ഇതല്ല അതാണ് എനിക്കിഷ്ടം എന്നോതും ബാല ബാലിശർ. പ്രാതലിന് ഇഡ്ഡലി വിളമ്പിയാൽ ചില കുട്ടികൾ എനിക്ക് ദോഷമതി എന്ന് ഷഠിക്കും. കുമിള ഉള്ള പപ്പടം കിട്ടിയാൽ കുമിളയില്ലാത്തത് വേണമെന്നാവും. മുൻനിരയിൽ ഇരിപ്പിടം ലഭിച്ചാൽ അവർക്ക് സീറ്റ് രണ്ടാമത്തെ നിരയിൽ വേണം. മറിച്ചും വളരെ ചുരുക്കം ചില പൈതങ്ങളെ കിട്ടിയതുകൊണ്ട് സംതൃപ്തരാവൂ. ജീവിതത്തിൽ മുന്നോട്ടു പോകും തോറും ഇങ്ങനെ തിരഞ്ഞെടുപ്പ് വേണ്ടി വരുന്ന ഒട്ടേറെ സന്ദർഭങ്ങളുണ്ടാവും. അപ്പോഴെല്ലാം ആദ്യം പറഞ്ഞ ദുശ്ശാഠ്യക്കാർ അവർക്കിഷ്ടമില്ലാത്തത് ലഭിച്ചാൽ ദുഃഖിക്കും കോപിക്കും, മനസമാധാനം അവർക്കില്ല എന്നാവും. തങ്ങൾക്കിഷ്ടമല്ലാത്തതും ലോകാനുഭവങ്ങളിൽ പെടും എന്ന് കുട്ടിക്കാലത്തെ മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങൾ വളരുംതോറും ഏറെയേറെ പക്വമതികളാവും. അവർ സുഖദുഃഖങ്ങളിൽ കണക്കറ്റ് ആഹ്ലാദിക്കുകയോ വിഷാദിക്കുകയോ ഇല്ല. പക്വത വരാത്ത കുട്ടികളെപ്പോലുള്ളവരുടെ അനുഭവവും പെരുമാറ്റവുമാകട്ടെ ഇപ്പറഞ്ഞതിന് നേർവിപരീതമാവും. അവർ പെട്ടെന്ന് മതിമറന്നുപോവും. ഒരു നിമിഷം സന്തോഷ കൊടുമുടിയിൽ, അടുത്ത നിമിഷം സന്താപ പാതാളത്തിൽ. അതാണ് അവരുടെ സമ്പ്രദായം. ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും വിവിധ സന്ദർഭങ്ങളിലെ പെരുമാറ്റം ഇവിടെ താരതമ്യപ്പെടുത്താം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ.

0: സുജാത പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ചന്ദ്രലേഖ, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: കാർഷിക മേഖലാ വാർത്തകൾ. കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിലെ മികച്ച കർഷകരെയും കൃഷിക്കൂട്ടങ്ങളെയും ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. 11 വിവിധ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ആധാർ കാർഡിന്റെയും കരമടച്ച രസീതിന്റെയും പകർപ്പുകൾ സഹിതം ശ്രീകാര്യം കൃഷിഭവനിൽ ഇന്ന് തന്നെ സമർപ്പിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കൃഷിഭവനിൽ നിന്നും ആദരവ് ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക.

0: 9383470176. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 6-7 തീയതികളിലെ മുട്ടക്കോഴി വളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9388464383. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മ 2026-27 കർഷക പരിശീലന പരിപാടിയുടെ ഭാഗമായി ആനാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്കായി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കൃഷിഭവൻ ഹാളിൽ വെച്ച് കൂൺ കൃഷിയിൽ ഒരു ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 കർഷകർക്കാണ് പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത്. താൽപര്യമുള്ള കർഷകർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9383470151 9037707707. പെരുവണ്ണാമൂഴി കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ ഈ മാസം 7 ഏകദിന ഹ്രസ്വ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് അവസരം. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9567804551. നാളികേര കൃഷി വ്യാപനം ലക്ഷ്യമാക്കി നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങിന്റെ പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായം ഗണ്യമായി വർദ്ധിപ്പിച്ചു. മുൻപ് ഒരു തെങ്ങിൻ തൈക്ക് ഏകദേശം 40 രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ ഒരു തൈക്ക് 350 രൂപ വരെ ധനസഹായം ലഭിക്കും. അനുയോജ്യമായ കൃഷിയിടങ്ങളിൽ തുറസായ സ്ഥലത്ത് ശാസ്ത്രീയമായി പുതിയ തെങ്ങിൻ തൈകൾ നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. 1 ഹെക്ടർ സ്ഥലത്ത് പുതുകൃഷി നടത്തുന്നതിന് 56,000 രൂപ വരെ ധനസഹായം ലഭിക്കും. പരമാവധി 2 ഹെക്ടറിന് വരെ ഈ ആനുകൂല്യം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും ആനുപാതികമായി ഈ ധനസഹായം ലഭിക്കും. എന്നാൽ നിലവിലുള്ള തോട്ടങ്ങളിൽ അടിത്തൈ നടുന്നതിന് ഈ ആനുകൂല്യം ബാധകമല്ല. തൈകൾ നട്ടതിനുശേഷം നിർദ്ദിഷ്ട അപേക്ഷാ ഫോറത്തിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. ഗുണമേന്മയുള്ളതും അത്യുൽപാദനശേഷിയുള്ളതുമായ തെങ്ങിൻ തൈകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി നാളികേര നഴ്സറി പദ്ധതിയും ബോർഡ് നടപ്പാക്കുന്നു. 25 സെന്റ് സ്ഥലത്ത് 10,000 വിത്തുതേങ്ങകൾ പാകി 6,250 തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ നഴ്സറികൾക്ക് ആകെ ചെലവിന്റെ 50% ധനസഹായം ലഭിക്കും. പരമാവധി 1 ഏക്കറിൽ 25,000 തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ധനസഹായം അനുവദിക്കും. ഒരു തൈക്ക് 45 രൂപ വീതമാണ് ധനസഹായം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 04842377726. 04842377726. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ഏകദേശം 600 കിലോ തൂക്കം വരുന്ന 2 പോത്തുകളെ കൊട്ടേഷൻ പരസ്യലേലം വ്യവസ്ഥയിൽ തിരുവനന്തപുരം പേട്ട ആസ്ഥാനത്ത് വെച്ച് ഈ മാസം 10-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11:30 ലേലം ചെയ്യുന്നു. കൊട്ടേഷൻ അന്നേ ദിവസം രാവിലെ 11:15 മുതൽ 11:30 വരെ സ്വീകരിക്കുന്നതാണ്. നിരത ദ്രവ്യമായി 5,000 രൂപയാണ് അടയ്ക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 04712478585246855. തൃശൂർ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള കർഷകർക്ക് 2 ദിവസത്തെ സൌജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂൺ കൃഷി, നഴ്സറി പരിപാലനം, കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗ രീതികൾ എന്നീ വിഷയങ്ങളിൽ ഈ മാസം 10-11 ദിവസങ്ങളിൽ നടത്തുന്ന പരിശീലന പരിപാടിയിൽ താമസം, ഭക്ഷണം എന്നിവ സൌജന്യമായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്കാണ് പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാവുക. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9400483754. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: അടിക്കടിയുള്ള പുളിച്ചു തികട്ടൽ, ഓക്കാനം, ഛർദി എന്നിവ പെപ്റ്റിക് അൾസറിന്റെ ലക്ഷണങ്ങളാണോ? അൾസർ ഉള്ളവർക്ക് വേദന സംഹാരികൾ ഉപയോഗിക്കാമോ? പെപ്റ്റിക് അൾസറും ഹോമിയോ ചികിത്സയും ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ.

0: മണ്ണന്തല.
1: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് കർക്കിടകത്തിൽ ആരോഗ്യം അടുക്കളയിലൂടെ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
3: പ്രകൃതി ഒരുക്കുന്ന ഔഷധ വിഭവങ്ങളെ സമർത്ഥമായി മരുന്നായും ഭക്ഷണമായും പ്രയോഗിച്ചു പോന്ന തലമുറകളുടെ കരുത്താണ് കേരളത്തിന്റെ ആയുർവേദം. ആധികളും വ്യാധികളും നിറഞ്ഞ ഈ കർക്കിടകത്തിൽ ഓരോരുത്തരും സ്വന്തം അടുക്കളയിൽ നിന്ന് എങ്ങനെ ആരോഗ്യം നിലനിർത്താം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ശക്തമായ ആയുധം നമ്മുടെ സ്വന്തം അടുക്കളയാവുന്നതാണ്. ആയുർവേദം പറയുന്നതുപോലെ അടുക്കളയിൽ നിന്ന് ആരോഗ്യം എന്ന സിദ്ധാന്തം കർശനമായി പ്രയോഗിക്കേണ്ടത് കർക്കിടകത്തിലാണ്. ഇഞ്ചി ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. വയറിളക്കം, കഫരോഗങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധി. ഉപയോഗം: കഞ്ഞിയിലോ കഷായത്തിലോ ചതച്ചു ചേർക്കുക. കുരുമുളക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളത്, പല അവയവ വ്യവസ്ഥകളിലും സ്വാധീനം കാണിക്കുന്നു. ത്രികടു ചൂർണത്തിലെ പ്രധാന ഘടകമാണ്. ജീരകം ദഹനം മെച്ചപ്പെടുത്തുന്നു. വയറിളക്കം, അജീർണം, ഊർധ്വവായു എന്നിവയ്ക്കെതിരെ ഗുണം ചെയ്യുന്നു. വെളുത്തുള്ളി രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, സന്ധിവേദന കുറയ്ക്കുന്നു. തേൻ വാതകപശമനം, ചെറുതായി ഇളക്കി കഷായത്തിലോ പാനീയത്തിലോ ചേർക്കാം. ശ്രദ്ധിക്കുക, ചൂടാറിയതിനു ശേഷം മാത്രം ചേർക്കുക. അടുക്കളയിലെ കഷായങ്ങൾ, വീട്ടിലെ ഇമ്മ്യൂണിറ്റി ടോണിക്. ഒന്നാമതായി തുളസി കഷായം. തുളസി ഇല, ഇഞ്ചി, കുരുമുളക്, ചെറുവെളുത്തുള്ളി ചേർത്ത് തിളപ്പിക്കുക. കബജ രോഗങ്ങൾക്കും ശ്വാസകോശ സംരക്ഷണത്തിനും വളരെ നല്ലതാണ്. നാളികേര ജലം ചേർന്ന ഇഞ്ചി കഷായം ശരീരത്തിലെ തണുപ്പ് കുറയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പെട്ടെന്നുണ്ടാവുന്ന ക്ഷീണത്തിനും തളർച്ചയ്ക്കും നല്ലതാണ്. ത്രികടു കഷായം ഇഞ്ചി, കുരുമുളക്, തിപ്പലി ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. വയറിളക്കത്തിനുള്ള വീട്ടുവൈദ്യം. കഞ്ഞിയിലൂടെ ആരോഗ്യം കർക്കിടകത്തിന്റെ വിശേഷതയാണ്. കർക്കിടകത്തിൽ സജീവമായ ഒരു പാചക ഘടകമാണ് കഞ്ഞി. ചൂടുള്ള കഞ്ഞി മാത്രമല്ല, അതിൽ ചേർക്കുന്ന ഔഷധങ്ങളാണ് ആരോഗ്യം നിർണയിക്കുന്നത്. നവരരിക്കഞ്ഞി ശരീരത്തിനും ത്വക്കിനും പോഷണം നൽകുന്നു. വയറിനും ദഹനത്തിനും ഗുണം ചെയ്യുന്നു. കായം, ചതച്ച ഇഞ്ചി, ജീരകം, കുരുമുളക്, വെളുത്തുള്ളി എന്നിവ അവസ്ഥാനുസരണം ചേർക്കുക. പത്തിലക്കഞ്ഞി പത്തിലകളിൽ നിന്ന് ലഭിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രക്തശുദ്ധിയും ദഹനവും ശക്തമാക്കുന്നു. വേവിച്ച പത്തിലകൾ കഞ്ഞിയിൽ ചേർക്കാവുന്നതാണ്. ചൂടുവെള്ളം ഏറ്റവും ലളിതമായ മരുന്നാണ്. തേങ്ങാപ്പാൽ ധാതു പോഷകത്വം നൽകുന്നു. പച്ചക്കറികളിൽ ശ്രദ്ധ വേണ്ടതാണ്. കർക്കിടകത്തിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കണം. പച്ചമുളക്, നാരങ്ങ, മത്തൻ, കുമ്പളം, ചെറുപയർ തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. തണുപ്പുള്ള പച്ചക്കറികൾ, ഉദാഹരണത്തിന് ക്യാബേജ് മുതലായവ കുറയ്ക്കുക. അടുക്കളയിലെ മനഃശാന്തിയും ആരോഗ്യവും. കർക്കിടകത്തിൽ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം ഒരുക്കുന്ന മനസ്സിന്റെ ശാന്തിയും ആവശ്യമാണ്. അടുക്കളയിൽ ശുദ്ധമായ ചിന്തയും പരസ്പര സ്നേഹവും ഉണ്ടാവണം. ശാന്തമായ അന്തരീക്ഷം, ഇത് ഭക്ഷണത്തിലേക്ക് പോകുന്ന ഒരു ഊർജ്ജമാണ്. അടുക്കളയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് പരിചിതമല്ലാത്ത ഹെൽത്ത് ഡ്രിങ്ക്സ് ഒഴിവാക്കുക. ബാക്കിയുള്ള പാക്കറ്റ് ഫുഡുകൾ കുറയ്ക്കുക. ചോക്ലേറ്റും മിഠായികളും ഒഴിവാക്കുക. എല്ലാത്തിനും ഉപരിയായി വീട്ടിലുണ്ടാക്കിയ കഞ്ഞിയും കഷായവുമാണ് കർക്കിടകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം. കർക്കിടകമാസം രോഗങ്ങൾ വരാതെ അടുക്കളയിലൂടെ ആരോഗ്യത്തിന്റെ പുനരുജ്ജീവനകാലമാക്കാനായി ഓരോ മലയാളിയും ശ്രമിക്കേണ്ടതാണ്. ഇഞ്ചി മുതൽ ജീരകവും കഞ്ഞി മുതൽ കഷായവുമെല്ലാം നമ്മുടെ സമ്പത്ത് തന്നെയാണ്. ആയുർവേദത്തിന്റെ ഊർജ്ജവും പാരമ്പര്യത്തിന്റെ ഗുണവും ചേർത്തൊരുക്കുന്ന കർക്കിടക ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കുന്ന വഴിയാകട്ടെ.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് കർക്കിടകത്തിൽ ആരോഗ്യം അടുക്കളയിലൂടെ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
0: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
4: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ഭാസ്കർ ദി റാസ്കൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അഫ്സലും സംഘവും പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം ദീപക് ദേവ്.
1: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ എം ആർ ടി ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
2: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
3: എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കണ്ടീഷൻസ് അപ്ലൈ.
0: നമുക്കിനി ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ നോക്കാം.
4: ചരിത്രത്തിൽ ഇന്ന്
5: ഇന്ത്യൻ ഭരണഘടനയിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35 എ എന്നിവ റദ്ദാക്കിക്കൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടന്നത് 2019 ഓഗസ്റ്റ് 5-നാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ചരിത്രപരമായ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. രാജ്യസഭയും ലോക്സഭയും ഈ ബിൽ വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കി. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനോടൊപ്പം സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാനും തീരുമാനിച്ചു. ഈ തീരുമാനത്തിലൂടെ ജമ്മു കാശ്മീരിന് മാത്രമായി ഉണ്ടായിരുന്ന പ്രത്യേക ഭരണഘടനയും പതാകയും ഇല്ലാതാവുകയും ഇന്ത്യൻ ഭരണഘടനയും ദേശീയ പതാകയും അവിടെ പൂർണ്ണമായി ബാധകമാവുകയും ചെയ്തു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പൌരന്മാർക്കും ജമ്മു കാശ്മീരിൽ ഭൂമി വാങ്ങാനും സ്ഥിരതാമസമാക്കാനുമുള്ള അവകാശം ലഭിച്ചു. വിവരാവകാശ നിയമം, വിദ്യാഭ്യാസാവകാശ നിയമം തുടങ്ങി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ നിയമങ്ങളും ജമ്മു കാശ്മീരിനും ബാധകമായി. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31-നാണ്. 1963 ഓഗസ്റ്റ് 5-നാണ് അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഭാഗിക ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അന്തരീക്ഷം, ബഹിരാകാശം, വെള്ളത്തിനടിയിൽ എന്നിവിടങ്ങളിലുള്ള എല്ലാതരം ആണവ പരീക്ഷണങ്ങളും ഈ ഉടമ്പടിയിലൂടെ പൂർണ്ണമായി നിരോധിച്ചു. 1950-കളിലും 60-കളുടെ തുടക്കത്തിലും വൻ ശക്തി രാജ്യങ്ങൾ നടത്തിയ തുടർച്ചയായ ആണവ പരീക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ മാരകമായ റേഡിയോ ആക്റ്റീവ് മലിനീകരണം ഉണ്ടാക്കിയിരുന്നു. ഇത് മനുഷ്യന്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിച്ചു. ഇതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യനായ നീലാംസ്ട്രോങ് ജനിച്ചത് 1930 ഓഗസ്റ്റ് 5-നാണ്. 1969 ജൂലൈ മാസത്തിൽ അമേരിക്ക വിക്ഷേപിച്ച അപ്പോളോ 11 ദൌത്യത്തിന്റെ കമാൻഡറായിരുന്നു അദ്ദേഹം. 1969 ജൂലൈ 21 അദ്ദേഹം ചന്ദ്രന്റെ ഉപരിതലത്തിലിറങ്ങി. ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യത്തെ മനുഷ്യനായി മാറി. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വനിതയായ ടോണി മോറിസൺ അന്തരിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. ക്ലോയി ആന്റണി വോഫോർഡ് എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. അവരുടെ ഏറ്റവും പ്രശസ്തമായ ബിലവ്ഡ് എന്ന നോവലിന് പുലിസ്റ്റർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം അവർ 2012 കരസ്ഥമാക്കി. ടോക്കിയോ ഒളിമ്പിക്സിൽ 41 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വെങ്കല മെഡൽ സ്വന്തമാക്കിയത് 2021 ഓഗസ്റ്റ് 5-നാണ്. ലൂസേഴ്സ് ഫൈനലിൽ ശക്തരായ ജർമ്മനിയെ 5-4 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഈ ചരിത്ര വിജയം കൈവരിച്ചത്. ഈ വിജയം ഇന്ത്യൻ ഹോക്കിയുടെ പുനരുജ്ജീവനത്തിനും പുത്തൻ തലമുറയ്ക്ക് വലിയ ആവേശത്തിനും വഴി തുറന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ പ്രശസ്ത നേതാവ് നെൽസൺ മണ്ടേലയെ 1962 ഓഗസ്റ്റ് 5-നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വേഷപ്രച്ഛന്നനായി യാത്ര ചെയ്യുകയായിരുന്ന അദ്ദേഹത്തെ ഹൌവിക് എന്ന സ്ഥലത്ത് വെച്ചാണ് സുരക്ഷാസേന പിടികൂടിയത്. ഈ അറസ്റ്റിന് പിന്നാലെ ആരംഭിച്ച നിയമ നടപടികളാണ് പിന്നീട് 27 വർഷം നീണ്ട അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ ജയിൽവാസത്തിലേക്ക് നയിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കപ്പെട്ടത് 1914 ഓഗസ്റ്റ് 5-നാണ്. അമേരിക്കയിലെ ഒഹായോയിലുള്ള ക്ലീവ്ലാൻഡിലെ 105 സ്ട്രീറ്റിന്റെയും യൂക്ലിഡ് അവന്യൂവിന്റെയും കവലയിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ജെയിംസ് ഹോജ് നിർമ്മിച്ച ഈ സിഗ്നലിൽ ചുവപ്പ്, പച്ച എന്നീ രണ്ട് നിറങ്ങളിലുള്ള ലൈറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ റോഡ് ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ ഈ കണ്ടുപിടുത്തം സഹായിച്ചു. ആധുനിക നഗര ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളുടെ വികാസത്തിന് വഴി തുറന്ന വലിയൊരു തുടക്കമായിരുന്നു ഇത്. ലോകത്തിലെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായി സോവിയറ്റ് യൂണിയൻ പ്രഖ്യാപിച്ചത് 1957 ഓഗസ്റ്റ് 5-നാണ്. R7 സെമിയോർക്ക എന്ന് പേരിട്ട ഈ മിസൈൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് അണുവായുധങ്ങൾ എത്തിക്കാൻ ശേഷിയുള്ളതായിരുന്നു. സെർജി കൊറോളിയോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ ശാസ്ത്രജ്ഞരുടെ സംഘമാണ് ഈ സാങ്കേതിക

0: വിദ്യ വികസിപ്പിച്ചത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബഹിരാകാശ വിക്ഷേപണ സൈനിക മത്സരങ്ങൾക്ക് ഈ പരീക്ഷണം വേഗത കൂട്ടി.
1: ചരിത്രത്തിൽ ഇന്ന്
2: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. അഞ്ച് ഹീറോ മാവറിക് 440 ബൈക്കുകൾ, അഞ്ച് ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: നമുക്കിനി സിതാര പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സത്യം പറഞ്ഞാൽ വിശ്വസിക്കോ. ഗാനരചന സുരേഷ് ഹരി, സംഗീതം വിശ്വജിത്ത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: തൊഴിൽ ദർശനം.
1: പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ LBO തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 545 ഒഴിവുണ്ട്. സംസ്ഥാനങ്ങളും ഒഴിവും: ആന്ധ്രാപ്രദേശ് 4, ഗുജറാത്ത് 77, കർണാടക 78, അസം 85, മഹാരാഷ്ട്ര 67, തെലങ്കാന 41, തമിഴ്നാട് 51, പശ്ചിമബംഗാൾ 80, ജമ്മു ആൻഡ് കാശ്മീർ 9, ലഡാക്ക് 2, അരുണാചൽ പ്രദേശ് 4, മണിപ്പൂർ 6, മേഘാലയ 8, മിസോറാം 5, നാഗാലാൻഡ് 5, സിക്കിം 5, ത്രിപുര 18. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയണം. പ്രാദേശിക ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള പരീക്ഷയും നടത്തും. അപേക്ഷകർക്ക് ഒരു സംസ്ഥാനത്തിലെ ഒഴിവിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ. പ്രായം 20-30 വയസ്സിനും ഇടയിൽ. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും അപേക്ഷാ ഫീസ് 59 രൂപ, മറ്റുള്ളവർക്ക് 1180 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 9. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://pnb.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://pnb.bank.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 73 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. കൊല്ലത്തെ ചവറയുൾപ്പെടെ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലായാണ് ഒഴിവുകൾ. അസിസ്റ്റന്റ് മാനേജർ ഒഴിവ് 29. വിഷയങ്ങൾ: മെക്കാനിക്കൽ 6, ഇലക്ട്രിക്കൽ 4, കെമിക്കൽ 4, മൈനിങ് 4, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി 2, ഇൻസ്ട്രുമെന്റേഷൻ 1, ഫിനാൻസ് 1, HRM 4, രാജ്ഭാഷ 2, കമ്പനി സെക്രട്ടറി 1. യോഗ്യത: BE, BTech, CA, CMA, MBA, MS, MSW, MA, CS, 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 28 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകൾ: ചീഫ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, സീനിയർ മാനേജർ, മാനേജർ, ജനറൽ മാനേജർ. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, SC ST 15 വർഷം, OBC 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്തഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 354 രൂപ, മറ്റുള്ളവർക്ക് 944 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 10. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.irel.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.irel.co.in. യൂണിയൻ ബാങ്കിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 395 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: മാനേജർ 163,

0: അപ്ലോഡ് ചെയ്യണം. ഒരു തസ്തികയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.unionbankofindia.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.unionbankofindia.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 10.
1: തൊഴിൽ ദർശനം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: അടുത്തയാൾ അടുത്തയാൾ അടുത്തയാൾ അതിനടുത്തയാൾ പൂച്ച എന്നുള്ള വാക്കിനർത്ഥം എന്തടാ? അടുത്തയാൾ അടുത്തയാൾ അടുത്തയാൾ അതിനടുത്തയാൾ. പത്തോട് പത്തും കൂട്ടി മൊത്തത്തിലാറ് കിഴിച്ചാൽ എത്ര എത്ര? പത്തോട് പത്തും കൂട്ടി മൊത്തത്തിലാറ് കിഴിച്ചാൽ എത്ര എത്ര? ചെട്ട് തെറ്റ്. പത്തോട് പത്തും കൂട്ടിയാൽ ട്വന്റി ട്വന്റി എന്നൊരാറ് പോയാൽ ഫോർട്ടീൻ. അണ്ടർസ്റ്റാൻഡ്?
1: പത്തോട് പത്തും കൂട്ടിയാൽ ട്വന്റി ട്വന്റി എന്നൊരാറ് പോയാൽ ഫോർട്ടീൻ. പത്തോട് പത്തും കൂട്ടിയാൽ ട്വന്റി ട്വന്റി എന്നൊരാറ് പോയാൽ ഫോർട്ടീൻ.
0: കറക്റ്റ്. സിറ്റ് ഡൗൺ.

0: തിന്നു.
1: താൻ തിന്നു. കറക്റ്റ്. സിറ്റ് ഡൗൺ.
2: ജലതരംഗം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ജയചന്ദ്രനും സംഘവും പാടിയത്. രചന ഡോക്ടർ ബാലകൃഷ്ണൻ, സംഗീതം എ. ടി. ഉമ്മർ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നമുക്കിനി ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കളിയൂഞ്ഞാൽ, ഗാനരചന കൈതപ്രം.

0: പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
5: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
6: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 288 3856.
7: മനോയാനം.
8: കുട്ടിക്കാലം കളിച്ചു നടക്കാനും സംരക്ഷിക്കപ്പെടാനുമുള്ള സമയമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് സ്വന്തം മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെയും ഭാവിയിലെ ശാരീരിക മാനസിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു എന്ന് വരാം. ഒരു കുട്ടി അച്ഛന്റെയോ അമ്മയുടെയോ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണിത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഇൻസ്ട്രുമെന്റൽ പാരന്റിഫിക്കേഷൻ. പാചകം ചെയ്യുക, ബില്ലുകൾ അടയ്ക്കുക തുടങ്ങിയ വീട്ടുജോലികൾ അമിതമായി ചെയ്യുക. രണ്ട്, ഇമോഷണൽ പാരന്റിഫിക്കേഷൻ. മാതാപിതാക്കളുടെ മാനസിക വിഷമങ്ങൾ കേൾക്കുക, അവർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വൈകാരിക ഉത്തരവാദിത്തങ്ങൾ. ഇതിൽ രണ്ടാമത്തേതാണ്, അതായത് ഇമോഷണൽ പാരന്റിഫിക്കേഷൻ ആണ് കുട്ടികളിൽ കൂടുതൽ ആഴത്തിലുള്ള ആഘാതമുണ്ടാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് സ്വന്തം കടമയാണെന്ന് വിശ്വസിക്കുന്നു. തനിക്കു വേണ്ടി സമയം ചെലവഴിക്കുന്നതോ വിശ്രമിക്കുന്നതോ തെറ്റാണെന്ന അനാവശ്യമായ കുറ്റബോധം ഇവരിൽ ഉടലെടുക്കുന്നു. മുതിർന്നവരാകുമ്പോൾ നോ പറയാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. തുടർച്ചയായ വൈകാരിക സമ്മർദ്ദം ശരീരത്തിലെ കോർട്ടിസോൾ നിലയെ അസ്ഥിരപ്പെടുത്തുന്നു. ഇത് ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കമുണ്ടാക്കാൻ കാരണമാകുന്നു. ഇത്തരം കുട്ടിക്കാലം കടന്നുവന്ന മുതിർന്നവരിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതായത് മനസ്സിന്റെ സമ്മർദ്ദം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ തകിടം മറിക്കുന്നു. എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ ശീലിച്ച ഇവർ പങ്കാളികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായം സ്വീകരിക്കാൻ മടിക്കുന്നു. ഇതിവരെ ഏകാന്തതയിലേക്കും മാനസികമായ തളർച്ചയിലേക്കും നയിക്കുന്നു. കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ചത് ഒരു വലിയ ഭാരമായിരുന്നു എന്ന് ആദ്യം തിരിച്ചറിയുക. സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ പഠിക്കുക. വിശ്രമം എന്നത് ഒരാളുടെ അവകാശമാണെന്നും അത് കുറ്റകരമല്ലെന്നും മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാൻ സാധിക്കാത്ത പക്ഷം ഇവരെ തെറാപ്പിക്ക് വിധേയമാക്കുന്നതാണ് നല്ലത്. തെറാപ്പിയിലൂടെ പഴയകാല മുറിവുകൾ ഉണക്കാൻ കഴിയും. തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഡയലക്ടിക്കൽ ബിഹേവിയർ തെറാപ്പി തുടങ്ങിയ മനഃശാസ്ത്ര ചികിത്സാ സമ്പ്രദായങ്ങളാണ്. ബാല്യകാലത്തെ അമിത ഉത്തരവാദിത്തങ്ങൾ മുതിർന്ന പ്രായത്തിൽ വലിയ ആരോഗ്യ ഭീഷണിയാകാം. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയും കുട്ടിക്കാലത്ത് അമിതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയുമരുത്, അടിച്ചേൽപ്പിക്കുകയുമരുത്. ബോധപൂർവമായ ഇടപെടലുകളിലൂടെയും സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്നതിലൂടെയും ഈ പ്രത്യാഘാതങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. എങ്കിലും ബാല്യം ബാല്യം തന്നെയല്ലേ? ആ ബാല്യത്തെ അമിത ഭാരം കൊണ്ട് ഇല്ലാതാക്കരുത്, മുറിവേൽപ്പിക്കരുത് എന്നു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
4: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
5: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.

നമുക്കിനി ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25

5 മരണം റിപ്പോർട്ട് ചെയ്തു. 4 പേരെ കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. 18,434 പേർ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം പെരിന്തൽമണ്ണയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാലൂർകോട്ടയിലേക്ക് പ്രവേശനം നിരോധിച്ചു. സുരക്ഷ കണക്കിലെടുത്ത് പൊതുജനങ്ങൾ ഈ നിർദ്ദേശത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. യമൻ തീരത്ത് ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലായ MSV ഫൈസ് നൂറെ ഒലിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ വൈകിട്ട് എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. 3 ഇടങ്ങളിൽ മെഗാ ട്രേഡ് ഫെയറായാണ് സപ്ലൈകോ ഓണം ഫെയർ ഇത്തവണ സംഘടിപ്പിക്കുന്നത്. പത്തനംതിട്ട ഓമല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് അബിൻവർക്കി MLA അടക്കം 5 പേർക്ക് പരിക്ക്. MLA പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരി, തുടരുന്നു ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യം ഒന്ന് പറയാം. അടുത്തിടെ ഇടുക്കി മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം നിശാശലഭം ഏതാണ്? ഉത്തരം, ചന്ദനത്തോഴി. ഇതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിശാശലഭ കുടുംബത്തിലെ ആർക്ടിനെ ഉപകുടുംബത്തിൽ ഉൾപ്പെട്ട ചന്ദനത്തോഴിയുടെ ശാസ്ത്രീയ നാമം ആന്തരം ഇടുക്കി എന്നാണ്. ചന്ദനക്കാടുകളിൽ നിന്നും കണ്ടെത്തിയതിനാലാണ് ഇവയ്ക്ക് ചന്ദനത്തോഴി എന്ന പേര് ലഭിച്ചത്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: ഈപ്പുഴയും കടന്ന് എന്ന ചിത്രത്തിന് വേണ്ടി സുജാത പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഗ്രാമകേരളം.
3: കല്ലൻമുളയുടെ കരുത്ത്.
4: കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് മലയാളികളായ നമ്മളെല്ലാം അനുവർത്തിച്ചു പോന്നിരുന്നത്. കൃഷിയും കലകളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഗ്രാമീണ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രവണതകളാണ്. ഇവയിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തിയ സസ്യമാണ് മുള. ഏറ്റവും ഉയരത്തിൽ വളരുന്ന സസ്യമെന്ന പേരിൽ ഖ്യാതി നേടിയ ഇത് പല ഇനങ്ങളിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് കല്ലൻമുള എന്ന പേരിൽ അറിയപ്പെടുന്നവ. കല്ലൻമുള ബലം കൊണ്ടും വ്യത്യസ്തമായ ഉപയോഗങ്ങൾ കൊണ്ടും വേറിട്ട സ്വഭാവമുള്ള ഒന്നാണ്. സാധാരണ മുളകൾക്ക് സമാനമായി ഏറെ പൊള്ളയല്ലാത്തതാണ് ഇതിന്റെ പ്രത്യേകതകളിൽ ഒന്ന്. നാരുകൾ നിറഞ്ഞ ഇതിന്റെ തടിക്ക് പെട്ടെന്ന് ഒടിയാതെ പ്രതിരോധിക്കുന്നതിനുള്ള കരുത്തുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് പണ്ടൊക്കെ ഇത് കേരളീയർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു.

0: താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കുന്നതിനും ചങ്ങാടങ്ങൾക്കുമൊക്കെ ഇത് വളരെയേറെ ഉപയോഗിച്ചു വന്നിരുന്നു. കലുങ്കുകളും ചെറിയ പാലങ്ങളുമൊക്കെ നിർമ്മിക്കുന്നതിന് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇന്നുപയോഗിക്കുന്ന കമ്പികളുടെ സ്ഥാനത്ത് ഉണങ്ങിയ കല്ലൻമുളയാണ് ഉപയോഗിച്ചിരുന്നത്. കല്ലൻമുള വെട്ടിയെടുത്ത് പ്രത്യേകമായി ചെത്തിയൊരുക്കി നീളത്തിലും കുറുകയുമിട്ട് വരിഞ്ഞ് ബലപ്പെടുത്തിയാണ് ഒരു കാലത്ത് വാർക്കപ്പണികൾക്കായി ഉപയോഗിച്ചിരുന്നത്. കോൺക്രീറ്റിനുള്ളിൽ ബലമായി കേടുകൂടാതെ വർഷങ്ങളോളം ഇത് പ്രവർത്തിക്കും. മഞ്ഞ നിറമുള്ള മുളകളേക്കാൾ ഏറെ ശക്തിയുള്ളതും പച്ച നിറത്തിലുള്ളവയുമായ ഇവ നിരപ്പാക്കി കൂട്ടിക്കെട്ടി പാലങ്ങളായി ഉപയോഗിച്ചിരുന്നതും പഴയ ഗ്രാമീണ കാഴ്ചകളിൽ ഒന്നാണ്. തെങ്ങുകയറ്റക്കാരാണ് ഒരു കാലത്ത് കല്ലൻമുളയെ ഏറെ ആശ്രയിച്ചിരുന്നതെന്ന് പറയാം. വിസ്തൃതമായ തെങ്ങിൻ തോപ്പുകളിൽ തേങ്ങ മോഷണം പോകാതെ ഇരിക്കാൻ ഏതാണ്ട് 8-10 അടിയോളം ഉയരത്തിൽ മുള്ളും ഓലയുമൊക്കെ ചുറ്റിക്കെട്ടി പൊത്തിയിരുന്നു. ഈ പൊത്തു തെങ്ങുകളിൽ തേങ്ങയിടുന്നതിന് പൊത്ത് അഴിച്ചുമാറ്റാതെ കല്ലൻമുളകൾ ചാരിവെച്ചാണ് കയറിയിരുന്നത്. മുളയുടെ മുകളറ്റത്ത് തെങ്ങിനോട് ചേർത്ത് കെട്ടുന്നതിനായി ശിഖരങ്ങൾ യു ആകൃതിയിൽ മുറിച്ച് ചാരിവെച്ചാണ് ഉപയോഗിച്ചിരുന്നത്. തെങ്ങുകയറുന്ന വേളയിൽ ഇതിന്റെ ഓരോ മുട്ടിലുമുള്ള ശിഖരത്തിന്റെ ഭാഗത്ത് ചവിട്ടിയാണ് കയറിയിരുന്നത്. സാധാരണ മുളകളെക്കാളേറെ ബലമുണ്ടായിരുന്നതിനാൽ ഇത് ഒടിയുമെന്നോ അപകടമുണ്ടാകുമെന്നോ ഭയപ്പെടേണ്ട സാഹചര്യമില്ലായിരുന്നു. കാർഷിക രംഗത്ത് വിളഞ്ഞ മുളകൾക്കും ചെറിയ മുളകൾക്കും ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. കാർഷിക വിളകൾ പടർത്തുന്നതിന് പന്തലുകൾ ഇടുന്നത് ഇതുപയോഗിച്ചായിരുന്നു. കാർഷിക ഉപകരണങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കുന്നതിനും ഇത് ഉപയോഗിച്ചിരുന്നു. മുറം, വട്ടി, കൊട്ട എന്നിവയൊക്കെ ഉണ്ടാക്കാൻ വിളയാത്ത മുളകളുടെ ചീളുകൾ ഉപയോഗിക്കുമായിരുന്നു. ഈ മുളയുടെ ദൃഢത കൂടുതൽ കാലത്തേക്ക് അവ ഉപയോഗിക്കുന്നതിന് സഹായകമാണ്. പുഴയോരങ്ങളിലും ചരിവുള്ള പ്രദേശങ്ങളിലുമൊക്കെ മണ്ണൊലിപ്പ് തടയുന്നതിന് ഇവ വെച്ചുപിടിപ്പിക്കുമായിരുന്നു. ഇവയുടെ വേരുകൾ ശക്തമായ ജലപ്രവാഹത്തെ പ്രതിരോധിക്കുന്നതിനാൽ മണ്ണൊലിപ്പ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. പാടങ്ങളിലൊക്കെ ബണ്ടു നിർമ്മാണത്തിന് കുത്തനെ സ്ഥാപിക്കാൻ ഇവ ഉപയോഗിച്ചിരുന്നത് ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് പേപ്പർ നിർമ്മാണത്തിനും ഇത് ഉപയോഗപ്രദമായിരുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന സെല്ലുലോസിന്റെ ഉയർന്ന അളവ് കല്ലൻമുളയെ ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു. ആരോഗ്യരംഗത്തും ഇവയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകാൻ കഴിവുണ്ട്. സാധാരണ മരങ്ങളെക്കാൾ 35% കൂടുതൽ ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഇത് പുറത്തുവിടാറുണ്ട്. ആയുർവേദ ഔഷധ രംഗത്തും ഈ മുളകൾക്ക് ഏറെ പ്രാധാന്യമുള്ളതായി പറയപ്പെടുന്നു. കല്ലൻമുളയുടെ കരുത്തിനെയും ഗുണത്തിനെയും പറ്റി മലയാളത്തിൽ ധാരാളം ചൊല്ലുകളുണ്ട്. കല്ലൻമുളയ്ക്ക് കല്ലിന്റെ ഉറപ്പ് എന്ന ചൊല്ലിലൂടെ അതിന്റെ ബലം സൂചിപ്പിക്കുന്നു. ഉറപ്പുള്ള മനസ്സിനെയും ശരീരപ്രകൃതിയെയും എടുത്തു പറയാൻ ഈ ചൊല്ല് ഉപയോഗിച്ചിരുന്നു. കല്ലൻമുളയുടെ കരുത്ത് കൈപ്പിടിയിലറിയാമെന്നതാണ് മറ്റൊരു ചൊല്ല്. ഇത് പഴഞ്ചൊല്ലിലുമുപരി ഒരു വിശ്വാസം കൂടിയാണ്. വേലിക്ക് നല്ലത് കല്ലൻമുള, വേലയ്ക്ക് നല്ലത് നല്ല മനസ്സ്. വേലിക്ക് കല്ലൻമുള ഏറെ ശക്തമാണെന്നും വേലക്കാരന് നല്ല മനസ്സുണ്ടെങ്കിൽ കൃഷി മെച്ചപ്പെടുമെന്നും ഇതിലൂടെ അർത്ഥമാക്കുന്നു. കല്ലൻമുള കേവലമൊരു സസ്യം മാത്രമായി നമുക്ക് ഇന്ന് തള്ളിക്കളയാൻ കഴിയില്ല. മാനവരാശിയുടെ നിലനിൽപ്പിനും സംസ്കാരത്തിനും അവിഭാജ്യമായ സംഭാവനകൾ ഇത് നൽകിയിട്ടുണ്ട്. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ ഇന്നും ഇവയ്ക്ക് മുഖ്യസ്ഥാനമുണ്ടെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്.
1: കല്ലൻമുളയുടെ കരുത്ത്, രചന സുരേഷ് മണ്ണറശാല, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
5: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
4: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ഇന്ന് രാവിലെ 10 മണിക്ക്. പ്രായോജകർ പി ആർ എക്സ്പോർട്ട്, ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. ഇനി കാലം സാക്ഷി.
2: ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ പി ആർ ഗോപാലൻ 1909 ജൂൺ 1 കണ്ണൂരിലെ കല്യാശ്ശേരിയിൽ ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം ഗുമസ്തനായി ജോലിയിൽ പ്രവേശിച്ചു. ആദ്യകാലത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അദ്ദേഹം 1934 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൽ അംഗമായി. 1940 മൊറാഴ സംഭവത്തിൽ പോലീസ് പിടിയിലായി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഗാന്ധിജിയും നെഹ്റുവും ഉൾപ്പെടെ വലിയ ജനാവലിയുടെ പ്രതിഷേധത്തെ മാനിച്ച് വധശിക്ഷ ജീവപര്യന്തമാക്കി. 1957 1965 നിയമസഭാ അംഗമായി. കുറച്ചുകാലം ദേശാഭിമാനി പത്രത്തിന്റെ മാനേജരായിരുന്നു. 1969 ജനകോടി എന്ന വാരിക സ്വന്തമായി പ്രസിദ്ധീകരിച്ചു. നടനും ഗാനരചയിതാവും കൂടിയായിരുന്നു കെ പി ആർ ഗോപാലൻ. കർഷക മുന്നേറ്റക്കാലത്ത് അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളിൽ വേഷമിട്ടു. 1997 ആഗസ്റ്റ് 5 കെ പി ആർ ഗോപാലൻ അന്തരിച്ചു.
3: തളിപ്രഭു മുട്ടുകാട് ഹൈസ്കൂളിൽ കെ പി ഗോപാലൻ നമ്പ്യാർ എന്ന പേരിൽ 2 കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കാനിടയായി. ഹാജർ മാർക്ക് ചെയ്യാനുള്ള വിഷമം പരിഹരിക്കാൻ അധ്യാപകർ എന്നെ കെ പി ആർ ഗോപാലൻ നമ്പ്യാരാക്കി. സ്കൂളിലും വെളിയിലും സ്പോർട്സിൽ ഓൾറൗണ്ടറായി ഞാൻ വളർന്നു. 1927 സ്കൂൾ ഫൈനൽ പരീക്ഷ പാസ്സായതും കോളേജിൽ ചേരണമെന്ന് ആഗ്രഹിച്ചു. സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിച്ച് കുടുംബഭാരം പങ്കിടണമെന്ന് അച്ഛനും. മാസങ്ങൾ കഴിഞ്ഞില്ല, രജിസ്ട്രേഷൻ ആക്ടിംഗ് ക്ലർക്കായി ഞാൻ നിയമിതനായി. പകർപ്പ് ജോലി എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്നെ കുടുംബവുമായി കെട്ടിയിടാൻ അച്ഛൻ വിവാഹാലോചന നടത്തി. ഞാൻ വഴങ്ങിയില്ല. എവിടെയോ എന്തോ താറാറുണ്ടെന്നും സമുദായ നീതി വിചിത്രമായിരിക്കുന്നു എന്നും ഒരു തോന്നൽ സ്വാതന്ത്ര്യബോധം എന്നിൽ അങ്കുരിച്ചു. കോൺഗ്രസിൻ്റെ സൃഷ്ടി പരിപാടികളിൽ ഞാൻ ആകൃഷ്ടനായി. ഭക്ഷണം ഒഴികെ എല്ലാം ഖദർമയം. കോൺഗ്രസ് ക്ലാർക്ക് എന്ന പേർ നേടിയെടുത്തു. ഉദ്യോഗസ്ഥ മേധാവിത്വത്തിനെതിരായി ശബ്ദമുയർത്താൻ എനിക്ക് ധൈര്യമുണ്ടായി. കല്യാശ്ശേരിയിൽ മദ്യഷാപ്പ് വിക്കറ്റിക്കിൻ്റെ പിന്നിൽ ഞാനാണെന്ന് പോലീസ് മണത്തറിഞ്ഞു. സബ്രജിസ്ട്രാറുടെയും അച്ഛൻ്റെയും സമ്മർദ്ദം വന്നു. കോൺഗ്രസിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയും നിയമലംഘന പ്രസ്ഥാനവും എന്നെ ഹടാതെ ആകർഷിച്ചു. കല്യാശ്ശേരിയിൽ നിന്ന് ചെറുകുന്നിലേക്ക് കോൺഗ്രസിൻ്റെ ഘോഷയാത്ര പോകുന്നു എന്ന കയ്യെഴുത്തു നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ കല്യാശ്ശേരിയിൽ സർക്കാർ 144 പാസാക്കി. വിരോധനാട്ടിൽ ലംഘിച്ച് ഘോഷയാത്ര നടത്തിയെന്ന് കളവായി എന്നെയും ഉൾപ്പെടുത്തി പോലീസ് കേസ് ചാർജ് ചെയ്തു. ഇത്രയുമായപ്പോൾ ഞാൻ കോഴിക്കോട്ടെത്തി. വാളണ്ടിയർ ക്യാമ്പിൽ ചേർന്നു. സ്വാമി വെങ്കടാചലത്തിൻ്റെ വിദേശ വസ്ത്ര ഷാപ്പ് വിക്കറ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് ന്യൂസൻസ് ചാർജ് ചെയ്തു. 1 ആഴ്ച തടവ് ശിക്ഷ കിട്ടി. കോഴിക്കോട് സബ് ജയിലിൽ നിന്ന് വെളിയിലിറങ്ങിയതും കോഴിക്കോട് 144 ലംഘിച്ചതിൻ്റെ വാറണ്ടുമായി പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി. വിചാരണ തടവുകാരനായി വീണ്ടും കോഴിക്കോട് സബ് ജയിലിൽ. കേസ് വിചാരണക്കെടുത്തപ്പോൾ ഞാൻ ഒരു പൊടിക്കൈ പ്രയോഗിച്ചു. ഒരു കുറ്റത്തിന് 2 ശിക്ഷയുണ്ടോ? എന്റെ തടസ്സവാദം മജിസ്ട്രേറ്റിന് കുഴക്കി അദ്ദേഹം നിയമപുസ്തകങ്ങൾ പരിശോധിച്ചു. ശരിയാണ്, ഒരു കുറ്റത്തിന് 2 ശിക്ഷയില്ല. എന്നെയും കൂട്ടുകാരെയും മജിസ്ട്രേറ്റ് വെറുതെ വിട്ടു. നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കല്യാശ്ശേരിയിലെ 144 ലംഘിച്ചതിന്റെ കേസ് തളിപ്പറമ്പ് മജിസ്ട്രേറ്റിൽ നിന്ന് 3 മാസത്തെ കഠിന നടപടി ഏറ്റുവാങ്ങി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. ശിക്ഷാവധി കഴിയുന്നതിന് മുമ്പ് ഗാന്ധി അർവിൻ സന്ധി അനുസരിച്ച് വിട്ടയക്കപ്പെട്ടു.
2: കെ പി ആർ ഗോപാലന്റെ ശബ്ദമാണ് കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത്.

0: ടി ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരമ്പാറ. 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
1: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
2: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
1: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: നമസ്തേ അനന്തപുരയിലിനി നമുക്ക് ചുറ്റും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. അന്തിമ വോട്ടർ പട്ടിക 19-ന് പ്രസിദ്ധീകരിക്കും. ഓണത്തോടനുബന്ധിച്ച് KSRTC ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്ര

ിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും അധിക സർവീസുകൾ നടത്തും. www.kerlaRTC.com, മൊബൈൽ ആപ്പ് എന്നിവയിലും കൌണ്ടർ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 2026-27 അധ്യയന വർഷത്തെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിച്ച് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവരുടെ ഒന്നാംഘട്ട പ്രൊവിഷണൽ അലോട്ട്മെന്റ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ ഓൺലൈനായി നാളേക്കകം നിർദ്ദിഷ്ട ടോക്കൺ ഫീസ് ഒടുക്കി തുടർന്ന് രണ്ടാംഘട്ട അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം നടത്താവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 0471-23243961-2560361 അല്ലെങ്കിൽ 2560327 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026-27 അധ്യയന വർഷത്തെ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിന്റെ പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് നാളെ വരെ ഓപ്ഷനുകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-23243961 അല്ലെങ്കിൽ 2560361 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലെ BBA BCA കോഴ്സുകളിലേക്കുള്ള പ്രൊഫഷണൽ പ്രവേശന പരീക്ഷാഫലം lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾക്ക് 0471-23243961 അല്ലെങ്കിൽ 2560361 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇനീഷ്യലി നമ്മൾ ഫാർമക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മരുന്നുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാനുണ്ട്, മെഡിസിൻസ് ഒരുപാടുണ്ട്. ഫോർമാറ്റൊക്കെ നമ്മൾ തേർഡ് ഇയറിലും ഒക്കെ ഫാർമക്കോളജിയിലൊക്കെ പഠിക്കും. അന്നേരം മുതലേ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു നമുക്കെപ്പോഴാണ് മരുന്ന് എഴുതി കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9444210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
8: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ

0: ജ്വല്ലേഴ്സ് സ്കൂളിന് സമീപം ബാലരാമപുരം.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: സ്നിഗ്ധപക്ഷ്മളങ്ങളായ രാധയുടെ നേത്രങ്ങളിൽ കണ്ണുനീർ തടംകെട്ടി നിൽക്കുന്നത് കുഞ്ഞിരാമൻ കണ്ടു. നിറഞ്ഞൊഴുകാൻ മടിച്ചു നിൽക്കുന്ന ആ കണ്ണുനീർ അയാളെ അലിയിച്ചു കളഞ്ഞു. വിജയാഹ്ലാദവും സഹാനുഭൂതിയും കൂടിക്കലർന്ന് അയാളുടെ ഹൃദയത്തിൽ അലതല്ലി. രാധേ, സഹിക്കാഞ്ഞിട്ട് പറയുന്നതാണ്, എനിക്കറിയാം. തുടങ്ങിയ സ്ഥിതിക്ക് ഇനി മുടക്കണ്ട. ഇല്ല, ഞാനിനി പോകുന്നില്ല. പട്ടിണി കിടക്കാൻ എനിക്കറിയാം. പക്ഷേ എന്നെ ഇഷ്ടമുള്ളവർ കൂടി എന്നെ വെറുത്താൽ പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നിന്നോടുള്ള വെറുപ്പല്ല, അവർ ചെയ്തതൊക്കെ ആലോചിക്കുമ്പോൾ വെറുത്തു പോവുകയാണ്. പക്ഷേ അങ്ങനെ വെറുത്തിട്ട് കാര്യമില്ല, ജീവിച്ചിരിക്കണമല്ലോ. ഇതൊക്കെ തന്നെയാണ് ഞാനും ഓർത്തത്. പക്ഷേ ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. എന്നിട്ട് ഇതിന് മുൻപ് ജീവിച്ച പോലെ ജീവിക്കും? കുഞ്ഞിരാമൻ സ്വൽപ്പനേരം ആലോചിച്ചു. മുൻകോപം കൊണ്ട് താൻ കാര്യങ്ങളെല്ലാം തകരാറിലാക്കി എന്ന് അയാൾക്ക് തോന്നി. ഓടിച്ച വഴിയെല്ലാം നടത്തണമെന്നാണ് വന്നിരിക്കുന്നത്. തനിക്കവളെ രക്ഷിക്കാൻ കഴിവില്ല, സ്വയം രക്ഷപ്പെടാൻ അനുവദിക്കുകയുമില്ലെന്ന് വന്നാലോ? അല്ലെങ്കിൽ വേല ചെയ്ത് കൂലി വാങ്ങുന്നതിൽ എന്താണ് മാനക്ഷയം? രാധ പൊയ്ക്കോളൂ, സാധിക്കില്ല. ഞാൻ മുൻശുണ്ഠി കൊണ്ട് എന്തോ പറഞ്ഞുപോയി. കാര്യമാണ് പറഞ്ഞത്, അവരുടെ അടുത്ത് ജോലിക്ക് പോകുന്നത് സുഖമല്ലെന്ന് എനിക്കും രാധയ്ക്കും അറിയാം. പക്ഷേ കുറച്ച് നാളേക്കു കൂടി ആ സുഖക്കേട് അനുഭവിക്കൂ, അപ്പോഴേക്കും ഞാനൊരു ജോലി കണ്ടുപിടിക്കും, രാധയ്ക്ക് തിരിച്ചു പോരുകയും ചെയ്യാം. എന്നെക്കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല. എന്നോടുള്ള വിരോധം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. രാധേ, ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ? പക്ഷേ ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും ഒരു മനസ്സുണ്ട്. അറിഞ്ഞുകൂടെ? ഞാനൊരു വിധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയിരുന്നു, അതൊക്കെ തകർന്നു. ഇനി എനിക്ക് നിൽക്കാൻ വയ്യ, രാധ തീർത്തു പറഞ്ഞു കളഞ്ഞു. കുഞ്ഞിരാമൻ അമ്പരന്നുപോയി. തന്നെ അവളുടെ ഹൃദയത്തിൽ ഒന്നിളക്കി വച്ച് ഉറപ്പിക്കണമെന്നായിരുന്നു മനസ്സിനടിയിൽ ഒളിച്ചിരുന്ന ആശ. പക്ഷേ ഇളകി ഉറയ്ക്കുന്നുമില്ല. ഈ വിഷമാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാതെ നിവൃത്തിയില്ല. അയാൾ ഊന്നിയൂന്നി പറഞ്ഞു. ആ നീണ്ട ഉപദേശങ്ങളുടെ എല്ലാം അവസാനത്തിൽ രാധ ഒരേ മറുപടി ആവർത്തിച്ചു, എനിക്കിനി വയ്യ. കുഞ്ഞിരാമൻ തോറ്റു. അയാൾ തളർന്നു. കോലായിൽ ചെന്നിരുന്നു. മറുപുറത്ത് രാധയും. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് വാക്കുകൾ പിൻവലിഞ്ഞു. മാധവിയമ്മയുടെ ഞരക്കം കൂടെ കൂടെ അകത്തു നിന്ന് കേട്ടു. ഗോപാലകൃഷ്ണൻ വേലിക്കടുത്തിരുന്ന് ഒരു വടി ചെത്തി ഉഴിയുകയാണ്. നിശബ്ദം, നിശ്ചലം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
7: തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഹൃദയങ്ങളെ തമ്മിൽ ചേർത്തിണക്കുന്ന ഏറ്റവും മനോഹരമായ ഭാഷയാണ് ചിരി, അല്ലേ? നിർമ്മലമായ മനസ്സിൻ്റെ പ്രതിഫലനം, സ്നേഹവും സന്തോഷവും നിറച്ച് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ഈ ചിരിയുടെ മാധുര്യം നിറഞ്ഞ ചില ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിലൂടെ കേൾപ്പിക്കുന്നത്. ആദ്യം പൊന്മുടി പുഴയോരത്ത് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും മഞ്ചരിയും പാടിയ ഗാനം രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ അടുത്തത് യേശുദാസും പി മാധുരിയും പാടിയൊരു ഗാനമാണ്. ചിത്രം ചതുർവേദം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജിദേവരാജൻ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
5: ബുധൻ ഉച്ചയ്ക്ക് 12:40
4: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജക.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: ജറൂർ സുനിയെ ശാം 4 ബജെ പിട്ടാര. इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स.
9: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
10: യോഗ സൗഖ്യം.
11: ഇന്നീ പരിപാടിയിൽ യോഗയും പുരുഷന്മാരുടെ ആരോഗ്യവും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS സംസാരിക്കുന്നു.
12: നിലവിൽ സ്ത്രീകളെ അപേക്ഷിച്ച് രോഗാതുരതയിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറവാണ്. എന്നാൽ മരണനിരക്കിൽ സ്ത്രീകളെക്കാൾ ഒരുപടി മുന്നിൽ അവരുണ്ട്. ഇതിന് പ്രധാന കാരണങ്ങൾ ഒന്നാണ് ക്രമേണ തകരാറിലാകുന്ന അവരുടെ ഹൃദയാരോഗ്യം. ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗവും മദ്യാസക്തിയുമെല്ലാം അവരുടെ ശരീരത്തെയും മനസ്സിനെയും കലുഷിതമാക്കുന്നു. അത്തരം വസ്തുക്കൾക്ക് വിധേയരായി മാറാൻ അധികം സമയം വേണ്ടതില്ല. സ്വന്തം സുഹൃത്ത് വലയത്തിലും ബന്ധുമിത്രാദികളോടൊപ്പവുമെല്ലാം ഇത്തരം ലഹരി പടർന്നു പന്തലിക്കുന്നു. നിരന്തരമായുള്ള ഇവയുടെ ഉപയോഗം ആദ്യം താറുമാറാക്കുന്നത് ഹൃദയ ആരോഗ്യത്തെയാണ്. ക്രമേണ കരൾ, വൃക്കകൾ എന്നിവ പ്രവർത്തനം നിർത്തി മരണത്തിലേക്ക് അവരെ തള്ളിവിടുന്നു. കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കാൻ സമൂഹം നിയോഗിപ്പിച്ചതിനാൽ അത്തരം കാര്യങ്ങൾ മൂലമുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ സാമൂഹികമായി കൈകാര്യം ചെയ്യുന്നതിൽ അവർ വിമുഖരാകുകയും ചെയ്യുന്നു. സ്ത്രീകളിൽ ഇത്തരം കാര്യങ്ങൾ ഉത്കണ്ഠയുണ്ട്.

0: ാക്കുകയും അതിന്റെ മാനസിക ബുദ്ധിമുട്ട് അവർ പുരുഷന്മാരിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. കുട്ടികളടക്കം വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ നോട്ട ചുമതല അവനെ നിക്ഷിപ്തമായതുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് തീർത്തും ഒറ്റപ്പെടലിൽ വിലപിക്കുന്നു. ഇത്തരം അക്യൂമുലേറ്റഡ് സ്ട്രെസ് അഥവാ അടിഞ്ഞുകൂടുന്ന മാനസിക സമ്മർദ്ദം വളരെ പ്രതികൂലമായി ബാധിക്കുന്നതും ഹൃദയത്തിനെ തന്നെയാണ്. ഹൃദയാഘാതവും കരൾ വീക്കവും ക്യാൻസറുമെല്ലാം ഇതിനോടനുബന്ധിച്ച് അവനെ കടന്നുപിടിച്ചേക്കാം. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിന് ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ ഈസ്ട്രജൻ വളരെ ചെറിയ തോതിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ഇതോടൊപ്പം മറ്റു ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിസ്, കൊളസ്ട്രോൾ, BP എല്ലാം അവരെ കടന്നാക്രമിക്കുന്നു. പുരുഷന്മാരിൽ മരണതോത് വർദ്ധിക്കാനുള്ള മറ്റു പ്രധാന കാരണത്തിലൊന്നാണ് റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ് പോലുള്ള അപകടങ്ങൾ. മാനസികമായ പിരിമുറുക്കങ്ങളിൽ അകപ്പെടുമ്പോൾ നൈസർഗികമായ ശാന്തത കുറയുകയും പുരുഷ ഹോർമോണുകളുടെ ചടുലത കൂടുകയും വൈകാരികമായി ഉടനടി പ്രതികരിക്കുകയും ചെയ്യാം. കൃത്യസമയത്ത് ഏകാഗ്രതയോടും ശാന്തമായും ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ താളം തെറ്റുകയും ചെയ്തേക്കാം. അങ്ങനെ വരുമ്പോൾ അപകടങ്ങളും സ്വാഭാവികമാകാം. പുരുഷന്റെ വൈകാരിക നില നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് യോഗയിലെ പ്രാണായാമം മുതലായ ശ്വസന പ്രക്രിയകൾ. 30 മിനിറ്റ് ശ്വസന വ്യായാമത്തോടൊപ്പം ധ്യാനം അഥവാ മെഡിറ്റേഷൻ ശീലമാക്കാൻ സാധിക്കുകയാണെങ്കിൽ പുരുഷന് മനസ്സിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. തീരുമാനമെടുക്കുമ്പോൾ അചഞ്ചലമായ മനസ്സിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ. വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുന്ന സാഹചര്യത്തിൽ പരിഭ്രമരാകാതെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടാം. റോഡിൽ ശ്രദ്ധയില്ലാതെ വാഹനമോടിക്കുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിതിരിക്കുന്നത്. ധ്യാനം അഭ്യസിക്കുന്നതിലൂടെ ഏത് സാഹചര്യത്തിലും പൂർണ്ണ ശ്രദ്ധ കൈവരിക്കാൻ കഴിയും. ചിട്ടയായ യോഗാശീലങ്ങൾക്ക് മദ്യ ആസക്തി കുറച്ചു കൊണ്ടുവരാനും കഴിയുമെന്നും പഠനങ്ങളുണ്ട്. അത്തരത്തിൽ പുരുഷന്മാരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനും യോഗ പ്രധാന പങ്കുവഹിക്കുന്നു.
1: യോഗയും പുരുഷന്മാരുടെ ആരോഗ്യവും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
2: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: നമുക്ക് ഗപ്പി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. സൂരജ് സന്തോഷ് പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ബംഗ്ലാവിലൗദ എന്ന ചിത്രത്തിന് വേണ്ടി വേണുഗോപാലും സുജാതയും പാടിയ ഗാനം, രചന BR പ്രസാദ്, സംഗീതം M. ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ഇന്ന് രാവിലെ 10 മണിക്ക്. പ്രായോജകർ PR എക്സ്പോർട്ട്, ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: जरूर सुनिए शाम 4 बजे पिटारा. इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
3: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു ജാഗ്രത.

0: പുലർത്തൂ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇനി പരിപാടിയിൽ 1981 മുതൽ 90 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ്. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

അടുത്തത് ജയചന്ദ്രനും എസ് ജാനകിയും പാടിയൊരു ഗാനമാണ്. ചിത്രം അർച്ചന ടീച്ചർ, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ചിത്രം വന്ദനം. ഗാനരചന ഷിബു ചക്രവർത്തി.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അടുത്തത് പുറപ്പാട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ്. രചന ONV കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. ജോൺസന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ ഗാനം. ചിത്രം കാറ്റത്തെ കിളിക്കൂട്. ഗാനരചന കാവാലം നാരായണ പണിക്കർ.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 1981 മുതൽ 90 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2025 കൈത്തറി പുരസ്കാരങ്ങൾ ദേശീയ കൈത്തറി ദിനമായ വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്യും. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കൈത്തറി വ്യവസായ മേഖലാ പ്രതിനിധികൾ, കയറ്റുമതിക്കാർ, കരകൌശല വിദഗ്ധർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ 13-ാമത് യോഗവും 3-ാമത് ഉന്നത ഉദ്യോഗസ്ഥ യോഗവും ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും ഹർഘർ തിരംഗ പരിപാടിയിൽ ജനങ്ങൾ ആവേശകരമായി പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. ആഗോളക്രമത്തിലെ മാറ്റങ്ങളുടെ സാഹചര്യത്തിൽ ബഹുരാഷ്ട്ര സഹകരണ സംവിധാനമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് വിദേശകാര്യമന്ത്രി ഡോ. S. ജയശങ്കർ. ഇന്ത്യ സന്ദർശിക്കുന്ന

ഏഴ് രാജ്യങ്ങളിലെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത്. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോ ബക്തിയർ ഒഡിലോവിച്ചിന്റെ ഇന്ത്യയിലെ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം ഇന്ന് സമാപിക്കും. സന്ദർശനവേളയിൽ അദ്ദേഹം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ചകൾ നടത്തി. ചിങ്ങമാസ ഓണം പൂജകളുടെ ഭാഗമായി ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ചിങ്ങമാസ പൂജകൾക്കായി ഈ മാസം 16 മുതൽ 21 വരെയും ഓണപൂജകൾക്കായി 24 മുതൽ 28 വരെയും ശബരിമല നട തുറക്കും. പമ്പ അച്ചൻകോവിൽ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവിൽ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിൽ. ആലപ്പുഴ ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഇന്നാരംഭിക്കുന്ന ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ 36 അംഗ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീം മത്സരിക്കും. യുഎസിൽ യുജിനിലെ ഹെവാർഡ് ഫീൽഡിലാണ് ചാമ്പ്യൻഷിപ്പ്. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: ഇപ്പോൾ പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ്.
1: പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് പ്രായോജകർ പി ആർ എക്സ്പോർട്ട്, ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം.
2: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ്, കരമന, വൈ എം സി എ റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
3: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
3: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ടു താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
3: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
3: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ എം ആർ ടി ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
3: അവിടെ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
4: എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: കണ്ടീഷൻസ് അപ്ലൈ.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
8: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ്, കരമന, വൈ എം സി എ റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: കർക്കിടക മഴ തകർക്കുകയാണല്ലേ?
11: അതെ.
10: വീടുള്ളവനും വീടില്ലാത്തവനും മഴ രണ്ടാണ്.
11: അതെ. വീടുള്ളവന് മഴ പ്രണയമാണ്.
10: അതെ. വീടില്ലാത്തവനോ മഴ ഒരു ഭീകര സ്വപ്നവും. ഭീകര സ്വപ്നങ്ങളാകാതിരിക്കട്ടെ കർക്കിടകം എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആശിക്കുന്നു. ജീവിതത്തിൽ കയറ്റിറക്കങ്ങൾ വളരെ സാധാരണമാണ്. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടെന്നല്ലേ? കർക്കിടകം കഴിഞ്ഞ് കാറൊഴിഞ്ഞാൽ പിന്നീട് ചിങ്ങം വരവായി. കാത്തിരിക്കാം നല്ലൊരു കാലത്തിനായി, അല്ലേ? അക്ഷരച്ചെപ്പിലെ കളങ്ങൾ നിറയ്ക്കാനായി പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാത്തിരിക്കുന്നുണ്ട്
11: വാക്കുകളും പാട്ടുകളുമായി.
10: അതെ, ഞങ്ങൾ ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു.
11: നമ്മുടെ കൂടെ കൂടിക്കോളൂ, അല്ലേ?
10: അതെ. ഇനി കുറച്ചു സമയം നമ്മൾ പാട്ട് കേൾക്കുന്നു, വാക്കുകൾ തിരയുന്നു. ആ വാക്കുകൾ നമ്മൾ അക്ഷരക്കളങ്ങളിൽ എന്ത് ചെയ്യുന്നു?
11: നിറയ്ക്കുന്നു.
10: അതെ, ഇതാ എത്തുന്നു ആദ്യത്തെ പദം. വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ എഴുതി തുടങ്ങുന്നു.

0: അല്ലല്ല.
1: പിന്നെ
0: ഇടത്തു നിന്നും വലത്തോട്ടല്ലേ?
1: ആ അതെ, ഇടത്തുനിന്നും വലത്തോട്ട്. ഇടത്തുനിന്നും വലത്തോട്ടാണ് നമ്മൾ ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്.
0: ഒന്ന്, രണ്ട്, മൂന്ന്, നാല് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്കാണ്.
1: കളങ്ങൾ ശ്രദ്ധിച്ചല്ലോ, എന്നാലും ഒന്നും കൂടെ പറയാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, നമ്മൾ സാധാരണ എണ്ണൽ സംഖ്യ പറയുന്ന അതേ ക്രമത്തിൽ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട്
0: കളങ്ങൾ പറഞ്ഞല്ലോ.
1: അതെ,
0: ഇനി എന്താണ്?
1: ഇനി കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കിന്റെ സൂചനകളാണ്.
0: അതുകൂടി പറയാം.
1: തീർച്ചയായിട്ടും.
0: അരുമയായ, ഓമനയായ, അത്യന്തം പ്രിയപ്പെട്ട എന്നൊക്കെയാണ്. നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ മനോഹരമായ എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: വളരെ മനോഹരമായ ഒരു വാക്കാണല്ലോ അക്ഷരച്ചെപ്പിൽ ആദ്യം വന്നിരിക്കുന്നത്.
0: അതെ.
1: സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം അരുമയായ, ഓമനയായ, അത്യന്തം പ്രിയപ്പെട്ട എന്നൊക്കെയാണ്. നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ മനോഹരമായ എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അക്ഷരച്ചെപ്പ് വളരെ മനോഹരമായി മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായ ഈ വാക്ക് കേൾക്കണമെങ്കിൽ മനോഹരമായ എന്ത് കേൾക്കണം?
0: പാട്ടും കൂടി കേൾക്കണം.
1: അതെ, ഈ പാട്ട് കേൾക്കൂ. ഈ പാട്ടിനുള്ളിൽ ആ വാക്ക് അങ്ങനെ ഓമനത്വം തുളുമ്പി നിറഞ്ഞു നിൽപ്പുണ്ട്.

0: തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ് കരമന വൈ എം സി എ റോഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇടത്തുനിന്നും വലത്തോട്ട് 22, 23, 24 എന്നീ മൂന്ന് കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
2: മൂന്നക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 22, 23, 24.
1: സൂചനകൾ അധികമൊന്നുമില്ല, കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. താനും സൂചന പറയാം. ഈ വാക്കിന്റെ അർത്ഥം

0: ചുണ്ട് എന്നാണ്.
1: ഒരിക്കൽ കൂടി സൂചന പറയാം, ഈ വാക്കിന്റെ അർത്ഥം ചുണ്ട് എന്നാണ്.
0: കവികൾ ഈ വാക്കിനെ വളരെ പ്രണയാർദ്രമായി ഉപയോഗിക്കാറുണ്ട്, പാട്ടുകളിലുമുണ്ട്.
1: പാട്ട് കേൾക്കാം.
0: പിന്നെന്താ?

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495963321, 9495563321, 9495563321. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
2: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൺ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
3: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം. കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ്, കരമന, വൈ എം സി എ റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഇടത്തുനിന്നും വലത്തോട്ട് രണ്ട് വാക്കുകൾ നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ അക്ഷരച്ചെപ്പിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വലത്തുനിന്ന് ഇടത്തോട്ട് വാക്കുകളൊന്നുമില്ല. ആ കടം തീർക്കാനായി മുകളിൽ നിന്നും താഴേക്ക് വാക്കുകൾ പറയാം. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16, 21 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ് എഴുതേണ്ടത്.
5: മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 6, 11, 16, 21.
4: ഈ വാക്ക് പറയുന്നതിന് മുമ്പ് മണിച്ചിത്രത്താഴ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ.
5: ഉണ്ട്.
4: മണിച്ചിത്രത്താഴ് സിനിമയിൽ ശോഭന അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പെട്ടി എടുക്കുന്നുണ്ട്, നാഗവല്ലിയുടെ ആഭരണ പെട്ടി.
5: അതിൽ നിന്നും ഒരുപാട് ആഭരണങ്ങൾ ഇങ്ങനെ എടുത്ത് പഴയ കാലത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലേ.
4: അതെ, സൂചനയോടെ പറയാമായിരിക്കും അല്ലേ.
5: അതെ,
4: ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും പണ്ട് കാലത്ത് സൂക്ഷിച്ചിരുന്നത് ഈ പെട്ടിക്കുള്ളിലാണ്.
5: ഒരിക്കൽ കൂടി

0: സൂചനകൾ പറയാം. ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും പണ്ടുകാലത്ത് സൂക്ഷിച്ചിരുന്നത് ഇതിലാണ്.
1: അങ്ങനെ ആ പെട്ടി കണ്ടുപിടിക്കാനുള്ള താക്കോൽ ഈ പാട്ടിനകത്തുണ്ട്. ആ മുറി തുറന്ന് അകത്തോട്ടൊന്ന് കയറി നോക്കാം അല്ലേ?
0: അപ്പോൾ വാക്കും ഈ പെട്ടിയിൽ സൂക്ഷിക്കുന്ന സ്വർണം പോലെ തിളങ്ങും.
1: അതെ, പാട്ട് കേട്ടുകൊള്ളൂ.

0: അടുത്ത വാക്കും മുകളിൽ നിന്നും താഴോട്ട് തന്നെയാണ്. 3, 8, 13, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
1: 4 അക്ഷരമുള്ള വാക്കാണ് ഇനി പൂരിപ്പിക്കേണ്ടത്. മുകളിൽ നിന്നും താഴേക്കാണ്. കളങ്ങൾ പറയാം, 3, 8, 13, 18.
0: ഇനി അടുത്തത് സൂചനകൾ പറഞ്ഞാലോ?
1: പറഞ്ഞോളൂ.
0: മന്ദമായി ഒഴുകുന്ന നദി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. സംസ്കൃതത്തിൽ നിന്നാണ് ഈ പദത്തിന്റെ ഉൽപ്പത്തി. ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ് ഇത്.
1: ഈ വാക്കിൽ തുടങ്ങുന്ന പ്രശസ്തമായ ഒരു മലയാള ചലച്ചിത്ര ഗാനം കൂടിയുണ്ട്. വാക്ക് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും, എങ്കിലും സൂചനകൾ പറയാം. മന്ദമായി ഒഴുകുന്ന നദി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. സംസ്കൃതത്തിൽ നിന്നാണ് ഈ പദത്തിന്റെ ഉൽപ്പത്തി. ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ് ഇത്.
2: പാട്ട് കേൾക്കുമ്പോൾ ഈ വാക്ക് ശ്രോതാക്കളിലേക്ക് ഒഴുകിയെത്തും അല്ലേ?
0: അതെ.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 160 രൂപ വർദ്ധിച്ച് 13,360 രൂപ നിരക്കിലും പവന് 1,280 രൂപ വർദ്ധിച്ച് 1,06,880 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് തുടരുന്നു.
4: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ് കരമന, വൈ എം സി എ റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്കുകൂടി ഉണ്ട്. 5, 10 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
6: മുകളിൽ നിന്നും താഴോട്ട് 5, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
5: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന് കാട്ടരുവി എന്നാണ് പ്രധാനമായും അർത്ഥം വരുന്നത്. കൂടാതെ മരങ്ങളുടെ ചുവട്ടിലുള്ള തണൽ പ്രദേശത്തെയും ഈ വാക്കുകൊണ്ട് വിളിക്കാറുണ്ട്.
6: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. കാട്ടരുവി എന്നാണ് പ്രധാനമായും അർത്ഥം വരുന്നത്. കൂടാതെ മരങ്ങളുടെ ചുവട്ടിലുള്ള തണൽ പ്രദേശത്തെയും ഈ വാക്കുകൊണ്ട് വിളിക്കാറുണ്ട്.
5: അങ്ങനെയാണെങ്കിൽ ഈ വാക്ക് തണൽ വിരിച്ച് എവിടെയുണ്ട്?
6: നമ്മൾ കൊടുക്കുന്ന ഈ പാട്ടിലുണ്ട്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി PR എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് QRS കരമന, YMCA റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള 3 വാക്കുകൾ കഴിഞ്ഞു. അക്ഷരച്ചെപ്പിൽ ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. താഴെ നിന്നും മുകളിലേക്കുള്ള ആദ്യത്തെ വാക്ക് പറയാം. 19, 14, 9 നാല് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
5: 4 അക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 19, 14, 9, 4.
4: സൂചനകൾ പറയട്ടെ.
5: പറയാം.
4: ഈ വാക്കിന്റെ അർത്ഥം പൂക്കളെ തലോടി വരുന്ന ഇളം കാറ്റ്, അല്ലെങ്കിൽ സുഗന്ധവാഹിയായ കാറ്റ്, സുഗന്ധമുള്ള ഇളം കാറ്റ് എന്നൊക്കെയാണ്. രണ്ട് ചെറിയ പദങ്ങൾ ചേർന്ന് രൂപം കൊണ്ട ഒറ്റ വാക്കാണ് ഇത്.
5: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂക്കളെ തലോടി വരുന്ന ഇളം കാറ്റ്, അല്ലെങ്കിൽ സുഗന്ധവാഹിയായ കാറ്റ്, സുഗന്ധമുള്ള ഇളം കാറ്റ് എന്നൊക്കെയാണ്. രണ്ട് ചെറിയ പദങ്ങൾ ചേർന്ന് രൂപം കൊണ്ട ഒറ്റ വാക്കാണ് ഇത്.
4: സാധാരണ മനസ്സിൽ പ്രണയം മുട്ടിടുമ്പോൾ നമ്മെ തഴുകി കടന്നു പോകുന്ന കാറ്റിന്
5: ഇതേ സുഗന്ധമായിരിക്കും അല്ലെ?
4: അതെ, ഈ പേരുമായിരിക്കും. മനസ്സിൽ ഒരല്പം പ്രണയം വേണം എന്ന് മാത്രം.
5: അതെ,
4: അങ്ങനെ വളരെ സ്നേഹത്തോടെ, പ്രണയത്തോടെ, സുഗന്ധത്തോടെ നിങ്ങളെ തഴുകിക്കടന്നു വരുന്ന ആ ഗാനത്തിലൂടെയുള്ള ഈ വാക്കും

0: താഴെ നിന്ന് മുകളിലേക്ക് ഒരു വാക്ക് നാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി താഴെ നിന്ന് മുകളിലേക്ക് തന്നെ എഴുതാനുള്ള വാക്കാണ് 22, 17, 12, 7 കളങ്ങളിൽ എഴുതാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 22, 17, 12, 7.
0: അല്പം കരുത്തുള്ളൊരു വാക്കാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ബഹുമാനം തോന്നാവുന്ന വ്യക്തികളെ കുറിച്ചുള്ള സൂചനയാണ് ഈ വാക്ക് നൽകുന്നത്. ഈ വാക്കിന്റെ അർത്ഥം രാജാവ്, ഭരണാധികാരി എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി പറയാം, രാജാവ്, ഭരണാധികാരി എന്നൊക്കെയാണ്.
0: അക്ഷരകളം പൂരിപ്പിച്ചു കഴിയുമ്പോൾ ആരാകും ഇത്തവണത്തെ രാജാവാകുക?
1: അത് കൃത്യമായി ഈ കളങ്ങളിലെല്ലാം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും.
0: പക്ഷേ പൂരിപ്പിക്കുക മാത്രമല്ല, പൂരിപ്പിച്ച് കയ്യിൽ വെച്ചിരുന്നാൽ പോരല്ലോ. പൂരിപ്പിച്ചിട്ട് ആകാശവാണിയിലേക്ക് അയച്ചു തരിക. അപ്പോൾ
1: ആ രാജാവിന്റെ പേര് നമ്മൾ പറയും.
0: അതെ,

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ്, കരമന, വൈ എം സി എ റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: അക്ഷരക്കളത്തിന്റെ അവസാനത്തെ പാദത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. താഴെ നിന്ന് മുകളിലേക്ക് ഒരു വാക്കുകൂടി ഉണ്ട് കേട്ടോ. 25, 20, 15, 10 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
6: 4 അക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 20, 15, 10.
5: ചിങ്ങം അടുത്തു വരുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ഇത്. സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഓല അഥവാ നെല്ലിന്റെ കതിരോടുകൂടിയ ഇളം ഓല എന്നൊക്കെയാണ് അർത്ഥം. പണ്ട് കാലത്ത് കേരളത്തിലെ നാടൻ ഉത്സവങ്ങൾ, കല്യാണങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയുടെ പന്തൽ അലങ്കരിക്കാൻ ഇവ ഉപയോഗിച്ചിരുന്നു.
6: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം ഓല അഥവാ നെല്ലിന്റെ കതിരോടുകൂടിയ ഇളം ഓല എന്നൊക്കെയാണ്. പണ്ടുകാലത്ത് കേരളത്തിലെ നാടൻ ഉത്സവങ്ങൾ, കല്യാണങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയുടെ പന്തലുകൾ അലങ്കരിക്കാൻ ഇവ ഉപയോഗിച്ചിരുന്നു.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ.
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
8: അക്ഷരച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
7: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
8: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ?
1: അക്ഷരച്ചപ്പിലെ ഇന്നത്തെ വാക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത് നോക്കുന്ന എന്താണ്?
0: കഴിഞ്ഞ ചെപ്പിലെ ശരി ഉത്തരങ്ങൾ.
1: അതെ, കഴിഞ്ഞ ചെപ്പിലെ ശരി ഉത്തരങ്ങൾ കേൾക്കാൻ ശ്രോതാക്കൾ വളരെ അക്ഷമരായി കാത്തിരിക്കുന്നുണ്ടാകും.
0: അതെ, നമുക്ക് പറയാം.
1: തീർച്ചയായും. ഇടത്തു നിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പാദുകം.
0: ഇടത്തുനിന്നും വലത്തോട്ട് 22, 23, 24, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അഞ്ജനം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3, 2 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഇടറുക.
0: വലത്തുനിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മറക്കുട.
1: വലത്തുനിന്നും ഇടത്തോട്ട് 10, 9, 8 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താതൻ.
0: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വാരിളം.
1: മുകളിൽ നിന്നും താഴേക്ക് 10, 15, 20, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തായ്മനം.
0: താഴെ നിന്നും മുകളിലേക്ക് 12, 7, 2 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പായുക.
1: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുഞ്ഞോളം. ഇത്തവണയും ധാരാളം ശരി ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ?
0: അതെ.
1: അങ്ങനെ ശരി ഉത്തരങ്ങളിൽ നിന്നും അക്ഷരച്ചപ്പ് തിരഞ്ഞെടുത്ത വിജയിയുടെ പേര് പറയുകയാണ്.
0: വിജയി
1: അമ്പിളി ബിബിൻ.
0: പാലക്കാടുള്ള അമ്പിളി ബിബിനാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചപ്പിന്റെ എല്ലാവിധ ആശംസകളും. അമ്പിളി ബിബിൻ അക്ഷരച്ചപ്പിലൂടെ സംസാരിക്കുന്നത് ഇപ്പോൾ കേൾക്കാം.
9: നമസ്കാരം, ഞാൻ അമ്പിളി ബിബിൻ. വീട് പാലക്കാട് ജില്ലയില് സ്വാളയാർ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് കൃഷി അതുപോലെ തയ്യൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ് ബിബിൻ, അദ്ദേഹം റിട്ടയർഡ് ഓവർസിയർ വൈദ്യുതി ഭവൻ പാലക്കാട്. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അമ്മ റിട്ടയർഡ് അധ്യാപികയാണ്, പേര് രത്നമ്മ. എനിക്ക് രണ്ട് കുട്ടികൾ, രോഹിത് ബിബിൻ കോയമ്പത്തൂർ ഒരു കമ്പനിയിലെ ജൂനിയർ എഞ്ചിനീയറാണ്. എന്റെ മകള് ഗൗരി ബിബിൻ കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് വെള്ളിമെന്നുള്ള ഫാഷൻ ഡിസൈനിങ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഓർമ്മ വെച്ച കാലം മുതലേ തന്നെ റേഡിയോ പരിപാടികൾ കേട്ട് വളർന്നൊരു തലമുറയിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ 4 സഹോദരങ്ങൾ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടികൾ ലളിത സംഗീത പാഠം, അതൊപ്പം ഇതിനെ എഴുതിയെടുത്തിട്ട് ഞങ്ങൾ കേട്ട് പഠിച്ച് സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അന്നും വാർത്തകളൊക്കെ കേൾക്കുമായിരുന്നു. റേഡിയോ നാടകങ്ങൾ, അതിൽ തന്നെ റേഡിയോ നാടകോത്സവം എല്ലാം തന്നെ കേൾക്കുമായിരുന്നു. ചലച്ചിത്ര ശബ്ദരേഖ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കേൾക്കുമായിരുന്നു. എന്റെ സ്വന്തം നാട് എന്നിട്ട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് പള്ളിപ്പുറമാണ് എന്റെ നാട്. അവിടെ നിന്ന് ഹസ്ബൻഡിന്റെ ജോലി സംബന്ധമായിട്ടാണ് ഞങ്ങൾ പാലക്കാടേക്ക് പോകുന്നത്. പക്ഷെ പാലക്കാട് വന്നതിന് ശേഷം എനിക്ക് റേഡിയോ പരിപാടികളൊന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ചേച്ചി വനജ, ചേച്ചിയുടെ മകള് പാർവതി പ്രകാശ് അവള് തായ്ലൻഡിലാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മോളാണ് പറഞ്ഞത് റേഡിയോ പരിപാടികളൊക്കെ നമ്മുടെ ഫോണിൽ കേൾക്കാം, ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, പക്ഷെ അവിടെ എല്ലാ പരിപാടികളും രാവിലെയും വൈകിട്ടും കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനും എന്റെ ഫോണിൽ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ ആകാശവാണി ശ്രോതാവായി. പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷം ജയഗീതം, അതിൽ രാമായണം ഇപ്പൊ കേൾക്കാൻ പറ്റും, രാമായണ മഹാത്മ്യം, പ്രഭാത വേദി, പിന്നെ ഒത്തിരി ഇഷ്ടത്തോടെ ഞാനിപ്പോ കേൾക്കുന്ന പരിപാടി അക്ഷരച്ചെപ്പ്, പിന്നെ അന്ന് പിന്നെ ഒരുപോലെ ഇഷ്ടമുള്ള രഞ്ജി, പ്രിയ ഗീതങ്ങള്, അങ്ങനെ അങ്ങനെ വീണ്ടും ഞാനൊരു തുണിക്ക് പരിപാടികളും ഞാൻ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇതില് അക്ഷരച്ചെപ്പിന്റെ ഒരു വിജയിയായതിൽ സന്തോഷം. എന്റെ ഒരു ശബ്ദവും ആകാശവാണിയിൽ കൂടെ കേൾക്കാൻ സാധിക്കുള്ളൂ എന്നോർക്കുമ്പോ ഒരുപാട് സന്തോഷം. എനിക്ക് ഇന്നിപ്പോ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുള്ള പാട്ട് സുജാത സിനിമയിലെ ഹേമലത പാടിയ ആശ്രിത വത്സരം എന്നുള്ള പാട്ട് കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: ശ്രീലാൽ. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്. PR എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ്. പ്രായോജകർ PR എക്സ്പോർട്ട്, ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം.
2: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി PR എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ, ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് QRS, കരമന, YMCA റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നും അയോധ്യയിലെ സംഭാവന കൊള്ളയിൽ ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. മറ്റ് പലിശ നിരക്കുകളിൽ മാറ്റമില്ല. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി യാത്ര സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, അംഗീകാരമാണെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചല്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രളയം ഏറ്റവുമധികം ബാധിച്ച പത്തനംതിട്ടയിൽ ഇന്ന് മഴയ്ക്ക് അല്പശമനം. വനമേഖലയിലും ഇന്നലെ രാത്രി മഴ പെയ്തില്ല. റാന്നി, ആറന്മുള എന്നിവിടങ്ങളിലും വെള്ളമിറങ്ങി തുടങ്ങി. കോഴിക്കോട്ടെ കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് തിരുവമ്പാടി മണ്ഡലത്തിൽ ഉന്നതതല അവലോകന യോഗം. വനം, കൃഷി വകുപ്പുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളുടെ അവലോകനം, മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് ശാശ്വത പരിഹാരം എന്നീ കാര്യങ്ങളാണ് യോഗം ചർച്ച ചെയ്തത്. ഈ വർഷത്തെ നീറ്റ് യുജി കൌൺസിലിംഗ് ആദ്യ റൌണ്ട് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാനും ഓഗസ്റ്റ് 12 വരെയാണ് സമയം. കോഴിക്കോട് പന്തീരാങ്കാവിന് സമീപം കാറിന് തീപിടിച്ചു. ആൾ അപായമില്ല. മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. കെഎസ്ആർടിസി ഏർപ്പെടുത്തിയ അന്തർ സംസ്ഥാന സർവീസുകളുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 18 മുതലുള്ള സർവീസുകൾക്കാണ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുകയാണ്. ഇനി പരിപാടിയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9499649 9499655531. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9499659

0: 6321. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ഏവർക്കും സ്വാഗതം. മാനുഷിക മൂല്യങ്ങളുടെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീകമാണ് അവയവദാനം. ഒരാളുടെ വേർപാടിന് ശേഷവും തൻ്റെ ശരീരത്തിലെ അവയവങ്ങളിലൂടെ മറ്റൊരാളിൽ ജീവന്റെ വെളിച്ചം പകരാൻ സാധിക്കുക എന്നത് മനുഷ്യരാശി കൈവരിച്ച ഏറ്റവും വലിയ മാതൃകകളിലൊന്നാണ്. മരണത്തിലും മരിക്കാത്ത ഓർമ്മയായി മറ്റൊരാളുടെ ജീവിതത്തിന് കൂട്ടായി മാറുക എന്നതാണ് അവയവദാനത്തിൻ്റെ കാതൽ. അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി രണ്ട് പ്രധാന ദിനങ്ങളാണ് നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 3 ദേശീയ അവയവദാന ദിനമായി ആചരിക്കുമ്പോൾ, ലോകമെമ്പാടും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. ഗുരുതരമായ രോഗങ്ങൾ മൂലം ജീവിതത്തിനും മരണത്തിനുമിടയിൽ വിധിയോട് പൊരുത്തുന്ന അനേകം പേർക്ക് പുതുജീവിതം നൽകുക എന്നതാണ് ഈ ദിനാചരണങ്ങളുടെയെല്ലാം പ്രധാന ലക്ഷ്യം. ഇന്ന് അവയവദാനത്തെയും അനുബന്ധ വിഷയങ്ങളെയും കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് കേരള സംസ്ഥാന ഓർഗൻ ടിഷ്യു ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ്. നമുക്ക് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
2: സ്വാഗതം
1: സാർ. സാർ, അപ്പം കേസോട്ടോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ?
2: കേസോട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. കേരളത്തിലെ എല്ലാ അവയവദാന പ്രക്രിയയുടെ ഏകോപനവും അതിൻ്റെ പ്രവർത്തന നിരീക്ഷിക്കുകയും അത് റെഗുലേറ്റ് ചെയ്യുന്നതും ഒരു ഉത്തരവാദിത്വമാണ് കേസോട്ടോ നിർവഹിക്കുന്നത്. പിന്നെ നമ്മൾ സമൂഹത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, ആശുപത്രിയുടെ ഗുണനിലവാര പരിശോധന, ട്രാൻസ്പ്ലാന്റ് നടക്കുന്നതിൻ്റെ ഒരു സുതാര്യത, ഇതെല്ലാം പരിശോധിക്കുന്ന ഉത്തരവാദിത്വം കൂടെ കേസോട്ടോയ്ക്കുണ്ട്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ,
3: നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
3: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിൽ.
1: അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ?
3: ഓ, അതെ അതെ അതെ.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
3: നമസ്കാരം
2: ബിജു.
3: ഈ നമ്മള് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാണെന്നുള്ളത്,
2: ഏത് അസുഖം ഉദ്ദേശിക്കുന്നത്? നമുക്ക്
3: എന്തെങ്കിലും ഇതിന് ഇപ്പം എനിക്ക് ഇപ്പൊ ഷുഗർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പേഷ്യന്റിന് ഇതിന് കൊടുക്കാൻ പറ്റുമോ?
2: നമ്മൾ ജീവിച്ചിരിക്കുമ്പോ കൊടുക്കാൻ പറ്റുന്ന അവയവം വൃക്കയും ഒരു ഭാഗം, കരളിന്റെ ഒരു ഭാഗമാ. അത് നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ മരണശേഷം നമുക്ക് ഒരു പ്രമേഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലോ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് കോർണിയ, അതായത് നേത്രപടലം ദാനം ചെയ്യാം, ഹൃദയം ദാനം ചെയ്യാം, കരൾ ദാനം ചെയ്യാം, വൃക്കകൾ ദാനം ചെയ്യാം. മരണശേഷം കുഴപ്പമില്ല, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ. ആ അതെ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്കിപ്പോ കേരള സർക്കാരിന് ഒരു അവാർഡ് കിട്ടിയല്ലോ സാർ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ഓഗസ്റ്റ് 3 നമ്മളറിയാം, ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് പല മേഖലയിൽ അവാർഡുകൾ നൽകിയിരുന്നു. അവയവദാന പ്രക്രിയയിൽ കേരളത്തിന് ലഭിച്ച അവാർഡ് മികച്ച പുനർജീവനം, അതായത് കേരളം കുറച്ചു കാലങ്ങളായി കുറെ അഭ്യൂഹങ്ങൾ കാരണവും മസ്തിഷ്കമരണാനന്തര അവയവദാനം കുറഞ്ഞു വന്നിരുന്നു. അതിനെ പുനർജീവിപ്പിച്ചതിന് ഒരു മാതൃകാ സംസ്ഥാനമായിട്ട് കേരള സർക്കാരിന് കേസോട്ടോയുടെ പ്രോഗ്രാമിന് അവാർഡ് ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് നമ്മൾ അവാർഡ് മാറ്റി.
1: അപ്പോൾ നമുക്ക് കേരളത്തിലെ അവയവദാനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൊതുവിൽ എങ്ങനെയാണ്? ഇപ്പം ഒരാൾക്ക് അവയവം ആവശ്യമായി വരാം, ഒരാൾക്ക് അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ.
2: നമ്മൾ രണ്ട് രീതിയിലാണ് അവയവദാന പ്രക്രിയ. ഒന്ന് മരിച്ചവരിൽ നിന്നുള്ള അവയവദാനം, ഒന്ന് ജീവിച്ചിരിക്കുന്ന അവയവദാന പ്രക്രിയയിൽ നിയമം അനുശാസിക്കുന്നത് അടുത്ത ബന്ധുക്കളിൽ നിന്ന് മാത്രമേ അവയവം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതല്ല നമുക്ക് സുഹൃത്തോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അഭ്യുതകാംക്ഷ നമുക്ക് തരണമെങ്കിൽ അതൊരു കമ്മിറ്റിയുടെ വിലയിരുത്തലിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അതായത് ആ അവയവ കൈമാറ്റത്തിൽ യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചൂഷണമോ ഉണ്ട് എന്ന് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയുണ്ട്. ആ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ബന്ധുവേതര അവയവദാനം സമ്മതമാകുള്ളൂ. അതല്ല നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, കുഞ്ഞ മക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അവർക്ക് തരുന്നതിന് യാതൊരുവിധ നിയമതടസ്സങ്ങളുമില്ല. അവർ ഏത് ആശുപത്രിയിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടേണ്ടത്

0: അവിടെ പോയി പരിശോധനയ്ക്ക് വിധേയമാവുകയും ശാസ്ത്രീയമായും ആരോഗ്യ മെഡിക്കൽ വിധത്തിലും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് അഭിവേദനത്തിന് പോകാവുന്നതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗോപകുമാറാണ്.
1: ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് ഉണ്ട്, സംസാരിച്ചോളൂ.
2: ഡോക്ടർ നമസ്കാരം.
0: നമസ്കാരം ഗോപകുമാർ.
2: ഡോക്ടർ, ഞാൻ ഒരു കാഴ്ച പരിമിതി ഉള്ളതായ ഒരാളാണ്.
0: എന്താ ഒന്ന് പറഞ്ഞു?
2: എനിക്ക് 70
1: ബ്ലൈൻഡ്
2: 70 വയസ്സ് പ്രായമുണ്ട്.
0: കേക്കാം കേക്കാം, പറഞ്ഞോളൂ.
2: അപ്പൊ രണ്ടു മൂന്ന് ആളുകൾ, സുഹൃത്തുക്കള്, അവരുടെ കണ്ണ് എനിക്ക് ദാനമായിട്ട് തരാമെന്ന് പറയുന്ന ആൾക്കാര് വളരെയേറെ എന്നെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ കണ്ണ് അങ്ങനെ എടുക്കാൻ നമുക്ക് പറ്റുമോ?
0: ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണെടുക്കേണ്ട ആവശ്യമില്ല. ഗോപകുമാറെ ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കിൽ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐ ബാങ്കിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കണ്ണാശുപത്രിയിലോ വന്ന് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് മരിച്ചവരിൽ നിന്ന് എടുക്കുന്ന നേത്രപടലം ഗോപകുമാറിന് തരാൻ പറ്റും.
2: ഞാനിത് ഇതിനെപ്പറ്റി ഒന്നും ആദ്യം ആലോചിച്ചില്ല. കാരണം ഞാൻ പഠിച്ചു, മോളിലൊക്കെ പഠിച്ച് ജോലിയൊക്കെ നേടി, 70 വയസ്സായി, ഇത് വേണമെന്നുള്ള ആഗ്രഹം ഇപ്പൊ ഇല്ലായിരുന്നു കുറെ കാലമായിട്ട്.
0: അല്ല, അത് സാരമില്ല.
2: ഇങ്ങനെ പറയുമ്പോ,
0: അല്ല, ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ണെടുക്കാൻ പറ്റില്ല. നമ്മൾ മരിച്ചവൻ, പക്ഷെ നമുക്ക് ഇപ്പൊ യഥേഷ്ടം ലഭ്യമാണ്. ഇപ്പൊ അങ്കമാലി LF ഹോസ്പിറ്റലിലൊക്കെ വളരെ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കോർണിയ മാറ്റി വെക്കുന്ന ആശുപത്രിയിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മരിച്ചവരിൽ നിന്നുള്ള നേത്രപടലം ലഭിക്കുകയും കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യും. അത് വയസ്സൊരു തടസ്സമല്ല.
2: അതുപോലെ കണ്ണൊക്കെ ദാനം ചെയ്യുന്നവരുടെ
0: ഒരു 6 മുതൽ 8-12 മണിക്കൂറിൽ എടുക്കണം. കാരണം കണ്ണിന്റെ നേത്രപടലം ഡ്രൈ ആയി പോകും, വരണ്ടു പോകും. അപ്പൊ വരണ്ടു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് എത്രയും വേഗം എടുക്കുന്നത് അത്രയും നല്ലതാ. അതെ അതെ അതെ അതെ. പക്ഷെ നമ്മൾ മരണസമയം ഉടൻ തന്നെ അടുത്ത ഐ ബാങ്കിനെ അറിയിക്കുന്നതാണ് ഉചിതം.
1: വിളിച്ചതിന് നന്ദി സാർ. മൃതസഞ്ജീവനി പദ്ധതി വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: മൃതസഞ്ജീവനി പദ്ധതി പ്രധാനമായിട്ടും മസ്തിഷ്ക മരണാനന്തര അവയവദാനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഡോക്ടർമാരെ മസ്തിഷ്ക മരണ നിർണയത്തിന് പ്രാപ്തരാക്കുക, ട്രെയിനിങ് കൊടുത്ത് പ്രാപ്തരാക്കുകയാണ് പ്രധാന ഉദ്ദേശം. അപ്പോൾ ICU നമ്മളൊരു വളരെ സിവിയർ ആയിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറി ഉള്ള ഒരു പേഷ്യൻറ്റ് ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ നമ്മൾ ഒരു റുട്ടീനായിട്ട് ഒരു ബ്രെയിൻ ഡെത്ത് ഡിറ്റർമിനേഷൻ, അതായത് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരണം നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നത് സാധാരണ സ്വാഭാവിക മരണം നിർണ്ണയിക്കുന്നതിൽ കുറച്ചും കൂടെ ഒരു സങ്കീർണമാണ്. ഏകദേശം ഒരു 10-12 ക്ലിനിക്കൽ പരിശോധനകളും ആപ്നിയ ടെസ്റ്റിന് വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളൊരു ടെസ്റ്റും ഒക്കെയുണ്ട്. അത് 6 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യം 4 ഡോക്ടർമാരുടെ സംഘമാണ് ചെയ്യേണ്ടത്. ആ സങ്കീർണതകൾ കാരണം കുറച്ചൊരു വിമുഖത ഡോക്ടർമാരുടെ അടുത്തുണ്ട്, ICU പിന്നെ ആശുപത്രികൾക്കും ആ ഒരു വിമുഖതയുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ശാക്തീകരിച്ച് ഡോക്ടർമാരെ ഇതെങ്ങനെയാണ് മസ്തിഷ്ക മരണം നിർണ്ണയിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എന്താണ് നിയമസാധുത, അതെല്ലാം അതിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ സമൂഹത്തിൽ ബോധവൽക്കരണത്തെക്കാൾ ഉപരി ആശുപത്രിയിൽ ഒരു ICU മസ്തിഷ്ക മരണാനന്തര മസ്തിഷ്ക മരണം സംബന്ധിച്ചൊരു വ്യക്തി കിടന്നാൽ ആ പ്രക്രിയ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ബന്ധുക്കളുടെ അടുത്ത് സംവദിക്കണം, എങ്ങനെ അവയവദാന സന്നദ്ധത ആരായണം, ആ ഒരു പ്രക്രിയയിലാണ് നമ്മൾ ഈ ഒരു വർഷം ഫോക്കസ് ചെയ്തത്. അങ്ങനെയാണ് പ്രോബബ്ലി നമുക്ക് ആ അവാർഡ് തന്നെ ലഭിക്കാനുള്ള കാരണം. സിസ്റ്റംസ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഉദ്ദേശം.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം. നമസ്കാരം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് പറയാമോ?
3: ഉദയകുമാർ, ആലപ്പുഴ, കൃഷ്ണാപുരം.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോ?
3: ഡോക്ടറെ നമസ്കാരം.
0: നമസ്കാരം ഉദയകുമാർ.
3: സാറെ, ഈ പരിപാടി ഇന്ന് കൊണ്ടുവന്നതും ഈ അറിവില്ലാത്തവർക്ക് കേൾക്കാൻ കഴിയുന്നതും പിന്നെ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. 61 വയസ്സായി, സർവീസ് ചെയ്തിരുന്ന ആളുമാണ്. പക്ഷെ ഇത് എന്റെ അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് ഒരു ചോദ്യം. രണ്ടാമത്, പിന്നെ നമ്മളുടെ അവയവ സ്ട്രോക്ക് ഒക്കെ വന്ന ഒരാളാണ്, കൊടുക്കാൻ പറ്റുമോ?
0: പറ്റും. സ്ട്രോക്ക് നമുക്ക് തലച്ചോറിനല്ലേ നമുക്ക് ചെറിയ ഡാമേജ് ഉണ്ടായിട്ടുള്ളൂ. എന്നാ ഒരിക്കലും മറ്റുള്ള അവയവങ്ങൾ മെഡിക്കൽ പരിശോധനയിൽ നല്ല അനുയോജ്യമാണെങ്കിൽ മരണ

0: സമയത്ത് നമ്മുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ അവയവം ദാനം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ. അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, ഈ കേരള ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് ഉണ്ട്, കേസ് ഓട്ടോ എന്ന് പറയും. ആ വെബ്സൈറ്റിൽ മക്കളും എല്ലാം ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്താൽ നമുക്ക് മരണാനന്തര അവയവദാനത്തിൽ പ്ലെഡ്ജ് ചെയ്യാം. അത് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ ഇത് ഓൾറെഡി അറിയാമെങ്കിൽ അവരത് പറയാം, എൻ്റെ അച്ഛൻ മരണസമയത്ത് അവയവദാന സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, ഡോക്ടർമാർ അതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നത്. അതെ, പറഞ്ഞോളൂ. പറ്റും. ഏറ്റവും പ്രധാനം നമുക്ക് അവയവദാന സന്നദ്ധത ഉണ്ടെങ്കിൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്തതിനോടൊപ്പം നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ആ ഒരു സന്നദ്ധത അറിയിച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ ബന്ധുക്കളല്ലേ നമുക്ക് വേണ്ടി തീരുമാനം എടുക്കേണ്ടത്. അല്ല, അതാ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ബന്ധുക്കൾക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഉദയകുമാർ പറഞ്ഞിരുന്നത് അവർ അറിയുന്നില്ലല്ലോ ഇങ്ങനെ സന്നദ്ധം ഉണ്ടെന്ന്. അതുകൊണ്ട് അത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വീട്ടിൽ അതൊരു ചർച്ചയാക്കുക. അതെ, ഓൺലൈൻ വഴി ചെയ്യണം.
1: സാർ നേരത്തെ പറഞ്ഞത് അവയവദാന പ്രതിജ്ഞ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യാവുന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് കേസ് ഓട്ടോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ആധാർ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ട് ഡോണർ കാർഡ് സ്വന്തമാക്കാം. ഇൻ കേസ് അങ്ങനെ ഡോണർ കാർഡ് ഒന്നും സ്വന്തമാക്കിയിട്ടില്ലാത്ത ഒരാള് ഇത്തരം പ്രൊസീജിയർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, മരണശേഷം അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ശരീര അവയവങ്ങൾ ദാനം ചെയ്യാൻ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ
0: ഉണ്ടെങ്കിൽ
1: ആ വ്യക്തിയുടെ മുന്നേ ഉള്ള പെർമിഷൻ
0: വേണമെന്നില്ല. മുന്നേ ഉള്ള പെർമിഷൻ ഒരു പ്രയോജനം, നമ്മുടെ ബന്ധുക്കൾ ഓൾറെഡി നമ്മുടെ ആഗ്രഹം അറിഞ്ഞിരിക്കും. മറ്റത് ബന്ധുക്കൾക്കും ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, ഇപ്പം എൻ്റെ അച്ഛൻ ഇഷ്ടമായിരുന്നോ അച്ഛൻ്റെ അവയവങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അവയവം കൊടുക്കുക. അത് ഒഴിവാക്കാൻ, ബന്ധുക്കൾക്ക് ആ ഒരു അവയവദാന സന്നദ്ധതയുടെ തീരുമാനമെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാകും. നമ്മൾ നേരത്തെ ജീവിച്ചിരിക്കുമ്പോൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്ലഡ്ജ് ചെയ്യുമ്പോൾ അത് ആധാർ ഇനേബിൾഡ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോൺ നമ്പറും കൂടെ അതിനകത്ത് കൊടുക്കണം. അപ്പോൾ അലേർട്ട് വരും, ഇന്ന ആള് ഡൊണേറ്റ് ചെയ്യാൻ ഇന്ന് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഉപകാരം കൂടെ ഉള്ളത്, നമുക്ക് എന്ന് വേണമെങ്കിലും അൺപ്ലഡ് ചെയ്യാം. ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഈ സിസ്റ്റത്തിനോട് എനിക്ക് കുറച്ചൊരു അവിശ്വാസമുണ്ട്, ഞാൻ കൊടുക്കുന്നില്ല, അപ്പം തന്നെ നമുക്ക് അൺപ്ലഡ് ചെയ്യാം. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലഡ് ചെയ്തുകൊണ്ട് എന്തായാലും നമ്മൾ ഏതെങ്കിലും ആശുപത്രി ഇപ്പോൾ ഉടനെ അവയവം എടുക്കും അങ്ങനെയില്ല. ബന്ധുക്കളാണ് തീരുമാനമെടുക്കേണ്ടത്. രണ്ട് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റും.
1: പക്ഷേ ഈ മരണം പോലെയുള്ള ഒരു ഇമോഷണൽ ആയിട്ടൊരു സാഹചര്യത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുക്കേണ്ടെന്നൊരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും.
0: അതാണ് പ്ലഡ്ജ് ചെയ്തു എന്നും നമ്മൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്ലഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഉത്തരവാദിത്വം പ്ലഡ്ജ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇത് അറിയിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എൻ്റെ മരണസമയത്ത് നിങ്ങൾ തീരുമാനം എടുക്കണമെന്ന് അവരെയും കൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ചെയ്യും, നമ്മൾ മരണസമയത്ത് ആരും അറിയത്തില്ല, ഡോക്ടർമാർക്ക് ഇത് ആക്സസ് ചെയ്യാനും പറ്റത്തില്ല. പല ആളുകൾക്കും വിചാരിക്കുന്നത് നമ്മൾ ബ്ലഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രി പോകുമ്പോൾ ഡോക്ടർ അത് അടിച്ചു നോക്കിയിട്ട് ആ ബ്ലഡ് ചെയ്തായിരുന്നു ഇവനെ രക്ഷപ്പെടുത്തേണ്ട, ഇവൻ്റെ ഓർഗനൊക്കെ എടുക്കാം. അങ്ങനെയല്ല, ബ്ലഡ് ചെയ്ത ആൾക്കും ബ്ലഡ് ചെയ്തതിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഇയാളുടെ ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ മാത്രമേ, ആധാർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇന്ന ആൾ ബ്ലഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സീക്രസിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ആശയങ്ങൾ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് എന്തായാലും ആശുപത്രി പോയി ഡോവയും എടുക്കുന്നുള്ളൊരു ഇതേ വേണ്ട, പേടിയേ വേണ്ട, അത് നിങ്ങൾക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ സർക്കാർ ചെലവിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതാണ്.
0: കേസ് ഓട്ടോയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ട് തരത്തിലാണ് ഫണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും ഒന്ന് നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിൻ്റെ ഫണ്ട്. അപ്പം ഞങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളവും പിന്നെ ബോധവൽക്കരണ ശമ്പളവും ട്രെയിനിങ് പ്രോഗ്രാമിനും എല്ലാം വിവിധ ഘടനകളിലായിട്ട് നമുക്ക് എല്ലാ വർഷവും. ഏറ്റവും കേരളത്തിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വിമാനമാർഗം അവയവം കൊണ്ടുപോകുന്നത് പോലും സർക്കാർ ചെലവിലാണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തുമില്ല. നമ്മൾ എട്ടോളം ഹൃദയം ഈ വർഷം, കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ മാറ്റിവെച്ച എല്ലാം സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഹെലികോപ്റ്റർ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തത്. അതുകൊണ്ട് സർക്കാർ വളരെ സബ്സിഡൈസ്ഡ് ആയിട്ട്, പിന്നെ അറിയാം, നേരത്തെ പറയാം, ജനറൽ ഹോസ്പിറ്റലിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റും ഹൃദയം മാറ്റിവെക്കലും നടന്നു, കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദയം മാറ്റും. അപ്പോൾ എല്ലാ രീതിയിലും സർക്കാരിൻ്റെ വളരെ പിന്തുണ ഈ അവയവ മാറ്റിവെക്കൽ രംഗത്തുണ്ട്. ഇപ്പോൾ

0: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ,
1: ഹലോ.
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയണേ.
1: കൊല്ലം ജില്ല കുടിച്ചോട് സദാശിവനാണ്.
0: ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് ഉണ്ട്, സംസാരിച്ചോളൂ.
1: സാറേ, ഈ അവയവദാനത്തിന് പ്രായപരിധി വല്ലതും ഉണ്ടോ?
2: ഇല്ല, നമ്മൾ മരിച്ച ശേഷമുള്ള അവയവദാനത്തിന് പ്രായപരിധിയൊന്നുമില്ല. നമ്മുടെ അവയവം നല്ല എന്താ പറയുക, നല്ലതായിട്ട് കാത്തു സൂക്ഷിച്ച അവയവമായിരിക്കണം. നമ്മൾ കേടുപാടുകളൊന്നും ഇല്ലാത്ത അവയവമാണെങ്കിൽ ഏത് വയസ്സിൽ വേണമെങ്കിലും നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. 80 വയസ്സാണെങ്കിലും നമ്മുടെ ലിവറൊക്കെ വളരെ കണ്ടീഷനാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മസ്തിഷ്കമരണം സംഭവിക്കണം, നമ്മുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാം. വയസ്സൊരു തടസ്സമല്ല മരണാനന്തര അവയവദാനത്തിൽ. അതെ അതെ, രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് അറിയിച്ചിരിക്കണം. ഞാനിങ്ങനെ ഞാൻ മരിച്ചാൽ വെറുതെ കൊണ്ട് കത്തിച്ചൊന്നും കളയരുത്, എൻ്റെ അവയവം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ആഗ്രഹമെന്ന് അവരെയും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അതും രജിസ്റ്റർ ചെയ്യണം. അത് മെഡിക്കൽ അടുത്തുള്ള മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിലാണ് അത് അറിയിക്കേണ്ടത്. കാരണം ബോഡി അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ പഠനാവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബോഡിയിൽ നിന്ന് വേറെ കോശങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിരുന്നാൽ മതി. ആ, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അനാറ്റമി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാൽ അവര് ബോഡി ദാനം ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു
0: തരും.
2: അതെ അതെ, സദാശ്
0: താലൂക്ക് ആശുപത്രിയിൽ.
2: താലൂക്ക് ആശുപത്രിയിൽ പറ്റില്ല,
0: പറ്റില്ല, മെഡിക്കൽ കോളേജുകളിലാണ്. സാർ, ഇപ്പോൾ ഇതുപോലെ ഡോണർ കാർഡ് രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കിയിട്ടുള്ള ഒരാൾ മരണപ്പെട്ടു. ഇപ്പം ബന്ധുക്കൾക്ക് അറിയാം അവയവങ്ങൾ ദാനം ചെയ്യാൻ പുള്ളി സന്നദ്ധനായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ആ ബന്ധു എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വീട്ടിൽ കിടന്നാണ് മരണം സംഭവിക്കുന്നത് ഒക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടുന്നത് അടുത്തുള്ള ആശുപത്രിയെ സമീപിക്കുകയാണോ, എങ്ങനെയാണ്?
2: നമ്മൾ വീട്ടിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ നമുക്ക് അവയവം ആകെ കൂടെ കോർണിയ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വേറെ കോർണിയും സ്കിന്നും എടുക്കാൻ പറ്റും. ഇത് രണ്ടുമേ പറ്റുള്ളൂ. അതും നിശ്ചിത സമയത്തിനുള്ള എടുക്കുകയും ചെയ്യണം. മറ്റത് അവയവം എടുക്കണമെങ്കിൽ ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ശ്വസനം നിലനിർത്തുന്ന അവസ്ഥയിൽ മാത്രമേ മറ്റുള്ള ഓർഗൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് രണ്ടും രണ്ട്, ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്നതും സ്വാഭാവിക മരണവും, സ്വാഭാവിക മരണത്തിൽ കോർണിയ അതായത് നേത്രപടലവും സ്കിന്നും എടുക്കാം, അതായത് ത്വക്കും എടുക്കാം. മറ്റുള്ള വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി കിടക്കുന്ന ഒരാൾ മസ്തിഷ്കമരണം സംഭവിക്കുകയാണെങ്കിൽ എല്ലാ ആന്തരിക അവയവങ്ങളും ഉപയോഗിക്കാം.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: ഇത് കണ്ണൂരാണ്. ഏത് പറയാൻ ആലോചിക്കുന്നില്ല, കണ്ണൂരാണ്.
0: ഓക്കെ, സംസാരിച്ചോളൂ.
3: സാർ, ഞാൻ വിളിച്ചത് നമ്മളെ കണ്ണുണ്ടല്ലോ, കണ്ണ് ഇപ്പൊ തീരെ കാഴ്ചയില്ലാത്തവർക്ക് ഇപ്പൊ അവയവം മാറ്റാൻ പറ്റുമോ? തീരെ പഴകിയത്
2: അതല്ല, കണ്ണ് കണ്ണിന്റെ നേത്രപടലമാണോ മാറ്റേണ്ടത് അതോ വേറെ അവയവങ്ങൾ?
3: തീരെ പ്ലെയിൻ ആണ്. അപ്പോ കാണിച്ചുമ്പോൾ ഞരമ്പിന്റെ പ്രശ്നം വരുമ്പോ അങ്ങനെ മാറ്റാൻ പറ്റുമോ? അന്നേരം
2: ഇല്ല, ഞരമ്പിന്റെ പ്രശ്നം നമുക്ക് കോർണിയക്ക് മാത്രം, അതായത് നേത്രപടലം കാരണമുള്ള അന്ധതയ്ക്ക് മാത്രമേ കോർണിയ ട്രാൻസ്പ്ലാന്റ് വഴി നമുക്ക് അന്ധത മാറ്റാൻ പറ്റുള്ളൂ. കണ്ണിന്റെ ഞരമ്പുകൾക്കുള്ള കേടുകൾക്ക് കണ്ണ് മാറ്റി വെക്കാൻ നടക്കത്തില്ല.
3: അപ്പോ ചിലപ്പം പറയുന്ന ഞരമ്പിന് ശേഷം കംപ്ലൈന്റ് വന്നാലും അത് മാറ്റാൻ?
2: അല്ല അല്ല അല്ല, നേത്രപടലത്തിന് മാത്രമേ പറ്റുള്ളൂ. മറ്റത് ലെൻസിനാണ് ഒപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തിമിര ശസ്ത്രക്രിയ വെച്ച് മാറ്റാം. നേത്രപടലത്തിന് മാത്രമേ കോർണിയ എന്ന് പറയുന്ന ട്രാൻസ്പ്ലാന്റ് കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടുള്ളൂ. ഞരമ്പുകൾക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
0: സാർ, ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാം എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മരണം, ഇപ്പൊ ആശുപത്രിയിലാണെങ്കിലോ വീട്ടിൽ വെച്ചോ ഉണ്ടാകുന്ന സ്വാഭാവിക മരണത്തിന് ശേഷം എന്റെ കിഡ്നി, കരൾ തുടങ്ങിയ ഭാഗങ്ങൾ ദാനം ചെയ്യാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ അത് മസ്തിഷ്ക മരണത്തിന് ശേഷം സാർ പറഞ്ഞ പോലെ വെന്റിലേറ്റർ സപ്പോർട്ടിലൂടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രൊസീജിയർ ആണെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. അപ്പൊ അതിനൊരു വ്യക്തമായിട്ടൊരു മറുപടി
2: പറയാം. സർക്കുലേഷൻ, അതായത് രക്തസംക്രമണം ഉണ്ടായിരിക്കണം ബോഡിക്ക്, ഓർഗൻസ് എല്ലാം, ലിവറിനാണെങ്കിലും കിഡ്നിക്കാണെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഓർഗൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത് ഹോസ്പിറ്റൽ

0: വീട്ടിൽ സംഭവിക്കുന്ന കാർഡിയക് ഡെത്ത് നേരത്തെ ഒരു പ്ലാൻഡ് ഡെത്താണ്. അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് ബി പി കുറഞ്ഞു, പൾസ് കുറഞ്ഞു, അങ്ങനെ മരിക്കാൻ നമുക്കറിയാം ഒരു അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കും. അങ്ങനെയുള്ളവരിൽ ബന്ധുക്കളുടെ സമ്മതത്തോടുകൂടി മരണം സംഭവിച്ച് 5 മിനിറ്റിന് ഉള്ളിൽ അവയവമെടുക്കാവുന്ന പ്രക്രിയയിലോട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അവയവമെടുക്കാം. അതായത് ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയക് ഡെത്ത് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഡൊണേഷൻ ആഫ്റ്റർ സർക്കുലേറ്ററി ഡെത്ത്, മറ്റത് ഡൊണേഷൻ ആഫ്റ്റർ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ ഡൊണേഷൻ മസ്തിഷ്ക മരണാനന്തര അവയവദാനം. അല്ലാത്തതും സംഭവിക്കാം, പക്ഷേ ഇൻ ഹോസ്പിറ്റലായിരിക്കണം, മരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ അവയവമെടുക്കാനുള്ള പ്രക്രിയ ആരംഭിക്കണം. അത് ഇന്ത്യയിൽ അത്ര പ്രാവർത്തികമായിട്ടില്ല, പക്ഷേ വരും ദിവസങ്ങളിൽ അതും നടക്കുന്നതായി. പക്ഷേ വീട്ടിൽ വെച്ചത് നമുക്ക് പറ്റില്ല.
1: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് മറുപടി നൽകിയാണ്. പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 9495565531 മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321.
2: നമുക്ക് പരിപാടി തുടരാം. ചേട്ടൻ, നമുക്കിപ്പോൾ ബ്രെയിൻ ഡെത്ത് കൂടുതൽ സംഭവിക്കുന്നത് അപകട മരണങ്ങളിലാണല്ലോ. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം റോഡ് അപകടങ്ങൾ വളരെ കൂടിയ ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് അവയവദാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നും ഇല്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു തടസ്സം എന്തായിരിക്കും?
0: കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ റോഡ് അപകട മരണ നിരക്കുള്ള ഏകദേശം 4000ത്തോളം പ്രതിവർഷമാണ് മരണം. പക്ഷെ നമ്മുടെ ഡൊണേഷൻ നമ്പറൊക്കെ 25 മുതൽ 30 വരെയൊക്കെ ഉള്ളൂ. അതിൻ്റെ കാരണം കുറച്ച് പേര്, ഇപ്പം നമ്മൾ ടു വീലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതലും ഹെൽമെറ്റ് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ മസ്തിഷ്ക മരണമല്ല സംഭവിക്കുന്നത്, ഓൺ ദ സ്പോട്ട് ഡെത്താണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റുള്ള അവയവങ്ങളുടെ ഇഞ്ചുറി കാരണം, ലിവറിൻ്റെയോ കിഡ്നിയുടെയോ, കാരണം വയറിലൊക്കെ ഇടിയുണ്ട് അങ്ങനെ. അപ്പോൾ ബ്രെയിൻ ഡെഡ് ആൾക്കാരുടെ എണ്ണം നമുക്ക് കുറച്ച് കുറവാണ് കേരളത്തിലെ റോഡ് അപകടം. പിന്നെ രണ്ടാമത്തെ, മസ്തിഷ്ക മരണം സംഭവിച്ച് ഐ സി യു കിടക്കുന്ന രോഗിക്ക് ആ ഒരു മസ്തിഷ്ക മരണം, നേരത്തെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചോളാം, മരണ നിർണയം നടക്കുന്നില്ല. അത് ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു ബ്രെയിൻ ഡെഡ് ആണെന്ന് ബന്ധുക്കളുടെ കൺവേ ചെയ്യാനൊരു മടിയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സയൻറ്റിഫിക് ഒരു എംപവർമെൻ്റ് ശാക്തീകരണം കൊടുക്കേണ്ടതുണ്ട്. അതൊന്ന്. അത് കഴിഞ്ഞ് ഇൻ കേസ് ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ തന്നെ അത് ബന്ധുക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല, അവരുടെ അടുത്ത് സംസാരിക്കുന്നില്ല ഇങ്ങനെ മസ്തിഷ്കം. പിന്നെ ബന്ധുക്കളുടെ അടുത്ത് ഈ അവയവദാനത്തിൻ്റെ സാധ്യത പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ പല ലെവലിലാണ് നമ്മുടെ ഈ തടസ്സങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാ ലെവലിലും അവരുടെ ഒരു ആശങ്ക, ഇനി മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഓ ഇത് എൻ്റെ മകനെ ചികിത്സിക്കാതെ അവയവമെടുക്കാനുള്ള ആശുപത്രിയുടെ താല്പര്യമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് ഡോക്ടർമാർ വിചാരിക്കുക, അങ്ങനെ ഉണ്ടെന്നല്ല, ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ച് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല. അപ്പോൾ ഇതിന് അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു സൈഡിൽ കമ്മ്യൂണിറ്റി പൊതുജനത്തെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം ഡോക്ടർമാരെയും ബോധവൽക്കരിക്കണം. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് ബന്ധുക്കൾ നിൽക്കുന്നത്. ആ സമയത്ത് മരണനിർണയത്തിനോടൊപ്പം നമ്മൾ അവയവും കൂടെ ചോദിക്കണം. അതൊരു ഒരു ഡിഫിക്കൽട്ടാണ്. നമ്മൾ അത്ര ഒരു എളുപ്പം സംഭവിക്കുന്ന ഒരു പ്രക്രിയ അല്ല അത്. അതിന് കുറച്ച് നല്ല സങ്കീർണതകളുണ്ട്. കാരണം ആ ഇമോഷൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇത് ഡോക്ടർമാർക്ക് ആക്ച്വലി ഒന്നാമത്തെ കാര്യം അവർക്ക് ആ സമയം ഉണ്ടാകത്തില്ല. ആ ബന്ധുക്കളുടെ ആ ഒരു ഡിഫിക്കൽട്ട് സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് മസ്തിഷ്കം പറഞ്ഞു കൊടുക്കണം, അതിനുശേഷം ഈ അവയവദാനത്തിൻ്റെ പ്രക്രിയയെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതിനുള്ള സാവകാശം ചിലപ്പോൾ പല ആശുപത്രികളിലും, കാരണം ഈ കിടക്കുന്ന രോഗികളെല്ലാം ന്യൂറോ സർജറി അല്ലെങ്കിൽ ന്യൂറോളജി ഡോക്ടർമാരൊക്കെ ഇല്ലായിരിക്കും. അവരല്ലാതെ തന്നെ തിരക്കുള്ള അവരുടെ ഓരോ സർജറികളും 10-12 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന സർജറിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അവർ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ആശുപത്രികൾ തന്നെ അതിനൊരു കൗൺസിലിംഗ് മെക്കാനിസംസൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ആളുകൾക്ക് എളുപ്പമായിരിക്കും ഡിസൈഡ് ചെയ്യാൻ. ആ ഒരു തടസ്സമുണ്ട്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ?
3: ആലപ്പുഴയിൽ നിന്ന്
2: സംസാരിച്ചോളൂ.
0: നമസ്കാരം.

0: എനിക്ക് മരണശേഷം എന്റെ ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിന്റെ കൂടെ എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ട്. ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യുമ്പോഴത്തേക്ക് കോർണിയ ആർക്കെങ്കിലും കൊടുക്കാൻ ഒക്കുമോ?
1: പറ്റുമല്ലോ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നമ്മൾ പോയി ബന്ധപ്പെടേണ്ടി വരും ബോഡി ഡൊണേഷൻ. പക്ഷേ നമ്മൾ ബന്ധുക്കളുടെ അടുത്ത് പറയണം, ഞാൻ മരിച്ചാൽ ആദ്യം രക്ത ഐ ബാങ്കിനെ വിളിച്ച്, അതായത് കണ്ണ് നേത്ര ബാങ്കിനെ വിളിച്ച് എനിക്ക് കണ്ണ് നൽകണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കണ്ണ് ആദ്യം കൊടുക്കുക, അതിനുശേഷം ബോഡി വിട്ടുകൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും രണ്ട് ആൾക്കാരാ ചെയ്യേണ്ടത്. അതായത് നേത്ര ബാങ്കാണ് കണ്ണെടുക്കുന്നത്, മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെൻ്റാണ് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടുപേരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കുണ്ട്. അപ്പോൾ ബന്ധുക്കളെയാണ് നമ്മൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് നേത്രവും പടലവും കൊടുക്കണം, എനിക്ക് എൻ്റെ ശരീരവും ദാനം ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കാണ്. ചോദിച്ചോളൂ. അതെ, വളരെ അതെ, വളരെ
0: ശരിയാണ്.
1: എഴുതി വെച്ചാൽ നല്ല, എന്നാലും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ എന്തായാലും മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ ഒക്കെ ഉടൻ ഓടിയെത്തുമല്ലോ. അപ്പൊ അവരടുത്ത് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നാൽ അവർക്ക് ആ തീരുമാനം എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതെ, അനാറ്റമി ഡിപ്പാർട്ട്മെന്റിലാണ് ബന്ധപ്പെടേണ്ടത്. അനാറ്റമി ആ മറ്റേ കണ്ണുകൾക്കാണെങ്കിൽ നേത്ര ബാങ്കിലാണ് ബന്ധപ്പെടേണ്ടത് കേട്ടോ. അതും ആലപ്പുഴ തന്നെ ഉണ്ട്, ആ മെഡിക്കൽ കോളേജ്. ആ ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നേത്ര പഠനത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
5: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടിലം ഓണം ഡിസ്കൗണ്ടില്.
6: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: കണ്ടീഷൻസ് അപ്ലൈ.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
2: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
3: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
5: ഫാക്ട് ചെക്കും എല്ലാം ചെയ്തിട്ടാണ് പബ്ലിക്കിൽ കൊടുക്കുന്നത്. ഇവിടെ ഫാക്ട് ചെക്ക് സമയം അല്ല. എനിക്ക് വേണമെങ്കിൽ ഇന്ന് ഒരു 30 സെക്കൻഡ്സിലൊരു വാർത്ത പ്രചരിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പം തെറ്റും ശരിയും തിരിച്ചറിയാൻ പോലും സമയം മെനക്കെടാതെ ഫോർവേഡ് ചെയ്യുന്ന വാർത്തകളുണ്ട്. കാരണം എൻ്റെ ഫോണിൽ തന്നെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരു എനിക്ക് ഇന്ന ആൾ ഇന്ന ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട്, വൃക്കകളും കരളുകളും ലഭ്യമാണ്, ബന്ധപ്പെടുക എന്ന് പറഞ്ഞ ഫോൺ നമ്പർ തരാം. അപ്പോൾ ഇത് എൻ്റെ ഫോണിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പൊതുജനം മനസ്സിലാക്കേണ്ടത്, മസ്തിഷ്കമാണ് കൃത്രിമമായി നിർണ്ണയിക്കപ്പെടാൻ സാധിക്കില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 4000 റോഡപകട മരണങ്ങൾ ഒരു വർഷം സംഭവിക്കുമ്പോൾ നമുക്ക് ആകെ കൂടെ മസ്തിഷ്കമാനം നിർണ്ണയിച്ച് നടത്തുന്നത് 25-26 അവയവദാനം ആണ് നടക്കുന്നത്. ഇത് അവയവദാതാക്കളാണുള്ളതെന്ന്. പക്ഷേ നമുക്ക് കേരളത്തിൽ 1500 മുതൽ 1600 ശസ്ത്രക്രിയയാണ് നടക്കുന്നത്. അത്രയും ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അതിൻ്റെ മെജോറിറ്റി നമ്മൾ ലിവിങ് ഡോണർ എന്നാണ്, ജീവിച്ചിരിക്കുന്നതാണ് എടുക്കുന്നത്. അത് വിദേശ രാജ്യങ്ങൾ നേരെ തിരിച്ചാണ്. മെജോറിറ്റിയും മരണാനന്തര അവയവദാനവും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ലിവിങ് ഡോണറിൻ്റെ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു ആരോഗ്യ രംഗം മാറേണ്ടത്.
1: നമുക്ക് അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ,
6: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് സ്ഥലം പറയാമോ?
6: എന്റെ പേര് രാജേന്ദ്രൻ, ഞാൻ കണ്ണൂർ.
1: ഓക്കേ, സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ.
6: ഹലോ ഡോക്ടർ.
5: രാജേന്ദ്രൻ സംസാരിച്ചോളൂ.

0: ആ നമസ്കാരം സാറേ.
1: നമസ്കാരം.
0: ഞാൻ 2013 കണ്ണൂർ മെഡിക്കൽ കോളേജിന് എന്റെ ബോഡി മൊത്തം കൊടുത്തതാണ്.
2: സമ്മതപത്രം കൊടുത്തതാണ്
0: ഇല്ലായിരുന്നു.
1: എന്താ
0: കണ്ണാശുപത്രി ആയിട്ട് അവർക്കന്ന് ഇല്ലായിരുന്നു. ഇന്നിപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്.
1: ഓക്കെ.
0: എനിക്ക് 63 വയസ്സുണ്ട്. ഷുഗറും പ്രഷറും ഉണ്ട് അത്യാവശ്യം. ഞാൻ ആരോഗ്യമായിട്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. മദ്യപാനിയോ പുകവലിക്കുന്ന ആളോ ഒന്നുമല്ല. പക്ഷെ എന്റെ ഇപ്പോഴത്തെ സംശയം എന്താ വെച്ചാലേ, സംശയം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമാണ് സാറ്, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്റെ അവയവങ്ങൾ കൊടുക്കാൻ ഈ ആശുപത്രി സമ്മതിക്കുമോ, ഞാൻ കൊടുത്തു പോയത് കൊണ്ട് എന്നാണ് എന്റെ ചോദ്യം.
1: അത് നമ്മള് മറ്റേ മുഴുവനുള്ള ശരീരം ദാനം ചെയ്ത് മരണാനന്തര അവയവദാനമാണ്. നമ്മൾ മരിച്ച ശേഷം എൻ്റെ ശരീരം, മൃതശരീരം അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുക. ഇത് ഇപ്പോൾ പറയുന്ന ആഗ്രഹം എന്ന് വെച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവം ഏതെങ്കിലും ഒരു വേണ്ട വ്യക്തിക്ക് കൊടുക്കണം, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ആ പക്ഷെ നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, കിഡ്നി ഡയബറ്റീസ് ആയതുകൊണ്ട് നമുക്ക് കിഡ്നി ഉപയോഗിക്കാൻ പറ്റില്ല. ലിവറിന്റെ കാര്യം, ലിവർ സാധാരണ പ്രമേഹ രോഗികൾക്കെല്ലാം ഫാറ്റി ലിവർ എന്നുള്ളൊരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് വൃക്ക കരളുകളും ദാനം ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു അവയവദാനം നിങ്ങളെ സംബന്ധിച്ചോളം കുറച്ചൊരു മെഡിക്കൽ കാരണം കൊണ്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ മരിച്ച ശേഷം അവയവങ്ങൾ, എല്ലാ അവയവങ്ങളും കൊടുക്കാൻ സന്നദ്ധത, ബോഡി മാത്രമല്ല അവയവം കൊടുക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് ഇപ്പം തന്നെ പ്രകടിപ്പിക്കാനും സുഹൃത്തുക്കളെ അത് അറിയിക്കുകയും കൂടെ ചെയ്യണം. ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അറിയത്തില്ലല്ലോ നമ്മൾ മരിക്കുന്ന സമയം എന്താ സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ ആഗ്രഹം സുഹൃത്തുക്കളെയും കൂടെ അറിയിച്ചാൽ നേത്രപടലവും വേറെ മസ്തിഷ്ക മരണം സംഭവിക്കുകയാണെങ്കിൽ മറ്റുള്ള അവയവങ്ങളും, അതല്ല സ്വാഭാവിക മരണം വീട്ടിൽ വെച്ച് നടക്കുകയാണെങ്കിൽ നേത്രവും ദാനം ചെയ്യാം. നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച പോലെ മൃതശരീരം മുഴുവനായിട്ടും ദാനം ചെയ്യാം.
0: ഞാനിത് സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോ അറിയാനും കാണാനും ആയിട്ട് കൊടുത്ത ആപ്ലിക്കേഷൻ ഫ്രെയിം ചെയ്ത് എന്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്.
1: വളരെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണ്.
0: പിന്നെ വരുന്ന പുതുതായിട്ട് ആരെന്നെ കാണാൻ വരുന്ന അവരെ ഇത് കാണിച്ചു കൊടുക്കും. ചോദിക്കുന്നവരോട് അതിലപ്പുറം കാണിച്ചും കൊടുക്കും. പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഇത് എന്നെ ഇത് ഒരു ഈ ബോണ്ടായിട്ട് എടുത്ത ഒരു ബോണ്ടും എനിക്ക് തന്നിട്ടുണ്ട്. അത് ലാമിനേഷൻ ചെയ്ത് ഞാൻ അലമാരിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
1: ഓ, നല്ല നല്ല സന്ദേശമാണ് പൊതുജനങ്ങളിൽ കൊടുക്കാവുന്ന നല്ല മാതൃകാപരമായ പെരുമാറ്റം. നന്ദിയുണ്ട്.
2: സാർ, നമുക്കിപ്പോ കിഡ്നി മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ആ ലിസ്റ്റിൽ, വെയിറ്റിംഗ് ലിസ്റ്റിലാണല്ലോ. അപ്പോൾ അത് ജീവിച്ചിരിക്കെ തന്നെ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന് ദാനം ചെയ്യാവുന്നതാണ്. ഡിസീസ്ഡ് ഡോണറും പോസിബിളാണ്. അപ്പം പക്ഷേ എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടാതെ വരുന്നുണ്ടല്ലോ, അതെന്തായിരിക്കും കാരണം?
1: ഡിമാൻഡ് സപ്ലൈയുടെ ഒരു ഗ്യാപ്പാണ്. അതായത് കേരളത്തിൽ ഒരു അപ്രോക്സിമേറ്റ് കണക്ക്, അതായത് ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 36,000 പേരോളം കേരളത്തിൽ ഡയാലിസിസിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം, ഞാനൊരു എൻ്റെ PhD ഭാഗമായിട്ടുള്ള പഠനത്തിൽ 2,600 ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. അങ്ങനെ ഈ 2,600 തിരുവനന്തപുരം ജില്ലയിൽ മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന വെറും 300 പേരാണ്. അതായത് ഈ 2,600 വെറും 300 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഈ ബാക്കി ആരും രജിസ്റ്റർ ചെയ്തിട്ട് പോലുമില്ല. പിന്നെ ബാക്കി കുറച്ച് പേര് ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് അവയവദാന പ്രക്രിയയ്ക്ക് പോകാൻ പറ്റാത്തവരാണ്. എന്നിരുന്നാൽ തന്നെയും ഏകദേശം 36,000 പേരോളം ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെക്കൂടെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണം 2,600. അതിൻ്റെ കാരണം ലഭ്യത കുറവ് കാരണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 25 ഡൊണേഷൻസാണ് ഒരു വർഷം നടക്കുന്നത്. നമുക്ക് 50 കിഡ്നിയാണ് കിട്ടുന്നത്. 2,600 തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുണ്ട്. 50 കിഡ്നി കേരളത്തിന് മൊത്തത്തിലാണ്. അപ്പോൾ ഈ 2,000 പേർക്ക് കിഡ്നി കിട്ടണമെങ്കിൽ തന്നെ അടുത്ത 10-20 വർഷമെടുക്കും. അപ്പോൾ അവയവദാനം കൂടിയാലേ, ഇപ്പം നമ്മൾ 4,000 റോഡപട മരണങ്ങളിൽ ഒരു 100 പേരെങ്കിലും മസ്തിഷ്ക മരണം നിർണയിക്കപ്പെട്ടാൽ നമുക്ക് 200 കിഡ്നി കിട്ടും. പക്ഷെ ആ നിർണയ പ്രക്രിയ കുറച്ചും കൂടെ എന്താ പറയുക, നടക്കണം. അതായത് ആശുപത്രികൾ മുന്നോട്ട് വന്ന് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ മരണനിർണയം നടത്തുകയും ബന്ധുക്കളുടെ അടുത്ത് അവയവദാന സന്നദ്ധത ആരായും ചെയ്യുന്ന പ്രക്രിയ എല്ലാ ആശുപത്രിയിലും ഒരു നോർമൽ രീതിയിൽ നടന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റുള്ളൂ.
2: അപ്പോൾ അത് അവബോധത്തിലൂടെ, ഇപ്പം പൊതുജനങ്ങളെയാണെങ്കിലും സാറ് പറഞ്ഞ പോലെ ഡോക്ടർ

0: ആണെങ്കിലും അവബോധത്തിലൂടെ നമുക്ക് ഈ ഒരു
1: അതെ
0: കാര്യത്തിലോട്ട്
1: കൊണ്ടുവരാൻ
0: കൊണ്ടുവരാൻ
1: പറ്റുള്ളൂ.
0: ഇപ്പൊ നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിൽ തന്നെ വിളിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവയവദാനം ചെയ്യാൻ സന്നദ്ധനാണ്. പക്ഷെ എങ്ങനെയാണെന്നുള്ള ഒരു സംശയങ്ങളാണ്, അത് എങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ.
1: അല്ല, അതുകൊണ്ട് ഞാൻ പറയാം, ഇതിനകത്ത് ആശുപത്രികൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ആശുപത്രികളിലാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതൊരു കേന്ദ്രീകൃത ഓർഗനൈസ്, ഇപ്പോൾ തിരുവനന്തപുരത്തിൽ നിൽക്കുന്ന കേസോട്ടോയ്ക്ക് ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അതാത് സ്ഥലങ്ങളിലെ ആശുപത്രികൾ അവിടെയും ഒരു അവയവദാന സന്നദ്ധത ആൾക്കാരിൽ നിന്ന് പ്ലഡ്ജ് സ്വീകരിക്കുകയും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ആശുപത്രി ജീവനക്കാർക്ക് എങ്ങനെയാണ് ഒരു മരണം സംഭവിച്ചാൽ അവയവദാന പ്രക്രിയയിലൂടെ കടക്കാൻ പറ്റുക എന്നുള്ളത് പഠിപ്പിക്കുകയും ഇതെല്ലാം ആശുപത്രികളും കൂടെ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇത് ഈ പറയുന്ന ആഗ്രഹം നമുക്ക് സഫലീകരിക്കാൻ പറ്റുള്ളൂ.
0: പിന്നെ ഒരു അടുത്ത കോള് ലൈനിലുണ്ട്. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ചന്ദ്രൻകുട്ടിയിലാണ്.
0: സംസാരിച്ചോളൂ.
2: അപ്പൊ ഇവിടെ ഇവിടെ പിന്നെ കറണ്ട് ഇല്ലാതെ നമുക്ക് പരിപാടി തുടക്കം മുതൽ കാണാൻ കേൾക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് കറണ്ട് വന്നത്.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: എനിക്കിപ്പോ 73 വയസ്സുണ്ട്. യാതൊരു വിധ രോഗങ്ങളും ഇല്ല. എന്റെ മരണശേഷം എന്റെ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് സംഭാവന കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്കറിയാൻ വയ്യ. അതൊന്ന് വിശദീകരിച്ചു തന്നാൽ കൊള്ളാമല്ലോ.
1: ചന്ദ്രൻകുട്ടി കായംകുളത്താണെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിരിക്കും ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ്. അപ്പോൾ ആ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മെഡിക്കൽ കോളേജിൽ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട ഹോൾ ബോഡി ഡൊണേഷൻ നടക്കും. പക്ഷെ അതിനോടൊപ്പം ചന്ദ്രൻകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നേത്രപടലം ദാനം ചെയ്യാനുള്ള സന്നദ്ധതയും കൂടെ അറിയിക്കുകയാണെങ്കിൽ മരണസമയത്ത് നേത്രവും ദാനം ചെയ്യാം. അതല്ല, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ആഘാതം വന്ന് ആശുപത്രിയിലാകുകയും മസ്തിഷ്ക മരണം സംഭവിക്കാനുള്ള അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായാൽ മറ്റുള്ള അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ദാനം ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ബന്ധുക്കളുടെ താരടുത്തെങ്കിലും ഈ നമ്മുടെ കേസോട്ടോയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ടോ എന്ന് പറയുന്ന നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ വെബ്സൈറ്റിലോ നമ്മുടെ സന്നദ്ധ രജിസ്റ്റർ ചെയ്താൽ അവയവം നൽകാം. അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ബോഡിയും നമുക്ക് മരണസമയത്ത് ദാനം ചെയ്യാൻ സാധിക്കും. മറക്കാതിരിക്കേണ്ട കാര്യം, ഇത് ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവരിതൊന്നും അറിയത്തില്ല, അപ്പൊ വെറുതെ ദഹിപ്പിച്ചു കളയും. ഇത്രയും ഒരു നല്ല ആഗ്രഹം സഫലമാകാതെ പോകും.
2: അവരുടെ സമ്മതപത്രം വേണ്ടി വരുമോ?
1: വേണം വേണം വേണം, ഏറ്റവും അടുത്ത ബന്ധുവിന്റെ സമ്മതം വേണം. അല്ല, അത് അവരുടെ സംബന്ധം വെള്ള പേപ്പറിലൊന്നും വേണ്ട. അത് മരണസമയത്ത് ഈ ആശുപത്രി കൺസെന്റ് ഫോം ബന്ധുക്കൾക്ക് കൊടുക്കും, അതിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മറ്റേ മൊത്തം ശരീരം ദാനം ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ മുദ്രപത്രത്തിൽ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കേണ്ടത്. അവയവദാനത്തിന് മുദ്രപത്രത്തിൽ ഒന്നും ചെയ്യേണ്ട, നമ്മള് വെബ്സൈറ്റിൽ പ്ലഡ്ജ് ചെയ്താൽ മതി. പ്ലഡ്ജ് രജിസ്റ്റർ ചെയ്യുന്ന പറയുന്ന സംഭവം ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബന്ധുക്കളെ അറിയിക്കാൻ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും ബന്ധുക്കളെ ആഗ്രഹം അറിയിച്ചാൽ അവർ നിങ്ങളുടെ മരണസമയത്ത് ആശുപത്രിക്കാരെടുത്ത് പറഞ്ഞ് അവരെ കൺസെന്റ് കൊടുത്താൽ
0: മതിയാവും. സാർ, വേറൊരു സംശയം, ഇപ്പോൾ കേരള സംസ്ഥാനത്തിലെ അവയവദാനങ്ങളെല്ലാം ഇപ്പം കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അവയവം കേരളത്തിലുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നത്. ഇപ്പം ഡിമാൻഡും സപ്ലൈയും തമ്മിൽ വളരെ അന്തരമുണ്ട്, എങ്കിൽ പോലും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാന അതിർത്തിയുണ്ട്. അപ്പം വേറൊരു, ഇപ്പോൾ സപ്പോസ് കർണാടകത്തിലെ ഒരു അവയവം നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാനായിട്ട് അന്തർ സംസ്ഥാന പരമായിട്ട് ഗവൺമെന്റിന്റെ ലിങ്ക് ഉണ്ട്.
1: അതെ, നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം അവയവദാന സംവിധാനം ഏകോപിപ്പിക്കുന്നത് നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, അതിന് പറയുന്ന നോട്ടോ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ 4 സോണുകളായിട്ട് ഇന്ത്യ വിഭജിച്ചിട്ടുണ്ട്. അതിന് റോട്ടോ എന്ന് റീജിയണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, പിന്നെയാണ് സോട്ടോ. അപ്പോൾ റോട്ടോയ്ക്കും നമുക്ക് ഓർഗൻ കൊടുക്കാം, റോട്ടോയിൽ നിന്ന് ഓർഗൻ സ്വീകരിക്കാം. പ്രൊവൈഡഡ് ആ സംസ്ഥാനത്തിന് ആവശ്യമില്ലെങ്കിൽ, ആവശ്യക്കാരില്ലെങ്കിൽ മാത്രമേ വേറെ സംസ്ഥാനത്തിൽ ഷെയർ ചെയ്യും. പക്ഷേ മെക്കാനിസം ഉണ്ട്.
0: അപ്പോൾ അതിനെന്തെങ്കിലും ദൂരം സമയം അങ്ങനെയുള്ള പ്രതിസന്ധി
1: ഉണ്ട്? അതായത് നമ്മൾ അവയവം ബോഡിയിൽ നിന്ന് എടുത്താൽ ഒരു വൃക്കയാണെങ്കിൽ ഒരു 6 മുതൽ 12 മണിക്കൂർ വരെ മാക്സിമം നമുക്ക് വെളിയിൽ നിൽക്കാം. കരളാണെങ്കിൽ 6 മണിക്കൂറും ഹാർട്ടാണെങ്കിൽ 4 മണിക്കൂറും. അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ നമ്മൾ സ്വീകർത്താവിനെ കണ്ടെത്തുകയും അവർ മെഡിക്കലി അനുയോജ്യമാണെന്നും ഈ അവയവം അവർക്ക് സ്യൂട്ടബിൾ ആണെന്നും അസസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിയുന്നതും സ്റ്റേറ്റിലും നമ്മൾ കേരളം തന്നെ മൂന്ന് സോണായിട്ട് തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
0: ഓക്കെ, നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ

0: പറയൂ സോമശേഖരൻ പിള്ള.
1: എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന 74 വയസ്സുള്ള ഒരു റിട്ടയർഡ് ജീവനക്കാരനായിരുന്നു. ആണ് എനിക്ക് ബന്ധുക്കളാരും ഇല്ല, മക്കളൊക്കെ ഉണ്ട്. നേരത്തെ അതെല്ലാം വേറെ വഴിക്കാണ് കളഞ്ഞിരിക്കുന്ന രീതിയാണ്. ഞാനിപ്പോ ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ താമസമാണ്. പല ഹോട്ടലുകാരുടെയും ഇതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ആരുടെ സഹായം അതിന്റെ പെൻഷൻ ഉണ്ടായതുകൊണ്ട് അത് നടക്കുന്നു. ഞാൻ എന്റെ ഭരണശേഷം എന്റെ ശവശരീരം മെഡിക്കൽ കോളേജുകൾക്ക് ഉള്ളവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. അതിന് എനിക്ക് പോയി ഒന്നും എനിക്ക് പറ്റുന്നില്ല, ആരും സഹായത്തിന് ഇല്ലാത്തത് കൊണ്ട്. അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്?
0: സോമശേഖരൻ പിള്ള, ആക്ച്വലി നമ്മള് അനാറ്റമി, ആരെങ്കിലും അടുത്തുള്ള ആരെങ്കിലും വെച്ച് നമ്മുടെ ആലപ്പുഴയിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ കോളേജ് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ നമ്മുടെ മൃതശരീരം ഏറ്റുവാങ്ങുന്നത്. ആ അപ്പോൾ ആരെങ്കിലും അടുത്ത് ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഇങ്ങനെ പരിചയക്കാരോ വല്ലതും ഉണ്ടെങ്കിൽ അവരെ അവരുടെ അടുത്തൊരു മുദ്രപത്രത്തിൽ എനിക്ക് മരണശേഷം ഇങ്ങനെ എൻ്റെ ബോഡി കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അവർ ആ ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചാൽ മതി. ആ 100 രൂപയുടെ മുദ്രപത്രം കയ്യിൽ കൊടുത്തിട്ട് അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചിരുന്നാ മതി, ബാക്കി വേറൊന്നും ചെയ്യാനില്ല. അതെന്നെ. പക്ഷെ അത് അവിടെ ഇത് മരണശേഷം ആരെങ്കിലും ആരാ ഇത് ചെയ്യേണ്ടതെന്ന് അവരെ അറിയിക്കേണ്ടത്, അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ അറിയിച്ചിരിക്കണം, എന്നാലേ അവർക്ക് അറിയിക്കാൻ പറ്റുള്ളൂ.
1: അത് മക്കള് പറയുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കാം.
0: ഓക്കെ, അത് മതിയാവും, അത് മതിയാവും. അപ്പൊ ഇപ്പൊ തൽക്കാലം ആരുടെ അടുത്തെങ്കിലും ഏൽപ്പിച്ച സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുത്തയച്ചിരുന്നാ മതി. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. അത്ര അത്ര മതി മതി മതി മതി മതി മതി.
2: ഓക്കെ, വിളിച്ചതിനെ നന്ദി. സാർ, ഇപ്പോൾ ഒരുപാട് പേര് മരണശേഷം ശരീരം ദാനം ചെയ്യാനായിട്ട് മുന്നോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ശരീരത്തിൻ്റെ ആവശ്യം നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുണ്ടോ?
0: രണ്ട് വെല്ലുവിളിയാണ്. ഒന്ന്, സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. പക്ഷേ ഇത് സംഭവിക്കുന്ന ഇവരെ ആഗ്രഹമുണ്ടെങ്കിലും മരണ സമയത്ത് ചിലപ്പോൾ ബന്ധുക്കൾ ചിലപ്പോൾ ഇത് സമ്മതിക്കത്തില്ല. കാരണം അവരുടെ ക്രിയകളും ഒക്കെ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാനുള്ള, അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പം 100 പേര് പറഞ്ഞ ചിലപ്പോൾ ഒരു ഡൊണേഷനായിരിക്കും ആക്ച്വലി അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത്. ഷോർട്ടേജ് ഉണ്ട്, ഇപ്പോഴും ഹോൾ ബോഡിക്ക് ഷോർട്ടേജ് ഉണ്ട്. പ്രത്യേകിച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഹോൾ ബോഡിയുടെ പഠിക്കാനുള്ള ഹോൾ ബോഡിയുടെ ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ ഇതാണ് ആ ഒരു പ്രക്രിയ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നു, മരണശേഷം ആര് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് അറിയിക്കും? പിന്നെ ഈ ബന്ധുക്കളുടെ ഉത്തരവാദിത്വമാണ് ബോഡി ആശുപത്രി കൊണ്ടത്, അവർ വന്നെടുക്കത്തില്ല, ബോഡി കൊണ്ടേൽപ്പിക്കണം. അപ്പൊ ഇങ്ങനത്തെ ലോജിസ്റ്റിക്സ് കാരണം ഈ പറയുന്ന അത്രയും നടക്കുന്നില്ല.
2: അതുപോലെ തന്നെ നമ്മൾ മരിച്ച ഉടനെ ഇത്ര സമയത്തിനകം എത്തിക്കണമെന്നുണ്ടോ? അത് മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം,
0: അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതല്ല, അത് കുഴപ്പമില്ല. കാരണം അവിടെ ബോഡി പോയ ശേഷം പിന്നെ എംബാമി എന്നൊരു കെമിക്കൽ പ്രോസസ് വഴി സ്റ്റോർ ചെയ്യുന്നത്, അതിലൊരു വലിയ പ്രോബ്ലം ഇല്ല. എല്ലാ പ്രക്രിയയും കഴിഞ്ഞ് മരണാനന്തരം ചെയ്യേണ്ട മതപരമായ എല്ലാ ആചാരങ്ങളും ചെയ്ത ശേഷം കൊടുത്തിരുന്നു.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
2: ആരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
3: റോഫി എന്നാണ് എന്റെ പേര്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്നാണ് വിളിക്കുന്നത്.
2: സംസാരിച്ചോളൂ.
3: എനിക്ക് പിന്നെ അവയവദാനം ചെയ്ത കൊള്ളാന്നുണ്ട്. എന്റെ കണ്ണ് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്താ, അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റുമോ ഡോക്ടർ?
0: കൊടുക്കാം കൊടുക്കാം. കണ്ണ് തിമിരത്തിനല്ലേ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്? തിമിരം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ലെൻസിന് അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇത് നമ്മൾ മറ്റേ കണ്ണ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞ കോർണിയ എന്ന് പറയുന്ന നമ്മുടെ മുകൾ ഭാഗം കാണുന്ന കറുത്ത സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കോർണിയ. ആ കോർണിയാണ് നമ്മൾ വേറെ ആൾക്ക് വെച്ചിട്ട്, കോർണിയ കാരണം, കോർണിയയുടെ അസുഖം കാരണം കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയാണ് നേത്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ലെൻസ് മാറ്റി വെച്ചത് ഒരു തടസ്സമല്ല. പ്രായം കുഴപ്പമില്ല, അത് പ്രായം അത് കുഴപ്പമില്ല. ഇല്ല, നേത്രദാനത്തിന് അതൊരു തടസ്സമല്ല. അവര് നേത്ര പഠനത്തിന് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അനുയോജ്യമാണ്.

0: എങ്കിൽ അവർ സൂട്ട് ആർക്ക് വെച്ച് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് കൊടുക്കാൻ സന്നദ്ധത ഒരു കുഴപ്പമില്ല, എത്ര വയസ്സാണെങ്കിലും. അത് നിങ്ങൾ സമ്മതപത്രം ഒപ്പിടുകയും അത് മക്കളെ അറിയിച്ച് നേത്ര ബാങ്കിനെ അറിയിക്കുകയും കൂടെ ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള കാര്യം. അതെ അതെ അതെ അതെ അതെ. ഓക്കെ, കൊടുക്കാം കൊടുക്കാം. അത് അവർ വന്നെടുത്തോളും, അവർ വന്നെടുത്തോളും. അതെ അതെ, നേത്ര ഉണ്ട് ഉണ്ട്, നേത്ര ബാങ്ക് വന്ന് എടുത്തോളൂ. അത് കണ്ണിന്റെ പടലം മാത്രമേ എടുക്കുള്ളൂ, കണ്ണ് മൊത്തത്തിൽ എടുക്കത്തില്ല. അത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, വിരൂപം ഉണ്ടാക്കുവോ, കണ്ണ് അവിടെ ആ ഭാഗം കൊഴിഞ്ഞിരിക്കുക, അങ്ങനെയൊന്നും അല്ല.
1: ആ
0: ആ മുകളിലത്തെ ഭാഗം മാത്രം ഒരു ബട്ടൺ ബട്ടൺ ബട്ടൺ പോലെ എടുക്കത്തുള്ളൂ. അത് അറിയത്തു പോലും ഇല്ല ആരും എടുത്തു എന്നുള്ളത്. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, കുഞ്ഞുങ്ങളുടെ അവയവം ദാനം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ വാർത്തയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോണറിനെ കുറിച്ചൊക്കെ വായിച്ചതാണ്.
0: ഏറ്റവും പ്രശ്നം നമുക്ക് സ്വീകർത്താവിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പൊ ഈ അലൻ ഷെറിൻ എന്ന് പറഞ്ഞ കുട്ടി 10 മാസമായ, അപ്പൊ 10 ചെറിയ കരളും ചെറിയ വൃക്കകളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന് അനുയോജ്യമായ സ്വീകർത്താവ് ഉണ്ടോ, അതിനെ കണ്ടുപിടിക്കുക എന്നുള്ള വെല്ലുവിളി. നമുക്ക് ഇപ്പൊ ആക്ച്വലി കേരളത്തിൽ പീഡിയാട്രിക് ലിവർ അസുഖമുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റ് ഒരു ഫീസിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ രോഗനിർണയവും കൂടിയിട്ടുണ്ട്. അവർക്ക് ലിവർ വെച്ച് അവർ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വെല്ലുവിളിയില്ല. നമുക്ക് ഈ പീഡിയാട്രിക് CKD, അതായത് പീഡിയാട്രിക് വൃക്കരോഗ സ്തംഭനാവസ്ഥ ഉള്ള ഒരു ഒത്തിരി കുട്ടികളുണ്ട്, ലിവറിൻ്റെ അസുഖക്കാരും ഒത്തിരി കുട്ടികളുണ്ട്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം, സ്വാഗതം. പേര് പറയാമോ?
3: ശരൺ.
2: സംസാരിച്ചോളൂ.
3: പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ നേത്രപടലം ദാനം ചെയ്യാൻ, ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് എല്ലാവർക്കും ഇപ്പൊ ഈ എങ്ങനെ ഈ സംഭവ സമയം കൊടുക്കേണ്ട സമയമാകുമ്പോ എങ്ങനെ കൊടുക്കണമെന്ന് എവിടെ അറിയിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതിന് ഈ കണ്ണ് ദാനം ചെയ്യുന്നതിനും അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനും ഇപ്പൊ രേഖപ്പെടുത്തി കൊടുത്താലും മരണസമയമോ ഇത് കൊടുക്കുന്ന സമയമോ അറിയിക്കാനുള്ള ഒരു നമ്പർ പബ്ലിഷ് ചെയ്തിരുന്നാൽ, റേഡിയോ കൂടിയോ എങ്ങനെയെങ്കിലും മാധ്യമത്തിലൂടെ കൊടുത്തിരുന്നാൽ വളരെ ഉപകാരമായിരുന്നു.
0: അത് അത് ചെയ്യാം. ഞങ്ങള് അതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു ടോൾ ഫ്രീ നമ്പർ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അത് ഇപ്പോൾ ഇല്ല. ടോൾ ഫ്രീ നമ്പർ വന്നയുടൻ എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ ആ ടോൾ ഫ്രീ നമ്പർ കൊടുക്കും. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ബാക്കി അവയവദാന പ്രക്രിയകൾ ഞങ്ങൾ സുഗമമാക്കി കൊടുക്കും. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മുടെ ബന്ധുക്കളെയും കൂടെ അറിയിക്കേണ്ടതാണ്. സന്നദ്ധത അറിയിച്ചാലേ അവർക്ക്
3: ബന്ധുക്കളെ അറിയിച്ചാലും
0: അവര് എവിടെ വിളിക്കണമെന്നുള്ളത് അല്ലേ. മനസ്സിലായി.
3: മരിച്ച ആൾ അറിയുന്നില്ലല്ലോ, ഈ സമ്മതപത്രം കൊടുത്ത ആൾ അറിയുന്നില്ലല്ലോ.
0: ഓ ഓക്കെ, മനസ്സിലായി.
3: അപ്പൊ അതുകൊണ്ട് ഈ റേഡിയോ നിലയത്തിൽ കൂടി മാധ്യമങ്ങളിലൂടെ ഇത് പബ്ലിഷ് ചെയ്ത് ഈ നമ്പർ പബ്ലിഷ് ചെയ്തിരുന്നാൽ വളരെ ഉപകാരം.
0: ചെയ്യാം ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം.
3: അല്ല, ധാരാളം ആൾക്കാർ ഇതിന് ധർമ്മം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക, എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാത്തു.
0: ചെയ്യാം ചെയ്യാം ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം.
3: ഓക്കെ സാർ, ഞാൻ ഇത്ര അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നമ്മൾ ഒരുപാട് നേരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ബോഡി ദാനം ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഇതുപോലെ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുമോ?
0: ദാനം ചെയ്യാൻ സാധിക്കും. അതിന് പെർമിഷനുള്ള വളരെ കുറച്ച് മെഡിക്കൽ കോളേജുകളേ ഉള്ളൂ ഇപ്പോൾ. ഏറ്റവും പ്രധാന ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ കുഴപ്പമാണ്. അപ്പോൾ ഫോർമാലിനെ സ്റ്റോർ ചെയ്യണം. അതിനുള്ള പെർമിഷനുള്ള പ്രൈവറ്റ് മെഡിക്കലുകളുടെ എണ്ണം കുറവാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് അവർ ബാക്കിയുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമനുസരണം ബോഡി കൈമാറുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഏതെങ്കിലും, കാരണം ഇതിനകത്ത് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും പ്രൈവറ്റ് മെഡിക്കൽ കൊടുത്താൽ അവർ അത് ബോഡി വേറെ വെക്കുമോ അങ്ങനെയൊക്കെ. അപ്പോൾ കഴിയുന്നതും അടുത്തുള്ള ഇപ്പോൾ എല്ലാ ജില്ലയിലും നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് കൊടുക്കുന്നതായിരിക്കും ഉചിതം.
2: അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ്, ഈ അജ്ഞാത മൃതശരീരങ്ങൾ ലഭിക്കുമല്ലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ ഒക്കെ പോലീസിനൊക്കെ കിട്ടുന്ന ആ അവയവ അല്ലെങ്കിൽ ആ ബോഡികൾ എന്താണ് ചെയ്യുന്നത്? ആ പ്രൊസീജിയർ ഇൻകേസ് നടപടികളും ബന്ധപ്പെട്ട
0: അതെല്ലാം പൂർത്തിയാക്കിയിട്ട് അതിനെ സാധാരണ അത് നമുക്ക് ഈ അങ്ങനത്തെ മരണ സമയത്ത് എന്തുകൊണ്ട് മരണമെന്നും അറിയാത്തതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പ്രക്രിയ കഴിയുമ്പോൾ ബോഡി ആക്ച്വലി ഫുൾ ബോഡി ഡിസെക്ട് ചെയ്ത് ഓർഗൻസിൻ്റെ സാമ്പിൾസ് എല്ലാം എടുത്ത് അത് മിക്കവാറും ഗവൺമെൻറ് തന്നെ അത് ഡിസ്ട്രോയ് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതല്ലാതെ പഠനത്തിന് എടുക്കാറില്ല.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് വരാം. ഹലോ
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം ഡോക്ടർ, ഞാൻ എന്റെ പേര്

0: ശ്രീകുമാറാണ്.
1: നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ. സംസാരിച്ചോളൂ.
0: ഹലോ ഡോക്ടർ, നമസ്കാരം.
2: നമസ്കാരം
0: ഡോക്ടർ. എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഞാൻ ഒരു പ്രവാസിയാണ്. അപ്പൊ എനിക്ക് എന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്നുണ്ട് മരണശേഷം. അപ്പൊ ഞാനിവിടെ നേരത്തെ മക്കളത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട്ടിൽ വെച്ചാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അവയവം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ണും എല്ലാം എനിക്ക് ദാനം ചെയ്യണമെന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ കണ്ണൊക്കെ എങ്ങനെയാണ് ദാനം?
2: ഏത് രാജ്യത്താ ഉള്ളത്?
0: ദുബായിൽ.
2: അവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഹയാത്ത് എന്നാണ് പേര്, HAYAT, ഹയാത്ത്. ഹയാത്ത് ഇതുപോലെ, അതായത് കേരളത്തിലെ കേസോട്ടോ പോലെ, മൃതസഞ്ജീവനി പദ്ധതി പോലെയുള്ളൊരു ഓർഗനൈസേഷനാണ് UAE. അവരെ അറിയിച്ചാൽ അവർ, ഇപ്പം നിങ്ങൾക്ക് ആ കോർണിയ ഇന്ത്യയിലോട്ട് ഷിപ്പ് ചെയ്യണമെങ്കിൽ അതും അവർ ചെയ്തു തരും. കോർണിയ നേത്രപടലം അവരെടുക്കുകയും അതെടുത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും നേത്ര ബാങ്കിനോട് കൈമാറാൻ ഏൽപ്പിച്ചിരുന്നാൽ അത് ചെയ്യും. അതിനൊന്നും അവർ എക്സ്ട്രാ പൈസ ഒന്നും ചാർജ് ചെയ്യത്തില്ല. അതല്ല, നമുക്ക് അവിടെ വെച്ച് മസ്തിഷ്കമരണം സംഭവിക്കുകയാണെങ്കിൽ ഓർഗൻസ് അവിടുത്തെ ഇന്ത്യക്കാർക്ക് തന്നെ നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതും അവർ ചെയ്യും. അതല്ല, ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ എന്ന് നമ്മൾ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്താൽ അതും അവർ ചെയ്യും. അപ്പോൾ അത് UAE ഇത് വളരെ പ്രബലമായി നടക്കുന്നൊരു പ്രക്രിയയാണ്, അതുകൊണ്ട് അവിടെയും ചെയ്യാം. ഇവിടെയാണെങ്കിൽ നമ്മൾ മൃതസഞ്ജീവനിൽ പേര് രജിസ്റ്റർ ചെയ്താൽ, മക്കൾ മരണസമയം ഡോക്ടർമാർ അറിയിച്ചാൽ ബാക്കി പ്രക്രിയയെല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും.
0: ഓക്കെ.
2: എന്തായാലും സന്നദ്ധത വളരെ നല്ലതാ. അറിയാവുന്ന സുഹൃത്തുക്കളുമൊക്കെ ഈ മരണശേഷമുള്ള അവയവദാന സന്നദ്ധത അറിയിക്കുക.
1: അപ്പോൾ നമ്മൾ ഒരുപാട് കോൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും സന്നദ്ധത ഉണ്ട്. അപ്പോൾ പക്ഷേ കൂടുതൽ അതിൻ്റെ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് അവബോധമുണ്ടെങ്കിൽ, സാർ നേരത്തെ വിളിച്ച കോളർ പറഞ്ഞ പോലെ ഒരു ടോൾ ഫ്രീ നമ്പർ പോലെ, അല്ലെങ്കിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് എവിടെയാണ്? ഇപ്പോൾ
2: അല്ല, അവിടെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ആശുപത്രികൾ ഇതിന് മുന്നോട്ട് വന്ന് അതാത് ആശുപത്രികൾ, അടുത്തുള്ള ആശുപത്രികൾ ഇതിനുള്ള പ്രക്രിയയും, പിന്നെ മരിച്ച ശേഷം നമ്മൾ എന്തായാലും ഒരു ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെടുമല്ലോ, ഒന്നിൽ ഡെത്ത് സ്ഥിരീകരണം. അപ്പം ഞങ്ങൾ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് ഞങ്ങളൊരു നല്ല ബോധവൽക്കരണ ക്യാമ്പയിൻ എന്തായാലും തുടങ്ങാം.
1: ഇപ്പോൾ രക്തദാനത്തെക്കാൾ ഉപരിയായി ഒരു മനുഷ്യന് താൻ ഇല്ലാതായതിനു ശേഷവും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് അവയവദാനം നൽകുന്നത്. എന്നാൽ അശാസ്ത്രീയമായിട്ടുള്ള ഭയങ്ങളും തെറ്റായ ധാരണകളും കാരണം ഇനിയും പൂർണ്ണതോതിൽ സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കാത്ത ഒന്നുകൂടിയാണ് ഈ സത്കർമ്മം. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും മഹാദാനമായ ഇതിലൂടെ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കാനും നമുക്ക് കൈകോർക്കാം. നമ്മുടെ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് KSOTO എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടിയിലൂടെ ശ്രോതാക്കളുമായി സംവദിച്ച ഡോക്ടർ നോബൽ ഗ്രേഷ്യസിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ പരിപാടി സമാപിക്കുകയാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് MS ആശ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്തും ബിജു നെയ്യാറ്റിങ്കരയും, ഒപ്പം സൗമ്യ MRഉം ശോഭ BTയും.

0: നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ജറൂർ സുനിയെ ശാം 4 ബജെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയർ ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9495569321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9495569321. അതിഥി ഗായിക അപർണ രാജീവ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ 7 സ്വർണ്ണമെഡലുകളും 3 വെള്ളി മെഡലുകളും റെക്കോർഡ് നിലയിൽ നേടിയ ബോക്സിംഗ് താരങ്ങളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കായിക താരങ്ങളുടെ സമർപ്പണവും പോരാട്ടവീര്യവും രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. യമൻ തീരത്ത് ആക്രമണത്തിനിരയായ ഇന്ത്യൻ വാണിജ്യ കപ്പൽ MSV ഫൈസ് നൂർ ഒലിയ ചെങ്കടലിൽ മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 14 നാവികരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രളയക്കെടുതിയിൽ കൃഷി നശിച്ചവരുടെ നഷ്ടപരിഹാരം 25% വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ പ്രളയത്തിൽ 67.44 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായും മുഖ്യമന്ത്രി. വെള്ളം കയറിയ വീടുകൾക്കും കടകൾക്കും 10,000 രൂപ വീതം നഷ്ടപരിഹാരം നൽകും. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ വിയോഗം വേദനാജനകമെന്ന് മുഖ്യമന്ത്രി. രാജേഷിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്നും VD സതീശൻ അറിയിച്ചു. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. വെളുപ്പിനെ 5 മണി മുതൽ മഴ ശക്തമായി ജില്ലയിൽ തുടരുന്നുണ്ട്. മലപ്പുറം പാണക്കാട് കുന്നിടിഞ്ഞ പ്രദേശത്ത് റോഡിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. മലപ്പുറം വേങ്ങര റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. അസാനിൽ കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഇഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രീയാൻ സി വാലി ഷെട്ടി എന്നിവർ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിദംബി ശ്രീകാന്ത്, കിരൺ ജോർജ്, റൌണക് ചൌഹാൻ, സനി ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9. കൂട്ടുകാരി.
1: ബിരിയാണി ലോകമെമ്പാടും ഏറെ ആരാധകരുള്ള, ഏറെ ജനപ്രിയമായ ഒരു വിഭവം. തലശ്ശേരി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, മലബാർ ബിരിയാണി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ബിരിയാണി വൈവിധ്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഈ രംഗത്തേക്ക് കടന്നു വന്ന്

0: സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത ഒരു സംരംഭകയാണ് ഇന്ന് കൂട്ടുകാരിയിൽ നമ്മോടൊപ്പമുള്ളത്. വിജയത്തിന്റെ രുചിക്കൂട്ട്, സംരംഭകയായ നജിയ ഇർഷാദുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ റിഹാൻ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അതിഥി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യത്തിനെ ഒരു ഐഡിയ ആക്കി മാറ്റി പിന്നീട് അതൊരു ബിസിനസ് ആക്കി മാറ്റിയ ഒരാളാണ്. ഹായ്.
2: ഹായ്,
1: നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: കുക്കിംഗ് എന്ന് പറഞ്ഞൊരു പാഷനായിട്ട് ഉള്ള ആളാണോ അതോ എന്താണ് പാഷൻ? അതിൽ നിന്ന് തുടങ്ങാം.
2: പാഷൻ കുക്കിംഗ് അല്ല, പാഷൻ ബിസിനസ് ആണ്. എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിനോട് പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലാണ്. പുതിയ പുതിയ രുചികൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. രുചികളിലൂടെ ഓർമ്മകൾ കീപ്പ് ചെയ്യുന്ന, നൊസ്റ്റാൾജി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, അത് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഈ ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫുഡ് ബിസിനസ് ആണ്. അങ്ങനെയാണ് ഫുഡ് ബിസിനസ്സിലേക്ക് വരുന്നത്. അതായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പൊ പാഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, ബിസിനസ് ചെയ്യുക, ഇത് തന്നെയായിരുന്നു പാഷൻ.
1: ഒരു സ്ത്രീ എന്ന നിലയിൽ ആദ്യം ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. ഏത് പ്രായത്തിലാണ് ആക്ച്വലി ഇങ്ങനെ മുന്നോട്ട് വരുന്നത് ഈ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട്?
2: എന്റെ ഒരു പോസ്റ്റ് പാർട്ടം പീരീഡിലാണ് ബിസിനസ് ഐഡിയ ആയിട്ട് ഞാൻ വരുന്നത്. ഞാൻ സി എ ചെയ്യുമായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടിങ് ചെയ്യുമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ഒരു 20s തന്നെ ഞാൻ കല്യാണം കഴിച്ചു. 2021 കല്യാണം കഴിച്ചു. 23-24 ആ ഒരു കാലഘട്ടത്തിൽ മോനുണ്ടായി. മോനായി കുറച്ചായപ്പോഴത്തേക്ക് ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നൊരു തോന്നല്ല. ഇപ്പൊ ഭാര്യയാവുക, കുട്ടിയാവാന്ന് വെച്ചാൽ മോശം കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ അറ്റ് ദ സെയിം ടൈം കുഞ്ഞിലേ തൊട്ടേ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്ന, കുറേ അംബീഷ്യസ് ആയിട്ടുള്ള അങ്ങനൊരു വ്യക്തിക്ക് അവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അന്ന് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒന്നും ആർക്കും അറിയില്ല,
1: അത്ര അവയർനെസ്
2: അവയറില്ല, അവയറല്ല. ഇത് 2017 കഥ കേട്ടോ, 2017-18. അപ്പോൾ എനിക്ക് അകാരണമായ സങ്കടം വരുന്നു, വിഷമം വരുന്നു, ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നൊരു തോന്നൽ വരുന്നു, എവിടെ എത്തിപ്പെട്ടില്ല എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് എത്തുന്നത്. ശരിക്കും ഒരു ട്രിഗറിങ് പോയിന്റ് അവിടെയായിരുന്നു. പുള്ളിൻ്റെ ഉള്ളിൽ ബിസിനസ് കിടപ്പുണ്ട്. അപ്പൊ അതിനെ കൊണ്ടുവരാ എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു 50-60% സ്ത്രീകളിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നം കാണും.
1: തീർച്ചയായിട്ടും
2: മോർ ദാൻ 75% ഉണ്ട്. പക്ഷെ അവിടെ ഒരു ട്രിഗറിങ് പോയിന്റ് വരണം, ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് എത്താൻ. സോ അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ.
1: ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം, പിന്നെ ധൈര്യം വേണം.
2: ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കോമേഴ്സിൽ പഠിക്കുന്നുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ റിട്ടേൺ ആ വരുന്നതെന്ന് പറയും. അപ്പൊ ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് ക്യാപിറ്റൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യയിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഒരു മനക്കരുത്ത് മാത്രമാണ്. പക്ഷേ കുറേ സ്വപ്നങ്ങളുമാണ്, എവിടെ എത്തിപ്പെടണം, എവിടെ നിൽക്കണം എന്നുള്ള കുറേ സ്വപ്നങ്ങളാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കാണ്. അതെങ്ങനെ എടുക്കും, എങ്ങനെ വരും എന്നുള്ളൊരു സംഭവം, നമ്മുടെ വിഷൻ എന്താണ്, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്താണ്, നമ്മൾ ഏത് ഗോൾ അച്ചീവ് ചെയ്യും എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഒരുപാട് സ്പേസസിൽ പലപ്പോഴും നമ്മളോടുള്ള വിശ്വാസക്കുറവായിരിക്കില്ല, പേടിയായിരിക്കാം,
1: ചെയ്യാൻ
2: പറ്റുമോ, ഇവർ തളന്നു പോവോ, വീണു പോവോ എന്നുള്ള ഓവർ കൺസേൺ ആയിരിക്കാം, നമ്മളോടുള്ള സ്നേഹം കൂടുതലായിരിക്കാം. പല സ്പേസസിൽ നിന്നും നമുക്ക് ആ ഒരു പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അപ്പോൾ ഗോഡ് ഗ്രേസ്, എനിക്ക് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പുള്ളി പറഞ്ഞു ചെയ്തോ, നിന്റെ ഓൺ റിസ്ക് ആണ്, പക്ഷെ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു ക്യാപിറ്റൽ എന്തോ ഭാഗ്യത്തിന് ഞാൻ 200 രൂപയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 രൂപയിൽ തുടങ്ങിയ സംരംഭമാണ് ഇന്ന് ഈ നിലയിൽ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ട് ക്യാപിറ്റൽ എനിക്ക് അന്നൊരു വലിയ ബേർഡൻ ആയില്ല. പക്ഷെ അതിനുശേഷം നമ്മളൊരു ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരുന്ന അവസ്ഥകൾ വന്നപ്പോൾ ബാങ്കിനെ അപ്രൂവ് ചെയ്യുമ്പോൾ പോലും എന്നോടൊക്കെ പറയും, അതായത് സ്വന്തമായിട്ട് ITR ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയോട് ബാങ്ക് എന്ന് പറയുന്നതാണ് ആപ്ലിക്കന്റ് ആയിട്ട് ഹസ്ബൻഡ് വേണം ഒരു ലോൺ അപ്രൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫാദറിനെ കൊണ്ടുവരണം. അതൊക്കെ എനിക്ക് ആസ് എ വുമൻ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇവരെ കൊണ്ടുവരുന്നതല്ല പ്രശ്നം, അവിടെയും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാപിറ്റൽ ഇഷ്യൂ അന്ന് തൊട്ട് ഇങ്ങനെയും ഉണ്ട്,
1: തുടരുന്നു. സൊസൈറ്റി ഇനിയും കുറച്ചൊക്കെ മാറേണ്ടിയിരിക്കുന്നു അല്ലേ ഈ കാര്യങ്ങളിൽ?
2: കുറെ മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പോ ശരിക്കും ഈ അടുത്ത 1-2 വർഷത്തിലായിട്ട് ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് പേര് മുന്നിലേക്ക് വരുന്നത് കാണുന്നുണ്ട് സ്ത്രീകളായിട്ട്. പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു പയ്യനാണ് ബിസിനസ് ചെയ്തെങ്കിൽ, ഞാനൊരു വലിയ ഫെമിനിസം പറയുകയല്ല, ബട്ട് സ്റ്റിൽ പയ്യനാണ് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയാലും വീട്ടുകാരാണെങ്കിലും പറയും എടാ കുഴപ്പമില്ല അടുത്തവട്ടം നമുക്ക് പിടിക്കാന്ന് പറയും. പക്ഷെ ഒരു പെൺകുട്ടി ചെയ്യുന്ന ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞതാ കേട്ടോ. പിന്നെ എല്ലാവർക്കും പേടിയാ, ആ പേടി നമ്മുടെ ഉള്ളിലേക്കും എല്ലാവരും കൂടെ കൊണ്ടുവരും. വൺസ് ചെയ്ത് അത് സക്സസ്ഫുൾ ആയി

0: കഴിഞ്ഞാൽ ഷിൽ ബി സക്സസ്ഫുൾ ഓണ്ടർപ്രണർ. അങ്ങനെ അല്ലെങ്കിൽ എന്നും അവരൊരു ഫെയിൽഡ് ഓണ്ടർപ്രണർ ആയിരിക്കും. പിന്നെ അവർക്ക്
1: കയറി വരാൻ
0: കുറച്ച് പറ്റും. അത്ര മനക്കെട്ടിയുള്ള അങ്ങനെ ഒരാൾക്കൊക്കെ ആണെങ്കിൽ പറ്റും, ബട്ട് ഒരു മെജോറിറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
1: എന്തായാലും നമ്മള് ആക്ച്വലി നമ്മുടെ ബിസിനസ് എന്താണ് തുടങ്ങിയെന്ന് പറഞ്ഞില്ല.
0: ഞാനേ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത്തക്കാപൊടിയായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അന്ന് കുഞ്ഞ് ഭയങ്കര ഐ മീൻ 6 മാസമായിട്ടേ ഉള്ളൂ, അപ്പൊ ഏത്തക്ക കുറുക്കൊക്കെ കൊടുക്കുന്ന ടൈമാണ്. അപ്പൊ വീട്ടിൽ ഓൾറെഡി നമ്മൾ കുഞ്ഞിന് വേണ്ടി ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമയം അയൽപ്പക്കത്തുള്ള വാഴത്തോപ്പിലെ ചേട്ടൻ ഒരു സമ്മാനമായിട്ട് ഒരു ഏത്തക്കൊല തന്നു. അപ്പൊ സമ്മാനം തിരസ്കരിക്കാൻ പാടില്ല, വെച്ചിട്ട് ഉപയോഗമില്ല. അപ്പൊ നമ്മൾ എന്തായാലും വിചാരിച്ചു അതൊന്ന് പൊടിക്കാം, മോന് വേണ്ട, മോന് ആവശ്യമുള്ളതെല്ലാം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ഐഡിയ വന്നത്, ന്യൂ ബോൺ ബേബീസിന് ഇതുപോലുള്ള ഐറ്റംസ് കൊടുക്കാൻ ഒരുപാട് അമ്മമാർക്ക് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്ന അതേ കെയറിങ്ങോടുകൂടി അതേ ക്വാളിറ്റിയിൽ വേറെ കുട്ടികൾക്കും വേണ്ടി ചെയ്താളെന്നൊരു ഐഡിയ വന്നു. അതായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ ഫേസ്ബുക്ക് വ്ളോഗിംഗ് ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്നൊരു സമയമാണ്. വ്ളോഗിംഗ് അല്ല, വ്ളോഗിംഗ് എഴുത്തിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം. ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, കുറെ പേര് വന്നു. എന്റെ ആദ്യത്തെ റിട്ടേൺ 200 രൂപയായിരുന്നു. എന്റെ ആദ്യത്തെ ക്യാപിറ്റലും അതേ 200 രൂപയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വീട്ടിലെ പൊതുചോറെന്ന് അത്ര കോമൺ അല്ല. അങ്ങനെ ഞങ്ങൾ പൊതുചോറ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഡെയിലത്തെ സെയിൽ 2 എണ്ണമായിരുന്നു. 2 പൊതുചോറ് 200 രൂപയ്ക്ക് 2 പൊതുചോറ് കൊടുക്കാൻ 400 രൂപ ഓട്ടോ വിളിച്ചിട്ട് ഡെലിവറി ചെയ്ത ചരിത്രമൊക്കെ ഉണ്ടായി. അങ്ങനെ ആ 2 പൊതുചോറ് ചെയ്തെടുത്ത് 50 പൊതുചോറായി, 100 പൊതുചോറായി. അപ്പത്തേന് ആദ്യത്തെ ടാസ്ക് വന്നു, ലൈക്ക് ഒരുപാട് പൊതുചോറ് ഓപ്ഷൻസ് കൂടി. പിന്നെ ഡെലിവറി പ്രോബ്ലംസ് വന്നു. ഞാൻ കുറച്ച് ഔട്ടർ ആയിരുന്നു സിറ്റിയുടെ. അപ്പൊ നമ്മൾ അതെല്ലാം ഓവർകം ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഒരു ബിരിയാണി ഐഡിയയിലേക്ക് വന്നത്. ബിരിയാണി ഐഡിയയിലേക്ക് വന്നപ്പോ ബിരിയാണി നാളെയും നാട്ടുകാരും മൊത്തം കൊണ്ടുവരും, ഡെഫിനറ്റ്ലി അത് വേണമല്ലോ, മാർക്കറ്റ് അങ്ങനെയാണ്. അപ്പോ നമുക്കൊരു യുണീക്നെസ് വേണം, നമ്മുടെ ഓൺ മസാല വേണം, നമുക്കൊരു യുണീക് പേര് വേണം. അങ്ങനെ എം ഇ സ്പോർട്ടിന്റെ ഹരിയാലി ബിരിയാണി, മഹാരാജ ബിരിയാണി ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് 7 ഇയേഴ്സായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പം ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, ഒരു ടേക്ക് വേ ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ 7 വർഷമായിട്ട് അതേ ബിരിയാണിയുമായിട്ട് യുണീക്കായിട്ട് സ്റ്റിൽ ഞങ്ങളിവിടെ ഉണ്ട്. അതുപോലെ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും ബിരിയാണി ഞങ്ങൾ വാഴയിലയിലാണ് പൊതിയുന്നത്. അത് ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റി ആണ്. സോ എന്റെ ബിസിനസ് ഇതാണ്.
1: അപ്പോ ഇതില് പറഞ്ഞല്ലോ പൊതിച്ചോർ ഉണ്ടാക്കുന്ന കാര്യം, ആദ്യമേ പറഞ്ഞു ബനാന പൗഡർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്?
0: അല്ല, അമ്മ ഉണ്ടായിരുന്നു, എന്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ.
1: അമ്മ ഉണ്ടായിരുന്നു,
0: ഹെൽപ്പായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് നിന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ ആദ്യത്തെ സ്റ്റാഫ് എന്റെ അമ്മയാണ്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അമ്മയാണ് സഹായത്തിന് നിൽക്കാം അങ്ങനെ ഒരിതല്ല. ഷീ ഈസ് ഓൾസോ മൈ സ്റ്റാഫ്, സ്റ്റിൽ എന്റെ സ്റ്റാഫാണ്. മന്ത്ലി സാലറി പേ ചെയ്യുന്ന എന്റെ സ്റ്റാഫാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, ആളും എന്നെ പോലെ ഇൻഡിപെൻഡന്റ് ആവണം. കൊച്ചുമക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ മക്കളെ ഒന്നും ഡിപെൻഡ് ചെയ്യണ്ട, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിക്കാം. എന്റെ ആദ്യത്തെ ഒരു ശാക്തീകരണം വരുന്നത് എന്റെ അമ്മയിൽ നിന്നായിരുന്നു.
1: കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫാഷൻ ബിസിനസ് ആണല്ലോ, പക്ഷെ എന്നിരുന്നാലും ഈ കുക്കിങ്ങിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് ഈ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടല്ലോ, ഇത് വാങ്ങിക്കുവോ, ഇത് ചെലവായി പോവോ, കുറെ കാര്യങ്ങൾ തലയിലോട് ഓടുമല്ലോ. അപ്പൊ ആ ഒരു സമയം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും.
0: ശരിക്കും എനിക്ക് എന്നോട് ഭയങ്കര വിശ്വാസം, അത് അന്നും അതെ ഇന്നും അതെ. ഒരു കോൺഫിഡൻസ് ആണ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് നേടാൻ കുറെ കാണുന്നുള്ളൊരു വിശ്വാസമുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തും എന്നുള്ള എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക് ചെയ്യാറുണ്ട്, മാർക്കറ്റ് സ്റ്റഡി ചെയ്യാറുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും എന്താണ് മാർക്കറ്റിൽ വേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് വേണ്ടത് എന്നൊക്കെ പഠിക്കാറുണ്ട്, ഇപ്പോഴും പഠിക്കാറുണ്ട്, അത് പ്രാവർത്തികമാക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ ചലഞ്ച് ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ തന്നെയായിരുന്നു. പിന്നെ അന്ന് റെന്റഡ് ഹൗസ് ആയിരുന്നു, വാടക വീട്ടിൽ ചെറിയൊരു അടുക്കളയായിരുന്നു. അപ്പൊ ഈ ഹൗസ് ഓണറിന്റെ സൈഡിൽ നിന്നുണ്ടാവുന്ന ഇഷ്യൂസ്, ഗവൺമെന്റ് പേപ്പേഴ്സിന്റെ ഇഷ്യൂസ്, അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഞാനൊരു സ്പേസ് ആവുന്നത് വരെ ഇതിങ്ങനെ
1: കണ്ടിന്യൂ
0: ചെയ്തിട്ടുണ്ട്.
1: കേട്ടോണ്ടിരിക്കുന്ന പലർക്കും ഇതുപോലെ ഐഡിയ കാണുമല്ലോ, പക്ഷെ അവരും പേടിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ ഒരു മെന്റൽ പ്രഷർ ഉണ്ടല്ലോ, പേപ്പേഴ്സ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ ഒരു, അപ്പൊ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്തത്?
0: അല്ല, മെന്റൽ പ്രഷർ ഇല്ലാത്ത എന്ത് പ്രൊഫഷനുള്ളത്? ബിസിനസ് ചെയ്യുന്നവർക്ക് ആ ടെൻഷൻ, ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ടെൻഷൻ, വെറുതെ വീട്ടിരിക്കുകയാണെങ്കിൽ ഒന്നും, അല്ലെങ്കിൽ രാത്രി എന്ത് കുക്ക് ചെയ്യണമെന്നെങ്കിലുള്ള ടെൻഷൻ അല്ലേ? അപ്പൊ ടെൻഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല. പക്ഷെ നമ്മൾ ആ ടെൻഷൻ, അതായത് ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും ആ പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അത് ഒരു ആജീവനാന്ത ലെസൺ ആണ്. നമ്മളൊരു കാര്യം, ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നമ്മൾ എങ്ങനെ സോൾട്ട് ചെയ്തു, അത് നമ്മൾ ഒറ്റത്തവണ ചെയ്താൽ മതി, നാളെയും ഈ പ്രോബ്ലം ഉണ്ടാകും, അപ്പം നമുക്ക് ഇത്രയും ചിന്തിക്കണ്ട. ഇത് നമുക്കൊരു മുതൽക്കൂട്ടാണ്, നമ്മുടെ ആ ഒരു ലൈഫ് ലോങ്, നമ്മുടെ ഓരോ ഡേയും പുതിയ പുതിയ പാഠങ്ങളാണ്.

0: അങ്ങനെ പഠിച്ച പാഠത്തിലെ ഈ ജേണിയിൽ ബിസിനസ്സിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ലെസൺ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം?
1: വേണമെങ്കിൽ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വന്ന ഒരു സിനറി വെച്ച് പറയാം. ഈ യുദ്ധമൊക്കെ എവിടെയോ ഉണ്ടായ ഒരു യുദ്ധമാണ്. അത് ഇനി ട്രിവാൻഡ്രത്ത് കിടക്കുന്ന ഒരു ചെറിയ ബിസിനസ്സുകാരെ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗ്യാസിൻ്റെ ഇഷ്യൂ, അത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, വിറക് കിട്ടാനില്ല, അതിൻ്റെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൂടി, അങ്ങനെ പല പല പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ നമുക്കത് ഫേസ് ചെയ്തേ പറ്റൂ. അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമ്മുടെ ലൈഫ് അവിടെ നിൽക്കുകയാണ്, നമ്മൾ സ്റ്റക്കായി പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത് എന്ത് ചെയ്യണം എന്ന് നമുക്കൊരു ഐഡിയ എവിടെന്നെങ്കിലും വരും. ഇത് നമ്മൾ ഓൾറെഡി എവിടെയും ഒരു ബിസിനസ് സ്കൂളിലും പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കും, എമർജൻസി ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ആ ഒരു തോട്ടിൽ ആ പ്രോബ്ലം വന്നാൽ അപ്പൊ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ഓണ്ടർപ്രണറിന്റെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും, ഡെഫിനറ്റ്ലി വരും. പക്ഷെ നമ്മളതോടെ യൂസ്ഡ് ആണ്. പക്ഷെ അതൊരു രസമാണ്, ഭയങ്കര ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എന്നോട് ഒരുപാട് ആളുകളൊക്കെ ചോദിക്കും എനിക്ക് എങ്ങനെ ഇത്ര സമയം കിട്ടുന്നത്. കാരണം ഇതിന്റെ കൂട്ടത്തില് ഫാമിലി പോകുന്നുണ്ട്, ഞാൻ കഥക്ക് പഠിക്കുന്നുണ്ട്, ചൈൽഡ്ഹുഡ് ഡ്രീംസ് ഒക്കെ ചൈൽഡ്ഹുഡിൽ നടക്കാത്തത് കൊണ്ട് വലുതായതിനു ശേഷം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റേതായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്, ഫാമിലി ട്രിപ്പ് പോകാറുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പിടിക്കാറുണ്ട്. എല്ലാം ചോദിക്കും ഇങ്ങനെ എങ്ങനെ ടൈം കിട്ടുമെന്ന് ചോദിക്കും. എന്റെ ഫോൺ ഓൾവേസ് എപ്പോഴും കോൾസ് ആയിരിക്കും. പക്ഷെ എനിക്കിതൊരു ഇഷ്ടമാണ്, ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു. അതെ അതെ, ഇതിന്റെ ഇടയ്ക്ക് എന്റെ മീ ടൈം കണ്ടുപിടിക്കും, ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കും, ഒന്നും ചെയ്യാണ്ട് വെറുതെ വീട്ടിൽ സിനിമയും കണ്ടൊക്കെ ഇരിക്കും. ഇതൊക്കെ ആയിട്ട് രസമാണ് ഇങ്ങനെ പോകും.
0: എത്ര ഇതുണ്ടെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കും വണ്ടി.
1: അതെ, സെൽഫ് കെയർ ചെയ്യും, ഞാൻ എന്നെ നന്നായിട്ട് നോക്കും. മോനുണ്ട്, മോന് 8 വയസ്സായി, 3ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ ഇത് രസമാണ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇതെല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങ് നടക്കും.
0: ഇതിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഫുഡിന്റെ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ പൊതുവേ വരുന്ന വെല്ലുവിളികളായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്?
1: ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ്, ഇപ്പൊ ഞാൻ കഴിക്കുന്നതിൽ എന്തൊക്കെ എനിക്ക് അലർജി ഉണ്ടെന്ന് ചിലപ്പോൾ എനിക്കറിയില്ലായിരിക്കും. ഒരു പ്രോബ്ലം വരുമ്പോഴായിരിക്കും ഞാൻ എന്തിനകത്തൊക്കെ അലർജറ്റിക്ക, അല്ലെങ്കിൽ ഒരു അലർജി എനിക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു ഫുഡ് പോയിസൺ ആയിട്ട് നമ്മൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആദ്യം ഡോക്ടർ ചോദിക്കും നിങ്ങൾ പുറത്തുനിന്ന് എന്താ കഴിച്ചെന്ന് ചോദിക്കും. ഈ പറയുന്ന പല മനുഷ്യരുടെയും വീട്ടിൽ, എല്ലാവരുടെയും കാര്യമല്ല, ചില വീടുകളിൽ നമ്മൾ ഈ തൈര് ഉറയൊഴിക്കാൻ വെക്കുന്ന ബോട്ടിൽ ഓരോ ഡേയും മാറി മാറി കൊടുത്തില്ല, അതിനകത്ത് പുഴുക്കളുണ്ടാവും, അവിടെ പോയിസണായി മാറും. അത് കഴിച്ചാൽ പോലും ഫുഡ് പോയിസൺ ഉണ്ടാവും. നമ്മുടെ കിണർ വെള്ളം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ ബാക്ടീരിയസ് ഉണ്ടാവും. പക്ഷെ എപ്പോഴും ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ പുറത്തെ ഭക്ഷണം എന്ത് കഴിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ പനിയിൽ അലർജിയുള്ള ഒരാൾ പനീർ കഴിച്ചിട്ട് പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്രൂശിക്കപ്പെടുന്നത് നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് മേഖലയായിരിക്കും. നമ്മുടെ ഇന്നസെൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ധാരാളം സമയമെടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് നെയിം ഒക്കെ വല്ലാണ്ട് താഴേക്ക് പോകും. ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. ഇപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡിൽ എഴുതിക്കും കൺസ്യൂം വിത്തിൻ 2 hours എന്നുള്ളത് ഗവൺമെന്റ് റൂളാണ്. പക്ഷെ പലരും, ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കഴിക്കുന്നത്, മേ ബി കുറച്ചുകൂടെ കഴിയിട്ട് കഴിയട്ടെ എന്ന് വെച്ച് കാത്തിരിക്കും. അതിനൊരു പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ഇതെങ്ങനെ ഉണ്ടെങ്കിലും അഫക്റ്റഡ് ആവാം.
0: അതെ,
1: ഇതൊരു വലിയ ചലഞ്ചാണ്, റെസ്റ്റോറൻറ്റ് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഇപ്പൊ നമ്മൾ ബിരിയാണിക്കകത്ത് മുട്ട പുഴുങ്ങിയത് വെക്കും, 500 മുട്ട പുഴുങ്ങുന്നതിനകത്ത് ഒരെണ്ണോ രണ്ടെണ്ണോ ചീത്തയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ കഴിക്കുന്ന ഒരാൾ കഴിക്കാൻ എടുക്കുമ്പോഴായിരിക്കും മണം വ്യത്യാസം വരുന്നത്. ഒരിക്കലും നമ്മൾ ഇന്റൻഷൻ അങ്ങനെ ചെയ്യില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നത്.
0: പിന്നെ ചിലർ പറയും ഭക്ഷണം വയറ് നിറയ്ക്കും എന്ന് പറയും, ചിലർ പറയും മനസ്സ് നിറയ്ക്കാൻ ഭക്ഷണം. അപ്പൊ പേഴ്സണലി എന്താണ് തോന്നിയിട്ടുള്ളത്?
1: മനസ്സ് നിറയ്ക്കും ശരിക്കും. എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ ബിരിയാണി കഴിച്ചെന്റെ കൂടെ കൂടിയ ആളുകളാണ്. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യം പറയുമ്പോൾ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാന്ന് ചോദിക്കും. ഞാനൊരു ബിരിയാണി കൊടുത്തതാ, അന്ന് കൂടെ കൂടിയതാ, ഒരു 5-6 വർഷമായി കൂടെയുണ്ട്. അതുപോലെ എന്റെ സ്പേസിലുള്ള എന്റെ എല്ലാ മനുഷ്യരും ബിരിയാണി കൊടുത്തിട്ട് ഞാനുമായിട്ട് സുഹൃത്തുക്കളായവരാണ്. പല പല കസ്റ്റമേഴ്സ് ഉണ്ട് പുറത്തൊക്കെ പോയിട്ടെ, ഇപ്പം ട്രിവാൻഡ്രത്തുള്ളവർ അബ്രോഡൊക്കെ പോയി നിന്നിട്ട് പിന്നെ തിരികെ നാട്ടിലേക്ക് വന്നിട്ട് പറയും, നജിയ ഞങ്ങൾ അവിടെ പോയിട്ട് ഇത്ര വർഷം കഴിഞ്ഞ് വന്നെയാണ് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ക്രേവിങ്, സ്റ്റിൽ ആ ടേസ്റ്റിംഗ് നിപ്പുണ്ട്. അപ്പം നമ്മളെ ഓർത്ത് വെച്ചിട്ട്, ഇവിടെ വേറെ ബിരിയാണി ഷോപ്പ് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്, ബട്ട് സ്റ്റിൽ അവർ നമ്മളെ തന്നെ ചൂസ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് ചില വ്യക്തികളൊക്കെ വന്നിട്ട് നേരിട്ട് ചില അമ്മമാരൊക്കെ മോളാണോ കാണണോ എന്നൊക്കെ പറഞ്ഞ് വരും. ഇപ്പം തോന്നിയിട്ടുണ്ട് മനസ്സും കൂടെ നിറയ്ക്കുന്നുണ്ട്,
0: വയറ് മാത്രമല്ല അപ്പൊ മനസ്സും കൂടെ നിറയ്ക്കാൻ കഴിയുന്നു.
1: അതെ അതെ അതെ അതെ, അത് സന്തോഷമാണ്. ഞങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇറ്റ്സ് എ ഡ്രൈ ഫ്രൂട്ട് പിക്കിൾ. അപ്പോ എനിക്ക് ഒരു കസ്റ്റമർ ഉണ്ട്, പുള്ളിക്കാരത്തേക്ക് 80+ എന്തോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാന് മന്ത്ലി വൺസ് ഇത് സ്റ്റോക്ക് ചെയ്യത്തോളും, പെട്ടെന്ന് സോൾഡ് ഔട്ടാ ചെയ്യുമ്പോൾ തന്നെ മാം ഒരു അഞ്ചാറ് ബോട്ടിൽ വാങ്ങിക്കും. അപ്പൊ നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, മോളെ ഇതില്ലാണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല കേട്ടോ, പെട്ടെന്ന് അടുത്ത ബാച്ച് ചെയ്യുമെന്ന് ചോദിക്കും. വർഷങ്ങളുണ്ട് ആ പ്രോഡക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട്

0: ഇത് അന്ന് തൊട്ട് ഈ ലാസ്റ്റ് ബാച്ച് ഈ മാസം സെയിലായപ്പം വരെ അന്നാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് ജോലിയൊക്കെ ആയി ഭയങ്കര ടെൻഷനൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും, എടാ ബിരിയാണി കഴിച്ചു ഭയങ്കര നല്ലതാണ്, എന്റെ കുഞ്ഞ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ഇത് എൻജോയ് ചെയ്ത് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തരും. അപ്പൊ നമ്മുടെ ആ ഒരു പെയിനും ആ ഒരു സ്ട്രെസ്സും സ്ട്രഗിൾസും ഒക്കെ കുറഞ്ഞ് കാമാവും. ഇത് മനസ്സിൽ നിറയ്ക്കുന്നുണ്ട് വല്ലാണ്ട്. എന്റെയും
1: കോവിഡിന്റെ സമയത്ത് പലരുടെയും ബിസിനസ് എല്ലാം സ്റ്റോപ്പായി, ഒരുപാട് പേർക്ക് നഷ്ടം വന്നു, നമുക്കറിയാം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ആ ഒരു സമയം നാജി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ഞങ്ങൾ കോവിഡിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കോവിഡ് ആയിരുന്നു ഞങ്ങളൊന്ന് ഫ്ലറിഷായി ഒരു ബ്രാൻഡായി മാറിയ ടൈം. അപ്പോഴും ചലഞ്ചസ് ഒരുപാടുണ്ട്, ഡെലിവറി ഇഷ്യൂ ഉണ്ട്, നിന്ന നിപ്പില് പെട്ടെന്ന് നമുക്ക് അവിടെ ആ ഒരു ഏരിയ മൊത്തവും
1: കണ്ടെയ്ൻമെന്റ്
0: സോൺ ആവും. ചിലപ്പോൾ രാവിലെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പറയുന്നത് നമ്മൾ ആ പർച്ചേസ് ചെയ്ത സ്ഥലത്ത് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി, നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മൾ ഈ കോവിഡിന്റെ പീക്കിൽ നിൽക്കുക, എവിടുന്നാ ഇത് വരുന്നത്, എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. പിന്നെ എക്സ്ട്രാ കെയർഫുൾ ആയിരുന്നു ആ സമയത്തേക്ക്. നമ്മൾ ഒരിക്കലും നമ്മൾ കാരണം മറ്റൊരാളിലേക്ക് രോഗം എത്തരുതെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്, നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയം ബിസിനസ് നന്നായിട്ട് വളർന്നു, ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കോവിഡ് എല്ലാ മനുഷ്യരെയും പോലെ എന്നെയും എന്റെ പെർസ്പെക്റ്റീവിനെ ബിസിനസിനോടും വ്യക്തിപരമായിട്ടുള്ള പെർസ്പെക്റ്റീവിനെ ഒക്കെ മാറ്റി മറിച്ചൊരു പീരീഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ചില കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ കോവിഡായിരിക്കും. ഇപ്പോൾ ഈ ഡെലിവറി പോകുന്ന പിള്ളേരും ഞങ്ങൾ അവരെ പറ്റിയും ബോധഡ് ആയിരിക്കും, അവരെയും നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കിയേ പറ്റൂ, കാര്യം ഈ ഒരു ഇൻകം കൊണ്ട് മാത്രമാണ് അവരും ജീവിക്കുന്നത്. പേടിയാണ് എല്ലാവർക്കും, പക്ഷേ ഒരിക്കലും ഒരു ഫുഡിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സ്പേസിലേക്ക് ഞങ്ങൾ ആ പേടി കാണിക്കില്ലായിരുന്നു. ഞങ്ങൾ മാക്സിമം സേഫ്റ്റിയിലൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ പെയിൻഫുൾ ആയിട്ടൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കോവിഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ അവർക്ക് കോവിഡ് ആയ സമയത്ത് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ ഗേറ്റിൽ വെച്ചിട്ട് അവർ വന്നെടുക്കുന്നത് വരെ പുറത്ത് നമ്മുടെ ഡെലിവറി ബോയ് വെയിറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേ ഫാമിലി പിന്നൊരു സമയം ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഡെലിവറിക്ക് ആൾ പോയപ്പോഴത്തേക്ക് വെച്ചിട്ട് മാറി പൊക്കോളൂ, ഞങ്ങൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ബിസിനസ് ഈസ് സംതിങ് എൽസ്, ലൈക്ക് നമ്മളവിടെ ഒട്ടും പേഴ്സണൽ ആവാൻ പാടില്ല, ബിസിനസ് വേറെയാണ്. അത് ബിസിനസ്സിനെ ബിസിനസ്സിനെ കണ്ണിക്കൂടെ തന്നെ കാണാം. നമുക്ക് നിരന്തരമായിട്ടുള്ള ശത്രുത ആരോടും ഇല്ല, നിരന്തരമായിട്ടുള്ള സ്നേഹക്കൂടുതലും ആരോടും ഇല്ല, ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് കാണാം. ഇറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ. അപ്പോൾ ഇപ്പം അങ്ങനെ ഹേർട്ടാവാത്തൊന്നുമില്ല. പണ്ട് സ്കൂളിൽ ആദ്യമായിട്ട് ഈ കൊമേഴ്സ് പഠിക്കുമ്പോഴേ ബിസിനസ്സിന് ലോൺ ഉണ്ട്, അതിൽ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സും വ്യക്തിയും സെപ്പറേറ്റ് എൻറ്റിറ്റീസാന്ന് പറയും. അപ്പോൾ ഞാൻ തട്ടിപ്പോയി കഴിഞ്ഞാലും ബിസിനസ് ഷുഡ് ബി ദെയർ, അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്, കോവിഡിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോന്നും ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പം ഇനി ഏത് ഷെഫ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ ബിരിയാണി എപ്പോഴും ഒരുപോലെ ആയിരിക്കും, കാരണം അതിൻ്റെ പ്രോസസ്സ് മൊത്തം എൻ്റെ കയ്യിലാണ്. അത് ഇങ്ങനെ ചെയ്യണം, ഇന്ന സമയത്ത് 5 മിനിറ്റിൽ മസാല ഇടണം, 6-ാമത്തെ മിനിറ്റിൽ ഇത്ര വെള്ളം ചേർക്കണം, 7-ാമത്തെ മിനിറ്റിൽ ഇതിങ്ങനെ ചെയ്യണം, 12-ാമത്തെ മിനിറ്റിൽ ഇത് വാങ്ങി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്, അവിടെ ഒരു മെത്തേഡുണ്ട്, ആ മെത്തേഡ് ഫോളോ ചെയ്ത് പോവുക. അതായത് ഒരു ഷെഫ് പോയി എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല, ഇനി ഞാനില്ലെന്ന് പറഞ്ഞാലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ബാക്കി സ്റ്റാഫ് അത് ഹാൻഡിൽ ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് ചെയ്തോളും. സോ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൂടെയുള്ള ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്.
1: ഒരുപാട് പേര് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കാണാം, അവരോടായിട്ട് എന്താ പറയാനുള്ളത്?
0: ഒരു ബിസിനസ് തുടങ്ങണമെന്നാണെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് കൃത്യമായൊരു ധാരണ വേണം. നമ്മളൊരു വലിയ സ്റ്റഡി ഒന്നും എടുത്തിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്ത് ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ലിമിറ്റേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യു ആർ എ ബഗർ ബി ദ നമ്പർ വൺ ബഗർ ഇൻ ടൗൺ എന്ന് പറയും. നിങ്ങൾക്ക് നിങ്ങളിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക, തളർത്താൻ ഒരുപാട് പേര് കാണും, ശരിക്കും കാണും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല ആളുകളും നമ്മളിലേക്ക് വന്നിട്ട് നമ്മളെ തളർത്തും. ചിലപ്പോൾ ഒരു ഓർഡർ പോലും ഇല്ലാതെ വെറും 5 ബിരിയാണി മാത്രം വിറ്റ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബാക്കി വന്നതെടുത്ത് കുഴിച്ചു മൂടിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കും, പക്ഷെ തളർന്നു പോകരുത്. ഫ്യൂച്ചറിസ്റ്റിക് ആ നാളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് എല്ലാവരും അഭിമാനത്തോടെ നോക്കുന്ന നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന മെസ്സേജസിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് വിശ്വസിക്കുക, നിങ്ങൾ ഉറപ്പായിട്ട് അവിടെ എത്തും. ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം നിങ്ങൾ കാത്തിരിക്കുക, ലൈഫ് ഈസ് ടു ഷോർട്ട്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങളങ്ങ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഥക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് 29-ാമത്തെ വയസ്സിൽ എന്തുവാണ്, 32-ാമത്തെ വയസ്സിലാണ് കഥക്കിന് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. പറഞ്ഞാൽ എൻ്റെ 5 വയസ്സിൽ എൻ്റെ സ്വപ്നമായിരുന്നു അത്. കാത്തിരുന്ന് 32 വയസ്സ് വേണ്ടി വന്നു എനിക്കത് സ്റ്റേജിൽ പെർഫോം ചെയ്യാം. അപ്പോൾ സമയം കളയണ്ട, തോന്നിയ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം. അഥവാ

0: എന്നു പോയാലും പതുക്കെ എണ്ണിക്കാ, പൊടി തട്ടി കളയാ. എപ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്നറിയോ, വീണ് കഴിഞ്ഞാൽ തന്നെത്താനെ എണ്ണിട്ട് സ്വന്തം ദേഹത്തെ മണ്ണ് തുടച്ച് കളഞ്ഞിട്ട് നടന്നങ്ങ് പോവുക എന്നൊരു സംഭവം. ആരെങ്കിലും വന്ന് കൈതരും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചാരി നിൽക്കാനൊരു തൂണായിട്ട് നിൽക്കുക എന്നുള്ളൊരു ചിന്താഗതിയിൽ പോകരുത്. ഞാൻ എനിക്കറിയുന്ന പെൺകുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ്, സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പഠിക്കുക, ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പഠിക്കുക, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ഒരു സ്ത്രീ ശാക്തീകരണം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണെന്ന് പറയും. ഇതെല്ലാം അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിപ്പോൾ എന്താണെങ്കിൽ, പലപ്പോഴും പല പ്രോഗ്രാംസൊക്കെ കഴിയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഒരു 50+ ഉള്ള അമ്മമാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ അതുവരെ കുട്ടികൾക്കൊക്കെ വേണ്ടി ജീവിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ കുട്ടികളൊക്കെ കോളേജിൽ പോവും, ഹോസ്റ്റലിൽ പോവും, ഹസ്ബൻഡ് ജോലിക്ക് പോവും, പിന്നെ ഇവർക്കൊരു ഒറ്റപ്പെടലാണ്. ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞുള്ളൊരു കുറ്റബോധമായിരിക്കും അത്, ഫ്രസ്ട്രേഷനായി മാറും. അപ്പോഴാ ഈ ചില അമ്മമാരൊക്കെ വീട്ടിൽ പാത്രങ്ങളെടുത്ത് എറിയുന്നു, എന്ത് ചെയ്താലും ദേഷ്യപ്പെടുന്നു. ആക്ച്വലി അവരവരുടെ സെൽഫിനോടാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളോടല്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇതിലും താഴെ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നാളെ അങ്ങനെ ഒരു 50 വയസ്സുള്ള അമ്മയാവാതിരിക്കട്ടെ നിങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പം പറയാം, കുഞ്ഞിലെയൊക്കെ കേൾക്കുമ്പം ഇന്ന ആളുടെ കൊച്ചുമകൾ, ഇന്ന ആളുടെ മകൾ, ഇന്ന ആളുടെ സഹോദരി, കുറച്ചുകൂടെ വലുതാകുമ്പം ഇന്ന ആളുടെ ഭാര്യ, ഇച്ചിരൂടെ വലുതായി കഴിഞ്ഞാൽ ഇന്ന ആളുടെ അമ്മ. അപ്പം ഞാൻ ആരാണ്, എനിക്കൊരു ഐഡൻറ്റിറ്റി വേണ്ടേ? അവിടെ നിന്ന് തോന്നിയതാ, നജിയ എന്ന് പറയുന്നൊരു വ്യക്തി ഭൂമിയിൽ എക്സിസ്റ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞു, എൻ്റെ അടുത്ത തലമുറയായി, അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ എന്നെ ഓർമ്മ കാണില്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനൊരു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു ഐഡൻറ്റിറ്റി വേണം, ആ അമ്മ ഇതൊക്കെ ചെയ്തിരുന്നു എന്നൊരു ഐഡൻറ്റിറ്റി വേണം. എനിക്കറിയുന്നൊരിടത്തൊക്കെ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, അത് കെയർ ഓഫ് എന്നൊരു സംഭവത്തിൽ കൊണ്ട് എത്തിക്കരുത്. ഇപ്പം ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി, അത് ഭൂമിയിലുണ്ട്. നമ്മൾ മരിക്കുന്നത് വരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോയിട്ട് ഒരു 5 വർഷം കൂടെ നമ്മൾ ഓർമ്മിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏറ്റവും വലിയ മെസ്സേജ് അതല്ലേ, അതല്ലേ ഒരാൾക്ക് വേണ്ടത്?
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ വളരെ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സംസാരം കേട്ടിട്ട് അങ്ങനെ ഇരുന്നു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ശരിയാണ്, നമ്മൾ പലപ്പോഴും ഒന്ന് ചാരി നിൽക്കാൻ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കാര്യം എടുത്താൽ പോലും വേറെ ആരെങ്കിലും ഒന്ന് വന്ന് ഓടിച്ചിരുന്നെങ്കിൽ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സ്ത്രീകളില് കുറെ പേരൊക്കെ മാറി മാറി വരുന്നു, എന്നാലും സ്റ്റിൽ നമ്മൾ വിചാരിക്കുന്നത് ഓ ഇത് ചെയ്യാൻ അവരെ ആരെങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ തന്നെ മാറ്റണം. ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാനും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാനും ലോകം വളരെ വലുതാണ്. അപ്പൊ
0: സ്വന്തമായിട്ട് സ്വന്തം പേഴ്സ് തുറക്കുമ്പോൾ അത് കാശുണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും
0: ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ വെച്ചാൽ അത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ വലിയ വാക്കാണ്, പക്ഷേ സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം ചോദിക്കണ്ട. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആ കൂട്ടത്തിലാണ്. അത് തരുന്നൊരു സുഖമുണ്ട്. നമ്മുടെ ഈ ചിറകെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അല്ലാണ്ട് നിങ്ങൾ ചിറക് വെച്ച് പറക്കണം എന്ന് വെച്ചാൽ 2 ചിറക് മുളച്ച് വരത്തില്ല. ആ ചിറകെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ആണ്, നമ്മളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലത്തുള്ള കുറെ അധികം കാര്യങ്ങളാണ്. ഈ ഒരുപാട് പേടികളൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. ഞാനൊരു തനി നാട്ടുമ്പുറത്തുനിന്ന് വന്ന ആളാണ്. വെള്ളം പേടിയുള്ള, ആഴം പേടിയുള്ള, അടച്ച റൂം പേടിയുള്ള ഒരാളായിരുന്നു. ആ ഞാൻ പാരഗ്ലൈഡിങ് ചെയ്തു, സ്കൂബ ഡൈവിങ് ചെയ്തു, ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു. എൻ്റെ കാലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു, വണ്ടി ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. എന്തൊക്കെയാണ് എൻ്റെ പേടികൾ, ആ പേടികളൊക്കെ ഓവർകം ചെയ്യാൻ, ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ലൈഫ് ഈസ് ടു ഷോർട്ട് ആക്ച്വലി. അത് വളരെ ഭംഗിയായിട്ടും നമ്മൾ ഈ മരിക്കാൻ കിടക്കുമ്പോൾ എല്ലാം ചെയ്ത് തീർത്തു എന്നുള്ളൊരു സമാധാനത്തിലും സന്തോഷത്തിലും ഓരോ മനുഷ്യർക്കും മരിക്കാൻ പറ്റട്ടെ. അത് വലിയൊരു കാര്യമാണ്. അയ്യോ ഞാൻ അന്ന് ചെയ്തില്ലല്ലോ, എനിക്ക് ഷുഗർ വരുന്നതിന് മുന്നേ ഞാൻ മധുരം കഴിച്ചില്ലല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഈ മരിക്കാൻ കിടക്കുമ്പോൾ അവസാനത്തെ 7 മിനിറ്റിൽ, അവസാനത്തെ ആ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം കഴിഞ്ഞ് തൃപ്തിയായിട്ട് അങ്ങനെ സമാധാനമായിട്ട് റെസ്റ്റ് ഇൻ പീസ്. എക്സാക്ട്ലി അത് തന്നെ സംഭവിക്കുന്ന പോലെ ഓരോ മനുഷ്യരും ജീവിക്കട്ടെ, ഓരോ സ്ത്രീകളും ജീവിക്കട്ടെ.
1: വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല വാക്കുകൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരിപാടി കേട്ട പലർക്കും ഒരു എനർജി കൊടുക്കാൻ, ആ എനർജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തല്ല, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി പകർന്നു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്. ഇതുപോലൊരു വേദി കിട്ടിയതിൽ എനിക്കും വലിയ വലിയ സന്തോഷം. ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, നമ്മൾ ഈ 90 പിള്ളേരുടെ വളരെ വലിയ നൊസ്റ്റാൾജിയിലാണ് ഞാൻ ഈ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൂരദർശനും ആകാശവാണിയൊക്കെ തന്ന ഒരു മെമ്മറീസിൽ, ആ ഒരു നൊസ്റ്റാൾജിയിൽ വളർന്നു വന്നൊരാൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, ഒരു അഭിമാനമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: അടുത്ത ഗാനം യേശുദാസും ചിത്രയും സംഘവും പാടിയത് ചിത്രം എന്നെന്നും കണ്ണേട്ടന്റെ. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജെറി അമൽദേവ്.

0: പ്രകാശധാരയ്ക്ക് ശേഷം ചലച്ചിത്രഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം.
4: ഫോൺ 9633-86333.
1: ചർമ്മരോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു.
5: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. ഇത് നമ്മുടെ ശരീരത്തെ ബാഹ്യലോകത്തിൽ നിന്നുള്ള അണുക്കളിൽ നിന്നും പരിസ്ഥിതിയിലെ മാറ്റങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ചർമ്മത്തിന്റെ ആരോഗ്യം നമ്മുടെ പൊതുവായ ആരോഗ്യത്തിന്റെ പ്രതിഫലനം കൂടി തന്നെയാണ്. അതിനാൽ ചർമ്മരോഗങ്ങൾ പലപ്പോഴും ചൊറിച്ചിൽ, ചുവപ്പ്, തിണർപ്പ്, വേദന, വരൾച്ച തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. ചർമ്മരോഗങ്ങളെ കൈകാര്യം ചെയ്യാൻ ഹോമിയോപ്പതി മൃദുലവും വ്യക്തിഗതവും സമഗ്രവുമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ശരീരത്തിന്റെ സ്വാഭാവിക രോഗശാന്തി ശേഷിയെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ രോഗിയെ ഒരു സമഗ്ര യൂണിറ്റായാണ് ഹോമിയോപ്പതി പരിഗണിക്കുന്നത്. കേവലം തൊലിപ്പുറമേയുള്ള ഒരു രോഗമായല്ല, രോഗിയുടെ പൂർണമായ ആരോഗ്യ അവസ്ഥയെയാണ് ഹോമിയോപ്പതി കണക്കാക്കുന്നത്. എക്സിമ, സോറിയാസിസ്, മുഖക്കുരു പോലുള്ള ചർമ്മപ്രശ്നങ്ങൾ ശാരീരികമായി മാത്രമല്ല നമ്മുടെ ആത്മവിശ്വാസത്തെയും സാമൂഹിക ഇടപെടലുകളെയും മാനസികാവസ്ഥയും പോലും ബാധിക്കാറുണ്ട്. ഹോമിയോപ്പതിയുടെ ചികിത്സാ രീതി, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കനുസരിച്ച് ചർമ്മരോഗങ്ങളെ കേവലം ശരീരത്തിന്റെ പുറമേയുള്ള ഒരു പ്രശ്നമായി കണക്കാക്കാതെ വ്യക്തിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ പ്രതിഫലനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു ചർമ്മരോഗത്തിന് ചികിത്സിക്കുമ്പോൾ രോഗിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ, ജീവിത രീതി, രോഗത്തിന്റെ ചരിത്രം, പാരമ്പര്യമായ ഘടകങ്ങൾ എന്നിവയെല്ലാം വിശദമായി പരിഗണിക്കുന്നു. ഇനി എങ്ങനെയാണ് ഹോമിയോപ്പതി ചികിത്സാൻ രോഗിയെ സമീപിക്കുന്നതെന്നാൽ, ചർമ്മത്തിലെ രോഗലക്ഷണങ്ങളുടെ കൃത്യമായ സ്വഭാവം പഠിച്ചുകൊണ്ടാണ്. എപ്പോഴാണ് രോഗം ആരംഭിച്ചത്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് രോഗം കൂടുന്നത് കുറയുന്നത്, അവ എങ്ങനെ കാണപ്പെടുന്നു എന്നതെല്ലാം ആസ്പദമാക്കിയാണ് ചികിത്സ നിശ്ചയിക്കുന്നത്. അതിനോടൊപ്പം രോഗിയുടെ പൊതുവായ ആരോഗ്യം, മറ്റ് അസുഖങ്ങൾ, ധനപ്രശ്നങ്ങൾ, ഉറക്കം എന്നിവയെയും കരുതുന്നു. മാനസികവും വൈകാരികവുമായ അവസ്ഥയെപ്പറ്റിയും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. സമ്മർദ്ദമുണ്ടോ, ഉത്കണ്ഠയുണ്ടോ, ക്ഷോഭമുണ്ടോ, ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മാനസിക സമ്മർദ്ദം പലപ്പോഴും ചർമ്മത്തിൽ പ്രകടമാകാമെന്നും ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം ഒരു വ്യക്തവും ശക്തവുമായ ജീവിതശൈലിയും ഭക്ഷണക്രമവും നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു.

0: മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ വർദ്ധിക്കുന്നതുമാകാം. ഈ വ്യത്യസ്ത കാരണങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ കണക്കിലെടുത്താണ് മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഹോമിയോപ്പതി ചികിത്സ ഫലപ്രദമാണ്. ചർമ്മരോഗങ്ങൾ പലപ്പോഴും ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഹോമിയോപ്പതി മരുന്നുകൾ ശരീരത്തിന്റെ ആന്തരിക ശക്തിയെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് രോഗത്തെ ചെറുക്കാനും വീണ്ടും വരാതിരിക്കാനും സഹായിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ രോഗത്തിന്റെ മൂലകാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുന്നതും ഹോമിയോപ്പതിയിലൂടെ സാധ്യമാണ്. ചർമ്മരോഗങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടാവാം. ഉദാഹരണം: അലർജികൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, മാനസിക സമ്മർദ്ദം, ദഹന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചർമ്മരോഗങ്ങൾക്ക് കാരണമാവാം. ഹോമിയോപ്പതി രോഗലക്ഷണങ്ങളെ മാത്രം അടിച്ചമർത്താതെ ഈ മൂലകാരണങ്ങളെ കണ്ടെത്തി ചികിത്സിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് രോഗത്തിന്റെ ദീർഘകാല ആശ്വാസം നൽകാൻ സഹായിക്കും. അതിനോടൊപ്പം തന്നെ പാർശ്വഫലങ്ങൾ കുറവാണ് ഹോമിയോപ്പതി ചികിത്സയിൽ. പ്രത്യേകിച്ച് ചർമ്മരോഗങ്ങളുടെ ചികിത്സയിൽ പലപ്പോഴും ഒരുപാട് പാർശ്വഫലങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ ശരിയായ ഒരു ഹോമിയോപ്പതി ചികിത്സ പാർശ്വഫലങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനോടൊപ്പം വളരെ കാലം ആ അസുഖം വീണ്ടും വരുന്നതിനെ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇനി ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ പൂർണ്ണമായ തോതിൽ നമുക്ക് അസുഖങ്ങളെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. ഇനി വിവിധ ചർമ്മരോഗങ്ങളെപ്പറ്റി നമുക്കറിയാം. എക്സിമ, സൂറിയാസിസ്, മുഖക്കുരു, അതുപോലെ തന്നെ അർട്ടിക്കേരിയ, അരിമ്പാറ, സ്കാബിസ്, ഫംഗസ് ഇതെല്ലാം ഇപ്പോൾ വളരെ കോമൺ ആയി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം എക്സിമ അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, ചൊറിച്ചിലോടുകൂടിയ ചുവന്ന പാടുകൾ, വരണ്ട ചർമ്മം, വെള്ളം നിറഞ്ഞ കുമിളകൾ എന്നിവയെല്ലാം നമുക്ക് കാണാം. അതുപോലെ തന്നെ വളരെ സാധാരണമായി നമ്മൾ കാണുന്നതാണ് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്. ഏതെങ്കിലും വസ്തുക്കളുമായി ചർമ്മം സമ്പർക്കത്തിൽ വരുമ്പോഴുണ്ടാകുന്ന അലർജി. ഉദാഹരണത്തിന് ചില ലോഹങ്ങൾ, ചില സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ചില ചെടികൾ എന്നിവയെല്ലാം അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈർപ്പമുള്ള ഈ മഴക്കാല സമയത്ത് വളരെ സാധാരണയായി കാണുന്ന ഒന്നാണ് ഫംഗസ് അണുബാധ. ശരീരത്തിൽ വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകൾ, ചൊറിച്ചിൽ എന്നിവയെല്ലാം നമുക്ക് കാണാം. വട്ടച്ചൊറി എന്ന് സാധാരണയായി നമ്മൾ പറയുന്ന ഈ ഫംഗസ് അണുബാധ, കാൽ വിരലുകൾക്കിടയിൽ വരുന്ന ഫംഗസ്, ഇതെല്ലാം നമുക്ക് സാധാരണയായി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പദാർത്ഥങ്ങൾക്ക് നമ്മുടെ ശരീരം എക്സ്പോസ്ഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന അർട്ടിക്കേരിയ, ഇതും വളരെ കോമൺ ആണ് ഇപ്പോ. പിന്നെയുള്ളതാണ് വളരെ കോമൺ ആയി നമ്മൾ കാണുന്ന വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലിഗോ, ചർമ്മത്തിന്റെ നിറം നഷ്ടപ്പെട്ട് വെളുത്ത പാടുകൾ ഉണ്ടാവുന്ന അവസ്ഥ. ഇതെല്ലാം തന്നെ സാധാരണയായി നമ്മൾ കാണുന്ന ചില ചർമ്മരോഗങ്ങളാണ്. ഇതിനെല്ലാം തന്നെ ഹോമിയോപ്പതിൽ വളരെ ഫലപ്രദമായ ചികിത്സ നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ ചർമ്മരോഗങ്ങൾ പൊതുവായി ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ശുചിത്വം. ചർമ്മം വളരെ വൃത്തിയായി സൂക്ഷിക്കുക, മൃദുലമായ കെമിക്കൽസ് കുറഞ്ഞ സോപ്പുകൾ ഉപയോഗിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തൊലിപ്രമേയുള്ള മോയ്സ്ചറൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരണ്ട ചർമ്മമുള്ളവർ പതിവായി തന്നെ മോയ്സ്ചറൈസുകൾ ഉപയോഗിക്കുക. മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അവനവന്റെ ശരീരത്തിന് ചേരുന്നവ തന്നെയാണെന്ന് അറിയാനായി എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ചൊറിച്ചിലുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ നഖങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചൊറിയുമ്പോൾ അത് നമ്മുടെ തൊലിപ്പുറമെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും നമുക്കുള്ള ചർമ്മരോഗത്തെ അത് വർദ്ധിപ്പിക്കാനും കാരണമാവും. സൂര്യപ്രകാശം പലപ്പോഴും നമുക്ക് ചർമ്മത്തിന് നല്ലതാണെങ്കിലും ചില ചർമ്മരോഗങ്ങൾക്ക് സൂര്യപ്രകാശം അത്ര നല്ലതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗികൾ സ്ഥിരമായി സൺസ്ക്രീൻ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിലും പുറമേ പോകുമ്പോൾ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുവാനായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അലർജി ഉണ്ടാക്കുന്ന കെമിക്കലുകൾ, ബ്യൂട്ടി പ്രോഡക്ട്സ്, അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നീട് അതിനൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് സമ്മർദ്ദം കുറയ്ക്കുക. മാനസിക സമ്മർദ്ദം നമ്മുടെ മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് ചർമ്മരോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടതാണ്. എപ്പോഴും സമീകൃത ആഹാരം കഴിക്കുവാനും നമ്മൾ ഓർക്കണം. നന്നായി വെള്ളം കുടിക്കുന്നതിലൂടെയും സമീകൃത ആഹാരത്തിലൂടെയും ആരോഗ്യകരമായ ഭക്ഷണത്തിനൊപ്പം ആരോഗ്യകരമായ ശരീരത്തെയും നമുക്ക് കിട്ടുന്നതാണ്.
1: ചർമ്മരോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു, തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കള്ളൻ കപ്പലിൽ തന്നെ ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ആർ കെ ദാമോദരൻ, സംഗീതം മോഹൻ സിത്താര.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 1-2 ഇതാ ഒരു ചോദ്യത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രമം ആരോപിച്ചും വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുമാണ് പ്രതിപക്ഷം ഇന്നും ബഹളം തുടർന്നത്. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നീന്തൽ പരിശീലന പരിപാടിക്ക് തുടക്കമായി. മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. MSME മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽ ഡെവലപ്മെന്റ് പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായ തുക അനുവദിച്ചു. 24 ലക്ഷം രൂപയാണ് വിവിധ പുലിക്കളി സംഘങ്ങൾക്കായി വിതരണം ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനം. ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 202 പേർ കഴിയുന്നു. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ തുടരുന്നു. കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റുമാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് IIM ബ്ലൂംബെർഗുമായി സഹകരിച്ച് 12 ടെർമിനലുകളോടുകൂടിയ ഫിനാൻസ് ലാബ് തുടങ്ങി. വിപണിയിലെ തത്സമയ ഡാറ്റ വിശകലന സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ലഭ്യമാക്കാൻ ലാബ് സഹായിക്കും. ഈ മാസം 17 ആരംഭിക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ വനിതാ സിംഗിൾസിൽ മുൻ ചാമ്പ്യൻ PV സിന്ധു 9 സീഡ്. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 23 ചാമ്പ്യൻഷിപ്പ്. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലെത്താൻ നിങ്ങളുടെ അറിവിനെ പരീക്ഷിക്കുന്ന കുറച്ച് സൂചനകൾ, ഒപ്പം നിങ്ങൾക്കിഷ്ടപ്പെടുന്ന കുറച്ച് ഗാനങ്ങൾ. ഇനിയുള്ള കുറച്ച് സമയം നാം ഇവയ്ക്കൊപ്പമാണ്.
1: ഇന്ന് ഇതാ ഒരു ചോദ്യത്തിൽ ഞാൻ റൂബി ബാബു,
0: ഞാൻ അനുപമ.
1: നമുക്കറിയാം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട നിർദ്ദേശങ്ങൾ അറിയാം, പക്ഷെ എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ്, ആദ്യ സൂചനയിൽ തന്നെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. വാട്സപ്പ് നമ്പർ 8281420355 ആണ്. ഈ ആദ്യ സൂചനയിൽ തന്നെ ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് നമ്മുടെ അനന്തപുരി FM പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. കഴിഞ്ഞ ആഴ്ച നിർഭാഗ്യവശാൽ നമുക്ക് ആ വ്യക്തിയെ കിട്ടിയില്ല, പക്ഷേ ഈ ആഴ്ച നിങ്ങളെല്ലാം വളരെ ഉത്സാഹത്തോടെ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി ആദ്യ സൂചനയിൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്കായി സൂചനകൾ പുറകെ എത്തുന്നതാണ്. അപ്പോൾ ഓരോ സൂചനയിലും ശരിയുത്തരം നൽകി ഇവിടെ ലഭിക്കുന്ന ആദ്യത്തെ 5 പേരുടെ പേരുകൾ ഈ പരിപാടിയിൽ പറയും. അപ്പൊ ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും ശരിയുത്തരം കിട്ടാൻ നമ്മൾ അവസരം ഒരുക്കും, അല്ലേ? അപ്പോ ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരു കൂടി പറഞ്ഞോളൂ.
0: ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8281420355. ഉത്തരങ്ങൾ അയക്കുമ്പോൾ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ആദ്യ സൂചനയിലേക്ക് പോകാം.
1: ആദ്യ സൂചന ഇതാണ്, ഇതിന്റെ ആകെ സാന്നിധ്യത്തിന്റെ പകുതിയോളം ഭൂമിയുടെ അടിയിലെ കഠിനമായ പാറകളിലും മണ്ണിലും നിശബ്ദമായി ഉറങ്ങിക്കിടക്കുകയാണ്.
0: സൂചന ഒരിക്കൽ കൂടി പറയാം, ഇതിന്റെ ആകെ സാന്നിധ്യത്തിന്റെ പകുതിയോളം ഭൂമിയുടെ അടിയിലെ കഠിനമായ പാറകളിലും മണ്ണിലും നിശബ്ദമായി ഉറങ്ങിക്കിടക്കുകയാണ്.
1: അപ്പോ നിങ്ങൾ പെട്ടെന്ന് ആലോചിച്ചോളൂ, ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കൂട്ടായി ഒരു ഗാനം എത്താം.
0: ഇനി ഒരു ഗാനം കേൾക്കാം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
5: അപ്പൊ നമ്മുടെ ആദ്യ സൂചന എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരുന്നു. അപ്പൊ ആ സൂചനയിൽ ഉത്തരം നൽകിയ ഒരാളുണ്ട് നമുക്കൊപ്പം. പേര് പറയാല്ലേ? സെലസ്റ്റീന മനോജ്, ഇടുക്കി. പക്ഷെ മിക്കവർക്കും ആ ഉത്തരം വളരെ കൺഫ്യൂസിങ്, ആ ഒരു സൂചന വളരെ കൺഫ്യൂസിങ് ആയിരുന്നു. പല ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്കായിട്ട് നമുക്ക് അടുത്ത സൂചന പറഞ്ഞാലോ?
3: പറയാം.
5: സാധാരണ വായുരൂപത്തിൽ ഇതിനെ കാന്തം ആകർഷിക്കില്ല. എന്നാൽ കടുത്ത തണുപ്പിൽ ഇളം നീല നിറമുള്ള ഒരു ദ്രാവകമായി ഇത് മാറുമ്പോൾ ശക്തമായ രണ്ട് കാന്തങ്ങൾക്കിടയിൽ സ്വന്തം ഭാരത്തെ പോലും അതിജീവിച്ച് ഒരു പാലം പോലെ അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കാൻ ഇതിന് സാധിക്കും.
6: സൂചന ഒരിക്കൽ കൂടി പറയാം. സാധാരണ വായുരൂപത്തിൽ ഇതിനെ കാന്തം ആകർഷിക്കില്ല. എന്നാൽ കടുത്ത തണുപ്പിൽ ഇളം നീല നിറമുള്ള ഒരു ദ്രാവകമായി ഇത് മാറുമ്പോൾ ശക്തമായ രണ്ട് കാന്തങ്ങൾക്കിടയിൽ സ്വന്തം ഭാരത്തെ പോലും അതിജീവിച്ച് ഒരു പാലം പോലെ അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കാൻ ഇതിന് സാധിക്കും.
5: അപ്പൊ ചെറിയൊരു ക്ലാരിറ്റി വരുന്നുണ്ടാവും. ആ ക്ലാരിറ്റി വന്നെങ്കിൽ, അത് നിങ്ങളുടെ ഉത്തരം മനസ്സിൽ തെളിയുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അയക്കുക. അയക്കേണ്ട നമ്പർ
6: 8281 4203 05.
5: അതുവരെ ഒരു ഗാനം.

0: പാർട്ടി ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരമ്പാറ. 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കൊറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ഇതാ ഒരു ചോദ്യത്തിന്റെ രണ്ടാം സൂചനയിൽ നമുക്ക് ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശരിയുത്തരം ലഭിച്ച ആദ്യത്തെ രണ്ടുപേര് മാത്രമാണ് ശരിയുത്തരം അയച്ചിരിക്കുന്നത്. അവരെ നമുക്ക് പറയാം. കൃഷ്ണ ജി വെസ്റ്റ്ഫോർഡ് തിരുവനന്തപുരം,
6: ഷീല തൃക്കടവൂർ.
5: മറ്റു പലർക്കും ചെറിയ വീണ്ടും കൺഫ്യൂഷൻസ് ഉണ്ട്, ആ ഉത്തരത്തിലേക്കുള്ള ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ അവർക്കായിട്ട്
6: മൂന്നാമത്തെ സൂചന
5: പറഞ്ഞോളൂ. പഴയകാല കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു അളവുകോലായി ഉപയോഗിക്കുന്നു. ഇതിന്റെ വ്യത്യസ്ത ഭാരമുള്ള രൂപങ്ങളുടെ അനുപാതം നോക്കിയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപത്തെ ഭൂമിയുടെ ചൂടും തണുപ്പും ശാസ്ത്രജ്ഞർ കൃത്യമായി കണക്കാക്കുന്നത്.
6: സൂചന ഒരിക്കൽ കൂടി പറയാം. പഴയകാല കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു അളവുകോലായി ഉപയോഗിക്കുന്നു. ഇതിന്റെ വ്യത്യസ്ത ഭാരമുള്ള രൂപങ്ങളുടെ അനുപാതം നോക്കിയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപത്തെ ഭൂമിയുടെ ചൂടും തണുപ്പും ശാസ്ത്രജ്ഞർ കൃത്യമായി കണക്കാക്കുന്നത്.
5: അപ്പോ ഉത്തരം വേഗം അയച്ചോളൂ. അതുവരെ ഒരു ഗാനം.

0: നമുക്ക് ഒരാളെ ലഭിച്ചിട്ടുണ്ട് അല്ലേ?
1: അതെ.
0: ആ ശ്രോതാവിനെ നമുക്ക് പറയാം,
1: ലീന ദേവി നാവായിക്കുളം.
0: അപ്പോൾ ഇനിയും കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ രണ്ടു പേര് വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ സൂചന കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ചിലപ്പം കൂടി കാണും. അപ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല, നിങ്ങൾക്കായി അടുത്ത സൂചന വരുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾക്ക് കൂടുതൽ ക്ലാരിറ്റി നൽകാനാണിത്.
1: അപ്പോ ഇനി നാലാമത്തെ സൂചന പറഞ്ഞാലോ?
0: പറഞ്ഞോളൂ.
1: മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങൾ അപകടകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ ഇതിനെ ഒരു ആയുധമാക്കി മാറ്റാറുണ്ട്. ഇതിന്റെ ഇലക്ട്രോണുകളുടെ ഘടന മാറ്റി മറിച്ച് അതീവ വീര്യമുള്ള രൂപങ്ങളാക്കിയാണ് ശരീരത്തിലെ ശത്രുക്കളെ ഇത് നശിപ്പിക്കുന്നത്.
0: സൂചന ഒരിക്കൽ കൂടി പറയാം. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങൾ അപകടകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ ഇതിനെ ഒരു ആയുധമാക്കി മാറ്റാറുണ്ട്. ഇതിന്റെ ഇലക്ട്രോണുകളുടെ ഘടന മാറ്റിമറിച്ച് അതീവ വീര്യമുള്ള രൂപങ്ങളാക്കിയാണ് ശരീരത്തിലെ ശത്രുക്കളെ ഇത് നശിപ്പിക്കുന്നത്. അപ്പോ എന്തെങ്കിലുമൊക്കെ തട്ടുന്നുണ്ട്, ഒരു മണി മുഴങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ
1: 8281423005. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
1: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിംഗിന് ഡ്യൂറോൺ പവർ ഹൌസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
3: അപ്പോൾ നമ്മുടെ 4-ാമത്തെ സൂചനയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് 2 പേരെയാണ് ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ശരിയുത്തരം ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ശരിയുത്തരത്തിലേക്ക് അവരുടെ വേറെ വേർഷൻസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ആ ശരിയുത്തരത്തിലേക്ക് അടുക്കുന്നുണ്ട്, പക്ഷെ എക്സാക്ട് ഉത്തരം ലഭിക്കുന്നില്ല, അതിന്റെ അടുത്ത് എത്തുന്നുണ്ട്. ശരിയുത്തരം അയച്ചവരെ നമുക്കൊന്ന് പറയാം. മല്ലിക മുംബൈ,
4: ശ്രീകുമാരി പൂജപ്പുര.
3: അപ്പോ ഇനി അടുത്ത
4: 5-ാമത്തെ സൂചന
3: പറയാം. ഒരു ഭീമൻ നക്ഷത്രത്തിന്റെ ആയുസ് അവസാനിക്കാറാകുമ്പോൾ അതിന്റെ ഉള്ളിൽ വ്യത്യസ്ത പാളികളായാണ് ഇത് രൂപപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും സാധാരണമായ രൂപം നക്ഷത്രത്തിന്റെ നടുവിലും, അതായത് കോറിലും, മറ്റു രൂപങ്ങൾ പുറം പാളികളിലും കേന്ദ്രീകരിക്കപ്പെടുന്നു.
4: സൂചന ഒരിക്കൽ കൂടി പറയാം. ഒരു ഭീമൻ നക്ഷത്രത്തിന്റെ ആയുസ് അവസാനിക്കാറാകുമ്പോൾ അതിന്റെ ഉള്ളിൽ വ്യത്യസ്ത പാളികളായാണ് ഇത് രൂപപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും സാധാരണമായ രൂപം നക്ഷത്രത്തിന്റെ നടുവിലും, അതായത് കോറിലും, മറ്റു രൂപങ്ങൾ പുറം പാളികളിലും കേന്ദ്രീകരിക്കപ്പെടുന്നു.
3: അപ്പോ ഈ സൂചനയിൽ നിങ്ങളുടെ ഉത്തരം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അയച്ചോളൂ.
4: കൂടുതൽ പേർ ഉത്തരങ്ങൾ
3: അയക്കട്ടെ. ഈ 1, 2 എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റണം.
4: അപ്പം
3: കിണഞ്ഞ് പരിശ്രമിച്ച് ഈ പാട്ട് കേട്ട് ഞങ്ങൾക്ക് ഉത്തരം അയക്കും.
4: അതെ.

0: അപ്പോൾ അഞ്ചാമത്തെ സൂചനയും കഴിഞ്ഞിരിക്കുകയാണ്. അഞ്ചാമത്തെ സൂചന കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് ഒരാളെ കൂടെ, നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിച്ചു, പക്ഷെ വീണ്ടും ഒരാൾ ശരി ഉത്തരം നൽകിയത് ഒരാളാണ്. ആ ഒരാളുടെ പേര് പറഞ്ഞാലോ?
1: ദിവ്യാചന്ദ്രൻ, മുംബൈ.
0: എനിക്ക് തോന്നുന്നു മുംബൈയിലുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, ആപ്പിലൂടെ കിട്ടുന്നോണ്ടാണോ ആവോ. മുംബൈ, ഒരു മല്ലിക മുംബൈക്ക് കിട്ടി, ഇപ്പോൾ ദിവ്യാചന്ദ്രന് കിട്ടി. ഇനി കേരളത്തിലുള്ള എല്ലാവർക്കും കിട്ടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സൂചനയിലേക്ക് പോകാം.
1: ഇത് അടിസ്ഥാനപരമായി ഒരു വാതകമാണ്, എന്നാൽ ഇതിനെ അതിഭീമമായ മർദ്ദത്തിന് വിധേയമാക്കിയാൽ ഇത് ഒരു തിളങ്ങുന്ന ലോഹമായി മാറും. കടുത്ത തണുപ്പിൽ ഈ ലോഹരൂപത്തിന് വൈദ്യുതിയെ ഒട്ടും തടസ്സമില്ലാതെ കടത്തിവിടാനും സാധിക്കും.
0: സൂചന ഒരിക്കൽ കൂടി, ഇത് അടിസ്ഥാനപരമായി ഒരു വാതകമാണ്, എന്നാൽ ഇതിനെ അതിഭീമമായ മർദ്ദത്തിന് വിധേയമാക്കിയാൽ ഇതൊരു തിളങ്ങുന്ന ലോഹമായി മാറും. കടുത്ത തണുപ്പിൽ ഈ ലോഹരൂപത്തിന് വൈദ്യുതിയെ ഒട്ടും തടസ്സമില്ലാതെ കടത്തിവിടാനും സാധിക്കും. ഇപ്പൊ കുറച്ചൊക്കെ ബൾബ് കത്തുന്നുണ്ടാവും അല്ലെ, വാതകമാണെന്ന് പറഞ്ഞു. അപ്പോ ശരി ഉത്തരം വേഗം അയച്ചോളൂ, പക്ഷെ ശരി ഉത്തരം ഒന്നായിരിക്കണം കേട്ടോ, രണ്ട് ഉത്തരങ്ങളൊന്നും അയക്കരുത്. നമുക്ക് രണ്ട് ഉത്തരങ്ങളൊക്കെ അയച്ചു കിട്ടിയിട്ടുണ്ട്, അപ്പോ എവിടെയെങ്കിലും ഒന്നിൽ ഉറപ്പിച്ചിട്ട് നമുക്ക് അയച്ചോളൂ കേട്ടോ.
1: അപ്പോ ഇനി ഒരു ഗാനത്തിലേക്ക്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനുള്ള 6-ാമത്തെ സൂചന കൊടുത്തിട്ടും നമുക്ക് ഉത്തരങ്ങളൊന്നും ലഭിച്ചില്ല. ഞാൻ വിചാരിച്ചു ഏറ്റവും എളുപ്പമുള്ളൊരു സൂചനയായിരിക്കും ഇതെന്ന്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ശ്രോതാവ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ക്ലൂ മാത്രമേ കേട്ടുള്ളൂ, ഇടയ്ക്ക് വെച്ചായിരിക്കാം പരിപാടി കേട്ടു തുടങ്ങിയത്, അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ സൂചനകളും പറയാമോ എന്ന് ചോദിച്ചു. ഒരിക്കൽ കൂടി പറയാമല്ലേ. ഇതിന്റെ ആകെ സാന്നിധ്യത്തിന്റെ പകുതിയോളം ഭൂമിയുടെ അടിയിലെ കഠിനമായ പാറകളിലും മണ്ണിലും നിശബ്ദമായി ഉറങ്ങിക്കിട്ടും.

0: പ്രതിരോധ കോശങ്ങൾ അപകടകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ ഇതിനെ ഒരു ആയുധമാക്കി മാറ്റാറുണ്ട്. ഇതിന്റെ ഇലക്ട്രോണുകളുടെ ഘടന മാറ്റിമറിച്ച് അതീവ വീര്യമുള്ള രൂപങ്ങളാക്കിയാണ് ശരീരത്തിലെ ശത്രുക്കളെ ഇത് നശിപ്പിക്കുന്നത്.
1: ഒരു ഭീമൻ നക്ഷത്രത്തിന്റെ ആയുസ് അവസാനിക്കാറാകുമ്പോൾ അതിന്റെ ഉള്ളിൽ വ്യത്യസ്ത പാളികളായാണ് ഇത് രൂപപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും സാധാരണമായ രൂപം നക്ഷത്രത്തിന്റെ നടുവിലും മറ്റു രൂപങ്ങൾ പുറം പാളികളിലും കേന്ദ്രീകരിക്കപ്പെടുന്നു.
0: ഇത് അടിസ്ഥാനപരമായി ഒരു വാതകമാണ്. എന്നാൽ ഇതിനെ അതിഭീമമായ മർദ്ദത്തിന് വിധേയമാക്കിയാൽ ഇത് ഒരു തിളങ്ങുന്ന ലോഹമായി മാറും. കടുത്ത തണുപ്പിൽ ഈ ലോഹരൂപത്തിന് വൈദ്യുതിയെ ഒട്ടും തടസ്സമില്ലാതെ കടത്തിവിടാനും സാധിക്കും.
1: അപ്പോൾ ഇനി നമ്മുടെ ഏഴാമത്തെ സൂചന. ഇതിന്റെ മൂന്ന് കണികകൾ, അതായത് ആറ്റംസ് ചേർന്ന രൂപം, അന്തരീക്ഷത്തിന്റെ മുകളിൽ ഭൂമിയുടെ സംരക്ഷക കവചമായും, എന്നാൽ ഭൂമിയുടെ അടിയിൽ ശ്വാസമടിക്കുന്ന മാരകമായ വായുമലിനീകരണത്തിന്റെ ഭാഗമായും ഇരട്ട മുഖം കാണിക്കുന്നുണ്ട്.
0: സൂചന ഒരിക്കൽ കൂടി പറയാം. ഇതിന്റെ മൂന്ന് കണികകൾ ചേർന്ന രൂപം അന്തരീക്ഷത്തിന്റെ മുകളിൽ ഭൂമിയുടെ സംരക്ഷക കവചമായും, എന്നാൽ ഭൂമിയുടെ അടിയിൽ ശ്വാസമടയ്ക്കുന്ന മാരകമായ വായുമലിനീകരണത്തിന്റെ ഭാഗമായും ഇരട്ട മുഖം കാണിക്കുന്നു. ഇതാണ് ഏഴാമത്തെ സൂചന.
1: ഇനി നമുക്കൊരു എക്സ്ക്യൂസ് ഒന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ, അതുവരെ ഒരു ഗാനം കേട്ടോളൂ.

0: അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ അഞ്ചക്കം കടന്നിരിക്കുകയാണ്.
1: അതെ,
0: ഏഴാമത്തെ സൂചനയ്ക്ക് ശേഷം
1: എത്ര
0: നമുക്ക്
1: പേര് ശരിയുത്തരം അയച്ചു എന്ന് നോക്കാം.
0: ഒരുപാട് ശരി ഉത്തരം അയച്ചു. അതിൽ ആദ്യം ലഭിച്ച ആദ്യത്തെ അഞ്ചു പേരെ നമുക്ക് പറയാം. നവീൻ ബാംഗ്ലൂർ,
1: ഗീതാലക്ഷ്മി നേമം,
0: ഗായത്രി ഉള്ളൂർ,
1: രാജൻ കരമന,
0: അക്ഷയ ബാലരാമപുരം. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ശരിയുത്തരം അയച്ചിട്ട് മാറ്റി അയക്കുന്നവരുണ്ട്. അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ഫൗളാണ് അല്ലേ? അപ്പോ ഇനിയും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് അവസാനത്തെ നമ്മുടെ
1: സൂചന.
0: ഒരു പ്രശസ്ത രസതന്ത്രജ്ഞൻ ഇതിന് നൽകിയ പേരിന്റെ അർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നവൻ എന്നായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട ചില ആസിഡുകളിൽ ഇതിന്റെ യാതൊരു സാന്നിധ്യവുമില്ല എന്ന് തെളിയിക്കപ്പെട്ടു. എന്നിട്ടും ആ തെറ്റായ പേരിൽ തന്നെയാണ് ഇത് ഇന്നും ലോകമെമ്പാടും അറിയപ്പെടുന്നത്.
1: സൂചന ഒരിക്കൽ കൂടി പറയാം. ഒരു പ്രശസ്ത രസതന്ത്രജ്ഞൻ ഇതിന് നൽകിയ പേരിന്റെ അർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നവൻ എന്നായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട ചില ആസിഡുകളിൽ ഇതിന്റെ യാതൊരു സാന്നിധ്യവുമില്ല എന്ന് തെളിയിക്കപ്പെട്ടു. എന്നിട്ടും ആ തെറ്റായ പേരിൽ തന്നെയാണ് ഇന്നും ലോകമെമ്പാടും ഇതറിയപ്പെടുന്നത്.
0: അപ്പോൾ വേഗം ഉത്തരവയച്ചോളൂ. ഇനിയും നിങ്ങളുടെ പേരുകൾ അഞ്ചു പേർ കൂടെ ഉള്ളൂ, ഇത് അതുകൊണ്ട് പെട്ടെന്ന് അയച്ചോളൂ.
1: വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281423045.

0: അപ്പോ നമ്മുടെ അവസാനത്തെ സൂചനയും അവസാനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ പക്ഷെ നമുക്ക് സന്തോഷമുണ്ട്, ആദ്യം ഈ ഓരോ തെറ്റായ ഉത്തരങ്ങൾ അയച്ച് അവസാനം ആ ശരി ഉത്തരത്തിലേക്ക് എത്തുന്ന നമ്മുടെ ശ്രോതാക്കളെ കാണുമ്പോൾ. എന്തായാലും അവസാന സൂചനയിൽ ശരി ഉത്തരം അയച്ച ശ്രോതാക്കളെ നമുക്ക് പറയാം. വിമല തോമസ് പൂഴനാട്, റിജോ ദോഹ,
1: രഞ്ജു കൃഷ്ണ ചെറിയന്നൂർ,
0: സുമംഗല വർക്കല,
1: ഏബൽ കുമാരപുരം.
0: അപ്പോ ആ സൂചനകളെ ഒന്നും കൂടെ ഒന്ന് അല്ല നമുക്ക് ഉത്തരം
1: പറയാം.
0: ഇത്രയും നേരവും നമ്മോടൊപ്പം നമ്മൾ നൽകിയ സൂചനകളുടെ ഉത്തരം
1: ഓക്സിജൻ.
0: അതെ, നമ്മുടെ സൂചനകൾ ഇതായിരുന്നു.
1: ഇതിന്റെ ആകെ സാന്നിധ്യത്തിന്റെ പകുതിയോളം ഭൂമിയുടെ അടിയിലെ കഠിനമായ പാറകളിലും മണ്ണിലും നിശബ്ദമായി ഉറങ്ങിക്കിടക്കുകയാണ്.
0: അതെ, ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് വായുവിനെയാണെങ്കിലും എർത്ത് ക്രസ്റ്റിന്റെ ഏകദേശം 49% ഭാഗവും ഓക്സിജനാണ്. പാറകളിലും മണ്ണിലും കാണപ്പെടുന്ന സിലിക്കേറ്റുകൾ, കാർബണേറ്റുകൾ, ഓക്സൈഡുകൾ എന്നീ ധാതുക്കളിൽ കെമിക്കലായി ബന്ധപ്പെട്ട നിലയിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്.
1: രണ്ടാമത്തെ സൂചന ഇതായിരുന്നു, സാധാരണ വായു രൂപത്തിൽ ഇതിനെ കാന്തം ആകർഷിക്കില്ല, എന്നാൽ കടുത്ത തണുപ്പിൽ ഇളം നീല നിറമുള്ള ഒരു ദ്രാവകമായി ഇത് മാറുമ്പോൾ ശക്തമായ രണ്ട് കാന്തങ്ങൾക്കിടയിൽ സ്വന്തം ഭാരത്തെപ്പോലും അതിജീവിച്ച് ഒരു പാലം പോലെ അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കാൻ ഇതിന് സാധിക്കും.
0: അതെ, ഓക്സിജൻ തന്മാത്രയ്ക്ക് രണ്ട് അൺപെയർഡ് ഇലക്ട്രോണുകളുണ്ട്, അതിനാൽ ഇതൊരു പാരാമാഗ്നറ്റിക് പദാർത്ഥമാണ്. വാതകാവസ്ഥയിൽ ഇത് പ്രകടമല്ലെങ്കിലും കടുത്ത തണുപ്പിൽ ദ്രാവക ഓക്സിജൻ ആക്കുമ്പോൾ ഇത് അതിന് ഇളം, അതാണ് ലിക്വിഡ് ഓക്സിജൻ എന്ന് വന്നത്. പക്ഷെ ലിക്വിഡ് ഓക്സിജൻ അല്ല നമ്മുടെ ഉത്തരം, നമ്മുടെ ഉത്തരം ഓക്സിജൻ ആണ്. അത് ശക്തമായ കാന്തിക ക്ഷേത്രത്തിൽ പെടുമ്പോൾ കാന്തങ്ങൾക്കിടയിൽ ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് തൂങ്ങി നിൽക്കുന്നത് കാണാം.
1: മൂന്നാമത്തെ സൂചന ഇതായിരുന്നു, പഴയകാല കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു അളവുകോലായി ഉപയോഗിക്കുന്നു. ഇതിന്റെ വ്യത്യസ്ത ഭാരമുള്ള രൂപങ്ങളുടെ അനുപാതം നോക്കിയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ ഭൂമിയുടെ ചൂടും തണുപ്പും ശാസ്ത്രജ്ഞർ കൃത്യമായി കണക്കാക്കുന്നത്.
0: ഓക്സിജന് പ്രധാനമായും രണ്ട് ഐസോടോപ്പുകളുണ്ട്, ഭാരം കുറഞ്ഞ ഓക്സിജൻ 16 അല്ലെങ്കിൽ കൂടിയ ഓക്സിജൻ 18. മഞ്ഞുപാളികളിലും ഫോസിലുകളിലും ഇവിടെ അനുപാതം പരിശോധിച്ചാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ആഗോള താപനില എന്തായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്.
1: അടുത്ത സൂചന, മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങൾ അപകടകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ ഇതിനെ ഒരു ആയുധമാക്കി മാറ്റാറുണ്ട്. ഇതിന്റെ ഇലക്ട്രോണുകളുടെ ഘടന മാറ്റിമറിച്ച് അതീവ വീര്യമുള്ള രൂപങ്ങളാക്കിയാണ് ശരീരത്തിലെ ശത്രുക്കളെ ഇത് നശിപ്പിക്കുന്നത്.
0: അതായത് ശരീരത്തിലെ വെള്ള രക്താണുക്കൾ രോഗാണുക്കളെ നശിപ്പിക്കാൻ റെസ്പിറേറ്ററി ബർസ്റ്റ് എന്ന പ്രക്രിയ ഉപയോഗിക്കുന്നു. ഓക്സിജന്റെ ഇലക്ട്രോൺ ഘടനയിൽ മാറ്റം വരുത്തി ഹൈഡ്രജൻ പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്, ഹൈപ്പോക്ലോറസ് ആസിഡ് തുടങ്ങിയ ROS ഉണ്ടാക്കിയാണ് ബാക്ടീരിയകളുടെ വൈറസുകളുടെയും കോശഭിത്തി തകർക്കുന്നത്.
1: ഒരു ഭീമൻ നക്ഷത്രത്തിന്റെ ആയുസ് അവസാനിക്കാറാകുമ്പോൾ അതിന്റെ ഉള്ളിൽ വ്യത്യസ്ത പാളികളായാണ് ഇത് രൂപപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും സാധാരണമായ രൂപം നക്ഷത്രത്തിന്റെ നടുവിലും മറ്റു രൂപങ്ങൾ പുറം പാളികളിലും കേന്ദ്രീകരിക്കപ്പെടുന്നു.
0: നമുക്കറിയാം, വലിയ നക്ഷത്രങ്ങളുടെ ആയുസ് അവസാനിക്കുമ്പോൾ, അതായത് സൂപ്പർനോവയാകുന്നതിന് മുൻപ്, അവയുടെ ഉള്ളിൽ കാർബൺ, ഹീലിയം തുടങ്ങിയവ കൂടി ചേർന്ന് അണുസംയോജനം വഴി ഓക്സിജൻ 16 വലിയ അളവിൽ നക്ഷത്രത്തിന്റെ ഉൾക്യാമ്പിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റ് പാളികളിലും ഇത് കാണപ്പെടുന്നു.
1: ഇത് അടിസ്ഥാനപരമായ ഒരു വാതകമാണ്, എന്നാൽ ഇതിനെ അതിഭീമമായ മർദ്ദത്തിന് വിധേയമാക്കിയാൽ ഇത് ഒരു തിളങ്ങുന്ന ലോഹമായി മാറും. കടുത്ത തണുപ്പിൽ ഈ ലോഹരൂപത്തിന്

0: വൈദ്യുതിയെ ഒട്ടും തടസ്സമില്ലാതെ കടത്തിവിടാനും സാധിക്കും.
1: അതെ, അതുപോലെ തന്നെ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് ഓസോൺ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലൂ എന്തായിരുന്നു, 1977 പ്രശസ്ത രസതന്ത്രജ്ഞനായ ആന്റണി ലവോസിയറാണ് ഈ ഓക്സിസ് ജനോമി എന്നിവ ചേർത്ത് ഓക്സിജൻ എന്ന പേര് നൽകിയത്. എല്ലാ ആസിഡുകളിലും ഓക്സിജൻ അടങ്ങിയിട്ടുണ്ടെന്ന തെറ്റായ ധാരണയിലാണ് അദ്ദേഹം ഈ പേരിട്ടത്. പക്ഷെ പിൽക്കാലത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെ പല ആസിഡുകളിൽ ഇത് ഇല്ല എന്ന് തെളിയുകയും ആ പേര് പക്ഷെ മാറ്റമില്ലാതെ തുടരുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത സൂചനയുമായി അല്ലെങ്കിൽ അടുത്ത ഒരു ചോദ്യങ്ങളുമായി നമ്മൾ വരും വരെ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ റൂബി ബാബു,
0: ഞാൻ അനുപമ. ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി സമാപിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ സമഗ്രമായ മാറ്റങ്ങളുണ്ടായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം എന്നീ മേഖലകളിൽ വലിയ വളർച്ചയുണ്ടായതായും ഭരണഘടനയുടെ 370-35 എ റദ്ദാക്കിയതിന്റെ 7-ാം വാർഷികത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കെതിരെ അധികൃതർ പരമാവധി സംയമനം പാലിക്കണമായിരുന്നുവെന്ന് സുപ്രീംകോടതി. അക്രമം തടയാൻ ബലപ്രയോഗം നടത്തുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്ന് CJP പ്രതിഷേധങ്ങളിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ബാങ്കുകളിലൂടെ 12 ലക്ഷം രൂപയുടെ ഉജ്ജീവനം ലോൺ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിന്റെ 25% 3 ലക്ഷം രൂപയോ മാർജിൻ മണിയായി നൽകുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. അക്വാഫിറ്റ് നീന്തൽ പരിശീലനത്തിന്റെ ആദ്യഘട്ടത്തിൽ 14,000 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ നീന്തൽ പരിശീലനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രളയരക്ഷാ പ്രവർത്തനത്തിനിടെ കണ്ണൂരിൽ മരിച്ച രാജേഷിന് അന്തിമോപചാരമർപ്പിക്കാൻ എത്തി മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയാണ് അല്പസമയം മുൻപ് മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിച്ചത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട് NIT ഗവേണിംഗ് ബോഡിയിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് വിവാദ വ്യവസായിയെ നോമിനേറ്റ് ചെയ്തെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് K. പ്രകാശ് ബാബു. ഓഗസ്റ്റ് 10 NIT BJP പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കാമ്പിശ്ശേരി കരുണാകരൻ മാധ്യമ അവാർഡ് ആർട്ടിസ്റ്റ് ഗോപാലന്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് കൊല്ലത്ത് പുരസ്കാരം സമ്മാനിച്ചത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

ആകാശവാണി ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ ചിത്രീകരണം രചന ആതിര വിജയ്.

വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികൾ പ്രസക്തമാകുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്നിൻ്റെ കടന്നുപോക്ക്. അത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ്. വായിച്ചാൽ വിളയും, ഇല്ലേൽ വളയും. അതെ, ഒരു വളച്ചിലിലാണ് ഇന്നത്തെ തലമുറ. പുസ്തകഭാരം മുതുകിലേറ്റിയുള്ള വളച്ചിലല്ല അത്. വായനയുടെ വായ്ത്താരികൾ മറന്നൊരു ബാല്യകാലത്തിൻ്റെ ചുരുളൽ. അത് പുസ്തകഭാരം ഏൽപ്പിക്കുന്നതിനേക്കാൾ മാരകം.

0: മുത്തശ്ശി കഥകൾ മനസ്സിൽ കോറിയിട്ട് നന്മ മരങ്ങളും പുള്ളുവൻ പാട്ടിന്റെ ശീലികൾ അലയടിച്ചിരുന്ന ഗ്രാമീണ ജീവിതങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് റീലുകളിലൂടെ അടിച്ചേൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അത്ര കണ്ടു മാറിയോ? മാറി. അതിശയോക്തി ഒട്ടും വേണ്ട. മുഖവരയുടെ ആവശ്യമെന്തിന്? ഒരു കാലത്ത് പുസ്തക വായനകൾ തീർത്ത വായനയുടെ ചില്ലജാലകം തകർത്ത് പുറത്തേക്കിറങ്ങാൻ മടിപിടിച്ചിരുന്ന മലയാളികളെ ഓർത്ത് അഭിമാനിച്ചിരുന്നിടത്ത് ഇന്ന് ഡിജിറ്റൽ യുഗത്തിന്റെ മേൽക്കോയ്മയാണ്.
1: എന്താണ് ഡിജിറ്റൽ യുഗം? വിവരങ്ങൾ അനലോഗ് അല്ലാതെ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുകയും കൈമാറുകയും ചെയ്യുന്ന യുഗമാണത്. കുറച്ചുകൂടി വ്യക്തമാക്കാം. സ്റ്റാഫ് റൂമിലെ പൊടിപിടിച്ച പുസ്തകക്കെട്ടുകൾ, ഓഫീസിലെ തുരുമ്പിച്ച അലമാരകൾ, അവയിലെല്ലാം നിറഞ്ഞിരുന്ന അക്ഷരങ്ങൾ ഇന്ന് വെളിച്ചത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നു. കമ്പ്യൂട്ടറുകൾക്ക് വായിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ രൂപത്തിൽ ഈ മാറ്റത്തിന്റെ പേരാണ് ഡിജിറ്റൽ യുഗം. അതെ, കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ, ഫോണിന്റെ വിരൽത്തുമ്പിൽ, പുസ്തകങ്ങൾ PDFകളായും കത്തുകൾ വാട്സപ്പ് സന്ദേശങ്ങളായും TV യൂട്യൂബുകളായും മാറിയ യുഗം. ചുരുക്കി പറഞ്ഞാൽ, സ്ക്രീനില്ലാതെ ഒരു ദിവസം സങ്കല്പിക്കാൻ പറ്റാത്ത തലമുറയുടെ യുഗം കൂടിയാണിത്. ഇത് ലോകം മുഴുവൻ കൈവെള്ളയിൽ ഒതുക്കിക്കളഞ്ഞു. ഒറ്റ ക്ലിക്ക് വിവരങ്ങളുടെ വിസ്മയ ജാലകം തുറക്കപ്പെടുന്നു. കാര്യങ്ങൾ എത്രയോ എളുപ്പമാക്കി. അധിക വായനകൾ വേണ്ട. സമയം ലാഭം. കത്ത് രൂപത്തിൽ കാര്യങ്ങൾ എത്തേണ്ടിടത്ത് വെറും 1-2 സെക്കൻഡിൽ മെസ്സേജുകൾ. വീട്ടിലുള്ളവരോട് മിണ്ടാൻ സമയമില്ലെങ്കിലും ലണ്ടനിലും അമേരിക്കയിലുമുള്ളവരെ കണ്ട് സുഖവിവരങ്ങൾ തിരക്കാനും കഴിയുന്നു. ഇങ്ങനെ കാര്യങ്ങൾ അനായാസേന കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നേറ്റമാണ് ഈ യുഗം സൃഷ്ടിച്ചത്.
0: രാവിലെ ഓഫീസിൽ പോകാനുള്ള മാതാപിതാക്കളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ടുണരുന്ന ഒരു കുട്ടി കിടക്കയിൽ കിടന്ന് കുറച്ചു സമയം കരഞ്ഞു നോക്കി. വേണ്ട ശ്രദ്ധ കിട്ടുന്നില്ല. മാതാപിതാക്കളുടെ മുന്നിലെത്തി വാശിയോടെ കരയുന്നു. എന്നെ ഒന്ന് എടുക്കൂ, ഒന്ന് ആശ്വസിപ്പിക്കൂ. ഇതെല്ലാമാകാം ആ കരച്ചിലിന്റെ ലക്ഷ്യം. തിരക്കിട്ട ജോലിയിൽ കരച്ചിലകറ്റാൻ ആദ്യം കാണിച്ച എളുപ്പവഴി തുടക്കത്തിൽ കുറച്ച് സമയം, പിന്നെ പിന്നെ അത് ആഹാരം കഴിപ്പിക്കുന്ന സമയം, കളിക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, അങ്ങനെ എല്ലാമായി മാറുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയോ മണമോ, എന്തിന് എന്താണ് ആഹാരം എന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് കുട്ടി അത് കഴിക്കുന്നത്. കളിക്കാൻ കൂട്ടുകാരില്ലാതെ മുതിർന്നവരെ ശല്യം ചെയ്യുമ്പോൾ അവിടെയും എളുപ്പം, ഫോണിലെ കാർട്ടൂണുകൾക്കൊപ്പം കളിക്കാൻ തന്നെ. ഇത്തരത്തിൽ യാന്ത്രികത വേട്ടയാടുന്ന ഇടങ്ങൾ, അവിടെ ചിന്തകളുടെ വൈവിധ്യങ്ങളില്ല. താരാട്ടുപാട്ടിന്റെ ഈരടികൾ കേട്ട് ഉറങ്ങേണ്ടിടത്ത് റീലുകളിൽ സ്ക്രീനിൽ കണ്ണം നട്ട് എപ്പോഴൊക്കെയോ ഉറങ്ങിപ്പോകുന്നു. ഇങ്ങനെയാണ് വേണ്ട രീതിയിൽ ശ്രദ്ധ ലഭിക്കാത്ത കുട്ടികൾക്ക് ഒരു ദിനം കടന്നു പോകുന്നത്. ദിനചര്യ പോലെ ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. കരച്ചിലകറ്റാൻ രക്ഷകനായവൻ പിന്നീട് ശിക്ഷകനായി മാറുന്ന സ്ഥിതി. ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്ന ഓരോ ബാല്യത്തിനും നമുക്ക് എന്താണ് പകരം നൽകാനാവുക? അതിരിക്കട്ടെ, നിങ്ങളുടെ കുട്ടി ഇന്ന് എത്ര മണിക്കൂർ സ്ക്രീൻ നോക്കി?
1: അമ്മിഞ്ഞപ്പാൽ കുടിക്കേണ്ട വായിൽ നിന്ന് ആദ്യം വരുന്ന വാക്ക് കോക്കോമെലൻ. അമ്മ എന്ന് വിളിക്കും മുമ്പ് അലക്സ എന്ന് വിളിക്കാൻ പഠിക്കുന്നു. ഇന്നത്തെ കുട്ടികളുടെ ഭാഷ ഡിജിറ്റലാണ്. കണ്ണീരിന് ഇമോജി, സന്തോഷത്തിന് ലൈക്ക്, ദേഷ്യത്തിന് ഫയർ ഇമോജി, സ്നേഹം പറയാൻ ഒരു ഹാർട്ട്. ടൈപ്പ് ചെയ്യാൻ മടിയാണ്. കുട്ടികൾക്ക് ഇന്ന് 3 ഭാഷ: മലയാളം, ഇംഗ്ലീഷ്, ഇമോജി. കത്തുകളിലെ പ്രിയപ്പെട്ട എന്ന വാക്ക് ഹായ് ആയി. എന്ന് സ്വന്തം എന്നത് സെൻഡ് ഫ്രം ഐഫോണായി. വികാരങ്ങൾ 280 ക്യാരക്ടറിൽ ഒതുങ്ങി. ടൈപ്പിംഗ് എന്ന ഫോണിൽ

0: കണ്ടാൽ തന്നെ ക്ഷമ നശിക്കുന്നു. സീനായിട്ടും റിപ്ലൈ വന്നില്ലെങ്കിൽ ലോകമിടിഞ്ഞു വീണ പോലെ. 2026 പഠനം 10 വയസ്സുള്ള 37% കുട്ടികൾക്കും ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട്. 24% പേർക്ക് ഇൻസ്റ്റാഗ്രാം. സോഷ്യൽ മീഡിയയിൽ ഇത്തരം അക്കൗണ്ടുകളൊക്കെ എടുക്കണമെങ്കിൽ 13 വയസ്സ് ആകണമെന്ന നിയമം ആർക്കറിയാം? ഇത് വളർച്ചയാണോ അതോ വളച്ചൊടിക്കലോ? സ്ക്രീനിങ്ങിന്റെ അധിക ഉപയോഗം കുട്ടികളിൽ ശാരീരിക പ്രവർത്തനം കുറയ്ക്കുന്നു. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ശാരീരിക പ്രവർത്തനം വേണ്ടിടത്താണിത്. 90% പഠനങ്ങളും കുട്ടികളിലെ ഈ പ്രവണതയെ കൂടുതൽ ശരിവയ്ക്കുന്നതാണ്. കുട്ടികളിലെ മാനസിക വികസനശേഷി, ഉറക്കം, സ്കൂൾ പെർഫോമൻസ് ഇവയെല്ലാം ഇത് പ്രതിസന്ധിയിലാക്കുന്നു.
1: കഴിഞ്ഞ 23 വർഷമായി അധ്യാപന രംഗത്തുള്ള ഒരാളെന്ന നിലയിൽ 2 തലമുറകളുടെ മാറ്റങ്ങളെ തൊട്ടറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ജനിച്ചപ്പോഴേ കൈകളിൽ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുമായി വളർന്ന ജെൻസി കുട്ടികളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്.
2: അധ്യാപികയായ അനില പി നായർ.
1: അവരുടെ മുൻപിൽ വലിയ സാധ്യതകളുടെ ലോകമാണുള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫ്രീലാൻസിങ്ങും കണ്ടന്റ് ക്രിയേഷനും ഡിസൈനിങ് വീഡിയോഗ്രാഫി ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുന്ന കുട്ടികൾ ഇന്നുണ്ട്. ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേർതിരിവുകളൊന്നുമില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് മനസ്സ് അവർക്കുണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്നാല് ഇതിന്റെ മറുപുറം നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവുമുണ്ട്. പണ്ടൊരിക്കലും നമ്മൾ വാങ്ങി നൽകിയ ഫോണുകൾ ഇന്ന് കുട്ടികളുടെ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവയുടെ രസം പിടിച്ച കുട്ടികൾക്ക് സ്കൂളിൽ എത്ര രസമായിട്ട് നമ്മൾ ക്ലാസ് എടുത്താലും ഇന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവര്. അപ്പോൾ ഗുരുവിനെ ദൈവത്തെ പോലെയൊക്കെ കണ്ടിരുന്ന പഴയ തലമുറയിലെ കുട്ടികളൊന്നും അല്ല ഇന്നുള്ളത്. അവർ സ്വന്തം സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും ഒക്കെ മുൻഗണന നൽകുന്നവരാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താല് പഴയ രീതിയിലുള്ള കർശനമായ അച്ചടക്ക രീതികളൊന്നും ഇന്നത്തെ തലമുറയിൽ ഫലപ്രദമല്ല. അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ നമ്മളെ ഒന്ന് കേൾക്കാൻ പോലും അവര് തയ്യാറാകത്തുള്ളൂ. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തോടെ വലിയൊരു വിഭാഗം കുട്ടികൾ ഇന്ന് വായനയിൽ നിന്ന് വളരെയധികം അകന്നുപോയിട്ടുണ്ട്. പാഠപുസ്തകം പോലും വായിക്കുവാൻ അവർക്ക് ഇന്ന് താല്പര്യം ഇല്ല. വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള പഠനമാണ് അവരിന്ന് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഡിജിറ്റൽ ആൻഡ് വിഷ്വൽ ലേണിങ്ങും മൈക്രോ ലേണിംഗ് AIയുടെ സഹായത്തോടെയുള്ള പഠനവും അതിലൂടെയൊക്കെയാണ് ഇന്ന് അവർ പരീക്ഷയെ നേരിടുന്നത് തന്നെ. ചുറ്റു നടക്കുന്ന കാര്യങ്ങളൊന്നും അവര് ശ്രദ്ധിക്കുന്നില്ല, അറിയുന്നില്ല. വീടിന്റെ ഒരു മുറിക്കുള്ളിൽ അടച്ചിരുന്ന് ഓൺലൈൻ ഗെയിമുകളിലും ഒക്കെ മുഴുകിയിരിക്കുന്ന അതിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ വളരെയേറെ ഉണ്ടെന്ന്. അവർ ഹൃദയം കൊണ്ട് സംസാരിക്കുകയോ വൈകാരികമായിട്ട് പ്രതികരിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു തണുപ്പൻ മനോഭാവം അവരുടെ ഒരു മുഖമുദ്രയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറെ കുട്ടികൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. സാങ്കേതിക വിദ്യയുടെ ഈ ഒരു ബന്ധനങ്ങൾ പലപ്പോഴും കുട്ടികളെ ലഹരിയുടെയും വഴിതെറ്റലുകളുടെയും ഒക്കെ ചതിക്കുഴിയിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് നമ്മൾ. മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കൊപ്പം അതിവേഗം സഞ്ചരിക്കുന്ന പുതിയ തലമുറ, എന്നാ മാറ്റത്തെ ഭയത്തോടെ നോക്കിക്കണ്ട് അതിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പഴയ തലമുറ, ഇവ തമ്മിൽ വലിയൊരു വിടവ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. വിടവ് നികത്തി കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ടത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. വെറുതെ പാഠങ്ങൾ പഠിപ്പിച്ച് തീർക്കുന്നതിനപ്പുറം സോഷ്യൽ മീഡിയയുടെ ഡിജിറ്റൽ ലോകത്തിന്റെയും ഒക്കെ ചതിക്കുഴികളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാനായിട്ട് അധ്യാപകർക്ക് ഇന്ന് സാധിക്കണം.
3: എക്കണോമിക് സർവേ 2026 പറയുന്നു, ഡിജിറ്റൽ അമിത ഉപയോഗം വൈകാരിക ക്ഷേമത്തെ ബാധിക്കുന്നു. ശാരീരിക പ്രവർത്തനം കുറഞ്ഞതിനാൽ ചെറുപ്പത്തിലെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നു. 10 വയസ്സിൽ പ്രമേഹം, 12 വയസ്സിൽ നടുവേദന, 15 വയസ്സിൽ ഉറക്കഗുളിക, 18 വയസ്സിൽ കണ്ണട. ഇതാണ് ഡിജിറ്റൽ യുഗം കുട്ടികൾക്ക് കൊടുത്ത ഗിഫ്റ്റ്. ഇനി ശാരീരിക അവസ്ഥ നോക്കിയാലോ? 8 മണിക്കൂർ സ്ക്രീൻ, കഴുത്ത് 45 ഡിഗ്രി കുനിഞ്ഞിരിക്കും. അതിനെ ഡോക്ടർമാർ വിളിക്കുന്നത് ടെസ്റ്റ് നെക്ക് എന്നാണ്. വിരൽ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ട്രിഗർ ഫിംഗർ. കണ്ണാണെങ്കിലോ വരണ്ട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമായി മാറുന്നു. സൂര്യനെ കാണാതെ വൈറ്റമിൻ ഡി കുറവ്, എല്ല് പൊടിയും. ഇനി മാനസികാരോഗ്യമോ? സ്ക്രീൻ

നോക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ അടിക്കും. അതൊരു ലഹരിയാണ്. ലൈക്ക് വന്നാൽ ഹാപ്പി, ലൈക്ക് കുറഞ്ഞാൽ ഡിപ്രഷൻ. ഫിൽട്ടറിട്ട ഫോട്ടോ കണ്ട് സ്വന്തം മുഖം വെറുക്കുന്ന 13 വയസ്സുകാരി ബോഡി ഷെയ്മിംഗ് എന്ന വാക്ക് അവൾ പഠിക്കുന്നത് കമൻ്റ് ബോക്സിൽ നിന്ന്. പബ്ജിയിൽ തോറ്റതിന് സ്വന്തം അച്ഛനമ്മമാരെ കൊന്ന 22 വയസ്സുകാരൻ. വർഷം 20,000 കുട്ടികൾ ഡിജിറ്റൽ അഡിക്ഷൻ കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ടത്രേ. 20,000 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 55 കുട്ടികൾ, ഒരു സ്കൂൾ ബസ് നിറയെ കുട്ടികൾ, അതും എല്ലാ ദിവസവും.

0: വായിച്ചും ചിന്തിച്ചും കളിച്ചും വളരേണ്ട ബാല്യകാലങ്ങൾ ഇന്ന് സഞ്ചാരപാതയാകെ തിരിഞ്ഞു. മൊബൈൽ ഗെയിമുകൾ തീർത്ത വിസ്മയ ലോകത്തിന് അടിമകളായി പോകുന്ന കുരുന്നുകൾ. അവിടെ ചിന്താശേഷിയില്ല, സർഗാത്മകതയില്ല, തികച്ചും ഒരു യാന്ത്രികത. മൈതാനങ്ങളിലെ ഒത്തുകൂടലും കളികളുമെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാൻ പണിപ്പെടുകയാണ്. കണ്ടത്തിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? കണ്ടമോ? എന്താ കണ്ടം? അത് വയലുകൾ. എന്താ വയലുകൾ? ചോദ്യം ഒന്നിൽ നിന്നും നീണ്ടുപോകുന്നു. പിന്നെ നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? അതാണ് ഇന്നത്തെ അവസ്ഥ. കുട്ടികളെ അടക്കിയിരുത്താൻ ഇപ്പോൾ മൊബൈൽ മതി. അനുസരണയുള്ള പാവകളെ പോലെ അവർ അതിനു മുന്നിൽ ഇരിക്കുന്നു. ആഹാരം കഴിപ്പിക്കാൻ, കളിപ്പിക്കാൻ, എന്തിന് ഉറക്കാൻ പോലും റീലുകൾ ചെയ്യുകയാണ്. ഒരു ഡിജിറ്റൽ മാധ്യമം ഇത്രയേറെ സ്വീകാര്യതയോടെ മുന്നേറുന്നുണ്ടെങ്കിൽ അതിൽ അത്രമാത്രം അപകടം ഒളിഞ്ഞിരിക്കുന്നു എന്ന വസ്തുതയും നാം അറിയാതെ പോകരുത്. യാന്ത്രികതയാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ബാല്യത്തിനും ഇന്ന് സഹനശേഷിയുടെ കരുത്തില്ല. പലപ്പോഴും നിസ്സഹായത സൃഷ്ടിക്കുന്ന ഉൾവലിച്ചിലിൽ അപകടങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എടുത്തുചാടുകയാണ് ഇന്നത്തെ കുട്ടികൾ.
1: ഈ മുതിർന്നവരുടെ ബാല്യകാല ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും പറയാനുള്ളത് മഴയത്ത് കടലാസ് തോണി കളിച്ചതും വൈകുന്നേരങ്ങളിലും തൊടിയിലും പറമ്പിലും ഓടിക്കളിച്ചതും അല്ലെങ്കിൽ മുത്തശ്ശി കഥകൾ കേട്ട് ഉറങ്ങിയതും ഒക്കെ അതൊരു നല്ല ലോകമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യും.
2: സൈക്കോളജിസ്റ്റായ എൽ.ആർ. മധുചൻ,
1: മുതിർന്നവരെ സംബന്ധിച്ച് ആ പഴയകാലം ഒരു നല്ല ലോകം തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളെ അതേപടി തന്നെ കടലാസ് തോണി കളിക്കാനും തൊടിയിലും പറമ്പിലും ഓടി കളിക്കാനും അങ്ങനെയാണ് ബാല്യം എന്ന് അവരോട് നിഷ്കർഷിക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് അപാകതകളുണ്ട്. ഒരു നീല വെളിച്ചത്തിൻ്റെ ചതുരക്കൂട്ടിനുള്ളിൽ, അതായത് നമ്മുടെ സ്മാർട്ട് ഫോണുകളുടെ തിളങ്ങുന്ന സ്ക്രീനിൽ ഇന്നത്തെ ബാല്യം ഒതുങ്ങിപ്പോയി എന്നാണ് നമ്മൾ പരാതി പറയുന്നത്. അതുകൊണ്ടാണ് ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമുക്ക് ഗൗരവമായി ചിന്തിക്കേണ്ടത്. അമിതമായ ഫോൺ ഉപയോഗം എന്ന് നമ്മൾ പറയുന്നല്ലോ, അപ്പം അതിൽ തന്നെ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം മിതമായി ഫോൺ ഉപയോഗിക്കണം എന്നുള്ളത്. ഫോൺ ഉപയോഗിക്കാതെ ഒരു പുതിയ തലമുറ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കാരണം ഫോണെന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഡിവൈസാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് ആ തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. അപ്പം പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് അമിതമായി ഉപയോഗിക്കാതെ നോക്കുക, അതിനാവശ്യമായ ഒരു അവബോധം അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാത്തിടത്തോളമാണ് ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാവുന്നു, കഴുത്തുവേദന ഉണ്ടാവുന്നു, വ്യായാമമില്ലായ്മ മുതലുള്ള അമിതവണ്ണം ഉണ്ടാകുന്നു, ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നു. ഇതൊക്കെ മാനസികാരോഗ്യത്തിൽ വളരെ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മണിക്കൂറുകളോളം ഗെയിമുകളിലും റീലുകളിലും മുഴുകിയിരിക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷി, അതായത് അറ്റൻഷൻ സ്പാൻ എന്ന് പറയും, അത് വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, വാശി പിടിക്കുക, ക്ഷമയില്ലായ്മ, പിന്നെ ഫോൺ മാറ്റിവെച്ചാലുണ്ടാകുന്ന ഒരു പരിഭ്രാന്തിയൊക്കെ ഉണ്ട്. അതിനെ പറയുന്ന നോമോഫോബിയ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഇന്ന് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ പരിഭ്രാന്തി പെട്ടെന്ന് ചില ആത്മഹത്യാ പ്രവണതകളിലേക്കോ ആത്മഹത്യാ ചിന്തകളിലേക്കോ ഒക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മറന്നു പോകരുത്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് പാരൻസ് അല്ലെങ്കിൽ ഒപ്പമുള്ള മുതിർന്നവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഉമ്മറത്തോ ഭക്ഷണത്തിൻ്റെ ആ തീന്മേശയിലൊക്കെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒപ്പം ഇരിക്കുന്നുണ്ട്, പക്ഷെ ആരും തമ്മിൽ സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും കണ്ണുകൾ സ്വന്തം ഫോണുകളിലാണ്. പിന്നെ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന പുസ്തക വായനയാണ്. ഈ പുസ്തകമെന്ന് പറയുന്നത്,

0: ആ ടൂള് തന്നെ വേണമെന്നില്ല. ഡിജിറ്റലായിട്ട് വായിച്ചാലും മതിയാവും. ഭാവനയും ചിന്താശേഷിയും വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ മറ്റ് പല സുഖം തരുന്ന കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോകും എന്നുള്ളതാണ്.
1: ഒരേ വീട്ടിൽ നാല് പേർ, നാല് മുറി, നാല് ഫോൺ, നാല് ലോകം. ഒരേ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടും സംസാരിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. ചോറ് വിളമ്പിട്ടുണ്ട് എന്ന് അമ്മ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും. എല്ലാവരും തംസപ്പ് ഇമോജി ഇടും. പിന്നെ എഴുന്നേറ്റ് വന്ന് ആഹാരം കഴിക്കും. ആരോടും വേണ്ടില്ല. ഇത് കുടുംബമാണോ അതോ വൈഫൈ കണക്റ്റഡ് ഡിവൈസസ് ആണോ? 2024 NCERB ഡേറ്റ ഇങ്ങനെ പറയുന്നു. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ 96.6% കേസിലും പ്രതി അറിയുന്ന ആളാണ്. അതിൽ ഓൺലൈൻ ഫ്രണ്ട് എന്ന വിഭാഗമാണ് ഏറ്റവും കൂടുതൽ, 22,308 കേസുകൾ. ഫ്രണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയി. ഒരിക്കലും കാണാത്ത, ശബ്ദം പോലും കേൾക്കാത്ത ഒരാൾക്ക് നമ്മുടെ കുട്ടി വീട്ടിലെ ഫോട്ടോ അയക്കുന്നു, വീടിൻ്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു, ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടേ ഉറങ്ങൂ. അമ്മ അടുത്ത് കിടക്കുമ്പോഴും കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫോണിലാണ്. ഡിജിറ്റൽ യുഗം തന്ന ലോകം വലുതാണ്, പക്ഷേ നമ്മുടെ വീടുകൾ ചെറുതായിപ്പോയി.
2: എന്താണ് ഇവിടെ സംഭവിച്ചത്? ജനറേഷൻ ഗ്യാപ്പോ? കുടുംബ ബന്ധങ്ങൾ പോലും ഉലയുന്ന തരത്തിലുള്ള വിള്ളലുകൾ സൃഷ്ടിക്കാൻ ഈ തലമുറ മാറ്റം കൊണ്ട് കഴിഞ്ഞു. വിവര സാങ്കേതിക വിദ്യയുടെ അഭിമാന നേട്ടങ്ങളിൽ ഡിജിറ്റൽ യുഗവും സ്ഥാനം പിടിച്ചു. ലോകത്തെവിടെയിരുന്നും നമുക്ക് എന്ത് നിയന്ത്രിക്കാം? എല്ലാം അഭിമാന നിമിഷങ്ങൾ. എന്നാൽ നമ്മൾ കാണാതെ പോയത് വളർന്നു വരുന്നൊരു ബാല്യത്തെയാണ്. ഡിജിറ്റൽ മുന്നേറ്റത്തിന്റെ കുത്തൊഴുക്കിൽ അവരും ഭാഗമായി, അല്ലെങ്കിൽ ഭാഗമാക്കി. തിരക്ക് പിടിച്ച ജീവിതത്തിൽ കുട്ടികളോടുള്ള സമീപനങ്ങളിലും മാറ്റങ്ങൾ വന്നു. സെൽഫോൺ ജീവിതങ്ങൾ തീർക്കുന്ന സെൽഫിഷ് യുഗത്തിലാണ് ഇന്നത്തെ ജനറേഷൻ. മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചറിയാൻ, ചിന്തിക്കാൻ, എന്തിന് വായന പോലും ഇന്നത്തെ ജനറേഷന് അന്യം നിന്നു പോകുന്നു. കവി പറഞ്ഞ പോലെ, നേരമില്ലുണ്ണിക്ക് നേരമില്ല, നേരം പോ കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിന്റെ തോളിലൊന്നേറുവാൻ, മാവിലൊന്നാടുവാൻ നേരമില്ല. അധിക സമയവും സ്ക്രീനിൽ ചെലവഴിക്കാനും പബ്ജി ഗെയിമിംഗിൽ റാങ്ക് കയറ്റാനും ശ്രമിക്കുമ്പോൾ സ്വന്തം റാങ്കിനെപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. അറിഞ്ഞുകൊണ്ട് ഡിജിറ്റൽ യുഗത്തിന് അടിമകളാകുന്ന ഒരു വശം, സാഹചര്യവും സമയവും പാഴാക്കുന്നവർ. ഇനി മറ്റൊരു വശമുണ്ട്, ട്രെൻഡിങ്ങിനനുസരിച്ച് മാറ്റപ്പെടുന്നവർ. അറിയില്ലെന്ന് പറഞ്ഞാൽ സമൂഹം എന്ത് കരുതും, ഞാനും അതിനൊപ്പം മുന്നേറണം എന്ന വാശിയിൽ അടിമകളാകുന്നവർ.
3: ഞാൻ വേദഭദ്ര, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളുടെ ജനറേഷൻ എപ്പോഴും ഫോണിലാണെന്ന് ഒരു പരാതിയുണ്ട്. പക്ഷേ ഫലപ്രദമായി ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. സാങ്കേതിക വിദ്യക്ക് നെഗറ്റീവും പോസിറ്റീവുമായ വശങ്ങളുണ്ട്. പുതുതലമുറ എപ്പോഴും ഫോണിലെ നെഗറ്റീവ് സൈഡ് മാത്രം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരു വാസ്തവവും ഇല്ല. മൊബൈൽ ഫോണിലാണ് എൻ്റെ ഡാൻസും ക്ലാസ്സും സ്കൂളിലെ നോട്ട്സും എല്ലാം സേവ് ചെയ്തിരുന്നത്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കാണുന്നതും ഫോണിലൂടെയാണ്. സാങ്കേതിക വിദ്യ ഏറ്റവും പുരോഗമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ചവർ ആയതുകൊണ്ട് ഞങ്ങൾ അതുമായി ഏറെ പൊരുത്തപ്പെടുന്നു. ഓൺലൈൻ ക്ലാസ്സും ഡിജിറ്റൽ പേയ്മെന്റും ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ഇപ്പോൾ ജീവിക്കുന്ന ഒരു തലമുറയ്ക്കും ചിന്തിക്കാൻ കഴിയില്ല.
1: ഇന്ന് സമൂഹത്തിൽ കുട്ടികളിൽ ഏറിയ ശതമാനവും അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് കാരണവും ഡിജിറ്റൽ പിറവി തന്നെ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2020 ശേഷം സെൽഫോണിൻ്റെയും മറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങളുടെയും അതിപ്രസരണ വലയത്തിലകപ്പെട്ടത് ഏകദേശം 50%-ത്തിലധികം കുട്ടികളാണ്. അവയിൽ തന്നെ നഗരങ്ങളിലെ 49% കുട്ടികളും, അതായത് 9 മുതൽ 17 വയസ്സ് വരെയുള്ളവർ, ദിവസവും 3 മണിക്കൂറിൽ കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ ചെലവഴിക്കുന്നു. അതിൽ ഡിജിറ്റൽ അഡിക്ഷന് സാധ്യതയുള്ള പെരുമാറ്റം കാണിക്കുന്നവർ

0: ും എത്രയോ കൂടുതലാണ്. ഉറക്കക്കുറവ്, അമിത വാശി, പഠിതത്തിൽ പിന്നാക്കം എന്നിവയാണ് ഡിജിറ്റൽ അഡിക്ഷന്റെ ലക്ഷണങ്ങളായി പഠനങ്ങൾ പറയുന്നത്.
1: ഞാൻ സഹദേവൻ വിജയൻ, സൈബർ സുരക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചേർത്ത സ്വദേശിയായ ഒരു രക്ഷിതാവ്.
2: നമ്മുടെ വീടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാലറിയാം, ഇന്ന് കുടുംബങ്ങളിലെ ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരിക്കുന്ന പരസ്പരം സംസാരിക്കുന്ന നിമിഷങ്ങൾ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. എല്ലാവരും അവരവരുടെ ഡിജിറ്റൽ ലോകങ്ങളിലേക്ക്, സ്വന്തം സ്ക്രീനുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇവരുടെ ലോകത്തെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞു സ്ക്രീനുകൾക്കപ്പുറം പലപ്പോഴും സ്വന്തം ചുറ്റുപാടിലെ കാര്യങ്ങളിൽ വലിയ താല്പര്യമോ ഉത്തരവാദിത്തമോ ശ്രദ്ധയോ ഇവർക്കൊന്നും കാണാറുമില്ല. അതേസമയം ലോകത്തിൻ്റെ ഏതോ കോണിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഇവർ അമിതമായി ആകുലപ്പെടുകയും ചെയ്യുന്നത് കാണാം. ഏറ്റവും സങ്കടകരമായ കാര്യം കുട്ടികളിൽ കണ്ടുവരുന്ന അക്ഷമയും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ശ്രദ്ധയുമാണ്. അവരുടെ അറ്റൻഷൻ സ്പാൻ വല്ലാതെ ചുരുങ്ങി വരുന്നുണ്ട്. ക്ലാസ് മുറികളിലെ അധ്യാപനം, പ്രസംഗങ്ങൾ, പുസ്തക വായന, ഇതൊക്കെ അവർക്കിന്ന് അസഹനീയമായി മാറിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം റിസൾട്ട് തരുന്ന ഷോർട്സ്, റീൽസ്, ഓൺലൈൻ ഗെയിമുകൾ എന്നിവയോടാണ് അവർക്ക് പ്രിയം. ഇത് കുട്ടികളുടെ സർഗാത്മകതയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ്. പല വീടുകളിലും കരയുന്ന കുഞ്ഞുങ്ങളെ അടക്കി നിർത്താൻ മാതാപിതാക്കൾ കൊടുക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. വ്യക്തികൾക്കിടയിലുള്ള പരസ്പരാശ്രയം പഠിക്കേണ്ട കുഞ്ഞു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ തുടങ്ങുന്ന മൊബൈൽ യൂസർ ഇൻട്രാക്ഷനുകൾ കുട്ടികളിൽ വ്യക്തിത്വ വൈകല്യങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് വായിച്ചതോർക്കുന്നു. ഇത്തരം പ്രത്യാഘാതങ്ങളെ ഒരു പരിധിവരെ മനസ്സിലാക്കി പല രക്ഷിതാക്കളും മൊബൈൽ ഉപയോഗം നിയന്ത്രിച്ചിരുന്ന അവസരത്തിലായിരുന്നുവല്ലോ കോവിഡും ഓൺലൈൻ ക്ലാസ്സുകളും വന്നത്. അങ്ങനെ പഠനത്തിനായി നമ്മൾക്ക് തന്നെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് പഠനത്തിനപ്പുറം അവർ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കുക രക്ഷിതാക്കൾക്ക് ഒട്ടും തന്നെ എളുപ്പമല്ല. ചില വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നത് നിയമവിരുദ്ധമാക്കുകയോ ശക്തമായി നിയന്ത്രിക്കുകയോ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തമാണ് ഇതെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയെപ്പോലെ ഇത്രയും വലിയ ജനസംഖ്യയും ഉപഭോക്താക്കളുമുള്ള രാജ്യത്തിന് എന്തുകൊണ്ട് ഇതിനായി നമ്മുടേതായ ഒരു പോളിസി ഉണ്ടാക്കിക്കൂടാ? മൊബൈൽ നിർമ്മാതാക്കൾ കുട്ടികൾക്കായി പ്രത്യേകം ചൈൽഡ് ഫ്രണ്ട്ലി ഫോണുകളും OS വേർഷനുകളും നിർമ്മിക്കാൻ നിർദ്ദേശിക്കണം. സോഫ്റ്റ്വെയർ രംഗത്തെ അധികായരായ നമ്മുടെ രാജ്യത്തിന് ഇത് അനായാസം നടപ്പാക്കാവുന്നതേ ഉള്ളൂ. പേരൻ്റൽ കൺട്രോളുകളും AI സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് അനാവശ്യ കോണ്ടന്റുകൾ തടയാനും ഫോൺ അറിവ് നേടാനുള്ള ഒരു പഠന സഹായിയായി മാത്രം പ്രവർത്തിക്കാനും സാധിക്കുന്ന സംവിധാനങ്ങൾ നിർബന്ധമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയട്ടെ.
0: ലോകാരോഗ്യ സംഘടന ഇങ്ങനെ പറയുന്നു, 2 വയസ്സിൽ താഴെ സ്ക്രീൻ പാടില്ല. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ദിവസവും 1 മണിക്കൂർ മാത്രം. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പരമാവധി 2 മണിക്കൂർ. കുട്ടികളിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും ഈ കാലയളവിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2018 232 സൈബർ കേസുകൾ എന്നതിൽ നിന്നും 2022 ആയപ്പോഴേക്കും 1823 ഏകദേശം 8 മടങ്ങ് വർധനവ്. 2024 NCRB ഡേറ്റ പ്രകാരം കുട്ടികൾക്കെതിരായ 10 സൈബർ കുറ്റകൃത്യങ്ങളിൽ 9 കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്നും 92 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
3: മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്ന കവിവചനം തിരുത്തിപ്പാടുന്ന കാലമാണിത്. മാതാപിതാക്കളോടുള്ള സാമീപ്യത്തെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ അനുഭവിച്ചറിയുന്നത്, അടുക്കുന്നത് നവമാധ്യമങ്ങളോടാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവർ കേട്ട് ശീലിച്ച ഡിജിറ്റൽ യുഗത്തിന്റെ വേഗത, അത് മാതാപിതാക്കളുടെ സാമീപ്യത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ അതിലേക്ക് അവരെ അടുപ്പിക്കുന്നു. പിറന്നു വീണ് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവരത് കണ്ടു തുടങ്ങുകയല്ലേ. ചിരിക്കാൻ പഠിപ്പിക്കുന്നതും ഇണങ്ങാനും പിണങ്ങാനും കരയാനും പിന്നെ പിന്നെ ചിന്തിക്കുന്നതുപോലും അത് കണ്ടുകൊണ്ട് തന്നെ. ആഡംബര ജീവിതത്തിന്റെ മേലങ്കി അണിഞ്ഞവരാണ് ഇന്നത്തെ ജനറേഷൻ. ലഭ്യമാകുന്ന എല്ലാ റിസോഴ്സിനെയും അവർ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. എന്താണ് അവരുടെ ആവശ്യം, അത് അവർ വിരൽത്തുമ്പിൽ സാധിച്ചെടുക്കുന്നു. പിന്നെ എന്തിനവർ തിരിഞ്ഞു ചിന്തിക്കണം?
0: ആശയങ്ങൾ പങ്കിട്ട് വീടുകൾ കളിചിരികളുടെ പൂന്തോട്ടമാക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. യാന്ത്രികതയിൽ

0: നെട്ടോട്ടമോടുന്ന മുതിർന്നവരെ കണ്ട് പഠിക്കാനല്ലേ ഇന്നത്തെ ബാല്യത്തിന് കഴിയൂ. അവരോട് സംവദിക്കാനും സമയം ചെലവിടാനും സമയം കണ്ടെത്താതെ ആകുമ്പോൾ അവരും പതിയെ അതിലേക്ക് കടക്കുന്നു. സ്വന്തമായ കാഴ്ചപ്പാടുകളിൽ സംവദിക്കാനും കാര്യങ്ങൾ ലാഘവത്തോടെ ഉൾക്കൊള്ളാനും അവരെ പ്രാപ്തരാക്കുകയാണ് മുതിർന്നവർ ചെയ്യേണ്ടത്. ഡിജിറ്റൽ മാധ്യമങ്ങളിൽ അകപ്പെട്ടുപോയ കുട്ടികളുടെ മേൽ തങ്ങളുടെ സ്വപ്നങ്ങൾ കൂടി അടിച്ചേൽപ്പിച്ച് അവരെ കൂടുതൽ മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിടാതെ വ്യക്തമായ ആശയ രൂപീകരണങ്ങൾക്ക് വേദികൾ ഒരുക്കുക. പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കാനുള്ള കരുത്ത് പകരുക.
1: ഇതിന് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
2: എല്ലാർ മധുചൻ,
1: അതിന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മനഃശാസ്ത്രപരമായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഡിജിറ്റൽ ഡീടോക്സ് അഥവാ നോൺ ഫോൺ ടൈം എന്ന് പറയുന്നത്. ദിവസവും കുറച്ചു സമയമെങ്കിലും വീടുകളിൽ ആരും ഫോൺ ഉപയോഗിക്കുന്നില്ല, അത് നിർബന്ധമായിട്ടൊരു ശീലമാക്കി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ തീൻമേശയ്ക്ക് അരികിലായിരിക്കുന്ന സമയത്ത് ഫോൺ പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നെ കുട്ടികളോടൊപ്പം പുറത്തുപോയി കളിക്കാനും പുസ്തകങ്ങൾ വായിച്ചു നൽകാനും സമയം കണ്ടെത്തുക. കേരളത്തിൽ എത്ര മ്യൂസിയം ഉണ്ടെന്നറിയുമോ? എത്ര പുരാവസ്തു ശേഖരങ്ങൾ ഉണ്ട് എന്നറിയുമോ? എത്ര ശില്പങ്ങൾ ഉണ്ടെന്നറിയുമോ? ഇതൊക്കെ ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പോയി കാണാൻ പറ്റുന്ന ഇഷ്ടംപോലെ മ്യൂസിയങ്ങളുണ്ട്, ഇഷ്ടംപോലെ പുസ്തകോത്സവങ്ങൾ നടക്കുന്നുണ്ട്. കാണിക്കേണ്ടതും അറിയേണ്ടതുമായ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊണ്ട് കാണിക്കാതെ അവർ മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണ് എന്നുള്ളതൊരു വലിയ ചോദ്യമായിട്ടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും അവർക്കൊരു പുസ്തകം സമ്മാനമായി നൽകുക, മൊബൈലിൽ നിന്ന് മാറി കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും അവർക്ക് സമ്മാനമായി നൽകുക. ഇങ്ങനെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ വിചാരിച്ചാൽ കുട്ടികളെ കൃത്യമായി ഒരു ഡിജിറ്റൽ ഡീടോക്സ് ശീലം വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
3: തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ ക്ലിനിക് പ്രവർത്തിക്കുന്നു. ഗെയിം അടിമകളായ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ കേന്ദ്രം. പ്രതീക്ഷയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രജ്ഞത മാർഗരേഖ. ഓൺലൈൻ ക്ലാസ് 30 മിനിറ്റിൽ കൂടരുത്. CBSE സ്കൂളുകളിൽ സൈബർ ഹൈജീൻ ക്ലാസ് നിർബന്ധം. മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. നാളുകളുടെ പുത്തൻ പ്രതീക്ഷകൾ അവരിലും ഊർജം പകരട്ടെ. അപ്പോൾ നമുക്കൊരുമിച്ച് അവരോട് പറയാം, ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം. ഉച്ചയ്ക്ക് തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ട് തലോടും തണുപ്പാകുക. ഇറ്റുവെള്ളത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക. ആപത്തിലൊറ്റയ്ക്ക് നിൽക്കുന്നൊരുത്തന് കൂടെ കരുത്തിന്റെ കൂട്ടാവുക.

0: ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന ആതിര വിജയ്, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, നിർവഹണ സഹായം ധന്യ എം ടി, നിർവഹണം സെവിൻ ജിഹാൻ.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രത്തിനുവേണ്ടി ആർ കെ ദാമോദരൻ വരികളെഴുതി രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും ജാനകിയും പാടിയത്.

മലേഷ്യ വാസുദേവനും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം മൈക്കൽ മദന കാമരാജ്. അടുത്ത ഗാനം വൈദേഹി കാത്തിരന്താൾ എന്ന ചിത്രത്തിനുവേണ്ടി ജാനകി.

0: जरूर सुनिए शाम 4 बजे पिटारा। इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स।
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം സിന്ധു ഭൈരവി.

0: സഞ്ചാരി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ മൃദുൽ ജേക്കബിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് സന്തോഷ് ജനാർദ്ദനൻ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സഞ്ചാരിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പോകുന്നത് ലോകത്തിലെ അതിപ്രശാന്തവും അതിപ്രകൃതി സുന്ദരവുമായ ഒരു സ്ഥലത്തേക്ക് നടത്തിയ യാത്രാവിശേഷത്തെ കുറിച്ച് സംസാരിക്കാനാണ്. അലാസ്ക, മഞ്ഞും മലകളും അനന്തമായി നീളുന്ന റോഡുകളും ആർട്ടിക് സർക്കിളും നോർത്തേൺ ലൈറ്റ്സും മനുഷ്യവാസം പോലും അപൂർവമായ പ്രദേശങ്ങളും ചേർന്ന ഒരു അപൂർവ പ്രദേശം. അവിടേക്ക് യാത്ര നടത്തിയ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീ സന്തോഷ് ജനാർദ്ദനനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം നടത്തിയ അലാസ്കൻ യാത്രാ വിശേഷങ്ങളെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം സന്തോഷ്.
2: താങ്ക് യു മൃദുൽ. മൃദുൽ പറഞ്ഞ പോലെ ഞാനും തിരുവനന്തപുരം സ്വദേശിയാണ്. കുറെ കാലമായിട്ട് ഇവിടെ US താമസം. വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്റെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒരു ട്രിപ്പൊക്കെ പോകാറുണ്ട്.
1: ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, സാധാരണ ഞാൻ അമേരിക്കയിൽ നിന്ന് യാത്ര പോകുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പൊതുവെ അവർ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ ഇപ്പുറത്ത് ജപ്പാനിലേക്കോ യൂറോപ്പിലേക്കോ ഒക്കെ പോകുന്ന യാത്രകളെ പറ്റിയിട്ടാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ അലാസ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയ ഒരു അതിഥി ഞങ്ങൾക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് അലാസ്ക തിരഞ്ഞെടുത്തത്?
2: ഈ ഒരു അപൂർവത തന്നെയാണ് ഒന്നാമത്തെ കാരണം. കാര്യം അധികം ആരും അങ്ങനെ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ എന്നെ അങ്ങോട്ട് പോകാൻ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്ത ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അലാസ്ക എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം വഴിയാണ് ഈ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് ആദ്യമായിട്ട് മനുഷ്യരെത്തുന്നത് തന്നെ. ഈ ബെറിങ് സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കടലിടുക്കുണ്ട്. തണുപ്പ് കാലത്ത് വന്നിട്ട് അത് ഉറഞ്ഞു കിടക്കും. സോ അതുവഴിയാണ് മനുഷ്യർ ആദ്യമായിട്ട് അലാസ്ക വഴി ഈ നോർത്തേൺ അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് നടന്നെത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് ഒരു ഒരു കാരണം. വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ യാത്ര പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഈ ഇൻറ്റു ദ വൈൽഡ് എന്ന് പറയുന്ന സിനിമയും ആ ബുക്ക് വായിക്കുന്നതൊക്കെ. അത് എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എല്ലാ മഹാസമുദ്രങ്ങളും ഒന്ന് ടച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ താമസിക്കുന്നത് തന്നെ ഇന്ത്യൻ ഓഷന്റെ അടുത്താണ്. പിന്നെ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷന്റെ അടുത്താണ്. പിന്നെ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ സിയാറ്റിൽ പോയപ്പോൾ പസഫിക് ഓഷനും തൊട്ടു, അലാസ്കയിൽ ചെന്നിട്ട് ആർട്ടിക് ഓഷനും തൊട്ടു. ഇനി എനിക്ക് ബാക്കിയുള്ളത് രണ്ടെണ്ണമാണ്, സദേൺ അറ്റ്ലാന്റിക് ഓഷനും പിന്നെ അന്റാർട്ടിക് ഓഷനും. അതെന്തെങ്കിലും ഞാൻ പോകും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർത്തേൺ ലൈറ്റ്സ് കാണാനുള്ളൊരു ചാൻസ് ഇക്വേറ്ററിന് അടുത്ത് താമസിക്കുന്ന നമുക്കൊന്നും ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആർട്ടിക് സർക്കിളിനകത്ത് പോയേ പറ്റുള്ളൂ. ഒന്നിൽ നോർവേ പോലത്തെ സ്ഥലത്ത് പോകണം. പക്ഷേ ഞാൻ ഇവിടെ ഓൾറെഡി അമേരിക്കയിലുള്ളതുകൊണ്ട് എനിക്ക് മറ്റു വിസ പ്രശ്നങ്ങളൊന്നുമില്ല അലാസ്കയിലേക്ക് പോകാൻ. അതുകൊണ്ട് ഞാൻ അലാസ്ക ചൂസ് ചെയ്തെന്നുള്ളേ ഉള്ളൂ.
1: അപ്പൊ ഇതിപ്പോ എന്നോട് അമേരിക്കയിൽ നിന്ന് പോയതാണെന്ന് പറഞ്ഞു, പക്ഷേ കേരളത്തിൽ നിന്ന് അലാസ്കയിലേക്ക് പോകണം എന്ന് വിചാരിച്ച എങ്ങനെയാണ് സാധാരണ യാത്ര പ്ലാൻ ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഈ കാലാവസ്ഥ, വസ്ത്രങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിരിക്കണമല്ലോ.
2: അതെ, ബേസിക് ആയിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ US കയറാനുള്ള വിസ വേണം. സാധാരണ ടൂറിസ്റ്റ് വിസ എടുത്തിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരാറുള്ളത് ഇതുപോലത്തെ യാത്രകൾക്കൊക്കെ. അതൊന്ന്. പിന്നെ യാത്ര വരുന്നവർ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിട്ട് വരുന്നതാണെന്നല്ല കാര്യം. അലാസ്കയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു റെന്റഡ് കാർ എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ. അതിന് തയ്യാറായിട്ട് വരിക. പിന്നെ അലാസ്ക കാണാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മിഡ് സെപ്റ്റംബർ ആണ്. മിഡ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കാണ് ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ പവർ വളരെയധികം കൂടുന്നതും. അത് മാത്രമല്ല ഫാൾ സീസൺ അവിടെ നേരത്തെ എത്തും. ഫാൾ സീസൺ ആകുമ്പോഴത്തേക്കാണ് ഈ ഇലകളുടെയൊക്കെ കളറ് മാറി പച്ച മുതൽ ഒരു പർപ്പിൾ വരെയുള്ള ഒരു നല്ലൊരു സ്പെക്ട്രം ഓഫ് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. മനോഹരമായിട്ടുള്ള കാഴ്ചയാണത്. അത് കാണണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പോകണം. മാത്രമല്ല, ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം നമ്മൾ, ഞാൻ തന്നെ യാത്ര പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് 15 മിനിറ്റിൽ ഒരു വെതറാണ് കണ്ടത്. നല്ല വെയിലടിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് മഴ വരും, അത് കഴിഞ്ഞിട്ട് മൂടൽ മഞ്ഞാവും. ഇതെല്ലാത്തിനും നമ്മൾ തയ്യാറായിരിക്കണം. അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളും, അതായത് ഹെവി ജാക്കറ്റുകളും, അത് മാത്രമല്ല റെയിൻകോട്ടുകളും എല്ലാം കൊണ്ടുപോകും. തയ്യാറായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
1: എങ്ങനെയായിരുന്നു സന്തോഷ് അലാസ്കയിലേക്ക് പോയത്? ഇതുപോലെ ഫ്ലൈറ്റ് എടുത്ത് അവിടെ ചെന്ന് കാറിന്റെ അടുത്ത് അങ്ങനെ ഒരു യാത്രയായിരുന്നു?
2: ഞാനിവിടെ USന്റെ നോർത്ത് ഈസ്റ്റേൺ കോർണറിലാണ് ഞാൻ താമസിക്കുന്നത്. ന്യൂജേഴ്സിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് അലാസ്കയിൽ എത്തണമെങ്കിൽ ആദ്യം വെസ്റ്റ് കോസ്റ്റിൽ എത്തണം, അതായത് സിയാറ്റിലിൽ എത്തണം. സിയാറ്റിൽ നിന്ന് വേണം പിന്നെ മുമ്പോട്ട് പോകാൻ. അത് ഒറ്റയടിക്ക് ഞാൻ ആ യാത്ര ചെയ്തില്ല. ഞാൻ സിയാറ്റിൽ വന്നിട്ട് അവിടെ ഒരു 2-3 ദിവസം തങ്ങിയിട്ടാണ് ഞാൻ അലാസ്കയിലേക്ക് പോയത്. പക്ഷെ ആ 2-3 ദിവസം ഞാൻ സിയാറ്റിൽ സിറ്റിയും അതിനടുത്ത് തന്നെയുള്ള കുറച്ച് നല്ല ഇതുപോലത്തെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഉണ്ട്, അവിടെയൊക്കെ ഞാൻ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് സ്നോക്കാൽമി ഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഫാൾസ് ഉണ്ട്. ആ സ്നോക്കാൽമി ഫാൾസ് എന്ന് പറയുന്നത് രാത്രി ടൈമിൽ അവർ ലൈറ്റപ്പ് ചെയ്യും, നല്ല ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്, അതുകൊണ്ട് തന്നെ പുക പോലത്തെ വെള്ളത്തിന്റെ ചാറ്റലുണ്ടാകും. സോ അതിലേക്ക് ഇവർ ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാൻ. സോ അത് കാണാനായിട്ട് തന്നെ നല്ലൊരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടാവും എപ്പോഴും. ഞാൻ പോയ സമയത്ത് അവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ രാത്രി ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല. ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു, ഞാൻ കോട്ടൊന്നും എടുക്കാതെയാണ് പോയത്. എന്നിട്ടും ഓൾമോസ്റ്റ് നിയർ 0°C അവിടെ നിന്നു. കാര്യം ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ശരിക്കും തണുക്കും. ഈവൻ നമ്മള് ജനവാസ കേന്ദ്രത്തിലൊക്കെ സിറ്റിയിലോട്ടൊക്കെ എത്താൻ നേരത്ത് പിന്നെയും കുറെ കൂടെയൊക്കെ വാമായിട്ടുണ്ടാവെങ്കിലും ആ വെള്ളച്ചാട്ടത്തിനടുത്ത് നല്ല തണുപ്പാണ്. അവിടെ സ്നോക്കാൽമി ഫാൾസ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ ക്രിസ്റ്റൽ പീക്ക് എന്ന് പറഞ്ഞ മഞ്ഞ് മൂടിയിട്ടുള്ള മലകളാണ് അവിടെ. റിയലി പീക്ക്, വൺ ഓഫ് ദ ടോളസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ആണ് ഈ ക്രിസ്റ്റൽ പീക്ക് റേഞ്ചസ്. സോ അവിടെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് മൗണ്ടൻ ബൈക്ക് ചെയ്ത് വരാൻ പറ്റും. ആൾക്കാർ മുകളിലോട്ടും പോകുന്നത് തന്നെ ആയിരുന്നു, പക്ഷെ എനിക്ക് മുകളിലോട്ട് ചവിട്ടി കയറാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഞാൻ ഗോണ്ടോല എടുത്തിട്ട് സൈക്കിളും കൊണ്ട് മുകളിൽ പോയി അവിടെ താഴോട്ട് വരുമായിരുന്നു ഞാൻ ചെയ്തത്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്, വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അവിടെ നിന്ന് സിറ്റിക്കകത്ത് തന്നെ, സിയാറ്റിൽ സിറ്റിക്കകത്ത് തന്നെ ഉള്ള മറ്റൊരു സാധനമാണ് ഈ സ്പേസ് നീഡിൽ എന്ന് പറയുന്നത്. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ചില സമയത്ത് കാണിക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു സൂചി പോലത്തെ ഒരു ബിൽഡിംഗ് ആണ്, അതിന്റെ ഏറ്റവും മുകളിൽ ഒരു ഡിസ്ക് പോലത്തെ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടാകും. അവിടെ ആ ഡിസ്ക് പോലത്തെ സ്ട്രക്ചറിന്റെ താഴെ വന്നിട്ട് ഗ്ലാസ് ഫ്ലോർ ഒക്കെ ഉണ്ട്. സോ അവിടെ വന്നിട്ട് ഈ സിയാറ്റിൽ മൊത്തം ആ മെട്രോപൊളിറ്റൻ ഏരിയയുടെ ഒരു ബേർഡ്സ് ഐ വ്യൂ നമുക്ക് കിട്ടും. നല്ല രസമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഈ പസഫിക് ഓഷനിൽ ക്രൂസ് ലൈനേഴ്സ് ഒക്കെ വരുന്നതും അതുപോലെ തന്നെ അവിടുത്തെ പോർട്ടും എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഞാൻ അവിടെ പോയത് വൈകുന്നേരം പോയിട്ട് ഓൾമോസ്റ്റ് രാത്രി ഒരു 10 മണി വരെ ഞാൻ അവിടെ ചിലവാക്കി. അവിടെ തന്നെ മുകളിൽ ചെറിയൊരു റെസ്റ്റോറൻറ്റും പരിപാടിയൊക്കെ ഉണ്ട്. സോ അതൊക്കെ കണ്ടു. പിന്നെ ഈ പസഫിക് ഓഷൻ തൊടാനായിട്ട് ഞാൻ പോയ സ്ഥലമാണ് ആൽക്കി ബീച്ച് എന്ന് പറയുന്ന സ്ഥലം. അതും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ഈ വെള്ളത്തിൻ്റെ നിറം എന്താണെന്ന് അറിയില്ല, നല്ല തെളിഞ്ഞ ഇന്ദ്രനീലക്കല്ല് പോലത്തെ നല്ല ബ്ലൂ കളർ വെള്ളവും നല്ല വൃത്തിയുള്ള മണ്ണും ഒക്കെയാണ്. അവിടെ ഇങ്ങനെ ചവറൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. മേ ബി അതൊരു കൾച്ചറിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ കീപ് ദയർ പ്ലേസസ് റിയലി ക്ലീൻ. സോ അതൊക്കെയാണ് ഞാൻ സിയാറ്റിലിൽ കണ്ടത്. എന്നിട്ട് സിയാറ്റിലിൽ നിന്ന് നമുക്ക് വടക്കോട്ട് വേണം പോകാൻ. സോ അവിടെ നിന്ന് ഞങ്ങൾ ആങ്കറേജ്, സീടാക്ക് എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ആങ്കറേജ് എയർപോർട്ടിലേക്ക് പോയി. ഈ ആങ്കറേജ് എന്ന് പറയുന്ന സിറ്റിയാണ് ഈ അലാസ്കയിലുള്ള ഏറ്റവും വലിയ സിറ്റി, അവരുടെ ക്യാപിറ്റലും അതാണ്. അത് വന്നിട്ട് ഈ പസഫിക് ഓഷന്റെ തീരത്ത് തന്നെയുള്ള ഒരു സിറ്റിയാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് അടുത്തൊരു എയർപോർട്ടിൽ എത്തണം, ഫെയർ ബാങ്ക്സ് എന്ന് പറയുന്ന അലാസ്കയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു സിറ്റിയാണ്. വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈവൻ തിരുവനന്തപുരത്തിന്റെ അത്രയും പോലും വലിപ്പമുള്ള സ്ഥലമല്ല അത്, ചെറിയൊരു സിറ്റിയാണ്. എന്നുവെച്ചാൽ വലിയ കെട്ടിടങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ ആകപ്പാടെ ഞാൻ കണ്ട ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിംഗ് നടന്ന ഒരു 3 നില കെട്ടിടം, അതിന് മുകളിൽ ഞാൻ കണ്ടില്ല അവിടെ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. സോ അത് വന്നിട്ട് ഈ കനേഡിയൻ ബോർഡറിനടുത്തേക്ക് വരുന്ന, അതായത് കിഴക്കോട്ട് പറക്കണം. ആ ഫെയർ ബാങ്ക്സ് എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചിട്ട് ഞങ്ങളുടെ റെന്റ് കാർ ബുക്ക് ചെയ്ത സ്ഥലത്ത് പോയി. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സർപ്രൈസസ് തുടങ്ങുന്നത്. കാര്യം ഞാൻ ഒരു സാധാരണ യാത്രയായിരിക്കും എന്ന് വിചാരിച്ച് ആ കാറ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു നിസാൻ റോഗ് കാറായിരുന്നു. അവിടെ ഈ 4x4 കാറുകൾ മാത്രമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം അവിടുത്തെ വെതറും അതുപോലെ തന്നെ ഈ ഭൂപ്രകൃതിയും എല്ലാം ഇത്തിരി റഗഡാണ്. സോ അത് അവിടെ ഈ സാധാരണ ഈ ചെറിയ കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് 4x4 കാറുകൾ മാത്രമേ അവിടെ യൂസ് ചെയ്യാറുള്ളൂ. അതിലും ഈ വാക്കി ടോക്കിയൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് എനിക്ക് സംശയം ഉണ്ടായി. അപ്പോഴാണ് ആ അവിടെ ഉണ്ടായിരുന്ന റെന്റ് കാറിന്റെ ആൾ ഞങ്ങൾക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെയർ ബാങ്ക്സിൽ നിന്ന് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ സിറ്റി വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ

0: നമുക്കുള്ളത് ഒരു നത്തിങ്നെസ് ആണ്, ഒന്നുമില്ല. സിറ്റികളോ ടൗണുകളോ ഹ്യൂമൻ സെറ്റിൽമെന്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങ് മൊബൈൽ കവറേജ് കിട്ടില്ല. സോ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസിയോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ പാടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ വാക്കി ടാക്കീസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ അതുവഴി പോകുന്ന ഓയിൽ ട്രക്കുകളൊക്കെ ഉണ്ട്. ആ ട്രക്കുകളോ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന മറ്റു കാറുകളോ ആരെങ്കിലും നിർത്തി നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവര് പോയി ഇപ്പൊ പാരാമെഡിക്സിന് അങ്ങനെ വിളിക്കണമെങ്കിൽ അങ്ങനെ ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ റിലേ ചെയ്യും, മെസ്സേജസ് റിലേ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് അവിടുത്തെ രീതി.
1: അപ്പൊ നമുക്ക് കൂടുതൽ അലാസ്കൻ വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് സന്തോഷം ഇഷ്ടമുള്ള ഒരു പാട്ട് പറയും.
0: കുലം എന്ന് പറയുന്ന സിനിമയിൽ എന്തമ്മേ ചുണ്ടത്ത് എന്നൊരു പാട്ടുണ്ട്. ഇതെനിക്ക് എപ്പോഴും ഞാൻ എന്റെ കാറിലും ഒക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. എന്താ അറിയില്ല, ഐ ലൈക്ക് ഇറ്റ്.
1: അലാസ്കയിൽ പോയപ്പോഴും ആ പാട്ട് കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.

0: നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കൗതുകമുള്ള ഒരു സ്ഥലമാണ് അലാസ്ക. ചരിത്രപരമായും ഒക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. മനുഷ്യൻ ആദ്യമായി അമേരിക്കൻ വൻഭൂഖണ്ഡത്തിലേക്ക് ഒരുപക്ഷെ നടന്നെത്തിയത് അലാസ്ക വഴിയാണെന്ന് നമ്മൾ കരുതുന്നു. USA തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നല്ലേ അലാസ്ക.
1: ശരിയാണ് മൃദുൽ. ലൈക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ടെക്സസ് ആണ് ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്നാണ് US. പക്ഷേ അതിനൊരു കാരണമുണ്ട്. US സാധാരണ ഈ പേപ്പറുകളിലൊക്കെ, അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കവറേജിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഡോക്യുമെന്റ്സിലോ ഒക്കെ ഒന്ന് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. USനെ തന്നെ കണ്ടിഗ്യുവസ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ലോവർ 48 എന്ന് വിളിക്കും. അതായത് മെയിൻ ആ കാനഡയ്ക്ക് താഴെ നമ്മൾ മാപ്പിൽ ആക്ച്വലി കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനാണ് ലോവർ 48 എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അലാസ്ക എന്ന് പറയുന്നത് ആക്ച്വലി അലാസ്കയിൽ എത്തണമെങ്കിൽ ഒന്നിൽ കടൽ മാർഗത്തിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കാനഡ ക്രോസ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും മറന്നു പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ് അലാസ്ക. പിന്നെ ഉള്ളത് ഹവായി ആണ്. ഈ ലോവർ 48 ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് ടെക്സസ്. പക്ഷേ US ആസ് എ കൺട്രി അലാസ്കയാണ് ഏറ്റവും വലിയ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് USന്റെ കയ്യിൽ വന്നെത്തുന്നത് തന്നെ വലിയ കൗതുകകരമായിട്ടുള്ളൊരു സംഗതിയാണ്. 1867 അങ്ങോട്ടാണെന്ന് തോന്നുന്നു, അറൌണ്ട് ദാറ്റ് ടൈം റഷ്യൻ എംപയർ ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള ഒരു കരാറിലൂടെയാണ് ഈ സ്ഥലത്തിന്റെ കൈമാറ്റം നടക്കുന്നത്. ഈ ക്രിമിയൻ യുദ്ധം നടന്നിട്ട് റഷ്യക്ക് ഭയങ്കരമായിട്ടുള്ള ഈ സാമ്പത്തിക നഷ്ടവും കടബാധ്യതയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അലാസ്ക എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ റഷ്യ പാടുപെട്ടുകൊണ്ടിരുന്ന സമയത്ത്, ആ സമയത്ത് അവിടുത്തെ അപ്പോഴത്തെ ചക്രവർത്തി ആയിട്ടുള്ള ഐ തിങ്ക് ഇറ്റ് വാസ് അലക്സാണ്ടർ 2, അലക്സാണ്ടർ ചക്രവർത്തി ആ സ്ഥലത്തിനെ വിറ്റഴിക്കാനായിട്ട് തീരുമാനിച്ചു. ഇത് വാങ്ങിക്കാൻ പലരും മുന്നോട്ട് വന്നിരുന്നെങ്കിലും അന്നത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടായിരുന്ന സിയുവാർഡ് എന്ന് പറയുന്ന ഒരു ആള് $5.6 million ഇത് വാങ്ങിക്കാനായിട്ട് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ അവസാനം അത് $7.2 million കൊടുത്താണ് അമേരിക്ക സ്വന്തമാക്കിയത്, അലാസ്ക മേടിച്ചത്. പിന്നെ ഈ വില കൂട്ടി ഈ വാങ്ങിച്ച സാധനത്തിനെ പിന്നീട് സിവാർഡ്സ് പോളി എന്ന പേരിൽ എല്ലാവരും വിമർശിച്ചെങ്കിലും ചരിത്രപരമായിട്ട് ഇത് അമേരിക്കയുടെ ഈ ഭൂപ്രദേശ വികസനത്തിനെയും അതുപോലെ തന്നെ ഏഷ്യയായിട്ടുള്ള ഈ ട്രേഡും ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ടായിരുന്നു.
0: പല തീരുമാനങ്ങളും അങ്ങനെയാണല്ലോ. നമ്മൾ ഇപ്പൊ നമുക്ക് തോന്നും മണ്ടത്തരമാണെന്ന്, ഒരുപക്ഷെ കുറെ കാലം കഴിയാൻ നേരത്ത് അല്ല, അത് നമ്മൾ ചെയ്ത ഒരു മണ്ടത്തരം നമുക്ക് ഉപകാരമായിട്ട് വരും. അപ്പൊ നമുക്ക് ഇത് കാലം മാത്രമാണ് ഇത് തെളിയിക്കുന്നത്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്. ചിലപ്പോൾ മണ്ടത്തരമായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മാറാം അല്ലെ. അലാസ്ക അങ്ങനത്തെ ഒരു സ്ഥലമാണ്.
1: അലാസ്ക മൃദുൽ പറഞ്ഞ പോലെ അന്ന് മണ്ടത്തരം എന്നവർക്ക് തോന്നിയെങ്കിലും ഇത് ഈ കൈമാറ്റം നടന്നതിന് ശേഷം വളരെ അടുത്ത് തന്നെ അവിടുത്തെ മിനറൽ വെൽത്ത് ഒക്കെ അവര് തിരിച്ചറിഞ്ഞു. കാര്യം USലെ തന്നെ ആദ്യത്തെ ഓയിൽ വെൽ ബ്രിട്ടീഷ് പെട്രോളിയം ആണ് അത് കണ്ടെത്തുന്നതെങ്കിലും അത് USന്റെ സ്ഥലത്ത് ബ്രിട്ടീഷ് പെട്രോളിയം വന്ന് ചെയ്തതാണ്. ആദ്യത്തെ ഓയിൽ വെൽ അവിടെയാണ് കുഴിച്ചത്. വലിയൊരു എണ്ണ ശേഖരം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ സതേൺ അലാസ്കയിൽ ഒരു ഹ്യൂജ് ഗോൾഡ് ഡെപ്പോസിറ്റ് വരെ കണ്ടെത്തിയിരുന്നു, സ്വർണം. ഈ കാലിഫോർണിയ ഗോൾഡ് റഷ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അലാസ്കൻ ഗോൾഡ് റഷ് ഉണ്ടായിട്ട് അവിടെ കുറെ ആൾക്കാർ വന്ന് താമസമൊക്കെ തുടങ്ങിയിരുന്നു. അത് അമേരിക്കൻസ് അങ്ങോട്ട് കുടിയേറി പാർക്കാൻ തുടങ്ങി. അവിടുത്തെ ഈ നേറ്റീവ് ഇനിവിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറെ അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ അവർ മാത്രമേ അപ്പോഴാണ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗോൾഡ് റഷ് ഒക്കെ വന്നതിന് ശേഷമാണ് ആക്ച്വൽ അമേരിക്കൻസ് അങ്ങോട്ട് കയറി പാർക്കാൻ തുടങ്ങിയത്.
0: അപ്പൊ നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് അലാസ്കയുടെ കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കാം.
1: ഇനിയിപ്പോ ഇളയരാജാന്റെ പാട്ടായാലോ.
0: ശരി, ഇളയരാജയുടെ ഒരു പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം.
2: മണിയേ മണിക്കുയിലേ മാലയിളം കതിരഴകേ കൊടിയേ കൊടിമലരേ

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: നമുക്ക് അലാസ്കയുടെ ഒരു ജോഗ്രഫി, ഭൂമിയുടെ സ്വഭാവം ഒക്കെ സംസാരിച്ച് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അറിയാം.
1: ആക്ച്വലി ഞാൻ ഈ ഫെയർ ബാങ്ക്സിൽ നിന്ന് ഞാൻ കാർ എടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ അവിടെ നിന്ന് ഞങ്ങൾ വടക്കോട്ടുള്ള യാത്ര തിരിക്കുമ്പോൾ ആക്ച്വലി എൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, സതീഷ് എന്ന് പറഞ്ഞിട്ട്.
0: ശരി.
1: അദ്ദേഹമാണ് കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു വരികയായിരുന്നു. സോ ഈ റോഡ് എന്ന് പറയുന്നത് എനിക്ക് ആ ഫെയർ ബാങ്ക്സിൽ നിന്ന് നമ്മൾ തുടങ്ങി ഒരല്പം സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ കോട്ടയത്തൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. കാര്യം ഈ കയറ്റം കയറി ഇറങ്ങി വളഞ്ഞ വളഞ്ഞുള്ള റോഡുകളൊക്കെയാണ്. ആകെപ്പാട് ഒരു വ്യത്യാസം എനിക്ക് അപ്പോഴും ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈൻ മരങ്ങളും അതുപോലെ തന്നെ മറ്റ് ഈ എല്ലാം വളരെ പൊക്കമുള്ള മരങ്ങളാണ്. ശരി, നമ്മൾ കേരളത്തിലൊക്കെ കണ്ടു ശീലിച്ചിട്ടുള്ള അതുപോലത്തെ മരങ്ങളല്ല. കാര്യം ഈ ഒറ്റത്തടിയായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നും കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഈ വളരെ പൊക്കം കൂടിയ ഒറ്റത്തടി പോലത്തെ മരങ്ങളാണ്. ഈ സെക്വയ മരങ്ങളൊക്കെ ഇല്ലേ, റെഡ്വുഡ് ട്രീസ് ഒക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രീസ്. പക്ഷെ റെഡ്വുഡ് ട്രീ ആണോന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ അതുപോലെ ഇരിക്കും കാണാൻ. വളരെ പൊക്കമുള്ള മരങ്ങളും അതിന് പക്ഷേ ഈ ഇലകളൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഒരുമാതിരി ഓറഞ്ചിഷ് കളറായി മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം അത് ഈ ഫോൾ വരുന്നതിൻ്റെ സൂചനയാണ് ഈ കളർ മാറുന്നത്.
0: സൂചന.
1: അതെ, ഇനി വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി റെഡ് പർപ്പിളൊക്കെ കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു രീതി. കാര്യം ഈ ഫോൾ വരുന്ന എപ്പോഴും വടക്കു നിന്ന് തെക്കോട്ടാണ് ആ സീസൺ അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. സോ ആ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ വളഞ്ഞു വളഞ്ഞ റോഡുകളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ആ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നദികൾ ഞങ്ങൾ ഇങ്ങനെ കടന്നു കടന്നു പോകുന്നുണ്ട്. ഈ ക്രോസ് ചെയ്യുന്ന ഈ പാലങ്ങളെല്ലാം അവർ പണിഞ്ഞിരിക്കുന്നത് തടി കൊണ്ടാണ്. അതെനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. ഇത്രയ്ക്ക് ട്രാഫിക്കുള്ള ഒരു റോഡ്, ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വണ്ടികളൊന്നുമല്ല, ഈ ട്രാൻസ് അലാസ്കൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് അവിടെ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അലാസ്കയുടെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്തുനിന്ന് അലാസ്ക മുഴുവനും ട്രാൻസിറ്റ് ചെയ്ത് അത് താഴോട്ട്, ഐ മീൻ തെക്ക് ഭാഗത്തോട്ട് വരുന്ന ഒരു പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ആണത്. അപ്പോൾ ആ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുന്നത് വരെയും ഇവർ ഫുള്ള് ട്രക്കുകളിൽ ലോഡ് എടുത്തിട്ടാണ് ഈ എണ്ണ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിരുന്നത്. അത്രയ്ക്ക് ട്രാഫിക് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇവരെങ്ങനെയാണ് ഈ തടിപ്പാലങ്ങൾ കൊണ്ട് മാനേജ് ചെയ്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഫെയർബാങ്ക്സിൽ നിന്ന് കുറച്ച് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു അലാസ്കയിലെ തന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു റോഡാണ് ഈ ഡാൽട്ടൺ ഹൈവേ എന്ന് പറയുന്നത്. ഈ ഡാൽട്ടൺ ഹൈവേയിലേക്ക് നമ്മൾ എത്തും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡിന്റെ ഓൾമോസ്റ്റ് 70% ദൂരവും ഇത് പേവ്ഡ് അല്ല, വെറും മണ്ണാണ് അവിടെ. മണ്ണും ഈ ചരലും മാത്രമേ ഉള്ളൂ, ടാറിട്ട റോഡൊന്നുമല്ല. പക്ഷേ വേൾഡിൽ വൺ ഓഫ് ദ ഹൈയസ്റ്റ് ഗുഡ്സ് മൂവ് ചെയ്യുന്ന റൂട്ടാണിത്. ഓൾമോസ്റ്റ് 500 മൈൽ ദൂരമുണ്ട് ഫെയർബാങ്ക്സ് നിന്ന് പ്രൂഡോ ബേ എന്ന് പറയുന്ന സ്ഥലം വരെ. അതായത് 800 കിലോമീറ്റർ ദൂരം. ഞാൻ ഫെയർബാങ്ക്സിൽ നിന്ന് ഈ പ്രൂഡോ ബേ വരെയും പോയി. സോ അതായിരുന്നു എനിക്ക് എൻ്റെ വൺ ഓഫ് ദ അക്കംപ്ലിഷ്മെന്റ്സ് എന്ന് ഞാൻ പറയുന്ന ഒരു സാധനം അതാണ്. ആൾക്കാർ അധികം ഈ പ്രൂഡോ ബേ ഭാഗത്തേക്ക് പോകില്ല, കൂടുതലും ഡെനാലി എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കുണ്ട് അവിടെ. സാധാരണ ആൾക്കാർ പോകുന്നത് തന്നെ ഒന്നുകിൽ ഈ ക്രൂസിൽ പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഡെനാലി നാഷണൽ പാർക്കിലേക്ക് പോകും. വളരെ അപൂർവം ആൾക്കാരെ ടൂറായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഈ വടക്ക് ഭാഗത്തോട്ട് പോകാറുള്ളൂ. ഞങ്ങൾ ഈ ഡാൽട്ടൺ ഹൈവേ പിടിച്ചിട്ടാണ് വടക്കോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിയിൽ ആ പടം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, രണ്ട് ചെറിയ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണ് കണ്ടത്. ഒന്ന് യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറയുന്നത്, യൂക്കോൺ എന്ന് പറയുന്നത് ഒരു വലിയൊരു നദിയാണ് കേട്ടോ. അപ്പോൾ ഈ ഡാൽട്ടൺ ഹൈവേയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ആകെപ്പാടെ രണ്ട് മേജർ ടൗൺസ് എന്ന് പോലും പറയാറില്ല, രണ്ട് ചെറിയ ഹ്യൂമൻ സെറ്റിൽമെന്റ്സേ ഞാൻ കണ്ടുള്ളൂ ഈ കോൾഡ് ഫുട്ടിൽ എത്തുന്നവരെ. അതിലൊന്ന് ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ യൂക്കോൺ നദിയുടെ കരയിൽ ചെറിയൊരു ട്രക്ക് സ്റ്റോപ്പും ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും പെട്രോൾ അടിക്കാനുള്ള സെറ്റപ്പും മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ ഈ ട്രക്കിൽ ജോലി ചെയ്യുന്നവർക്ക് കിടന്ന് ഉറങ്ങാനും ഫ്രഷ് ആവാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് ട്രക്ക് സ്റ്റോപ്പ്, അവിടെ ലോഡ്ജിംഗ് ഒന്നും ഇല്ല. നമ്മൾ ഈ ഫെയർ ബാങ്ക്സ് വിട്ടാൽ അടുത്ത് കോൾഡ് ഫുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സംവിധാനം നമുക്കുള്ളൂ. ഈ യൂക്കോൺ റിവർ ക്യാമ്പ് എന്നുള്ള പേര് വരാൻ കാര്യം തന്നെ ഒബ്വിയസ്ലി യൂക്കോൺ റിവറിന്റെ കരയിലാണ് ഇതുള്ളത്. യൂക്കോൺ റിവർ എന്ന് പറയുന്നത് അലാസ്കയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിവറാണ്. നമ്മൾ ഈ ഭാരതപ്പുഴ പോലൊന്നും അല്ല, അതിനേക്കാളും വീതിയുണ്ട്. അതിൽ കൂടെ വലിയ ബാർജുകളൊക്കെ പോകുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ വെട്ടി യൂക്കോൺ നദി വഴിയാണ് ബാർജുകൾ കൊണ്ടുപോകുന്നത്. സോ അതൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾക്കുള്ളത് ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ നല്ല രസമാണ്. കോൾഡ് ഫുട്ട്, ഡെഡ് ഹോഴ്സ് എന്നൊക്കെയാണ് സ്ഥലങ്ങളുടെ പേര്.
0: ശരി.
1: ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരു 12 ന് 12 ഒരു ചെറിയ റൂമാണ്. അവിടെ രണ്ടുപേർക്ക് കിടക്കാനുള്ള സൗകര്യമുള്ളൂ. രണ്ടുപേരാണെങ്കിലും ഒരാളാണെങ്കിലും ഒരേ വാടകയാണ്.

0: അതൊക്കെയാണ് അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പരിപാടികൾ. സോ അങ്ങോട്ടുള്ള യാത്രയിൽ അടുത്ത ഞങ്ങൾ നിർത്തിയത് എന്ന് പറയുന്നത്, വഴിയിൽ കൗതുകരമായിട്ടൊരു ബോർഡ് ഉണ്ടായിരുന്നു, അതായത് യു ആർ എൻ്ററിങ് ഇൻ ടു ആർട്ടിക് സർക്കിൾ എന്ന് ബോർഡ് കണ്ടു. അതായത് നമ്മൾ 33 ഡിഗ്രീസ് നോർത്ത് ആ ലൈൻ നമ്മൾ കടക്കാൻ പോവാണ്, ആ പാരലൽ കടക്കാൻ പോവാണ്. സോ അവിടെ ചെറിയൊരു പാർക്കും അവിടുത്തെ ഈ വിഭവങ്ങളുടെ, പ്രകൃതി വിഭവങ്ങളുടെയും പിന്നെ അവിടുത്തെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചെറിയൊരു ഡിസ്പ്ലേ, ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു സംഘം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അമേരിക്കൻസ് ആണ്. ആ പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊതുകിന്റെ ബഹളമാണ് അവിടെ. അപ്പോഴാണ് ആ കൊതുകടിയൊക്കെ കൊണ്ട് നിന്ന സമയത്താണ് മറ്റൊരു സംഘം ആൾക്കാരവിടെ വന്നു, വേറൊരു ഫാമിലിയാണ് വന്നത്, ഒരു അമ്മയും അച്ഛനും രണ്ട് പിള്ളേരും ഒക്കെ വന്നു. അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെ കൗതുകരമായിട്ട് തോന്നിയത്. അലാസ്കയുടെ സ്റ്റേറ്റ് ബേർഡ് കൊതുകാണെന്നാണ് അവർ പറഞ്ഞത്. തമാശയാണ്, എന്നാലും അത് വാസ്തവമാണെന്ന് തോന്നി. അത്രയും കൊതുകുണ്ട് എന്ന് വെച്ചാൽ, അന്തരീക്ഷത്തിൽ നൈട്രജൻ മോളിക്യൂൾ ഉള്ളതിനേക്കാളും കൂടുതൽ കൊതുക് അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കൊതുകായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ഓടി തിരിച്ച് കാറിൽ കയറി, കാറിനകത്ത് കൊതുക് കയറാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ട് അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾ നിർത്തിയത് ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ ആ പോകുന്ന വഴി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഒരു 15 മിനിറ്റ് ദൂരം ഇടവിട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ ഒരു ടെറൈൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഈ മലയും കുന്നും ഒക്കെ ഉണ്ടായിരുന്നത് പയ്യെ പ്ലെയിൻസായി. പ്ലെയിൻസിൽ അതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രെയിറ്റ് റോഡ് എന്ന് വെച്ചാൽ കണ്ണെത്തുന്ന ദൂരത്തിന് ഒരു റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നു. അതിൻ്റെ രണ്ട് സൈഡിലും പൊക്കമുള്ള പുല്ലുകൾ പോലെ ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. ഞങ്ങളിടയ്ക്ക് വണ്ടിയൊന്ന് സ്ലോ ചെയ്ത് കണ്ണാടിയൊക്കെ താഴ്ത്തി, നല്ല തണുത്ത കാറ്റും. മൃദുൽ ഈ സിനിമ കണ്ടിട്ടുണ്ടോ, ഗ്ലാഡിയേറ്റർ? ഈ റസൽ ക്രോ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തഴുകി പോകുന്ന ഒരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. എന്നുവെച്ചാൽ ആ ഒരു പുല്ലിന്റെ മണവും ഒക്കെ, ഞാൻ ഇത്രയും കാലം പോയിട്ട് വന്നിട്ട് ഇത്രയും ദിവസമായെങ്കിലും എനിക്ക് ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ആ സ്മെല്ല്. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഐ ഡോണ്ട് നോ ഹൗ യു വിൽ ഇമാജിൻ ദാറ്റ്.
1: നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം.
0: മേ ബി ഞാനൊരു 90s കിഡ് ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് ലാലേട്ടനെ ഇഷ്ടമാണ്, ഇസൈന സബ്ദുള്ള ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നാദരൂപിണി എന്ന് പറയുന്ന പാട്ട് കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു.
1: ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾ അടുത്ത ആഴ്ച ഇതേ സമയം. ടീം സഞ്ചാരി: മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
3: ജറൂർ സുനിയെ ശാം 4 ബജെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂണെ, എ പ്രീമിയർ ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495 9653 1 9 9 6 5 5 6 3 2 1 9 9 6 5 9 2 1. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കടക മാസത്തിലെ ആരോഗ്യ ചര്യകളെ കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിൽ കൃത്യമായ ശ്രദ്ധയും അവബോധവും നാം നേടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴക്കെടുതി മൂലമുള്ള ദുരിതങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പ്രളയ സമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും ഈ ദുരിത മേഖലയിലെ ആളുകൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയേറെയാണ്. ഈ സാഹചര്യത്തിൽ ആരോഗ്യപരമായി എന്തെല്ലാം മുൻകരുതലുകളാണ് അവർ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഈ പ്രളയ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒന്ന്, ജലം കെട്ടിക്കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ പെട്ടെന്ന് പടർന്നുപിടിക്കാം. രണ്ട്, പലപ്പോഴും നമ്മൾ വീടുകളിൽ നിന്ന് മാറി ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ അതുമായി അനുബന്ധിച്ചിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്ന്, നമ്മൾ തിരിച്ച് വെള്ളമിറങ്ങി കഴിയുമ്പോഴും ആ വെള്ളം കയറി വന്നതിൻ്റേതായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങൾ, പിന്നീട് ജന്തുജന്യ രോഗങ്ങൾ കണക്കുള്ള എലിപ്പനി, കൊതുക്, വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ കൊതുക് വളരുവാൻ സാഹചര്യമാകുന്നു, അതുകൊണ്ട് തന്നെ കൊതുകുജന്യ രോഗങ്ങൾ, ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ പടർന്നു പിടിക്കുന്ന വായുജന്യ രോഗങ്ങൾ, പിന്നീട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും വെള്ളം കയറി ഇറങ്ങുമ്പോൾ പൂപ്പൽ ബാധ വീട്ടിലുണ്ടാവുന്നതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള അലർജിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വളങ്കടി കണക്കുള്ള ത്വക്ക് രോഗങ്ങൾ, ഇങ്ങനെ പലതരം ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ പ്രളയം കണക്കുള്ള സാഹചര്യം, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതും. അതിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയുക എന്നുള്ളതായിരിക്കും അടുത്ത കുറച്ച് ആഴ്ചകളിൽ പ്രധാനം. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ കേരളത്തിൽ ഡെങ്കി കേസുകൾ വളരെയധികം കൂടി. ഡെങ്കി കൊതുകുകൾ കുറച്ച് വെള്ളം കെട്ടി നിന്നാൽ തന്നെ പെറ്റുപെരുകുന്ന ഈഡിസ് കൊതുകാണ് പരത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡെങ്കിയും അതോടൊപ്പം തന്നെ ഈഡിസ് പരത്തുന്ന ചിക്കൻ ഗുനിയ കേസസും നമുക്കുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സിക്ക കേസുകളുമുണ്ട്. അപ്പോൾ ഡെങ്കി ഓൾറെഡി നമുക്ക് ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഈ മഴവെള്ളം കെട്ടി നിൽക്കുകയും മഴവെള്ളം ഇറങ്ങിയതിന് ശേഷം ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും അത്തരത്തിൽ ഡെങ്കി കൂടുതൽ പടർന്നു പിടിക്കുന്നതിനെതിരെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് കൊതുകുജന്യ രോഗങ്ങൾ, ജപ്പാൻ മസ്തിഷ്കജ്വരം, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, മറ്റ് വെസ്റ്റ് നൈൽ കണക്കുള്ള കൊതുകുജന്യ രോഗങ്ങൾ, മലേറിയ, ഇവയുടെയും ഒക്കെ ഭീഷണി നിൽക്കുന്നുണ്ട്. രണ്ട്, വെള്ളം മലിനമായിട്ടുണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഈ പ്രളയം ഉണ്ടാകുമ്പോൾ, വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ കക്കൂസ് മാലിന്യവും കിണർ വെള്ളവുമായിട്ട് ഇടകലരുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തിരിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോഴും നമുക്കറിയാം ഈ കിണർ വെള്ളം മുഴുവനായിട്ട് മലിനപ്പെട്ടിട്ടുണ്ടാകും. ഒരു പ്രളയമുള്ള സാഹചര്യത്തിൽ അത് കിണറെ ഇറച്ച് വീണ്ടും ക്ലോറിനേറ്റ് ചെയ്ത് വെള്ളം ഉപയോഗിക്കേണ്ടി വരും. ജലത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ജലജന്യ രോഗങ്ങളായ വയറിളക്ക രോഗം, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ ഇപ്പോൾ നമുക്ക് പല പ്രദേശങ്ങളിലും വലിയ തോതിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ സാധ്യത, ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള മഞ്ഞപ്പിത്തത്തിൻ്റെ സാധ്യത വളരെ വിരളമായിട്ട് ഫ്ലഡ് ഉള്ള സ്ഥലങ്ങൾ കോളറ ഒക്കെ ബാധിക്കാറുണ്ട്. അപ്പോൾ ടൈഫോയിഡ്, അതിനെതിരെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. H1N1 കോവിഡും ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗം നമുക്ക് കൂടുതലായിട്ട് ഈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ജൂലൈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ആളുകൾ ക്യാമ്പുകളിലൊക്കെ തിങ്ങി പാർക്കുമ്പോൾ പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ളൊരു സാഹചര്യമുണ്ട്. ചിക്കൻ പോക്സും നമുക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കേസുകൾ കൂടി വന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പടരുന്ന രോഗങ്ങൾ ആളുകൾ കൂടിച്ചേർന്ന് പാർക്കുന്ന സ്ഥലങ്ങളിൽ പടരുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ ഈ വൈദ്യുതാഘാതം, നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മഴവെള്ളം കെട്ടുന്ന സമയത്തൊക്കെ വൈദ്യുതാഘാതം ഏൽക്കുവാനും ഉള്ള സാധ്യതയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിരിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കെട്ടിടത്തിൻ്റെ ഉറപ്പും, ക്യാമ്പുകളിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ കുതിർന്നിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അപ്പോൾ കുതിർന്നിരിക്കുന്ന കെട്ടിടം ആയതുകൊണ്ട് തന്നെ കെട്ടിടത്തിൻ്റെ ഉറപ്പൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീണ്ടും മതിലൊക്കെ ഇടിഞ്ഞു വീണിട്ടുള്ള അപകടങ്ങൾ ചിലപ്പോൾ പ്രളയാനന്തരം നമുക്കുണ്ടാകാറുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വൈദ്യുതാഘാതം ഏൽക്കാതെ നോക്കേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വെള്ളം തങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ വൈദ്യുതാഘാതം ഏൽക്കാതെ നോക്കണം. പിന്നീട് പാമ്പുകടി, പൊതുവെ പ്രളയം കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പാമ്പുകൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതും നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കയറി ചെല്ലുക. പിന്നീട് അടച്ചിട്ടിരിക്കുന്ന മുറികളിൽ ജനറേറ്ററൊക്കെ പ്രവർത്തിപ്പിച്ചതിന് ശേഷം വിഷവാതകങ്ങൾ, കാർബൺ മോണോക്സൈഡ് കണക്കുള്ള കെട്ടി നിന്നുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പ്രളയാനന്തരം. അപ്പോൾ നമ്മൾ തിരിച്ച് മുറികളിൽ

0: ലേക്ക് ചെല്ലുമ്പോൾ. അപ്പോൾ ആ രീതിയിലുള്ള വിഷ പുകകൾ ശ്വസിക്കുവാനുള്ള സാധ്യതയും നമ്മൾ ശ്രദ്ധിക്കണം. ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ടതിന് ശേഷമേ എല്ലാവരും വീടിനകത്തേക്ക് കയറുവാൻ പാടുള്ളൂ. പിന്നീട് വീട് ശുദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: മാഡം, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ സാഹചര്യം പാമ്പ് കടി ഏൽക്കുവാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു സമയമാണല്ലോ, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മുടെ അനുഭവം അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പ്രളയത്തോടനുബന്ധിച്ച് പാമ്പുകടി ഏൽക്കും. തിരിച്ച് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇഴജന്തുക്കൾ വീടുകളിൽ അകത്തൊക്കെ ഒളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഈ ഇരുട്ടുള്ള സ്ഥലത്തിലേക്ക് ചെന്ന് കയറുന്നതിന് മുമ്പേ ശ്രദ്ധിക്കുക. എന്തെങ്കിലും വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സ്ഥലങ്ങൾ പെട്ടെന്ന് ചെന്ന് അതെടുക്കാൻ ശ്രമിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ആ ഒരു ശ്രദ്ധ നമ്മൾ പാലിക്കുക എന്നുള്ളത് ഈ സമയത്ത് വളരെ പ്രധാനമാണ്. മാത്രവുമല്ല, അഥവാ പാമ്പുകടി ഏൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ പ്രഥമ ശുശ്രൂഷ മാർഗങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്ന്, രോഗിയെ ഭയപ്പെടുത്തരുത്. കാരണം ഒരു 70-80% ഇത് വിഷമില്ലാത്ത പാമ്പ് തന്നെ ആയിരിക്കും. പാമ്പുകൾ കടിച്ചാലും അവയിൽ നിന്ന് നമുക്കൊരു വിഷബാധ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആദ്യം തന്നെ രോഗിയെ ഭയപ്പെടുത്താതെ വിശ്രമിക്കാൻ അനുവദിക്കുക. പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ആന്റി സ്നേക് വെനം, ഇതിനെതിരെയുള്ള പ്രതിചികിത്സ, ആന്റി സ്നേക് വെനം ആണ് നമുക്ക് ആശുപത്രികളിൽ ലഭ്യമായുള്ളത്. നമ്മുടെ പ്രദേശത്ത് ഇത് ലഭ്യമായ താലൂക്ക് ആശുപത്രി മുതൽ ലഭ്യമാണ്. ആ ആശുപത്രികളുടെ ലിസ്റ്റ് സർക്കാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ള ആശുപത്രിയിൽ തന്നെ പെട്ടെന്ന് ആന്റി സ്നേക് വെനം ഉള്ള ആശുപത്രിയിലേക്ക് തന്നെ പെട്ടെന്ന് കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുക. മറ്റ് അധികം നമ്മൾ ആ ഭാഗം കഴുകാം എന്നല്ലാതെ അത് മുറിച്ച് ചോര കളയുകയോ പിന്നീട് മുറുകെ കെട്ടാതിരിക്കുക. പലപ്പോഴും മുറിവിന് മുകളിൽ മുറുകെ കെട്ടുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ മുറുകെ കെട്ടുന്നത് ചിലപ്പോൾ അപകടമാകാം. ഒരു വിരൽ കടത്താവുന്ന രീതിയിലെങ്കിലും അയഞ്ഞ രീതിയിൽ കെട്ടുന്നുണ്ടെങ്കിൽ കെട്ടാമുള്ളൂ, കെട്ടേണ്ട ആവശ്യം ഇല്ല. ആ രീതിയിൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിലാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്. മാത്രവുമല്ല, പാമ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി സമയം കളയരുത്. കാരണം ഏത് പാമ്പാണെങ്കിലും നമ്മൾ പോളിവാലന്റ് ആയിട്ടുള്ള ആന്റി സ്നേക് വെനം, ഏത് പാമ്പാണ് കടിച്ചതെങ്കിലും ഒരേ തരമുള്ള ആന്റി സ്നേക് വെനം തന്നെയാണ് നമ്മൾ ആശുപത്രിയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് പാമ്പ് ഏത് എന്ന് കണ്ടുപിടിച്ച് സമയം കളയാതെ രോഗി എത്രയും പെട്ടെന്ന് ആന്റി സ്നേക് വെനം കിട്ടുന്ന ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം.
1: മാഡം, മഴക്കെടുതി മൂലം പല സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ക്ലീനിങ് നടത്തേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ നിലവിലുണ്ട്. മാഡം, അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇതിൽ ആദ്യം തന്നെ ഈ വെള്ളക്കെട്ടുണ്ടാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പകർച്ചവ്യാധികളിൽ എലിപ്പനി ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം പ്രളയത്തോടനുബന്ധിച്ച് നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നത് എലിപ്പനിയാണ്. കഴിഞ്ഞ 2018 ഫ്ലഡിൽ നമുക്ക് എലിപ്പനിയുടെ കേസുകൾ വളരെയധികം പെട്ടെന്ന് കൂടുകയും പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെയും പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാവരും ചേർന്ന് വളരെ ഊർജിതമായി ഇടപെട്ടതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞായിരുന്നു 2018. ഇത്തവണയും അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ എലിപ്പനി പെട്ടെന്ന് പകരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കുവാൻ പോകുന്നവർ, അത് ഇപ്പോൾ വൃത്തിയാക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി റിലീഫിന് വേണ്ടിയൊക്കെ പോയിട്ടുള്ള വോളണ്ടിയേഴ്സ് അടക്കം അവിടെ ഉള്ള ജനങ്ങൾ എല്ലാവരും തന്നെ എലിപ്പനിക്കുള്ള പ്രതിരോധമായ ഡോക്സിസൈക്ലിൻ ഗുളിക, അത് ആഴ്ചയിൽ 200 mg വെച്ച്, എത്ര കാലം നമ്മൾ ഈ വെള്ളവുമായിട്ട് സമ്പർക്കത്തിലുണ്ട് അത്രയും ആഴ്ചകൾ 200 mg ഡോക്സിസൈക്ലിൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തോടുകൂടി നല്ലപോലെ വെള്ളം കുടിച്ചുകൊണ്ട് കഴിക്കേണ്ടതുണ്ട്. അത് എല്ലാവർക്കും, ആ വെള്ളവും മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വന്ന എല്ലാവരും ഇത് കഴിക്കേണ്ടതാണ്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ 2 വയസ്സിൽ താഴെയും അല്ലെങ്കിൽ ഗർഭിണികളാണെങ്കിൽ നമ്മൾ ഡോക്സിസൈക്ലിൻ കൊടുക്കുകയില്ല. അസിത്രോമൈസിനും അമോക്സിസിലിനുമാണ് കൊടുക്കുന്നത്. അത് ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം കഴിക്കുക. 8 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ഡോക്ടറുടെ ഉപദേശപ്രകാരം വെയിറ്റ് അനുസരിച്ച് വേണം കൊടുക്കുവാൻ. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 8 മുതൽ 12 വയസ്സ് 100 mg ടാബ്ലറ്റ് മതിയാവും, ക്യാപ്സ്യൂൾ മതിയാകും. 12 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം 200 mg ആഴ്ചയിൽ ഒഴിക്കൽ. ഒരു വട്ടമേ നമ്മൾ ഈ വെള്ളവുമായിട്ട് സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ആഴ്ച കഴിക്കുകയും ഒരു ആഴ്ച കൂടി അടുത്ത ഒരാഴ്ച കൂടിയൂടെ കഴിച്ച് നമുക്ക് നിർത്താം. ഈ രീതിയിൽ ആ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, വൃത്തിയാക്കുവാൻ നമ്മൾ ഇറങ്ങുമ്പോഴും ഈ വെള്ളത്തിൽ സമ്പർക്കം വരുമ്പോഴും ഈ എലിപ്പനി പകരുന്നത് നമ്മുടെ കാലിലോ കയ്യിലോ ത്വക്കിലുള്ള മുറിവുകളിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ, കണ്ണിലോ വായിലൂടെയോ ഉള്ള അഴുക്ക വെള്ളം പ്രവേശിച്ചാൽ ആ രീതിയിലും, മലിനമായ വെള്ളം പ്രവേശിച്ചാൽ ആ രീതിയിലും നമുക്ക് എലിപ്പനി പടരും. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. പക്ഷേ വെള്ളം കെട്ടുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തപ്പോൾ വൃത്തിയാക്കാൻ ഇറങ്ങുന്നവരൊക്കെ ബൂട്ടുകളും കയ്യുറകളും ഒക്കെ ധരിക്കുവാൻ ശ്രദ്ധിക്കുക. മുറിവുകൾ ഉണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഉപയോഗിക്കുക. ഈ വെള്ളത്തിൽ വെള്ളവുമായിട്ട് കോൺടാക്ട് വന്നതിന് ശേഷം എല്ലാവരും നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകാലുകൾ കഴുകുക, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വൃത്തിയാക്കുവാനായിട്ട്

0: നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ഈ അവശിഷ്ടങ്ങളല്ലേ എല്ലാം മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മുടെ കിണർവെള്ളവും ടാങ്കിലെ വെള്ളവും ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും, മലിനമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമാണ്. സാധാരണ ചെയ്യുന്നതിനെക്കാട്ടി ഇരട്ടി അളവിലുള്ള ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് വേണം നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ ആണ് ചെയ്യേണ്ടത്. കാരണം വെള്ളം ആദ്യം കിണർ അറയ്ക്കുക, അതിനുശേഷം വരുന്ന വെള്ളത്തിൽ നമ്മൾ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചെങ്കിലും ഒരു തുടർന്ന് കുറേ ആഴ്ചകൾ തുടർന്ന് നമ്മൾ രണ്ട് ദിവസം വെച്ചെങ്കിലും സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യണം. അതായത് 1000 ലിറ്റർ വെള്ളം, ഏകദേശം ഒരു തൊടി. അത് ചെറിയ തൊടിയും ഒത്തിരി ചെറിയ തൊടിയും ഒത്തിരി വലിയ തൊടിയാണെങ്കിൽ അതനുസരിച്ച് അളവ് മാറ്റണം. ഒരു ആവറേജ് തൊടി 1000 ലിറ്റർ വെള്ളമാണുള്ളത് ഒരു റിങ്ങിന്. 1000 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ബ്ലീച്ചിങ് പൗഡർ, പുതിയ ബ്ലീച്ചിങ് പൗഡർ തന്നെ ഉപയോഗിക്കണം. കാരണം ബ്ലീച്ചിങ് പൗഡറിൽ 33% ക്ലോറിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് 5 ഗ്രാം മതിയാവുക. ഈർപ്പത്തോട് കോണ്ടാക്ട് വരുമ്പോഴും വായുവുമായിട്ടും സൂര്യപ്രകാശവുമായിട്ട് കോണ്ടാക്ടിൽ വരുമ്പോൾ ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിൻ നഷ്ടപ്പെടാം. അതിനാൽ തന്നെ അത് പുതിയതായിട്ട് ഉള്ള ക്ലോറിനാണ് ബ്ലീച്ചിങ് പൗഡറാണെന്ന് ഉറപ്പാക്കുക. ഈ രീതിയിൽ കിണർവെള്ളം നമുക്ക് സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യാം. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ക്യാമ്പുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും എല്ലാം ഭക്ഷണം പാചകം ചെയ്യാനും കുടിക്കാനും എടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇത് പിന്നീട് പച്ചക്കറികളും നമ്മുടെ വീടിനകത്തുള്ള സാധനങ്ങളും പാത്രങ്ങളും എല്ലാം മലിനമായിട്ടുണ്ടാവാം. അത് കഴുകുവാനായിട്ട് നമുക്കൊരു 150 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ 10 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കാം. ഈ 150 ഗ്രാമും ബ്ലീച്ചിങ് പൗഡറും ഒരു 2-3 ടീസ്പൂൺ സോപ്പും ഉപയോഗിച്ച് 10 ലിറ്റർ വെള്ളം, ആ അളവിലുള്ള വെള്ളം ഉപയോഗിച്ച് വേണം നമ്മൾ വീടിനകമൊക്കെ കഴുകാൻ. ആദ്യം സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഇത്തരത്തിൽ അണുവിമുക്തമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലീനിങ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കൊന്നും നമുക്ക് ക്ലോറിൻ ഉപയോഗിക്കാൻ പറ്റില്ല, ബാക്കി പ്രതലങ്ങൾ വീട് എല്ലാം കഴുകാൻ. പിന്നീട് ഈ ജന്തുക്കളൊക്കെ ചത്ത് അതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റ് ജൈവ മാലിന്യങ്ങളുമൊക്കെ നിറഞ്ഞ് പറമ്പൊക്കെ വൃത്തികേടായിട്ടുണ്ടാകാം. ഈച്ചശല്യം അത് കാരണം ഉണ്ടാകും. അതിന് നമുക്കൊരു സാനിറ്റൈസിങ് മിക്സ്ചർ ഉപയോഗിക്കാം. കുമ്മായം അല്ലെങ്കിൽ നമ്മൾ ഈ നീറ്റുകക്ക, ആ രീതിയിൽ ലൈം എന്ന് നമ്മൾ പറയും. കുമ്മായം, 1 കിലോ കുമ്മായത്തിന് 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന തോത്, 4:1 റേഷ്യോയിൽ 1 കിലോ കുമ്മായത്തിന് 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന തോതിൽ ഒരു മിശ്രിതം തയ്യാറാക്കാം. അതിനെ സാനിറ്റൈസിങ് മിക്സ്ചർ എന്ന് പറയും. ഇത് നമുക്ക് ഈ ജൈവ മാലിന്യം, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്ന പ്രദേശത്തേക്ക് വിതറുകയാണെങ്കിൽ ഈച്ചശല്യം ഒഴിവാക്കുകയും അവിടെ അണുവിമുക്തം ആക്കുവാനും നമുക്ക് സാധിക്കും. പിന്നീട് നമുക്ക് ജലജന്യ രോഗം തടയുവാനായിട്ട് കുടിവെള്ളത്തിൻ്റെ ശ്രദ്ധയാണ്. അതിൽ തിളപ്പിച്ചാറ്റി തന്നെ കുടിക്കുക. 5 മിനിറ്റെങ്കിലും വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുക. വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ക്യാമ്പുകളിലും പല പ്രളയബാധിത പ്രദേശങ്ങളിലും ക്ലോറിൻ ടാബ്ലറ്റുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ 1 ടാബ്ലറ്റ്, അതായത് 500 മില്ലിഗ്രാം ടാബ്ലറ്റ് 20 ലിറ്റർ വെള്ളം എന്ന കണക്കിന് ക്ലോറിൻ ടാബ്ലറ്റുകൾ ഉപയോഗിക്കാം. പിന്നീട് ചില സ്ഥലങ്ങളിൽ ക്ലോറിൻ ലിക്വിഡായിരിക്കും, അത് നമ്മൾ 20 ml ലിക്വിഡ് 1000 ലിറ്റർ. പക്ഷേ ക്ലോറിൻ ലിക്വിഡ് സാധാരണ ആളുകളെടുത്ത് ഉപയോഗിക്കരുത്, കാരണം അതിൽ നിന്ന് പെട്ടെന്ന് വാതകം പുറത്തേക്ക് വരികയും ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് നമുക്ക് കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വേറെ മാർഗമില്ലെങ്കിൽ ക്ലോറിൻ സൊല്യൂഷൻ വെച്ചുള്ള കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന രീതി, നമ്മൾ 100 ml വെള്ളത്തിൽ 15 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ, അതായത് അത് 15 ഗ്രാമിൻ്റെ 3/1 ക്ലോറിനായിരിക്കും. അപ്പോൾ ഒരു 5% എന്ന കണക്കിൽ നമുക്ക് ക്ലോറിൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാം. 100 ml 15 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ, ആ സൊല്യൂഷൻ എടുത്തിട്ട് അതിൻ്റെ 0.5 1/2 ml, അതായത് 1 ml എന്ന് വെച്ചാൽ 16 തുള്ളിയാണ്, അപ്പോൾ 8 തുള്ളി ഈ 5% ക്ലോറിൻ സൊല്യൂഷൻ്റെ 8 തുള്ളി 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലും നമുക്ക് ക്ലോറിൻ സൊല്യൂഷൻ ഉപയോഗിച്ചും നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മാർഗം തിളപ്പിച്ചാറ്റുക എന്നുള്ളതാണ്. പിന്നീട് ഈ വൃത്തിയാക്കുവാൻ ഇറങ്ങുന്നവരെല്ലാവരും എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധം ശ്രദ്ധിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇനി സ്പോൺസർഡ് പരിപാടി പിതാര, മുംബൈ റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അഭിരാമി, അജയ്, അജ്മൽ, ശ്രീവർദ്ധിനി എന്നിവർ പാടിയത്. ചിത്രം ഗീതാഞ്ജലി. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം വിദ്യാസാഗർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം, യേശുദാസും വാണി ജയറാമും പാടിയത്, ചിത്രം ആക്ഷൻ ഹീറോ ബിജു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: രാഹുൽരാജിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കും. ചിത്രം കൊഹിനൂർ. ഗാനരചന ഹരിനാരായണൻ.

0: ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നേറ്റു വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു, രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുന്നു. അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ സാധ്യതയെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ഹൈസ്കൂളുകളിൽ എറൈസ് ഹബ്ബുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കോട്ടയം നാട്ടകം ട്രാവൻകൂർ സിമെന്റ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 കോടി രൂപ നൽകും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു.

പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ സ്പിരിറ്റ് വേട്ട. കർണാടക രജിസ്ട്രേഷനിലുള്ള ലോറിയിൽ ഉമി നിറച്ച ചാക്കുകളിൽ നിന്നും 7000 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ശ്രേയ ഘോഷാലും നിഖിൽ മാത്യുവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബാച്ചിലർ പാർട്ടി. ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം രാഹുൽ രാജിന്റേത്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
2: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
5: അടുത്ത ഗാനം പാടിയത് യേശുദാസും വാണി ജയറാമും, ചിത്രം അക്കച്ചയുടെ കുഞ്ഞുവാവ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: അടുത്ത ഗാനം പാടിയത് ജയചന്ദ്രനും സുജാതയുമാണ്. ചിത്രം ക്രോണിക് ബാച്ചിലർ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971
4: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
7: നേടാം 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
6: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
7: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം നമ്മൾ തമ്മിൽ. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുതഞ്ചേരിയുടേത്, സംഗീതം എം ജയചന്ദ്രന്റേത്.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഈ തണലിൽ ഇത്തിരി നേരം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇനീഷ്യലി നമ്മൾ ഫാർമക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മരുന്നുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാനുണ്ട്, മെഡിസിൻസ് ഒരുപാടുണ്ട്. ഫോർമാറ്റ് ഒക്കെ നമ്മൾ 3rd year ഒക്കെ ഫാർമക്കോളജിയിലൊക്കെ പഠിക്കും. അന്നേരം മുതലേ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, നമുക്കെപ്പോഴാണ് മരുന്ന് എഴുതി കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം
2: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: കരുണാസായി ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 28 83 856.
4: മനോയാനം.
5: കുട്ടിക്കാലം കളിച്ചു നടക്കാനും സംരക്ഷിക്കപ്പെടാനുമുള്ള സമയമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് സ്വന്തം മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെയും ഭാവിയിലെ ശാരീരിക മാനസിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു എന്ന് വരാം. ഒരു കുട്ടി അച്ഛന്റെയോ അമ്മയുടെയോ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണിത്. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന്, ഇൻസ്ട്രുമെന്റൽ പാരന്റിഫിക്കേഷൻ, പാചകം ചെയ്യുക.

0: ബില്ലുകൾ അടയ്ക്കുക തുടങ്ങിയ വീട്ടുജോലികൾ അമിതമായി ചെയ്യുക. 2. ഇമോഷണൽ പാരന്റിഫിക്കേഷൻ. മാതാപിതാക്കളുടെ മാനസിക വിഷമങ്ങൾ കേൾക്കുക, അവർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വൈകാരിക ഉത്തരവാദിത്തങ്ങൾ. ഇതിൽ രണ്ടാമത്തേതാണ്, അതായത് ഇമോഷണൽ പാരന്റിഫിക്കേഷൻ ആണ് കുട്ടികളിൽ കൂടുതൽ ആഴത്തിലുള്ള ആഘാതമുണ്ടാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് സ്വന്തം കടമയാണെന്ന് വിശ്വസിക്കുന്നു. തനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതോ വിശ്രമിക്കുന്നതോ തെറ്റാണെന്ന അനാവശ്യമായ കുറ്റബോധം ഇവരിൽ ഉടലെടുക്കുന്നു. മുതിർന്നവരാകുമ്പോൾ നോ പറയാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. തുടർച്ചയായ വൈകാരിക സമ്മർദ്ദം ശരീരത്തിലെ കോർട്ടിസോൾ നിലയെ അസ്ഥിരപ്പെടുത്തുന്നു. ഇത് ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കമുണ്ടാക്കാൻ കാരണമാകുന്നു. ഇത്തരം കുട്ടിക്കാലം കടന്നുവന്ന മുതിർന്നവരിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതായത് മനസ്സിന്റെ സമ്മർദ്ദം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ തകിടം മറിക്കുന്നു. എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ ശീലിച്ച ഇവർ പങ്കാളികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായം സ്വീകരിക്കാൻ മടിക്കുന്നു. ഇതിവരെ ഏകാന്തതയിലേക്കും മാനസികമായ തളർച്ചയിലേക്കും നയിക്കുന്നു. കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ചത് ഒരു വലിയ ഭാരമായിരുന്നു എന്ന് ആദ്യം തിരിച്ചറിയുക. സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ പഠിക്കുക. വിശ്രമം എന്നത് ഒരാളുടെ അവകാശമാണെന്നും അത് കുറ്റകരമല്ലെന്നും മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാൻ സാധിക്കാത്ത പക്ഷം ഇവരെ തെറാപ്പിക്ക് വിധേയമാക്കുന്നതാണ് നല്ലത്. തെറാപ്പിയിലൂടെ പഴയകാല മുറിവുകൾ ഉണക്കാൻ കഴിയും. തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഡയലക്ടിക്കൽ ബിഹേവിയർ തെറാപ്പി തുടങ്ങിയ മനഃശാസ്ത്ര ചികിത്സാ സമ്പ്രദായങ്ങളാണ്. ബാല്യകാലത്തെ അമിത ഉത്തരവാദിത്തങ്ങൾ മുതിർന്ന പ്രായത്തിൽ വലിയ ആരോഗ്യ ഭീഷണിയാകാം. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയും കുട്ടിക്കാലത്ത് അമിതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയുമരുത്, അടിച്ചേൽപ്പിക്കുകയുമരുത്. ബോധപൂർവമായ ഇടപെടലുകളിലൂടെയും സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്നതിലൂടെയും ഈ പ്രത്യാഘാതങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. എങ്കിലും ബാല്യം ബാല്യം തന്നെയല്ലേ? ആ ബാല്യത്തെ അമിത ഭാരം കൊണ്ട് ഇല്ലാതാക്കരുത്, മുറിവേൽപ്പിക്കരുത് എന്നു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ഫലം കാർഷിക ഉത്പാദന ഉപാധികളായ പച്ചചാണകവും ഉണക്കചാണകവും ഉൾപ്പെടെ വിപണിയിലെത്തിച്ച് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻ കുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം.

0: എത്ര നാളായി ഈ കൃഷി തുടങ്ങിയിട്ട്?
1: ഒരു 15 വർഷത്തിൽ കൂടുതലാവും കൃഷി തുടങ്ങിയിട്ട്. എങ്കിലും കൃഷി കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് ഒരു 7-8 വർഷമേ ആവുള്ളൂ. കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. മാവിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റംബുട്ടാൻ, അബിയു, അവക്കാഡോ, അങ്ങനെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സുകൾ നമ്മളിവിടെ ഇല്ലാത്ത, പണ്ടൊന്നും കണ്ടുവരാത്ത കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഒത്തിരി ഉള്ളത്. പിന്നെ കുറച്ച് വാഴ, മരച്ചീനി, ചേന, ചേമ്പ്, കുറച്ച് ബന്ദിക്കൃഷി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു കൃഷിയാണല്ലോ. അത് ഒരു കൃഷി എന്ന് പറയാൻ ഇല്ല, 1 ഏക്കറിലും ഇതാണ്. പിന്നെ ഈ ബന്ദിക്കൃഷി, ചോളം, അതൊക്കെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ വസ്തുവിലാണ്. പന്നിശല്യം ആയതുകൊണ്ട് ആരും ഒന്നും കൃഷി ചെയ്യില്ല. നമ്മളും ചെയ്യുന്നത് പകുതിയും പന്നി കൊണ്ടുപോവുകയാണ് പതിവ്. എങ്കിലും കുറേയേറെയെങ്കിലും നമുക്ക് ഉപയോഗപ്പെടാറുണ്ട്.
0: ഈ പന്നിശല്യത്തിനെതിരെ ഒന്നും ചെയ്തില്ലായിരുന്നു?
1: പന്നിശല്യത്തിന് നമ്മൾ മുള്ളുവേലിയും നെറ്റും ഒത്തിരി പരീക്ഷിച്ച് നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് വിജയിക്കാത്തൊരവസ്ഥയാണ്. പക്ക നാട്ടുമ്പുറം ആയതുകൊണ്ട് ശരിക്കും പന്നിശല്യം കൂടുതലാണ്. ഈ മാവൊക്കെ നമ്മൾ ഇപ്പം ചാണകമോ വളമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ വന്നത് നശിപ്പിച്ചളയും. ഇത് രാത്രി വരുന്ന, പകല് വരാറില്ല. വൈകുന്നേരം ഒരു 7:30 മുതൽ രാവിലെ 5:30 വരെ ഇതിൻ്റെ ശല്യം ഉണ്ടാവും. ഈ മരച്ചീനി, ചേന, ചേമ്പ് നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. വാഴയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചളയും. കൃഷിഭവനെ സമീപിച്ചു ഫെൻസിങ് അടിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യണം, പിന്നീട് കാശ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഏരിയയിലാകുമ്പം ഭയങ്കര എമൗണ്ട് ആവും. അല്ലാണ്ട് എന്ന് ഇപ്പം കൊന്ന നട്ട വരല്ല, മഞ്ഞൾ അതിരുവാരം നട്ട എന്ന് പറയണുണ്ട്. പക്ഷേ എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല, എങ്കിലും വെച്ചിട്ടുണ്ട്. ഈ അതിരുല് കൊന്നയും മഞ്ഞയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളെ ഫാമിലീസിന് തന്നെ ഒത്തിരി വസ്തുണ്ട്. അവരെല്ലാവരും വെറുതെ ഇട്ടേക്കുക. ആദ്യം റബ്ബറിന് ഭീഷണി അല്ലായിരുന്നു പന്നി, ഇപ്പോൾ റബ്ബറിന് ഭീഷണിയാണ്. തൈ നട്ടാൽ അതും കൊണ്ടുപോകും. അതുകൊണ്ട് പലരും ഒന്നും നടാതിട്ടേക്കുക. ഞങ്ങൾ പശുവിന് കൊടുക്കാനുള്ള പുല്ല് നട്ടേക്കുന്ന ഒത്തിരി ഏരിയയുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. നമ്മളിനി എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. ഇത് കാരണം ഒറ്റയ്ക്കല്ല ഒരു പന്നി വരുന്നത്, ഒത്തിരി കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പം ഇത് നശിപ്പിച്ചിട്ട് തന്നെ പോകും. അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചാൽ തന്നെ പകുതി ഈ ഗ്രാമപ്രദേശത്തെ കർഷകർക്ക് ഒത്തിരി ഉപയോഗം ഉണ്ടാവും.
0: പൂർണ്ണമായും ജൈവ കൃഷിയല്ലേ ചെയ്തു വരുന്നത്?
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ്. രാസവളം ഉപയോഗിക്കാറില്ല. പശുവുണ്ട്, പശുവിൻ്റെ ചാണകവും കോമാളിയും, പിന്നെ ചാണകം പുളിപ്പിച്ചും കടലപ്പിണ്ണാക്കും ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്തും മീനിൻ്റെ വേസ്റ്റും, അങ്ങനെ ഫുള്ളി ജൈവ കൃഷിയായിട്ടാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്.
0: എന്തൊക്കെ പച്ചക്കറികളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്?
1: എനിക്ക് പച്ചക്കറി, പയറുണ്ട്, വെണ്ട, കത്തിരി, മുളക്, പാവല്, കുറച്ച് വെള്ളരിയും, കുറച്ച് ചീരയും.
0: ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെ ഉണ്ടാകും അല്ലേ?
1: നമ്മൾ ജൈവ കൃഷിയാണ്, നാടൻ സാധനമാണ് എന്നറിയുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അത്ര റേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം എടുക്കാൻ ആളുണ്ട്. ഇപ്പം പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ചന്ത പോലെ വച്ചിട്ടുണ്ട്. കർഷകര പച്ചക്കറി തന്നെ മാക്സിമം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ അർപ്പിയ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നമുക്ക് ഹെൽപ്പാണ്. മാക്സിമം വിറ്റ് പോകും, നമ്മൾ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പം ഇവിടെ ഇങ്ങനെ കൃഷി ഉണ്ട് എന്ന് കാണുമ്പം അവരിങ്ങോട്ട് ചോദിക്കും, പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ. ഒത്തിരി പേരിങ്ങനെ അറിയിക്കുമോ ഉള്ളപ്പോൾ എന്ന് പറയുന്നുണ്ട്. കുഴമ്പലക്കിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കൃഷിഭവൻ്റെ കീഴിൽ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് സാധനം നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചാലും ഇട്ടാൽ മതി, അതിൻ്റെ റേറ്റ് അടക്കം. അതായത് കൃഷി ഓഫീസർ അടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്ന്. പ്രത്യേകിച്ച് കുഴമലക്കിൽ നിന്ന് നല്ലൊരു ഹെൽപ്പ് തരുന്നുണ്ട്. നമ്മളാ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കുകയും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൃഷിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അതിനെന്തൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെ നല്ലൊരു ഹെൽപ്പായതുകൊണ്ട്. പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർ ചോദിക്കാറുണ്ട്, ഇന്ന സാധനം നട്ടു അത് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ. കാരണം ഓരോ കർഷകർക്കും ഓരോന്നിനെ കുറിച്ച് നല്ല വ്യക്തമായ അറിവുണ്ടാവും. പിന്നെ വെറൈറ്റി ആയ ഫ്രൂട്ട്സ് ഒക്കെ വരികയോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളിടുമ്പം ഈ കർഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അത് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിപണന ഒരു വിഷയമല്ല. കാരണം നമ്മൾ വലിയൊരു ബൾക്കായിട്ടൊരു സാധനം ചിലപ്പോൾ കൊടുക്കാൻ കാണില്ല, എങ്കിലും

0: കൊടുക്കാനുണ്ടായാൽ തന്നെ അതെടുക്കാൻ ആളുണ്ട്.
1: കൃഷി ചെയ്തു തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
0: ഫുള്ള് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, നമ്മൾ മെന്റലി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പുതിയ ഫ്രൂട്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പച്ചക്കറിയെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. എന്നെ സംബന്ധിച്ചൊരു 24 മണിക്കൂർ തികയുന്നില്ല എന്നുള്ളൊരു പരാതിയുള്ള ആളാണ്. കാരണം പണ്ടൊക്കെ ഒത്തിരി സീരിയൽ കാണുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒത്തിരി പേര് ഇതൊക്കെ കാണാൻ വരുന്നുണ്ട്. ടെറസിൻ്റെ മുകളിൽ കുറച്ച് കൃഷിയുണ്ട്, തറയിലുണ്ട്. പിന്നെ ഇതുപോലെ പുതിയ പുതിയ കൃഷിയൊക്കെ വരുമ്പം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അതെങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
1: ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, കൂടാതെ പശുക്കളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിലവിൽ ഇപ്പോ എത്ര പശുക്കളുണ്ട്?
0: 5 പശുവുണ്ട്. സ്വന്തമായിട്ട് കറക്കുന്നത്, അത് ഞങ്ങള് ഒരു കടയുണ്ട്, അവിടെ വിൽക്കും. അത്യാവശ്യം എല്ലാവരും വാങ്ങുന്നുണ്ട്, നഷ്ടമില്ല. ചണകമുള്ളതുകൊണ്ട് കൃഷി വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കാരണം ഇതും കൂടെ വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കുറച്ചൊക്കെ ഉണക്കി വിൽക്കാൻ പറ്റും. ചാണകം 1 ചാക്കിന് 100 രൂപ, ചാണകം തണലത്തിട്ട് ഉണക്കി അങ്ങനെയും കൊടുക്കും, അല്ലാണ്ട് വാരി ചാക്കി കെട്ടി വെച്ചിരുന്നിട്ട് ഈർപ്പം പോകുമ്പം അതും കൊണ്ടുപോകുന്നവരുണ്ട്. പശുവിന് തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പശുവിന് അധികം പുറത്തുനിന്ന് വയ്ക്കോലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ ഈ കൃഷിയെടുത്ത് തന്നെ കളയൊക്കെ പറിക്കുമ്പോഴും വേസ്റ്റും ബാക്കിയെല്ലാം കൂടെ ആകുമ്പം പശുവിനെ വളർത്താൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല. നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും,
1: ഒരു ഫാമിലിക്ക് ജീവിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൊണ്ടുപോകാൻ പറ്റും. സഹായത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടോ?
0: ഇല്ല, സഹായത്തിനൊന്നും ആരുമില്ല. ഹസ്ബൻഡിന് ജോലിയുണ്ട്, പുള്ളി രാവിലെ പോകുമ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് പോകും, മൂത്ത മോനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോകും, എങ്കിലും ബാക്കിയൊക്കെ ഫുള്ളും തനിയാണ്. ഹെൽപ്പിനൊക്കെ ആളിനെ വെച്ചാൽ നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കണം, അതൊക്കെ ഭയങ്കര ചിലവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയാത്തതൊക്കെ വരുമ്പോൾ ഹെൽപ്പിന് ആളിനെ വിളിക്കും, അത്രേ ഉള്ളൂ.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിൽ ഞാൻ, എൻ്റെ മക്കളും ഹസ്ബൻഡും, രണ്ടുപേരും താല്പര്യമാണ്. മൂത്തയാള് ഡിഗ്രി പഠിക്കുന്നു, ഇളയാള് 10ാം ക്ലാസ് പഠിക്കുന്നു. മൂത്തയാളുണ്ട്, ഇളയാള് കൂടെ ഇല്ല, അവൻ സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. എങ്കിലും വരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മൂത്തയാളിൻ്റെ പേര് ഇമ്രാൻ സിദ്ദീഖ്, ഇളയാളിൻ്റെ പേര് ഇജാസ് സിദ്ദീഖ്, ഹസ്ബൻഡിൻ്റെ പേര് സിദ്ദീഖ്. എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു.
1: ഈ കൃഷിയിൽ ഹാപ്പി അല്ലേ?
0: മാക്സിമം ഹാപ്പിയാണ്. കാരണം ചില സമയത്തൊക്കെ വിൽക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാറുണ്ട്. അപ്പം നമുക്ക് നമ്മളേതായ ഒരു വരുമാന മാർഗമുണ്ട്, അതാർക്കും നമ്മൾ കൊടുക്കണ്ടല്ലോ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, നമ്മളെ അധ്വാനമാണ്. നമ്മളെ കൃഷി സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ തൊഴിലാളിയും, ഇത് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ മുതലാളിയാണ്, അത്രേ ഉള്ളൂ. കാശ് വാങ്ങിക്കുമ്പോൾ നമ്മൾ മുതലാളിയാണ്. നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
1: ഇത്രയും നാളത്തെ കൃഷി അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
0: സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അത്യാവശ്യം മുളക്, ചീര, കറിവേപ്പില, ഏറ്റവും കൂടുതൽ എല്ലാ വീട്ടമ്മമാരും ഈ കറിവേപ്പില വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതും ടി വി കേട്ടതും ഒക്കെ ഒത്തിരി വേഷം ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പം ഒരു കറിവേപ്പിലയൊക്കെ നടാൻ ഒരു വീട്ടിൽ എത്രയായാലും സ്ഥലം ഉണ്ടാവും, പക്ഷെ അതുപോലും ചെയ്യാത്തവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് കുറച്ച് സ്ഥലം മതി, കുറച്ച് മണ്ണും മതി. കറിവേപ്പില, പച്ചമുളക് അതൊക്കെ നടാൻ പറ്റും നമുക്ക്. തക്കാളി വലിയ കൃഷിയൊന്നും നട്ടില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെ വീടിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നടാൻ പറ്റും. നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് തട്ടിയാൽ തന്നെ ചിലതൊക്കെ മുളച്ചു വരും. അതൊക്കെ എടുത്തിങ്ങനെ പരിപാലിക്കാൻ മനസ്സുണ്ടായാൽ നടക്കും. ഇനി ഈ സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കുന്ന സമയമേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസവും വേണം. കൃഷി ചെയ്യാൻ ഒരു മനസ്സും നമ്മളത് ചെയ്ത സക്സസ് ആകും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വലിയ കൃഷി പാരമ്പര്യം എന്നുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നതല്ല. എൻ്റെ വീട്ടിൽ ഈ പറയുന്ന പശു കൃഷി ഒന്നുമില്ലാത്തൊരു ഫാമിലി. ഇവിടെ വന്നപ്പം ഹസ്ബൻഡ് വാപ്പ പശുവൊക്കെ ഉള്ള ആളായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എന്നിട്ട് പോലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ്. ഹസ്ബൻഡും അതേ ഒരു മൈൻഡിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഹസ്ബൻഡാണ് കൂടുതലും ഈ ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാക്സിമം ശ്രമിക്കും. മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അതിന് വലിയ സ്ഥലമൊന്നും വേണ്ട, ഏക്കർ കണക്കിന് വസ്തു ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും.

വീട്ടമ്മമാരുടെ സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിച്ച് വരുമാന മാർഗമാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ശ്രീമതി സിമി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി.

0: ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ സാധ്യതയെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി സിനിമകളുടെ വ്യാജ പതിപ്പിന്റെ വിതരണം തടയുന്നതിന് നിയമം ശക്തമാക്കിയതായി കേന്ദ്ര സർക്കാർ. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ. പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ അപേക്ഷകളും നിവേദനങ്ങളും സമർപ്പിക്കുവാനുള്ള പെറ്റിഷൻ മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ ഈ മാസം 220 കോടിയുടെ വിൽപ്പന തേടി. കഴിഞ്ഞ 6 മാസത്തെ ശരാശരി പ്രതിമാസ വിൽപ്പനയെ അപേക്ഷിച്ച് 10% വർധനയാണിത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള

കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യത. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നും നാളെയും ഇന്നലത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഇന്നീ അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 6:20 അധ്യാത്മരാമായണ പാരായണം 20-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 ഫാം ടു സിറ്റി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ. തുടർന്ന് 9:30 സംഗീതസുധ, ശാസ്ത്രീയ സംഗീത പരിപാടി. ഗായത്രി വെങ്കടരാഘവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, സാഹിത പ്രമുഖൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഒളപ്പമണ്ണയുടെ ഓണപ്പടി എന്ന കവിത, ആലാപനം ഗോകുൽ വിപി. തുടർന്ന് അധ്യാത്മരാമായണ പാരായണം 21-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഉദയഗീതം ഡോക്ടർ ബി അരുന്ധതി പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ, എം വി നടേശൻ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം ആയുരാരോഗ്യം. ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം. ഗുഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 101-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് മൃതിമധുരം. 8:45 യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഹലോ സന്ദേശഗാനം തുടർന്ന് കേൾക്കാം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം. കാർഷിക രംഗത്തെ ഇതിഹാസം, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പ്രത്യേക പരിപാടി. രചന ഡോക്ടർ ടി ആർ ജയകുമാരി. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 12:40 പ്രകാശധാര. കർക്കിടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കിടക മാസത്തിലെ ആരോഗ്യചര്യകൾ ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു. 1:02 ഒരുവട്ടം കൂടി. 2:02 നാടകം തൂലിക 1-ാം ഭാഗം. രചന എസ് വി വേണുഗോപൻ നായർ. സംവിധാനം രവീന്ദ്രൻ ചെന്നല്ലൂർ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 ഹലോ പുരി ഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹൽസ് സ്പോൺസേഡ് പരിപാടി. 4:00 കാതലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം 21-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കിഴങ്ങുവർഗ വിളകളിലെ പ്രധാന രോഗങ്ങളും കീടങ്ങളും, ഡോക്ടർ എസ് എസ് മീണയുമായി ആഭിമുഖം. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേഡ് പരിപാടി. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധയിൽ തഞ്ചാവൂർ എസ് കല്യാണരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിശാ സുരഭി. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. പരിപാടിയുടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 22.

7.9 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.9 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മധു ബാലകൃഷ്ണനും ജിൻഷാ നാണുവും പാടിയ ഗാനമാണ് ചിത്രം തത്സമയം ഒരു പെൺകുട്ടി. മുരുകൻ കാട്ടാക്കടയുടെ വരികൾ, ശരത്തിന്റെ സംഗീതം.

0: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരംവറ 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
1: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ് സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
1: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: മധു ബാലകൃഷ്ണനും നാരായണി ഗോപനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 916 കുഞ്ഞോട്ടൻ. അജീഷ് ദാസന്റെ വരികൾക്ക് ആനന്ദ് മധുസൂദനന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 അധ്യാത്മ രാമായണ പാരായണം 20-ാം ദിവസം.
1: രാമായണ പാരായണം 20-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സ്വയംപ്രഭാഗതി, സ്വയംപ്രഭാസ്തുതി, സമ്പാദിവാക്യം, സമുദ്രലംഘന ചിന്ത എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

മർക്കടൗഖം പരിത്രസ്തരായന്യോന്യമാശു ചൊല്ലിയിടിനാൻ അദ്രീന്ദ്രതുല്യനായോരു ഗൃധ്രാധിപൻ

ഈ രാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ, പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചു.

മുനി ചൊല്ലിനാൻ എന്നോടു എന്തു സംവാദേ, എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം.

സ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതൻ.

0: രാമായണ പാരായണം 20-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം.

0: പ്രവർത്തനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. പ്രളയബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചതിന് പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. ദുരന്ത നിവാരണ രംഗത്ത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോട്ടയം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ കോട്ടയം നഗരത്തിലും പടിഞ്ഞാറൻ മേഖലയിലും വെള്ളക്കെട്ട് തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: തുടർച്ചയായ 4 ദിവസത്തിന് ശേഷം കോട്ടയം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം. പാലാ, ഈരാറ്റുപേട്ട മേഖലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്നു. കിഴക്കൻ മേഖലയിൽ പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. എന്നാൽ കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും ഭാഗികമായും തടസ്സപ്പെട്ടു.
0: ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി R രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ ഇതുവരെ 1.5 കോടി രൂപയുടെ നഷ്ടമാണ് കാലവർഷം വരുത്തിയത്. 3000 ഏക്കറിൽ കൃഷിനാശവും ഉണ്ടായി. വേമ്പനാട്ട് കായലും കരകവിഞ്ഞ് കായൽ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട്.
0: പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊഴിഞ്ഞു. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രം സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കനത്ത മഴ സാധ്യതയുള്ള ജില്ലകളിൽ 24 മണിക്കൂറും കൺട്രോൾ റൂമുകൾ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കണമെന്നും ജില്ലാ കളക്ടർമാർ സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം 23,537 കർഷകരെ നേരിട്ട് ബാധിച്ചതായി മന്ത്രി TC സിദ്ദിഖ്. പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം 67.44 കോടി രൂപയുടെ വിളനാശമാണ് ഉണ്ടായത്. കർഷകർക്ക് സമയബന്ധിതമായി സഹായം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും CPM ജനറൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി കൊളപ്രയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുന്നതിനാൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിഷേധങ്ങൾക്കിടെ

0: ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും സിജെപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ 14,000 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നീന്തൽ അറിയുക എന്നത് കായികപരമായ കഴിവ് മാത്രമല്ല ജീവൻ രക്ഷാ നൈപുണ്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ജില്ലയിലും 1,000 കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് അധിക ബസ് സർവീസുകൾ നടത്താനൊരുങ്ങി KSRTCയും തമിഴ്നാട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഓണത്തിന് നാട്ടിലേക്ക് എത്തുന്നവർക്ക് സഹായകരമായ രീതിയിൽ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് KSRTC ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നത്. പാലക്കാട്, കോയമ്പത്തൂർ, തിരുവനന്തപുരം, നാഗർകോവിൽ റൂട്ടുകളിലും പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. തമിഴ്നാടിന്റെ കോയമ്പത്തൂർ, പാലക്കാട് അധിക സർവീസുകൾ ഈ മാസം 21 മുതൽ ആരംഭിക്കുമെന്ന് TNSTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് ഓണത്തിന് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുമെന്ന് കർണാടക RTCയും അറിയിച്ചു.
0: ജില്ലാതല ബാലസംരക്ഷണ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തയ്യാറാക്കിയ ഏകീകൃത ഡിജിറ്റൽ ഡാഷ്ബോർഡ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ നിന്ന് പ്രതിമാസാടിസ്ഥാനത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ സംയോജിപ്പിച്ചാണ് ഡാഷ്ബോർഡ് തയ്യാറാക്കുന്നത്. മിൽമയുടെ സ്വാതന്ത്ര്യദിന സമ്മാനം എന്ന പേരിൽ വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇത് സംബന്ധിച്ച പരാതി പോലീസിന് കൈമാറിയതായും മിൽമ അറിയിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ MB ശ്രീനിവാസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർഷത്തെ MBS പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ KJ ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 152 പോയിന്റ് ഉയർന്ന് 78,581 നിഫ്റ്റി 10 പോയിന്റ് നേട്ടത്തിൽ 24,625 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 2,080 കൂടി 1,07,880 ഗ്രാമിന് 13,460 ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. കർണാടക രജിസ്ട്രേഷൻ ലോറിയിലെ ചാക്കുകൾക്കിടയിൽ കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന 7,000 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി അനന്തപുരി FM 101.9 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യം ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം രാധാമാധവം. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് വിദ്യാധരൻ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം ഫാം ടു സിറ്റി.

0: ഫാം ടു സിറ്റി. ഹവോൾഡാറിയോ സിനിമയിലെ നിരുപമയെ ഓർമ്മയുണ്ടോ? തിരക്കേറിയ നഗരജീവിതത്തിനിടയിലും കൃഷിയിലൂടെ സ്വന്തം ജീവിതവും ചുറ്റുപാടും പച്ചപിടിപ്പിച്ച ഒരു സ്ത്രീ. ചില കഥകൾ സിനിമയിൽ മാത്രം ഒതുങ്ങുന്നില്ല, യഥാർത്ഥ ജീവിതത്തിലും അത്തരം ചില മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഫാം ടു സിറ്റി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എളമക്കര സ്വദേശിനിയായ സുശീല ടീച്ചർ. സിറ്റിയിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറയുന്നവരോട് ഒരു മട്ടുപാവ് മാത്രം മതിയല്ലോ എന്ന ചിരിയോടെയുള്ള മറുപടിയാണ് ടീച്ചറുടേത്. കഴിക്കുന്ന ഭക്ഷണം വിഷരഹിതമാകണമെന്ന് ടീച്ചർക്ക് നിർബന്ധമാണ്. കൃഷി ഒരു ഹോബിയല്ല, മറിച്ച് ഒരു പാഷനാണ്. ഒരധ്യാപികയുടെ പാഷൻ നൂറുകണക്കിന് വിദ്യാർത്ഥികളിലേക്ക് എങ്ങനെ പകർന്നു നൽകിയെന്ന് അറിയണ്ടേ? സുശീല ടീച്ചറുടെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം ഫാം ടു സിറ്റിയിലൂടെ.
1: ഫാം ടു സിറ്റിയിലേക്ക് സ്വാഗതം. അധ്യാപികയായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഇത്രയും നാള് ടീച്ചർ താമസിച്ചിരുന്നത് നഗരമധ്യത്തിൽ തന്നെയാണ്. ഇത്രയും തിരക്കുള്ള ഈ നഗരത്തിൽ താമസിക്കുമ്പോഴും ഇങ്ങനെ മട്ടുപ്പാവിൽ ഒരു കൃഷി, ടെറസിൽ ഒരു കൃഷി ചെയ്യാം, അങ്ങനെ ഒരു ചിന്ത വന്ന് എന്താണ് അതിനൊരു പ്രചോദനമായത്?
2: എന്റെ വീട് പാലക്കാടാണ്. ഞങ്ങൾ നാട്ടിലായിരിക്കുമ്പോഴും വീട്ടിൽ ഒരു പച്ചക്കറിയും പുറത്തുനിന്ന് മേടിക്കില്ല. നമുക്ക് ഇവിടെ വന്നപ്പോഴും എറണാകുളത്ത് വന്നപ്പോഴും പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറി എല്ലാം വിഷം അടിച്ചതാണെന്നുള്ളൊരു തോന്നൽ മനസ്സിലുള്ള കാരണം ഗ്രോ ബാഗുകൾ മേടിച്ച് ഞങ്ങൾ റെന്റിന് അവിടെയൊക്കെ താമസിച്ചിരുന്നു. ഏത് വീട്ടിൽ താമസിച്ചാലും ആ വീടിന്റെ മട്ടുപ്പാവില് നമ്മൾ അത്യാവശ്യം വേണ്ട ചീര, വെണ്ട, വഴുതന, അങ്ങനെയുള്ള പച്ചമുളക്, എല്ലാ പച്ചക്കറികളും എല്ലാം ഉണ്ടാക്കാറുണ്ട്. ആരോ റൂട്ട് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, ഇവിടെ ഉള്ളവർ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, കൂവ എന്ന് പറയും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അത് ഭയങ്കര ഫേമസാ. അതുവരെ ഞാൻ ഗ്രോ ബാഗിൽ വളർത്തി ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി നമ്മൾ റെഡിയാക്കി നമുക്ക് വേനൽക്കാലത്തൊക്കെ ചൂടുള്ള സമയത്തൊക്കെ ചൂടൊക്കെ ശരീരത്തിലെ കുറയാനും വയറിന് അപ്സെറ്റ് ആവുമ്പോൾ കഴിക്കാനൊക്കെ ഒരു മരുന്നാണ് മെഡിസിനാണ് ശരിച്ചത്. അങ്ങനെ എല്ലാം വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ ഗ്രോ ബാഗിൽ, കുമ്പളം, മത്ത. മത്തൊക്കെ മെയിനായിട്ട് നമ്മൾ മത്തങ്ങയ്ക്ക് വേണ്ടിയിട്ടല്ല, അതിന്റെ ഇലകൾ ഉപയോഗിക്കാം. പയർ, അതിന്റെയൊക്കെ ഇലകളാണ് മെയിനായിട്ട്. മുരിങ്ങ, പിന്നെ ടെറസിന്റെ മുകളിലൊക്കെ ചെയ്യുമ്പോൾ അധികം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതായത് കൃമി കീടങ്ങളുടെ ഒന്നും ശല്യം അധികം ഉണ്ടാവില്ല. നമുക്ക് മാനേജ് ചെയ്യാം. വലിയ സ്ഥലങ്ങളിലാകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
3: ചെറുപ്പം മുതലേ നമ്മളുടെ കൂടെ കൂടിയ ഒരു ഇഷ്ടം തന്നെയാണ് ഈ കൃഷി എന്ന് പറയുന്നത് അല്ലേ?
2: സത്യമായിട്ടും ചെറുപ്പത്തിലെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു. കുറച്ചുള്ള സ്ഥലത്താണെങ്കിലും വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാനിവിടെ കപ്പ വരെ ഗ്രോ ബാഗിൽ വളർത്തുമായിരുന്നു. നമുക്ക് ആവശ്യത്തിന് വാഴകളുണ്ട് ഇഷ്ടംമാതിരി. വാഴയൊക്കെ ഇവിടെ ഇലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക, അല്ലാതെ കായ നമുക്ക് ഗ്രോ ബാഗിൽ നിന്ന് അങ്ങനെ കിട്ടാറില്ലേ. പക്ഷെ ഓണത്തിന് നമ്മുടെ വീട്ടിലെ വാഴയുടെ ഇലയെന്ന് തന്നെ അതിൽ തന്നെ സദ്യ ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവം എന്നെ സംബന്ധിച്ചോളും. എല്ലാ പച്ചക്കറിയും വീട്ടിലും അതുപോലെയുള്ള സാധനങ്ങളും എല്ലാം വീട്ടിലുണ്ടാക്കും.
3: മട്ടുപ്പാവില് കൃഷി ചെയ്യുമ്പോ നമ്മൾ ആ ഒരു കൃഷി തുടങ്ങുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്?
2: എല്ലാ സാധനം ഇങ്ങനെ മേടിച്ചിട്ട് തന്നെയാണ് അധികം ചെയ്യുന്നത്. ഞാൻ എന്റെ നാട്ടിൽ നിന്നാണ് ചാണകപ്പൊടി, മണ്ണ്, ഇവിടെ പല വീടുകളിലും ടെറസിന്റെ മുകളിൽ എന്റെ വീട്ടിലെ പറമ്പിലും മണ്ണുകൾ ഇരിപ്പുണ്ട്. ശകിരിച്ചോറ് മാത്രം നമ്മൾ ഇവിടെ നിന്ന് മേടിക്കും. എന്നിട്ട് ഇത് ചാണകവും ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ്. മെയിൻ ആയിട്ടുള്ള വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വളങ്ങളൊന്നും ചേർക്കേണ്ടി വരാറില്ല. പിന്നെ വീട്ടില് അരി കഴുകുകയാണെങ്കിലും അതിന്റെ വെള്ളം, കഞ്ഞി വെള്ളം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതുപോലെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളുടെ വേസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിലെ വേസ്റ്റ് ഇതുപോലെ റെഡിയാക്കിയിട്ട് എനിക്ക് ചാക്കിൽ കെട്ടിവെക്കും, എന്നിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരും. അവര് വീട്ടിൽ വരുമ്പോ അവർക്ക് പച്ചക്കറി കൊടുക്കും.
3: പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചുള്ള ആ ഒരു കൃഷി രീതി തന്നെയാണ്.
2: അതെ അതെ, ഒരു വളവും വേറെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് രാസവളം ഒട്ടും ഉപയോഗിക്കാറില്ല. ബാക്കിയുള്ള വളങ്ങളും ഉപയോഗിക്കേണ്ടി വരാറില്ല. ചാണകപ്പൊടിയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്.
3: ഇപ്പൊ മണ്ണെല്ലാം നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇത് നമ്മള് ടെറസിന്റെ മുകളിൽ എത്തിക്കണ്ടേ? അതൊരു വലിയ അധ്വാനമുള്ള ഒരു പണിയല്ലേ?
2: അത് നമ്മൾ താഴെ കൊണ്ടുവന്ന് ഒരു ചാക്കിലാക്കി വെച്ച് പിന്നെ കുറേശ്ശെ കുറേശ്ശായിട്ട് മുള്ളിക്കൊണ്ടുപോയി ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്ത് അങ്ങനെ ഗ്രോ ബാഗിൽ. മുഴുവൻ മണ്ണിലൊന്നും അല്ല ചെയ്യണത്, തേങ്ങ പൊതിക്കണതിന്റെ ആ പൊതിമടലൊക്കെ കൊടുന്ന് അടിയിൽ വെക്കുക. അതിന്റെ ചിരട്ട എല്ലാം അങ്ങനെ അടിയിൽ കമഴ്ത്തി കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വീട്ടിലൊരു ദിവസം ഇല്ലെങ്കിലും നനച്ചില്ലെങ്കിലും അത് വാടി പോകുന്നില്ല. അപ്പൊ മുഴുവൻ ഫുള്ള് ഇതല്ല. പിന്നെ അതുപോലെ ഒരു പ്രാവശ്യത്തെ കൃഷി കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തെ വേസ്റ്റുകൾ കുറേ ഉണ്ടാവും നമ്മൾ ചെയ്തതിന്റെ, അതൊക്കെ തന്നെ അതിന്റെ അടിയിലിട്ടിട്ട് അതിന്റെ മുകളിലാണ് പിന്നെയും മണ്ണിട്ടിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് കൂടുതൽ ബേർഡൻ ഒന്നും അല്ല. പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം ഇത് ചെയ്യാനായിട്ട്. അത്രമാത്രമേ ഉള്ളൂ. ഞാൻ രാത്രിയിലാണെങ്കിലും നോക്കും എല്ലാം. നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ.
3: താല്പര്യം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലെ?
2: അതെ അതെ.
3: ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ കൃഷിയെ കാണണം.
2: തീർച്ചയായിട്ടും നമ്മൾ കഴിക്കണ ഭക്ഷണമാണ്.

0: നമ്മുടെ മരുന്ന് എന്ന് പറയണത്. അപ്പോ ആ ഭക്ഷണം മരുന്ന് പോലെ ആവണമെങ്കിൽ ഇതുപോലെ വിഷമൊന്നും അടിക്കാത്തതും രാസവളങ്ങൾ ഉപയോഗിക്കാത്തതും ആയിട്ടുള്ള പച്ചക്കറി ഇന്നുള്ള ഈ അസുഖങ്ങളൊക്കെ ഇത്ര കൂടി വന്നിട്ടുണ്ടെ മെയിൻ കാരണം അതാണ്. എങ്ങനെ വന്നു ചോദിച്ചാൽ ജീവിത ശൈലി മാറിയതാണെന്ന് നമുക്ക് പറയാം. നമുക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റ് വരുമ്പോ നമ്മളൊക്കെ ഒരു എക്സസൈസ് തന്നെ ശരിക്കും. ഇത് കുറെ നേരം ഇരുന്നും എഴുന്നേറ്റും ഇതിനെ ചെയ്യണതും അതൊക്കെ ഒരു എക്സസൈസ് ആണ്. കൂട്ടത്തില് ഒരു 10-20 മിനിറ്റ് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് നല്ല ഭംഗിയായിട്ട് നോക്കാം.
1: സുശീല ടീച്ചറുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു ഗാനത്തിന് ശേഷം.

0: നമ്മുടെ ഈ ഒരു മട്ടുപ്പാവില് എന്തൊക്കെ കൃഷികളാണ് ചെയ്തിട്ടുള്ളത്?
1: വെള്ളരി, കുമ്പളം, കോവല്. കോവല് എപ്പോഴും ഉണ്ടാവും, കാരണം കോവയ്ക്ക എല്ലാ സമയത്തും നമ്മുടെ അടുത്ത് ഉണ്ടാവാറുണ്ട്. കുക്കുംബർ ഇതെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ വെണ്ട, വഴുതന, പയറ്, ചീര. ചീരകള് പല വെറൈറ്റി ചീരകള്, ചിലപ്പോ നമുക്ക് തന്നെ കഴിച്ചു തീർക്കാൻ പറ്റില്ല അത്ര തന്നെ ചീര. പൊന്നാങ്കണ്ണി ചീര, പിന്നെ മയിൽപ്പീലി ചീര, സുന്ദരി ചീര, പച്ച ചീര, ചുമന്ന ചീര, ഇങ്ങനെ ഇഷ്ടംമാതിരി. എവിടെ കണ്ടാലും ഞാൻ ഇങ്ങനെ പോകുമ്പോ എനിക്ക് തുണി പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളിലേക്കൊക്കെ പോണേക്കാൾ ഇഷ്ടം ഇങ്ങനത്തെ നഴ്സറികളിൽ പോയിട്ട് അവിടെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിച്ചു കൊണ്ടുവരിക. ഭയങ്കര രാത്രി ആയാലും കൊണ്ടുവന്നിട്ടൊക്കെ അത് നട്ടു വെച്ചിട്ടാണ് പിന്നെ ഞാൻ ബാക്കി പരിപാടികളിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്.
0: ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് സമയമില്ല. അപ്പൊ അധ്യാപികയായിരുന്നു, അപ്പൊ നമ്മളുടെ വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിലും നല്ല രീതിയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പല പല പരിപാടികളും സംഘടിപ്പിച്ച് അതിനും നേരം കണ്ടെത്താറുണ്ട്.
1: സ്കൂളില് എന്റെ സബ്ജക്ട് യോഗയാണ്, അപ്പൊ എനിക്ക് പിന്നെ ഈ പേപ്പർ കറക്ഷനോ അങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നും ഇല്ല. നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടും സ്കൂളില്. അപ്പൊ ഞാൻ ഒരു 10 വർഷം മുമ്പാണ് എന്നോട് ഇങ്ങനെ മാഡം നമ്മുടെ സ്കൂളിലെ നാച്ചർ ക്ലബിന്റെയും കൃഷിയിലെ ഏറ്റെടുത്ത് ചെയ്യാവോ എന്ന് ചോദിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എന്താ വെച്ചാൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മളോട് പറയണത്. അന്ന് തൊട്ട് ഞാനൊരു 10 വർഷത്തോളം, ഈ വർഷം ഞാൻ റിട്ടയറായി, ഈ വർഷം വരെ സ്കൂളിൽ ഇനി കിട്ടാത്ത അവാർഡുകളൊന്നും ഇല്ല. കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പത്തെ വർഷം സ്റ്റേറ്റിലും ഫസ്റ്റ് കിട്ടി. കളക്ടർ വന്നിട്ട് ഹരിത വിദ്യാലയം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക അവാർഡ് കഴിഞ്ഞ സ്കൂളിൽ നിന്ന് കിട്ടിയായിരുന്നു.

0: കുട്ടികളെ ഒരു ചിലപ്പോ യോഗയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ യോഗ എന്ന് പറഞ്ഞ ഒരു പിരീഡ് യോഗ ക്ലാസ് കൊണ്ടുപോണതിന് വരെ അവരെ ഞാൻ ഈ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോകും. എന്ത് രസം പറയാം, കുഞ്ഞു കുട്ടികള് ഒന്നും അറിയില്ലല്ലോ എന്താ ചെടികൾ, ഇപ്പൊ നെല്ല് എവിടുന്ന, അരി എവിടുന്ന, ചോറെങ്ങനെ മേശപ്പുറത്ത് വരുന്ന വെച്ചാൽ അരി കടയിൽനിന്ന് വാങ്ങിയിട്ടാന്നേ പറയുള്ളൂ. ടൗണിലുള്ള കുട്ടികൾക്ക് പാല് എവിടുന്ന വരുന്ന വെച്ചാൽ അത് മിൽമയെന്ന് കവറിൽ നിന്നേ അറിയുള്ളൂ, അല്ലാതെ അതൊരു ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അറിയില്ല. അതുപോലെ എന്ത് ചെടികൾ വിത്തുകൾ മുളപ്പിച്ച് അവരെയും കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും, നമ്മൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിപ്പിച്ച് ഒരുമാതിരി കുട്ടികൾ ഒരു 10 വർഷം കൊണ്ട് ഇപ്പൊ പാസ് ഔട്ടായി പോണ എല്ലാവരും ഇതിൽ ഭയങ്കര എൻഗേജഡ് ആയി അത്യാവശ്യം. അപ്പൊ അത് മാത്രല്ല, ഇവര് ഇവിടെ കണ്ടിട്ട് ആവേശം കയറി ഇവരുടെ വീട്ടിലൊക്കെ ടെറസിന്റെ മുകളിൽ കൃഷിയാണ്, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് മണ്ണിൽ കളിക്കാനും മണ്ണ് വാരി ചെടി നടാനും, ഒരു ബുദ്ധിമുട്ടും ഇല്ല ആർക്കും. കുട്ടികളിൽ ഭയങ്കര മാറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അവരെ മാറ്റിയെടുക്കുമ്പോ വരുന്നത്. അവര് വേറൊന്നിലേക്കും പോവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്കൂളിൽ സ്ലറി ഉണ്ട്, കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് നമ്മള് വളത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം, അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കുക ചെയ്യണത്.
1: നമ്മൾ കുട്ടികളെ കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങി അല്ലെ, പഠനത്തോടൊപ്പം അവര് പ്രകൃതിയെ കൂടി മനസ്സിലാക്കി വളരുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഒരുപാട് പച്ചക്കറികളായിട്ടും അല്ലെങ്കിൽ വാഴ പലതും കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങള് എങ്ങനെയാണ് അത് വിപണി കണ്ടെത്തുന്നത്?
0: വിപണിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ഇതൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും നേരത്തെ തന്നെ. പിന്നെ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം സെയിൽ വെക്കുക, എന്തെങ്കിലും ഓപ്പൺ ഹൗസ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുട്ടികൾ തന്നെ സെയിൽ നടത്തുക. നമ്മൾ ഒരിത്തിരി പൈസ കുറച്ചൊക്കെ കൊടുത്താൽ പറയും മിസ് ഇതിനൊക്കെ പുറത്ത് എന്താ വില എന്ന് പറയും, ഇങ്ങനെയൊന്നല്ല കൊടുക്കേണ്ടത് പറയും. അവർ തന്നെയാണ് ശരി. ഞങ്ങളുടെ സ്കൂളിൽ ധാരാളം കരിയിലുണ്ട്, കരിയില എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ട് അതിന്റെ മീതെ സ്ലറി ഒഴിച്ചിടണം. സ്ലറി ഒഴിച്ചിട്ട് ഒരു 3 മാസം കഴിയുമ്പോഴേക്ക് ഈ കരിയിലെയും സ്ലറിയും കൂടി അലിച്ച് ശരിക്കും ജൈവ മണ്ണായിട്ടുണ്ടാവും. മണ്ണ് നമുക്ക് കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുക വേണ്ട. പിന്നെ ഞങ്ങൾ ഈ മണ്ണും സെയിൽ ചെയ്യും. എപ്പോഴും ക്യാൻസർ വാർഡിലേക്ക് വേണ്ട മരുന്നുകൾ ഒരു വർഷം ഞങ്ങൾ ഒരു 50,000 രൂപയുടെയൊക്കെ ഉള്ളിലുള്ള മരുന്നുകൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ എത്തിക്കു വരും. കുട്ടികളുടെ വീടുകളിലും ഇതിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്, കുട്ടികളിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്, ഇഷ്ടംമാതിരി കുട്ടികൾ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് പോയവരുണ്ട്.
2: അടുത്ത ഒരു പാട്ടിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം.

ഭാവി തലമുറയും കൃഷിയോട് ഇത്രയും അടുപ്പം കാണിക്കുന്നു അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമാണ്. ശരിക്കും കുട്ടികൾക്കൊരു വഴികാട്ടി ആവുന്നത് എന്തായാലും അധ്യാപകർ തന്നെയാണ്. ടീച്ചർ ഇത്രയും റിസ്ക് എടുത്ത് കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നു, അത് കുട്ടികൾ അത് ചെയ്യുന്നു, അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം.

0: 27 നക്ഷത്രങ്ങളുടെയും മരങ്ങൾ അവിടെ ഒരു ഭാഗത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യു ആർ കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പാരന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പുറത്തുനിന്ന് വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഓരോ മരത്തിനെ പറ്റിയിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നക്ഷത്രത്തിനൊരു മരം ഉണ്ടെന്നും ആ മരത്തിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നും നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളും അവരുടെ മരം ഏതാന്ന് കണ്ടുപിടിച്ച് ആ ഒരു മരത്തിനെങ്കിലും വീട്ടിൽ വളർത്താനായിട്ട് പല കുട്ടികളും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഔഷധ സസ്യത്തോട്ടം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ മുഴുവൻ, ഈ കൃഷി മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങളും, അതിന്റെ കൂടെ ഈ ഔഷധ സസ്യങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യവും, അവിടെ ഇല്ലാത്ത ഔഷധ സസ്യങ്ങളൊന്നുമില്ല, ഫ്രൂട്ട്സിന്റെ തൈകൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അതുപോലെ തന്നെ ഒരു 3 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇതുപോലെ അനുവദിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ തന്നെ റിക്വസ്റ്റ് കൊടുക്കുക, അതൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് തന്ന് ചെറിയൊരു കുട്ടിവനം. നമുക്ക് ശരിക്കൊരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയ പോലെയാണ് അതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ. താഴത്തുനിന്ന് നോക്കി ആകാശം കാണില്ല, അതുപോലെ ഇങ്ങനെ മുള്ളു മരങ്ങളെ ഇല വിരിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ വനം. പുതിയൊരു ഐഡിയ കണ്ട അത് നമ്മൾ ചെയ്തെടുക്കും.
1: അതുപോലെ ഇപ്പൊ ടീച്ചറിന്റെ മട്ടുപ്പാവിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇത്രയും അധികം പച്ചക്കറി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വിത്താണോ തൈയാണോ എങ്ങനെയാണ് നമ്മൾ ഇത് നടുന്നത്? തൈ ആയിട്ട് വാങ്ങിച്ച് നടുകയാണോ ചെയ്യാറുള്ളത്?
0: ഞാൻ അധികം തൈ മേടിക്കുകയാണ്. വിത്തൊക്കെ മേടിച്ച ഒരു പാക്കറ്റ് വിത്ത് പറഞ്ഞാൽ കുറെ വിത്ത് ഉണ്ടാവും, അത് പിന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിച്ചതിന്റെ ബാക്കി ആർക്കെങ്കിലും കൊടുക്ക്, സ്കൂളിൽ നടുകയൊക്കെ ചെയ്യും. ഞാനെപ്പോഴും ചെയ്യാറ് VFPCK എന്ന് പറഞ്ഞ ഇവിടെ കാക്കനാട് ഉണ്ട്, അവിടെ പോയിട്ടാണ്. അവിടെ പോയാൽ എപ്പോഴും വെറൈറ്റി എന്തെങ്കിലുമൊക്കെ തൈകൾ ഉണ്ടാവും, അവിടെ നിന്നാണ് അധികം തൈകളും സാധനങ്ങളൊക്കെ മേടിക്കാറ്.
1: നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ ചെടിയെ പരിപാലിച്ച് അതിൽ നിന്നുണ്ടാക്കുന്ന ആ പച്ചക്കറി ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷണ മേശയിൽ എത്തുക എന്ന് പറയുമ്പോ അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ?
0: പിന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്.
1: അതും വിഷരഹിതമായിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം.
0: അതെ അതെ, അവരവരുടെ വീട്ടിലേക്ക് വേണ്ടത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വലിയ പറമ്പിലൊക്കെ കൃഷി ചെയ്യാനാണ് നമുക്കിപ്പോ കൂലിക്കൊന്നും ആളെ കിട്ടില്ല, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ എറണാകുളത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനൊക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും നല്ലത് ഗ്രോ ബാഗ്, അതുപോലെ വീടുകളിലും നമ്മൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ടാതെ വരുന്ന ചില പാത്രങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ നമുക്ക് മല്ലി, മുളക്, അതുപോലെ മിന്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഓരോ പാത്രത്തിൽ വളർത്തി കഴിഞ്ഞാൽ ഇതിനൊന്നും വേറെ സ്ഥലത്തുനിന്ന് നമുക്ക് കാശ് കൊടുത്ത് മേടിച്ച് കൊണ്ടുവന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനൊന്ന് ഒരിത്തിരി സമയം അതിനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും, അതുപോലെ തന്നെ നമ്മൾ മെന്റലി ഭയങ്കര ഹാപ്പി ആയിരിക്കും.
1: സ്കൂളില് പോകുന്ന ആ ഒരു സമയത്ത് ഏകദേശം എത്ര സമയമാണ് നമ്മൾ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് വീട്ടില് ചെലവഴിക്കാറുണ്ട്?
0: വീട്ടിലെപ്പോഴും വൈകുന്നേരം സമയത്താണ്, ഞാൻ വന്നതിന് ശേഷമാണ്. നമ്മളൊരു 4 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ചെയ്യാറ്. ഇനി അഥവാ ചെയ്യാൻ സമയം കിട്ടിയില്ല, വൈകി വരിക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ടെറസിന്റെ മുകളിൽ ലൈറ്റ് ഇട്ടിട്ടാണെങ്കിലും അതൊക്കെ ചെയ്ത് നനച്ച് എല്ലാം ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ.
2: കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ഗാനത്തിന് ശേഷം.

0: ടീച്ചർ പണ്ട് കാലങ്ങളില് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം കൃഷി ചെയ്തിരുന്നു. ഇത് നമ്മുടെ നാട്ടിലാണ്. ഇപ്പൊ നമ്മള് ടെറസിലും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രണ്ട് രീതികള് തമ്മില് ഭയങ്കര വ്യത്യാസം തോന്നിയിട്ടുണ്ടോ?
1: വ്യത്യാസമുണ്ട്. ഇതിപ്പോ ടെറസിന്റെ മുകളിലത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ വീടുകളിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെയ്യുമ്പോൾ പറമ്പിലൊക്കെ ചെയ്യണത് മൺവെട്ടിയൊക്കെ എടുത്ത് കളയ്ക്കാനും അതിനൊക്കെ ഇത്തിരി ആരോഗ്യമുള്ളവർക്ക് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഗ്രോ ബാഗിൽ ചെയ്യല് നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാം.
0: കൃഷി ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ ആർക്കും കൃഷി ചെയ്യാം അല്ലേ?
1: ആർക്കും ചെയ്യാവുന്നതാണ്. അതെ.
0: അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ശ്രോതാക്കൾക്കൊക്കെ ശരിക്കും ഒരു പ്രചോദനമാവട്ടെ. അപ്പൊ നമ്മളുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
1: പറയാനുള്ളത് ഒരു 10 ഗ്രോ ബാഗ് എങ്കിലും മേടിച്ചിട്ട് അവനവന് വേണ്ട പച്ചക്കറികള്, ഇപ്പൊ കറിവേപ്പില, മല്ലിയില ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അത് ആദ്യം ഒരു ബുദ്ധിമുട്ടുള്ളൂ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. വീട്ടിലെ ബാക്കിയുള്ളവരുടെയും കൂടി ഹെൽപ്പൊക്കെ എടുത്തിട്ടാണെങ്കിലും നമ്മള് ചെയ്തെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വീട്ടിലത്തെ ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന തരത്തില് നമുക്ക് ആവശ്യമുള്ളത് സുരക്ഷിതമായിട്ട് കുറച്ചാണെങ്കിലും വീട്ടിലുണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുക.
0: ഇനിയും ഒരുപാട് ഇതുപോലെ കൃഷിയെ സ്നേഹിച്ച് ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ആശംസകളും.
1: ഓക്കെ, താങ്ക് യു.
2: ടൈം ഇല്ല, സ്പേസ് ഇല്ല എന്നതല്ല, മനസ്സുണ്ട് എന്നതാണ് കൃഷിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് സുശീല ടീച്ചർ ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. ഫാം ടു സിറ്റിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് നീതു എൻ ടി. മറ്റൊരു ഗ്രീൻ സ്റ്റോറിയുമായി വീണ്ടും നിങ്ങളോടൊപ്പം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

സിതാര കൃഷ്ണകുമാറും നിഖിൽരാജും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കസിൻസ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രന്റേതും.

യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഈ പുഴയും കടന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇനീഷ്യലി നമ്മൾ ഫാർമക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മരുന്നുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാനുണ്ട്, മെഡിസിൻസ് ഒരുപാടുണ്ട്. ഫോർമാറ്റ് ഒക്കെ നമ്മൾ തേർഡ് ഇയറിലും ഒക്കെ ഫാർമക്കോളജിയിലൊക്കെ പഠിക്കും. അന്നേരം മുതലേ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നു നമുക്കെപ്പോഴാണ് മരുന്ന് എഴുതി കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. ഇനി ഒടിയൻ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് MJ ചന്ദ്രന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495 96 4321 മറ്റൊരു നമ്പർ 9496 55 6321 ഒരു നമ്പർ കൂടി 9496 59 6321 ഓർക്കുക,

ഹലോ ആകാശവാണിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം? പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഇനി ബെനിദയാൽ, പ്രണവം ശശി, മിയാമ ജേക്സ് ബിജോയ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം ജേക്സ് ബിജോയുടേത്.

നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കടക മാസത്തിലെ ആരോഗ്യ ചര്യകളെ കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: വിനീത് ശ്രീനിവാസന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു വടക്കൻ സെൽഫി.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ആവശ്യം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ 3-ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ വായ്പാ വിതരണവും മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. യാത്രക്കാർക്ക് വേഗത്തിലും ലളിതമായും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൌകര്യം ഒരുക്കുന്നതിനായി KSRTCയുടെ AI പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നാളെ രാവിലെ മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സപ്ലൈകോ ഈ മാസം 220 കോടിയുടെ വിൽപ്പന നേടി. കഴിഞ്ഞ 6 മാസത്തെ ശരാശരി പ്രതിമാസ വിൽപ്പനയെ അപേക്ഷിച്ച് 10% വർധനയാണ് ഇത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 48 കേസുകളിലായി 53 പേർ കൂടി അറസ്റ്റിലായി. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2-ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ബലറാമും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗ്രാമഫോൺ. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയുടെ സംഗീതം. സിദ് ശ്രീരാമും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നരിവേട്ട.

ഇനി മധുശ്രീനാരായണൻ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഇടവപ്പാതി. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ജയദേവ, സംഗീതം രമേശ് നാരായണൻ്റേതാണ്.

0: നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഹരിശങ്കറും സിന്ധൂരി വിശാലും പാടിയ ഗാനം കേൾക്കാം, ചിത്രം സീതാരാമം. ഈ ഗാനത്തിന് വരികളെഴുതിയത് അരുണലാഥ്, സംഗീതം വിശാൽ ചന്ദ്രശേഖർ.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321. ഒരു നമ്പർ കൂടി: 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു: 9495964321, 9496596321. അതിഥി ഗായിക അപർണ രാജീവ്.

കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം റോക്ക് ആൻഡ് റോൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വെട്ടം. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

ശങ്കർ മഹാദേവനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

അഭയ് ജോത്പുക്കറും സാവനി രവീന്ദ്രയും പാടിയ ഗാനമാണ് രഞ്ജിത് സിനിമ എന്ന സിനിമയിൽ നിന്നും. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് അജീഷ് ദാസൻ, സംഗീതം മിഥുൻ അശോകന്റേതും.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാ സുരഭിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 9 മണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിനൊരാൾ വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 386 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ഷണ്ഠയുമില്ല. ചേന്നൻ ഒരു രാത്രിയും പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ 3 പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട്. ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളമെത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ 2 വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഭാര്യ, 4 കുട്ടികൾ, 1 പൂച്ച, 1 പട്ടി, ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വടക്കൊരു കെട്ടുവെള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നൻ വള്ളക്കാരെ കൂവി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ച് വെളിയിലിട്ടു. അപ്പോഴേക്ക് വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്.
4: ചേന്നച്ചാ, പൂഹൈ!
3: പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി.
4: ഇങ്ങാ വായോ!
3: അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ പിടിച്ചു കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല.

അത് പുരയുടെ പടിഞ്ഞാറേ ചരിവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി, അതകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണവേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ നാലു ചുവരുകളിലും അതോടി നടന്നു. ചിലയിടങ്ങളിലെല്ലാം മണപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുൻപിൽ കൂടി വെള്ളത്തിലേക്ക് തുടിയുമെന്നൊരു ചാട്ടം ചാടി. ആ നായ ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുളിച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം. ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘ്രാണിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി, തലയറിഞ്ഞ് ചീറ്റി. മുൻകാലുകളൊന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ട് കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൾ താഴ്ത്തിക്കൊണ്ട് നായ കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാരഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂരപ്രദേശങ്ങളിലുമെത്തി. അനുകമ്പാതുരനായ വായുഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു. വീട്ടുകാവ് ലയിച്ചിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴമുണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുള ചോറ് അവനതിനുരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മൂങ്ങി. ശബ്ദം താണു നിശബ്ദമായി. വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാർ രണ്ടാമതും കുറേ നേരം മൂങ്ങി. ആ നിശീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധിക നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിൻ്റെ ഒച്ചയും അലകളിളക്കുന്ന ബളബള ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടക്കുന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് എന്തോ നിരാശനായി പെറുപിറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു. ചാടി എണ്ണീറ്റ് നായ കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ മുറമുടുത്തു. പ്രഭാതമായി. താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുടിച്ചു നോക്കി. ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലപ്പരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീ പൊയ്യുന്നില്ല. ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും. പിൻകാലുകളാൽ താടി കൂടക്കൂടെ ചുഴഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്ന് മയങ്ങി. മന്ദാനിലനിൽ ഇളകുന്ന വാഴയിലയുടെ ഛായ പുരപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടി എണീറ്റ് ഒന്ന് കുരച്ചു. കാറ് കയറി സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിലിളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദമവ എങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം അവൻ കൊതിയോടെ നോക്കി. നമ്മുടെ നായ് മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി മുൻകാലുകൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലു പാടും നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന്

0: ഒരു തെങ്ങിൻ ചുവട്ടിലെടുത്തു. നമ്മുടെ നായ് വാലാട്ടി കോട്ടുവായിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടത്തിക്കൊണ്ട് താഴെ തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ച് തന്നെ കരിക്ക് തുളച്ച് കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങ് പോയി. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിൻ്റെ അഴുകി ഒഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നൻ്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്നു. തൃപ്തിയായി അത് പറന്നങ്ങ് പോയി. ഒരു പച്ചക്കിളി പുരയ്ക്കടുത്ത് നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്ന് ചരച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്ദിയാവാം, നമ്മുടെ നായ് അവയ്ക്ക് ഉമ്മ കൊടുത്തു. ചീറ്റ തുമ്മി അതിൻ്റെ മൃദുവായ മോന്ത ചുവന്ന് തടിച്ചു. ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടു പേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദേ, ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നും മോങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റേയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ പൊളിച്ചടച്ച് ശബ്ദിച്ചു, പ്രാർത്ഥിച്ചു. അത് രണ്ടു പ്രാവശ്യം ചാടാനാഞ്ഞു. വള്ളം അങ്ങ് അകലെയായി. ഒന്നുകൂടെ പട്ടി മൂങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനൻ്റെ ശബ്ദമായിരുന്നു. അയ്യോ! പരീക്ഷീണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്ത് കൊണ്ടത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് അത് പറയുകയാവാം. കുറേ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധുമൃഗം മുകളിൽ കൂടി പറന്നു പോകുന്ന പറവുകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു. നായ ചാടി പുരപ്പുറത്ത് കയറി. ചേന്നനും കുടുംബവും പുറത്തേക്കിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായി തീർന്ന് അത് കുരച്ചു തുടങ്ങി. പിന്നീടും നായ പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏത് ഭാഷക്കാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവവിദിതമായ ഭാഷ. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടിയുലയുന്നു. രണ്ട് പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്തി വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിന് മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. പട്ടി എവിടെയാ കുരയ്ക്കുന്നേ? അവിടുന്ന് ആള് മാറിയില്ലേ? പടറ്റിവാഴയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞൊരു വള്ളമെടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ടനായി വാലുയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാരിലൊരുവൻ വാഴയിൽ കയറി. ഉവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ടു പിടച്ച് വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറ് കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്കും കയറി. അവൻ്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയെ മാംസം ആ പട്ടിക്ക് കിട്ടി. അപ്പോൾ അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന് അയാൾ കഴുക്കോല് വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടിച്ചു. പട്ടികടി ഏറ്റയാൾ വള്ളത്തിൽ കിടന്ന് കരഞ്ഞു. മിണ്ടാതിരിയടാ വല്ലോരും എന്ന് മറ്റേയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങ് പോയി. ഒട്ടധിക നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരായോടടുത്തു. ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്കിറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കേറി വാലാട്ടി. പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാനത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചടിപ്പിച്ച തൃപ്തിയോടെ തിന്നു തുടങ്ങി. കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഠേ, ഒരടി പട്ടിയെ കാണുവാനില്ല. ഒന്ന് കുതിച്ചു താണിട്ട് പശു അങ്ങ് അകന്ന് ഒഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവുമല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടെ മൊക്ക നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെ അവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തിത്തിന്നുന്നുണ്ട്. അതിൻ്റെ സ്വൈരതയെ ഒരു ശബ്ദവും ഭഞ്ചിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു, വെള്ളത്തിലാണ്ടു. അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനൻ്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമിഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവനു വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നത് വരെ ജലത്തിനു മീതെ ഉയർന്നു നിന്നു. അത് താണു, പൂർണമായി ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേന്നൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കുട്ടിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞുകിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരിവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചും ഇട്ട് നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരിക്കുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ഇപ്പോൾ ഗായത്രി വെങ്കടരാഘവൻ അവതരിപ്പിക്കുന്ന ഏകരാഗ കച്ചേരി കേൾക്കാം. വയലിൻ MBRS കണ്ണൻ, മൃദംഗം M മനോജ് ശിവ, ഖടം N ഗുരുപ്രസാദ്.
0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഏകരാഗ കച്ചേരിയിൽ രീതിഗൗള രാഗത്തിലുള്ള കൃതികൾ കേൾക്കാം. ആദ്യം വനജാക്ഷ എന്നാരംഭിക്കുന്നു ഖണ്ഡജാതി അടതാളം വീണക്കുപ്പയ്യർ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏകരാഗ കച്ചേരി. അവതരിപ്പിക്കുന്നത് ശ്രീമതി ഗായത്രി വെങ്കടരാഘവൻ. വയലിൻ M.R.S. കണ്ണൻ. മൃദംഗം M.Manoj ശിവ. ഖടം N.Guruprasad. ഇനി നന്നു ബ്രോച്ചുടകു എന്നാരംഭിക്കുന്നു മൈസൂർ സദാശിവറാവു കൃതി.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഗായത്രി വെങ്കടരാഘവൻ അവതരിപ്പിച്ച ഏകരാഗ കച്ചേരി. വയലിൻ എംബാർ എസ് കണ്ണൻ, മൃദംഗം എം മനോജ് ശിവ, ഖടം എൻ ഗുരുപ്രസാദ്.

എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് എം എം കീരവാണി സംഗീതം നൽകി. പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്, ചിത്രം ദേവരാഗം. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാസുരഭി സമാപിക്കും.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: സന്ധ്യാനേരത്ത് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വേദഗ്രന്ഥം വായിക്കുക കുട്ടിക്കാലത്ത് വീട്ടിൽ പതിവായിരുന്നു. കുട്ടികളൊത്ത് മുതിർന്നവരും മുറതെറ്റാതെ ആ ക്രമം തുടർന്നു പോന്നു. രാത്രിയാകുമ്പോൾ കുടുംബാംഗങ്ങൾ വീട്ടിൽ മടങ്ങിയെത്താൻ അത് നിമിത്തമായി. അങ്ങനെ ഒരു നാൾ എൻ്റെ വേദഗ്രന്ഥ പാരായണ സമയത്ത് കാറ്റിലൂടെ ഒരു ഗാനം ഒഴുകിവന്നു. കേട്ടു പരിചയമില്ലാത്ത ആലാപനം. മുത്തശ്ശി നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ വായന നിർത്തി. ഞങ്ങൾ ആ മധുര ഗീതിക ശ്രദ്ധിച്ചു. പിറ്റേന്ന് ഉറവിടം തേടിയിറങ്ങിയ മുത്തശ്ശി അയൽപക്കത്ത് വീട്ടിൽ പുതുതായി താമസമാക്കിയ സ്കൂൾ മാസ്റ്ററുടെ മകൾ രാമായണം വായിക്കുന്നതാണെന്ന് കണ്ടെത്തി. അതുമുതൽ ആ രാമായണപ്പാട്ട് കേട്ടുകഴിഞ്ഞ് മതി ഞങ്ങളുടെ വീട്ടിലെ വേദാനുശീലനം എന്ന് മുത്തശ്ശി നിജപ്പെടുത്തി. രാമായണ മാസമായ കർക്കിടകത്തിൽ തുടങ്ങിയ ആ ആദികാവ്യ പാരായണം പിന്നീട് മറ്റു മാസങ്ങളിലേക്കും വ്യാപിച്ചു. അത് ഞങ്ങളുടെ പ്രാർത്ഥനാ സംസ്കാരത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ നഗരത്തിൽ താമസിക്കുമ്പോഴും മനസ്സിൽ രാമായണ ശ്രുതി കടന്നെത്തുന്നുണ്ട്. ജീവിത സത്യം അടയാളപ്പെടുത്തുന്ന ശ്ലോകങ്ങൾ ശോകച്ഛവി പുരണ്ടതാണ്. കണ്ണുനീരിൻ്റെ ശവർപ്പ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ജീവിതത്തിൻ്റെ സത്യം ശോകമാണ്. ബന്ധങ്ങളുടെ സനാതന മൂല്യം ബലപ്പെടുത്തുന്നതും കണ്ണീർ ധാരയിൽ ഒഴുകി സ്വാർത്ഥത ഒഴുക്കിക്കളഞ്ഞ് കർമ്മബോധത്തിൻ്റെ ഉത്ബോധനം സാധ്യമാക്കുന്നത് ദുഃഖത്തിൻ്റെ അഗ്നിയിൽ ഹൃദയവികാരങ്ങളെ സ്ഫുടം ചെയ്തെടുത്താണ്. ഭൗതിക ജീവിതത്തിൻ്റെ ആഹ്ലാദവും അതു പകരുന്ന അഭിമാനബോധവും ക്ഷണഭംഗുരം. ധനവും പദവിയും അധികാരവും സുഖഭോഗങ്ങളും താൽക്കാലികമാണ്. അത് വെടിഞ്ഞ് സത്യത്തിൻ്റെ പാതയിൽ കാലിടറാതെ മുന്നോട്ടു പോകാൻ ഈ പ്രലോഭനങ്ങൾ അതിജീവിച്ച് മാത്രമേ സാധ്യമാകൂ. രാമായണ കഥ വെളിപ്പെടുത്തുന്നത് ഈ മഹാസത്യമാണ്. അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവ് തൻ്റെ മൂത്ത പുത്രനെ ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിക്കുന്നു. എന്നാൽ താൻ മുൻപ് ഇഷ്ടപത്നിയായി കൈകേയിക്ക് നൽകിയ വാഗ്ദാനം സത്യബോധമുള്ള രാജാധിപനെ പ്രതിസന്ധിയിൽ ആക്കുന്നു. രണ്ടു വരങ്ങളാണ് കൈകേയി ആവശ്യപ്പെടുന്നത്. രാമന് പകരം തൻ്റെ പുത്രനായ ഭരതനെ രാജാവാക്കണം. രാമൻ 14 സംവത്സരം കാനനവാസം അനുഷ്ഠിക്കുകയും വേണം. രാജകൽപ്പനയ്ക്ക് വഴങ്ങി രാമൻ കാട്ടിലേക്ക് പുറപ്പെടുന്നു. പിന്നാലെ ധർമ്മപത്നിയായ സീതാദേവിയും സുമിത്രാപുത്രനായ ലക്ഷ്മണകുമാരകനും ജ്യേഷ്ഠനെ അനുഗമിക്കുന്നു. അയോധ്യ കണ്ണീർ തടാകമാകുന്നു. എല്ലാവരും ഒരുപോലെ ദുഃഖിതർ. ഒടുവിൽ അതിൻ്റെ ഭാരം താങ്ങാനാവാതെ ദശരഥ മഹാരാജാവിന് ദേഹവിയോഗം. കണ്ണീരുകൊണ്ട് അയോധ്യ പാപശുദ്ധീകരണം നടത്തുന്നു. തെറ്റുകാർ ആരുമില്ല, എല്ലാം വിധിനിയോഗം. കളങ്കമാകെ കണ്ണീരുകൊണ്ട് കഴുകി ആത്മശുദ്ധി തേടുന്ന ഭാരതഭൂമിക. അത്ഭുതകരമാണ് കവിസങ്കല്പനം. അധികാരത്തിൻ്റെ പാപം ധർമ്മബോധം കൊണ്ട് ശുദ്ധീകരിക്കുന്ന അയോധ്യാപുരിയുടെ മഹിമ ചരിത്രത്തിൽ കൊണ്ടാടപ്പെടുന്നു. ആദികാവ്യത്തിൻ്റെ വിഷയമായിത്തീരുന്നു. രാജധാനി വിട്ട് കാനനവാസം പൂണ്ട രാമന് പ്രതിസന്ധികൾ ഒഴിയുന്നില്ല. ലങ്കാധിപതിയായ രാവണന്റെ സീതാപഹരണം പുതിയ മാനം സൃഷ്ടിക്കുന്നു. ആ ഭൂമിപുത്രിയെ കാമലോലുപമായ കണ്ണുകൾ കൊണ്ട് നോക്കാനോ കലങ്കപൂർണമായ കരങ്ങൾ കൊണ്ട് സ്പർശിക്കാനോ ലങ്കാധിപതി ധൈര്യപ്പെടുന്നില്ല. ഭാരത സംസ്കൃതിയുടെ മഹത്തായ കഥയും കാഴ്ചപ്പാടും കാവ്യമായി ആദികവി രചിച്ചത് കിളിപ്പാട്ട് വൃത്തത്തിൽ പുനഃസൃഷ്ടിക്കുകയാണ് ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അകളങ്കിതമായ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി സീതയുടെ പാത്രസൃഷ്ടിയിലൂടെ വെളിപ്പെടുന്നു. തപസ്വിനിയെപ്പോലെ ശിംശപാവൃക്ഷച്ചോട്ടിൽ ധ്യാനനിമഗ്നയായി കഴിയുന്ന ഭൂമിപുത്രിയെയാണ് കവി വരഞ്ഞിടുന്നത്. അധികാരമോ പദവിയോ സമ്പത്തോ ഒന്നും അവളെ ആകർഷിക്കുന്നില്ല. ആ ആത്മശുദ്ധിയുടെ മുന്നിൽ രാക്ഷസരാജാവിന് പോലും മനപരിവർത്തനം. ഒടുവിൽ അയോധ്യയിലേക്ക് പ്രത്യാനയിക്കപ്പെടുന്ന സീതാദേവിയുടെ

0: യുടെ ചാരിത്രശുദ്ധിയും ധർമ്മമഹിമയും ഏതുകാലത്തും അഭിമാനകരമാണ്. ഭാരതീയ സ്ത്രീത്വത്തിന്റെ മഹത്വത്തിന് മഹുട ഉദാഹരണമായി അത് പരിലസിക്കുന്നു. രാമായണം ഒരു കാവ്യം എന്നതിനപ്പുറം വേദസത്ത് ഉൾക്കൊള്ളുന്ന കാവ്യങ്ങളുടെ കാവ്യമാണ്. അത് കേരളീയ ഭവനങ്ങളിൽ സന്ധ്യാനേരത്ത് പാരായണം ചെയ്ത് ആത്മശുദ്ധി ആർജിക്കാൻ പറ്റുന്ന വിധത്തിൽ മനോഹരമായി കളിപ്പാട്ട് വൃത്തത്തിൽ രചിച്ച എഴുത്തച്ഛൻ നമ്മുടെ ഭവനാന്തരീക്ഷത്തെ പ്രകാശപൂർണമാക്കുകയും ആസ്വാദക മനസ്സുകളെ അത്ഭുതകരമായ ശ്രേയസ്സിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വർഷത്തിൽ ഒരു മാസത്തിൽ ഒതുക്കി വായിച്ച് ആത്മശുദ്ധി നേടുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ മഹിമയ്ക്കും സാംസ്കാരിക ഗരിമയ്ക്കും ഉതകുന്ന വിധത്തിൽ വേദമായി പരിലസിക്കുകയാണ് രാമായണം.
1: ഡോക്ടർ ജോർജ് ഉണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് കേട്ടത്. പ്രിയശ്രോതാക്കളെ, കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി രാവിലെ 5:48 വരെ മുംബൈയിൽ നിന്നും വിവിധ ഭാരതീയരിലേക്ക് കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.

बनाया बरखा ने प्यार बरसाया।